1948 ഭാദ്രം 25, കൊല്ലവർഷം 1202 ചിങ്ങം 31, 2026 സെപ്റ്റംബർ 16 തീയതി ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സമ ശത്രൗജ മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമ സംഗവിവർജിതഃ തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതി ഭക്തിമാൻ സമേ പ്രിയോ നരഃ. ഗീത ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്, സമഃ ശത്രുച മിത്രേച്ച, ശത്രുവിനോടും മിത്രത്തിനോടും ഒരുപോലെ പെരുമാറണം. തന്നോട് ഇഷ്ടം തോന്നിയവരോട് തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കരുത്. മറിച്ച് തനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്നതുകൊണ്ട് അർഹിക്കാത്ത അംഗീകാരം കൊടുക്കുകയും അരുത്. ശീതോഷ്ണങ്ങളോട് ഒരുപോലെ പ്രതികരിക്കണം. എന്നാൽ തന്റെ ശരീരത്തിന് സുഖമോ ദുഃഖമോ ലഭിക്കുന്നതിൽ അതീവ സന്തുഷ്ടനാവുകയോ സന്താപം പ്രകടിപ്പിക്കുകയോ ചെയ്യരുത്. അതുപോലെ സുഖദുഃഖങ്ങളിലും എന്തെന്നില്ലാത്ത അടുപ്പവും അകൽച്ചയും കാണിക്കരുത്. സംഘവിവർജിത, സംഘങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ. മനുഷ്യബന്ധങ്ങളാണ് ജഗത്തിനെ നിയന്ത്രിക്കുന്നത് എന്നത് സത്യമാണ്. എന്നാൽ ഓരോ ബന്ധങ്ങളോടും എന്തെന്നില്ലാതെ ഒട്ടിനിന്ന് അപകടങ്ങൾ വരുത്തിവെക്കരുത്. ബന്ധങ്ങൾ ബന്ധനങ്ങൾ ആവാതിരിക്കണം എന്ന് സാരം. തുല്യ നിന്ദാസ്തുതി, നിന്ദയും സ്തുതിയും ഒരേപോലെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും ശത്രുഭാവത്തോടെ കാണരുത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് പറയുകയും വേണം. എന്നാൽ സ്തുതിവചനങ്ങളിൽ സ്വത്വം നഷ്ടപ്പെടാതെ കാക്കേണ്ടതും നമ്മുടെ കടമയാണ്. യേനകേനജിൻ സന്തുഷ്ട, എന്ത് കിട്ടുന്നുവോ അതുകൊണ്ട് തൃപ്തിയടയുന്നവൻ. ചെയ്യുന്ന പ്രവൃത്തിക്ക് പലപ്പോഴും പൂർണമായി പ്രതിഫലം ലഭിക്കണം എന്നില്ല. എന്നാലും കിട്ടിയതിൽ സന്തുഷ്ടനായാൽ അത് നമുക്ക് മനക്ലേശം ഉണ്ടാക്കാതിരിക്കും. മൗനി, കഴിയുന്നത്ര മൗനം പാലിക്കാൻ ശ്രമിക്കണം. തന്റെ അഭിപ്രായം അത്യാവശ്യമാണെന്ന് തോന്നുന്നിടത്തു മാത്രം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ വളരെ കുറച്ച് വാക്കുകളിൽ മറുപടി പറയുക. കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം സ്വയം ഇടപെട്ട് അഭിപ്രായം

0: പ്രകടിപ്പിക്കാൻ ചെന്നാൽ അത് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെട്ടുകൊള്ളണം എന്നില്ല. മൗനം വിദ്വാനുഭൂഷണം എന്ന ഉക്തി പ്രസിദ്ധമാണല്ലോ. ആ നികേതം, നികേതം താമസ സ്ഥലമാണ്, അതില്ലാത്തവൻ എന്നാണ് പദാർത്ഥം. വീടില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അനികേതൻ എന്നതിന് വീടിനോട് മാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കാത്തവൻ എന്ന് അർത്ഥം ഗ്രഹിച്ചാൽ മതി. വീടിനോടുള്ള ബന്ധം അത്ര ഉറച്ചതല്ലെങ്കിലും തന്റെ ബുദ്ധി ചിത്തവൃത്തി ഉറച്ചുതന്നെ ആയിരിക്കണം. ലാഭനഷ്ടങ്ങൾക്കനുസരിച്ച് അഭിപ്രായത്തിന് മാറ്റം സംഭവിക്കരുത് എന്ന് സാരം.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് പ്രൊഫസർ സരള ടി കെ.
2: സുഭാഷിതം കേൾക്കാം എല്ലാ ദിവസവും രാവിലെ 5:55. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് സമാപിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റു ലഹരികൾക്കെതിരെ എന്ന പോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തിരുവനന്തപുരത്ത് കേരള മദ്യ നിരോധന സമിതിയുടെ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് KSEB മൈലാട്ടി സബ്സ്റ്റേഷൻ മുതൽ വിദ്യാനഗർ സബ്സ്റ്റേഷൻ വരെ 110 kV ലൈനിന്റെ ശേഷി ഉയർത്തും. ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി നിർമ്മിച്ച 110 kV ലൈനിലൂടെ വൈദ്യുതി കടത്തിവിടുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗത്തെ ഇല്ലാതാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ കെയർ സൊസൈറ്റിയും മാവൂർ ഗ്രാമപഞ്ചായത്തും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അജയ് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യയ്ക്ക് 7 wicket ജയം. ന്യൂഡൽഹിയിൽ അഫ്ഗാൻ ഉയർത്തിയ 160 runs വിജയലക്ഷ്യം ഇന്ത്യ 3 wicket നഷ്ടത്തിൽ 163 runs നേടി മറികടന്നു.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇപ്പോൾ അറിയിപ്പുകൾ. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. CS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റീലെ 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം. സേവന വാർത്തകൾ. നാട്ടുവിശേഷം. 7:00 സ്പോൺസേർഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിത മലയാളം ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐക്കര ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലെ 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം കാതോരം കാഴ്ച. തുടർന്ന് നോവൽ പാരായണം UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ. RCR കായം എന്ത് പിടിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി. പരാതികൾക്ക് മറുപടി. പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം. ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ, 10 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ഓർമ്മച്ചിന്ത്, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 4:55 സേവന വാർത്തകൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: This is Akashvani. The news read by Tanvi Khurana. The Finance Ministry has clarified that there will be no charges for person-to-person P2P UPI transactions irrespective of the amount transferred. The Ministry added yesterday that person-to-merchant P2M payments up to 2,000 rupees, including transactions covered under the zero MDR framework for small merchants, will also remain free. Consequently, the Ministry stated that about 96% of all P2M transactions will remain unaffected. It added that MDR will apply only to specified merchant transactions above 2,000 rupees. National Payments Corporation of India, NPCI, has announced that a revised UPI merchant discount rate framework will come into effect from 15th of next month. The Ministry of External Affairs has said several issues were discussed during the meeting between Prime Minister Narendra Modi and Chinese President Xi Jinping on the sidelines of the 18th BRICS summit held in New Delhi recently. Addressing media in New Delhi last evening, External Affairs Ministry spokesperson Randhir Jaiswal said the Prime Minister referred to India's concerns and underlined that both sides should show sensitivity to each other's core concerns. The spokesperson added, External Affairs Minister Dr. S. Jaishankar held a meeting with the Saudi Foreign Minister on the sidelines of the BRICS summit. During the meeting, they discussed regional and international developments. Mr. Jaiswal said the issue of the Houthis was also discussed. There was recently an attack on Saudi Arabia, which India has condemned. Mr. Jaiswal said New Delhi is deeply concerned with the escalation in the situation in the Red Sea region. External Affairs Minister Dr. S. Jaishankar emphasized India's strong commitment to multipolarity, rooted in its independent stance and commitment to strategic autonomy. Delivering the valedictory address at the Silver Jubilee celebration of the Indian Council of World Affairs in Delhi, Dr. Jaishankar expressed confidence that India is destined to rise in a turbulent world.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
1: Chief ministers of 6 states have signed the Kishau Multi-Purpose Dam Project Agreement for the rejuvenation of the Yamuna River. These states are Uttar Pradesh, Uttarakhand, Himachal Pradesh, Haryana, Rajasthan and Delhi. Speaking on the occasion, Union Home Minister Amit Shah said the central government has declared the Kishau project a national project. Mr. Shah added that the central government will bear about 90% of its financial burden, while the remaining 10% will be borne by the participating states. Delhi government has announced to double the fixed monthly incentive for ASHA workers from 3,000 rupees to 6,000 rupees. This decision was taken at a cabinet meeting chaired by Chief Minister Rekha Gupta in New Delhi yesterday. There are 6,720

പ്രഭാതഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രഭാതഗീതത്തിൽ യേശുദാസ്, ബിജു നാരായണൻ, വാണി ജയറാം എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ കേൾക്കാം. ഗണപതി ഭഗവാനെ, ഈ ഗാനം യേശുദാസ് പാടിയത്. രചന എ വി പോറ്റി, സംഗീതം ജയവിജയ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കണ്ണ ഉണ്ണിക്കണ്ണ ഗുരുവായൂർ വാഴുന്ന ഭഗവാനെ. ബിജുനാരായൺ പാടിയ ഗാനമാണ് ഇനി. രചന, സംഗീതം എസ് സനൽകുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. വാണി ജയറാം പാടിയത് സഹസ്ര കനകദള സരോജമുണരും. ഗാനരചന ഹരി ഏറ്റുമാനൂർ, സംഗീതം KM ഉദയൻ.

പ്രഭാതഗീതത്തിൽ ശ്രോതകൾ ഇതുവരെ കേട്ടത് യേശുദാസ്, ബിജു നാരായണൻ, വാണി ജയറാം എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:27:38. കാർഷിക വാർത്തകൾ. കിഴക്കമ്പലം ഗവൺമെൻറ് മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ കഴിഞ്ഞ ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ 9:30 വിതരണം ചെയ്യുന്നു. വില കോഴി 1 130 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം, 93 88 63 18 66. 9 3 8 8 6 3 1 8 6 6. കേരള മൃഗസംരക്ഷണ പരിശീലന വകുപ്പിൻ്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൗജന്യ പരിശീലന പരിപാടി 18 സംഘടിപ്പിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 04829 23 43 23. 04829 23 43 23. കൊച്ചി വൈറ്റില കൃഷിഭവൻ്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജി

0: ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു താൽപ്പര്യമുള്ളവർ. 93 83 47 11 69 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. നമ്പർ ആവർത്തിക്കാം. 93 83 47 11 69 കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കരാർ നിയമനം, ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് ഈ മാസം 19 രാവിലെ 10 കോളേജിൽ നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04 87 2 43 83 02 ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. വെബ്സൈറ്റ് വിലാസവും നമ്പറും ആവർത്തിക്കാം. www.kau.in ഫോൺ നമ്പർ 04 87 2 43 83 02 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡിൽ നടത്തുന്ന BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET 2026 യോഗ്യതയായുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in സന്ദർശിക്കുക. www.admissions.kau.in വിളിക്കേണ്ട നമ്പർ 04 87 2 43 81 39 04 87 2 43 81 39 കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 04 87 2 43 85 66 04 87 2 43 85 66 വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS 4 27,400 രൂപ, RSS 5 26,900 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: നാളെ രാവിലെ 7 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32:21.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: രാജ്യത്ത് UPI ഇടപാടുകൾക്ക് ഇനി വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കും. 15 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വാണിജ്യ UPI ഇടപാടുകൾക്കുമാണ് ഇത് ഈടാക്കുക. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. തമെങ്ലോങ് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി തീവ്രവാദികളുടെ വെടിവയ്പ്പിൽ 2 കൊല്ലപ്പെട്ടു. ശക്തി പ്രാപിക്കുന്ന എൽനിനോ പ്രതിഭാസം കേരളത്തിൽ മീൻപിടുത്ത മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നു. വരും മാസങ്ങളിൽ അറബിക്കടലിലെ ചൂട് വർദ്ധിക്കാനും സാധ്യത. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ എറണാകുളത്ത് 15 മുൻപ് നടത്തും. വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ടാക്സികളിൽ റിയർ സീറ്റ് ബെൽറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും വാഹനങ്ങളിലെ പിൻസീറ്റ് ബെൽറ്റ് കർശനമാക്കാൻ സുപ്രീം കോടതി. കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി ഹിമാചൽ പ്രദേശ് 280 മെഗാവാട്ട് വൈദ്യുതി നൽകും. ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ അലോപ്പതി മരുന്നുകൾ, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ സംഘമിത്ര പതി. കായികരംഗം. രണ്ടാം 2020 അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 7 wicket ജയം. സഞ്ജു സാംസണ് വേഗമേറിയ അർദ്ധ സെഞ്ചുറി. 46th ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ ആദ്യ റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ കരിയർ എന്ന റെക്കോർഡിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്ന് സിംബാബ്വെ താരം ബ്രണ്ടൻ ടെയ്ലർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജികർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:35.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
9: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി എഴുതിയ ഒരു വിലാപം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
2: ഒരു സംഗതി ഇന്ന് പോലെ താൻ

താൻ പ്രപഞ്ചവും പല വൃക്ഷലതാദി എണ്ണിയാൽ തുലയാലോഹശിലാദി വസ്തുവും.

0: തെറ്റുകളറ്റമറ്റതാം.
1: സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലാപനം സ്മൃതി എസ് ഭട്ടതിരി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
9: ഇന്ന് രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികം കാതോരം കാഴ്ച.
10: അത് കാഴ്ചയില്ലാത്തവർക്ക് കേൾക്കാൻ പറ്റും. അത് വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് പൊതുവിൽ കാഴ്ചയില്ലാത്തവർക്കിടയിൽ കേരളത്തിൽ കണ്ടുവരുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആണ് ഈ ഒരു പ്രസ്ഥാനം.
9: ഇന്ന് രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ കാതോരം കാഴ്ച.
10: സ്വതന്ത്ര കൂട്ടായ്മകൾ അത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പൊതുവിൽ കാഴ്ചയില്ലാത്തവർക്കിടയിലുള്ള കേരളത്തിലുള്ള വായന.
11: പറയൂ, നിങ്ങൾക്കറിയാമോ.
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
11: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ പശുപരിപാലനം പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:43.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 wicket ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിങ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
1: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വൈകാതെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുമെന്നും VD സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും M.A. ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. P. ജയരാജൻ, M.B. രാജേഷ്, V. ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന

സംസ്ഥാനസമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാസങ്കല്പ അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പിടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്കെ 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3-ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-ാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സൂപ്പർദോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 ഗോളുകൾക്ക് മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 പോയിന്റോടെ മലപ്പുറം ജേതാക്കളായി. 113 പോയിന്റുമായി കാസർകോട് ജില്ല 2-ാം സ്ഥാനവും 81 പോയിന്റുമായി കോഴിക്കോട് 3-ാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന VM കൊറാത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. VM കൊറാത്തിന്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായി

മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപന

സ്നേഹപൂർവം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഡയറിയിലേക്ക്. ചിന്താശകലം: യാത്രയിലെ വിസ്മയ കാഴ്ചകൾ നിങ്ങളെ മൗനിയായ കാഴ്ചക്കാരനാക്കും, പിന്നീട് വാചാലനായ കഥ പറച്ചിലുകാരനും. ഇബിൻ ബത്തുത്ത. യാത്രയിലെ വിസ്മയ കാഴ്ചകൾ നിങ്ങളെ മൗനിയായ കാഴ്ചക്കാരനാക്കും, പിന്നീട് വാചാലനായ കഥ പറച്ചിലുകാരനും. ഇബിൻ ബത്തുത്തയുടെ ഈ വാക്കുകളോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. എന്താണ് വർത്തമാന പുസ്തകം? ചോദ്യം ആവർത്തിക്കാം. എന്താണ് വർത്തമാന പുസ്തകം? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനെ കാത്തിരിക്കൂ പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം: എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6:30 മയൂരി ഡാൻസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്ത അരങ്ങേറ്റം. കലൂർ കണ്ണൻനായർ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 മുതൽ ആർക്കും പാടാം. തുടർന്ന് വീണ ഫ്യൂഷൻ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. ഇന്നറിയാൻ: കലൂർ സെക്ഷൻ പരിധിയിൽ ബാനർജി റോഡിൽ കലൂർ സ്റ്റേഡിയം മുതൽ സെന്റ് മാർട്ടിൻ ചർച്ച് വരെയുള്ള ഭാഗങ്ങളിലും, ദേശാഭിമാനി റോഡിൽ ശ്രീനഗർ സ്ട്രീറ്റിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. FM ഡയറി തുടരുന്നു. സേവന വാർത്തകളിലൂടെ: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ് എന്നിവയിലേതെങ്കിലുമുള്ള ITI NTC സർട്ടിഫിക്കറ്റ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം. പ്രായം 50 താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2026 ജൂലൈ 31 50 പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നേരിട്ട് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 94 00 57 18 60. ആലപ്പുഴ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 18 രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടത്തും. SSLC, +2 ബിരുദം, ഡിപ്ലോമ, ITI ഇലക്ട്രിക്കൽ യോഗ്യതയുള്ള 22 നും 50 നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. വിളിക്കേണ്ട നമ്പർ 04 77 2 23 06 24. മൊബൈൽ നമ്പർ 830 405 77 35. 83 04 05 77 35. പ്രിയ ശ്രോതാക്കളെ, സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ. ഇപ്പോൾ സമയം 7:00. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി പോപ്ര.

0: പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഇന്നലെ പറഞ്ഞതുപോലെ ചെറിയൊരു ടിപ്പുകളാണ്. ആ ടിപ്പുകൾ നമുക്ക് ടിപ്പുകളായിട്ട് എടുക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരു ദിശാബോധം ഉണ്ടാവുന്നത്. അതാണ് ശരിയായ വഴിയും. അല്ലാതെ നമ്മൾ ഈ ഷോർട്ട് കട്ട് അടിക്കാൻ പോകാതെ ഈ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? നേരത്തെ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം ഇല്ലേ, നന്മ ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ സാമ്പത്തികം മാത്രമല്ലല്ലോ, അതുപോലുള്ള പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജീവിതം സർഗാത്മകമാക്കുന്നൊരു പ്രോസസ്സുണ്ട്. അത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് കൂടുതൽ പാട്ട് കേൾക്കുക, അതുപോലെ തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ ഇൻവോൾവ് ചെയ്ത്, നമ്മളിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കുറേ പേരുടെ ഒരു ഹാപ്പിനെസ് ഹോർമോണൊക്കെ കുറേ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം കുറേ ദിവസം എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ജീവിതത്തിൽ അങ്ങനെ അല്ലാതെയും നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒരു സൂചിപ്പിക്കാനുള്ളത്?
1: നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തുടങ്ങുക. കാരണം നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ തലേദിവസത്തെ കാര്യങ്ങളും അതുപോലെ ടെൻഷനൊക്കെ ആയിട്ടായിരിക്കും എണീക്കണം. അത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ ചിന്തകൾ 90% നമ്മുടെ തലേദിവസത്തെ തോട്ട്സ് ആയിരിക്കും, അതിൻ്റെ അകത്തൊരു 85% നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഓരോരോ ആക്ടിവിറ്റീസ് നമ്മൾ രാവിലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയണം. അതിന് നമ്മൾ കുറച്ച് നേരം മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, കട്ടിലിരുന്ന് തന്നെ നമുക്ക് കുറച്ച് നേരം മൈൻഡ്ഫുള്ളായിട്ട് നമ്മുടെ ബ്രെയിനിനെ ഫോക്കസിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മളൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സായി. അത് രാവിലെ തന്നെ നമ്മൾ ഒരു 2 മിനിറ്റ് ഇനിയിട്ട് ഉടനെ ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് കുറച്ച് നേരം 2 മിനിറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 2 മിനിറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയണമെന്ന് വെച്ചാൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യുക എങ്ങനെയിരിക്കണം നമ്മുടെ ദിവസമെന്ന്. അല്ലെങ്കിൽ കുട്ടികളോടാണെങ്കിൽ 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താണ് ആകാൻ ആഗ്രഹിക്കണമെന്നൊക്കെ ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യാൻ പറയും. അതുവഴി നമ്മുടെ തലച്ചോറ് വളരെയധികം മാറ്റം വരിക. ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടെ നമ്മളൊരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ വളരെയധികം മാറ്റങ്ങൾ വരും. അതുകൂടാതെ നമ്മൾ പറയണ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ രാവിലെ സ്ട്രെച്ചിങ് ചെയ്യുക. കാരണം ഒരു ജീവികൾ പോലും സ്ട്രെച്ച് ചെയ്യാതെ എണീക്കണമല്ലോ ഉറക്കത്തിൽ നിന്നൊക്കെ. നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് വേറെ ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒന്നാ വെയിൽ കൊണ്ട് രാവിലത്തെ സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദിവസം വളരെയധികം ബെനിഫിഷ്യലായിട്ട് വരും. ഈ സ്ട്രെച്ചിങ് ചെയ്യണ നമ്മൾ മസിലിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഡോപ്പാമിൻ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ മോട്ടിവേറ്റഡ് ആയിട്ട് അതുകൂടാതെ ഉണർവ് നൽകാനായിട്ടുള്ളൊരു പ്രേരണ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഈ സ്ട്രെച്ചിങ് കൊണ്ടുള്ള ഉപയോഗം. അതുകൂടാതെ അന്നത്തെ ദിവസം നമ്മൾ എപ്പോഴും രാവിലെ വെള്ളം കുടിച്ചിട്ട് തുടങ്ങുക. കാരണം ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സും, അതുകൂടാതെ നമ്മൾ രാത്രി ഉറങ്ങണതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും ഗാഡ്ജറ്റ്സ് നിന്ന് മാറുക, ഉറങ്ങണതിന് മുമ്പ് 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ ഓരോ ടിപ്പും സയൻറ്റിഫിക്കലായിട്ട് ഈ കോൺഫറൻസിൽ നമുക്ക് അറിവ് ലഭിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സയന്റിഫിക് സിമ്പോസിയം വഴി ഉദ്ദേശിക്കുന്നത്.
0: നമ്മൾ ലോകത്തിലെ പല ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് അവിടെ വരും അല്ലേ? ഇപ്പോൾ ബാംഗ്ലൂരിലെ നിംഹാൻസുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്, അതുപോലെ പല സ്ഥാപനങ്ങളായിട്ടും ഒക്കെ ഉണ്ട്.
1: നമ്മൾ കുറേ ഇന്റർനാഷണൽ സ്പീക്കേഴ്സും അതുകൂടാതെ നമുക്ക് നിംഹാൻസ് ബാംഗ്ലൂരും IIC ബാംഗ്ലൂർ പോലത്തെ ഏറ്റവും ന്യൂറോ സയൻസിലെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിമ്പോസിയോ എക്സിബിഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടാവുന്ന ന്യൂറോ സയൻസിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഈ ഒരു കോൺഫറൻസിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്.
0: അതായത് അറിവുകൾ കൂടുതൽ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. അപ്പോഴാണ് ചികിത്സയായാലും നമ്മുടെ അറിവുകൾ തേടുന്നതായാലും നമ്മുടെ സാമൂഹ്യ ആരോഗ്യമൊക്കെ തന്നെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ നമ്പർ ഒരിക്കൽ കൂടി പറയാം 7012796027. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രവാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ.

0: നിർവഹണം അൻപ്, ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. Stay active and protect your daily energy. Let's build a healthy brain for a healthy society. ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി പോപ്പറ. കോട്ടയം കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന്. അടുത്ത മാസം 5 അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയമുള്ളവർക്ക് മുൻഗണന, ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും അസലും പകർപ്പുമായി. ഒക്ടോബർ 5 രാവിലെ 11 ഹാജരാകണം.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: താലവ്യഭ്രമം, നാവ് വായയുടെ മേൽത്തട്ടിലെ താലുവിൽ സ്പർശിച്ച് ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് താലവ്യങ്ങൾ. ഈ എന്ന സ്വരവും ച, ഛ, ജ, ഛ, ഞ, യ, ശ എന്നീ വ്യഞ്ജനങ്ങളുമാണ് മലയാളത്തിലെ താലവ്യ ശബ്ദങ്ങൾ. മലയാളത്തെ തമിഴിൽ നിന്ന് വേർതിരിക്കുന്ന 6 നയങ്ങളിലൊന്നായി AR രാജരാജവർമ്മ താലവ്യാദേശത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദന്ത്യത്തിന് താലവ്യം ആദേശം വരുന്നതിനെപ്പറ്റിയാണ് ആ നയത്തിൽ AR പറയുന്നത്. തമിഴ് അക്ഷരമാല പ്രകാരം തവർഗത്തിൽ ത, ന എന്നീ രണ്ടു വർണ്ണങ്ങളും ഇത്ത, ഇന്ന, ഇന്ത എന്നീ കൂട്ടക്ഷരങ്ങളുമേ ഉള്ളൂ. ഇവയ്ക്ക് മുമ്പ് വരുന്ന സ്വരം അ, ഇ, എ, ഐ എന്നീ താലവ്യങ്ങളിൽ ഏതെങ്കിലുമാണെങ്കിൽ ഈ ദന്ത്യങ്ങളും താലവ്യങ്ങളാകും. അതനുസരിച്ച് തകാരം ചകാരമായും, നകാരം ഞകാരമായും, ഇത്ത ഇച്ചയായും, ഇന്ന ഇഞ്ഞയായും, ഇന്ത ഇഞ്ചയായും മാറും. തമിഴിലെ പിടിത്താൻ എന്നതിലെ ക്രിയാപ്രയോഗം മലയാളത്തിൽ പിടിച്ചു ആകുന്നത് അതുകൊണ്ടാണ്. പിത്തള പിച്ചളയാകുന്നതും ഇത്തിരി ഇച്ചിരിയാകുന്നതുമെല്ലാം ഈ ഭാഷാപരിണാമ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. താലവ്യസ്വരത്തിന് പരമായി വരാത്ത ദന്ത്യത്തിനും ചിലപ്പോൾ താലവ്യാദേശം വരാം. നരമ്പ് ഞരമ്പാകുന്നതും നൊറി ഞൊറിയാകുന്നതും നാൻ ഞാനാകുന്നതും ഉദാഹരണങ്ങളാണ്. ഇവയൊക്കെ വർണ്ണതലത്തിൽ മലയാള ഭാഷയിൽ സംഭവിച്ചു കഴിഞ്ഞ മാറ്റങ്ങളാണ്. എന്നാൽ മലയാളിക്ക് താലവ്യഭ്രമം കൂടുതലാണ്. താലവ്യമല്ലാത്ത ഒന്നിൻ്റെ ഉച്ചാരണത്തിലും താലവ്യത്വം കടന്നുവരാം. നകാരം കണ്ഠ്യമാണെങ്കിലും മത്തങ്ങ, വഴുതനങ്ങ എന്നീ ഉച്ചാരണങ്ങളിൽ താലവ്യത്വം കലരുന്നുണ്ട്. പിടിക്കുക, ഇരിക്കുക എന്നീ പ്രയോഗങ്ങളിലും ഇത് കാണാം. എന്നാൽ പ്രാദേശികമായി നോക്കിയാൽ വടക്കൻ മലയാളത്തിൽ താലവ്യഭ്രമം കുറവാണ്. പിടിക്കുക എന്ന് താലവ്യത്വമില്ലാത്ത ഉച്ചാരണം അവിടെ സാധാരണമാണ്. തിരുവനന്തപുരം ഭാഷയിൽ താലവ്യഭ്രമം കൂടുതലാണ്. പേടി എന്നത് പ്യാടി എന്ന പ്രാദേശിക ഉച്ചാരണമായി അവിടെ കേൾക്കാം. മൂലദ്രാവിഡത്തിലെ കവിയും കീരയുമൊക്കെ മലയാളിക്ക് ചെവിയും ചീരയുമാണ്. മലയാളിയുടെ താലവ്യഭ്രമം അത്ര പുതിയ കാര്യമൊന്നുമല്ല എന്ന് നിരീക്ഷിക്കാം. മലയാളിയുടെ ഇംഗ്ലീഷ് ഉച്ചാരണത്തിലും താലവ്യത്വം നന്നേ പ്രകടമാണ്. ബായിങ്ക്, ക്യാപ്പ്, കേപ്പബിൾ, ചേഞ്ച് എന്നൊക്കെയാണ് മിക്ക മലയാളികളും ഉച്ചരിക്കാറുള്ളത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം

0: മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: FM ഡയറി തുടരുന്നു. സമയം 7:10:34.
4: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
7: നാടകകൃത്ത്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന SL പുരം സദാനന്ദന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. നിരവധി നാടകങ്ങൾക്കും സിനിമയ്ക്കും തിരക്കഥ രചന നിർവഹിച്ചു. ഏതാനും നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. 1963 ശ്രീകോവിൽ എന്ന സിനിമയ്ക്ക് തിരക്കഥ സംഭാഷണം രചിച്ചുകൊണ്ടാണ് SL പുരം സിനിമയിലേക്ക് എത്തുന്നത്. 1965 SL പുരത്തിന്റെ രചനയിൽ ഇറങ്ങിയ ചെമ്മീൻ രാമു കളിയാട്ടിന്റെ സംവിധാനത്തിൽ മലയാളത്തിലെ ക്ലാസിക് ചിത്രമായി മാറി. 1967 ഇറങ്ങിയ അഗ്നിപുത്രി മലയാളത്തിൽ ആദ്യമായി മികച്ച രചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അദ്ദേഹം തിരക്കഥ രചിച്ച ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് P സുശീല.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഫോൺ 8129110887.
6: വൈറൽ പനി, നമ്മളിപ്പോൾ കാണുന്ന എല്ലാ വൈറൽ പനികളും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 103, 104 ഡിഗ്രി പനികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാരൻസും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ 103 പനി കുറയുന്നില്ല, 104 തന്നെയാണ്, അല്ലെങ്കിൽ 4 മണിക്കൂർ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി പനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 103, 104 മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യത. നമ്മൾക്ക് നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ ഒരു 98.6 നമ്മളൊരു ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഒന്ന് പൊങ്ങിയാൽ പോലും നമുക്ക് പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 103, 104 മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകൾ. അത് ഏത് പനിയാണെങ്കിലും, വൈറൽ പനിയാണെങ്കിലും എന്ത് പനിയാണെങ്കിലും ഫിറ്റ്സിനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ഈ പനിക്ക് വരും അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ വരും എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ പറയുക എന്ന് പറയുന്നത് പാരസെറ്റമോൾ എന്ന് പറഞ്ഞ പനിയുടെ മരുന്നാണ് നമ്മൾ ആദ്യം പറയുക. അത് നമുക്ക് ഒരു വെയിറ്റ് അനുസരിച്ച് നമ്മൾ കൊടുത്ത് ഒരു മാക്സിമം നമുക്കൊരു ദിവസം 5 പ്രാവശ്യമൊക്കെയാണ് നമ്മൾ പാരസെറ്റമോൾ കൊടുക്കാൻ പറയുന്നത്. അതിന് മുകളിലോട്ട് പനി വരികയാണെങ്കിൽ, ഇപ്പോൾ ആ കുട്ടി കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ചെയ്യാം. ആ കുട്ടീനെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു നോർമൽ ടെമ്പറേച്ചർ വെള്ളം എടുത്തിട്ട് റണ്ണിങ് വാട്ടർ ഏതെങ്കിലും ആൾ കംഫർട്ടബിൾ ആണെങ്കിൽ തുടച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പനി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന് മുകളിലോട്ടുള്ള മരുന്നുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാരസെറ്റമോള് ഹൈഡ്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് തുണി നനച്ച് തുടക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം, കുട്ടികൾക്ക് ഒരു അസുഖം തുടങ്ങിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സ്കൂളിലോട്ട് വിടരുത്. അത്യാവശ്യം റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്ന പോലെ ഭക്ഷണവും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉറപ്പുവരുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് സ്കൂളിൽ പോയി ഞങ്ങൾ കാണുന്ന വേറെ ഒന്നാണ് 2 ദിവസം കഴിയുമ്പോൾ അടുത്ത പനി പിടിച്ചിട്ട് വരാം. അപ്പോൾ അത് മിക്കപ്പോഴും ഞങ്ങൾ പറയും അവരൊന്ന് റിക്കവറി സ്റ്റേജിലോട്ടാണ് നിൽക്കുന്നത്, ആ സമയത്ത് ക്രോസ് ഇൻഫെക്ഷന് ചാൻസസ് കൂടുതലാണ്. സോ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് റെസ്റ്റ് കൊടുത്ത് ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ സ്കൂളിൽ വിടുക.
7: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സജ്ന ടി എം.
8: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ഇന്ന് രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഇതിൽ ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. ഇന്ന് രാത്രി 8:05. സേവന വാർത്തകൾ തുടരുന്നു. എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 ശനിയാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5 നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 2 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ്, കുറഞ്ഞത് 1 പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന, സെയിൽസ് അസിസ്റ്റന്റ്, മാനേജർ, കുറഞ്ഞത്

മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം, മാനേജർ, ബില്ലിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് അഭിമുഖം നടത്തുന്നത്. പ്ലസ് ടു ബിരുദം, ബി എസ് സി കെമിസ്ട്രി, ബിരുദാനന്തര ബിരുദം, എം ബി എ എന്നീ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ബയോഡാറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. എംപ്ലോയബിലിറ്റി സെൻ്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 04842242452. 04842242452. മൊബൈൽ നമ്പർ 94462638 36. 944692386.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചലഞ്ച്, ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത് ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ചലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in/vbyld 2027 സന്ദർശിക്കുക. myBharat.gov.in/vbyld-2027. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വിവിധ വർഷങ്ങളിൽ കേടെക് പരീക്ഷ എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവരുടെ കേടെക് സർട്ടിഫിക്കറ്റ് വിതരണം 18-19 തീയതികളിൽ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ ഹാൾ ടിക്കറ്റുമായി നേരിട്ടെത്തി സർട്ടിഫിക്കറ്റ് ഓഫീസിൽ നിന്ന് കൈപ്പറ്റണം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ കോട്ടയം ജില്ലയിൽ സ്ഥിര താമസക്കാരായ വനിതകളിൽ നിന്ന് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 22-45. അപേക്ഷകൾ ഈ മാസം 25 മുൻപ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിൽ ലഭിക്കണം. വിളിക്കേണ്ട നമ്പർ 0481256-2721 0481256-2721. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി തുടരും 7:35. ഇപ്പോൾ സമയം 7:24:43. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ വിശദമായി. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള സീറോ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച യു പി ഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിന് മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
0: ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22nd പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4% മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_

0: TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് ബിജെപി. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18 തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ഉണ്ട്.
1: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 നഷ്ടത്തിൽ 163 റൺസ് എടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 2 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 7 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൌ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. 2 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 20 സെക്കൻഡും.

0: സമകാലികം.
1: കാതോരം കാഴ്ച.
2: ഒരു പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ അക്ഷരങ്ങൾ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുന്നു. എന്നാൽ ആ അക്ഷരങ്ങളെ കാണാനാകാത്തവർക്ക് ഒരു പുസ്തകം എങ്ങനെ വായനയുടെ ലോകത്തിലേക്കുള്ള വാതിലാകും? അക്ഷരങ്ങളെ ശബ്ദങ്ങളാക്കി കഥകളെയും അറിവുകളെയും സ്വപ്നങ്ങളെയും കാഴ്ച പരിമിതിയുള്ളവരിലേക്ക് എത്തിക്കുന്നവർ തങ്ങൾ വായിക്കുന്ന ഓരോ വരിയിലൂടെയും മറ്റൊരാൾക്ക് പുതിയ ലോകം തുറന്നുകൊടുക്കുന്നവർ. അവരുടെ ശബ്ദത്തിൽ പുസ്തകങ്ങൾ ജീവൻ നേടുന്നു. വായന കേൾവിയായി മാറുന്നു. അറിവ് അതിരുകളില്ലാത്ത അനുഭവമായി മാറുന്നു. വായനയുടെ വിശാലമായ ആ ലോകം പരിചയപ്പെടുത്തുന്നു ഇന്നത്തെ സമകാലികത്തിൽ.
3: ബ്രെയിലിൽ പരിമിതമായി ലഭിച്ചിരുന്ന പുസ്തകങ്ങളോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിരുന്ന പുസ്തകങ്ങളോ പിന്നീട് സിഡികളിലായി കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകിയിരുന്ന പുസ്തകങ്ങളോ ആയിരുന്നു കാഴ്ചയില്ലാത്തവർക്കായിട്ട് ഉണ്ടായിരുന്നത്.
2: സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്നതുവരെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് വായന ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നത് അറിവിന്റെ തുറന്ന ലോകമായി മാറി അവർക്ക്. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD പ്രൊഫസർ ഹബീബ്.
3: എന്നാൽ സാങ്കേതിക വിദ്യ ഒട്ടേറെ പുരോഗമിച്ച ശേഷം ഒരുപാട് വായന കൂട്ടായ്മകൾ കേരളത്തിൽ കാഴ്ചയില്ലാത്തവർക്കായി പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്തു നൽകുന്നുണ്ട്. കോപ്പിറൈറ്റ് ആക്ടിൽ മെരി സ്ട്രീറ്റിക്ക് ശേഷം ഇന്ത്യയിൽ വരുത്തിയ മാറ്റം ഇന്ന് ഏത് പുസ്തകവും കാഴ്ചയില്ലാത്തവർക്ക് അഥവാ വായന പരിമിതിയുള്ളവർക്ക് വായിക്കുന്നതിന് വേണ്ടി അത് വ്യാപാരപരമായി ഉപയോഗപ്പെടുത്തില്ല എന്ന നിബന്ധനയ്ക്ക് വിധേയമായി റെക്കോർഡ് ചെയ്യുന്നതിനോ മറ്റേത് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ ഇന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെ ദ്യുതി, ശ്രവ്യം, വിജ്ഞാന ദീപം, അതുപോലെ ഹൃദ്യം പോലുള്ള ഒരുപാട് വായന കൂട്ടായ്മകൾ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി വായിച്ച് ചാനലുകൾ വഴി പുസ്തകങ്ങൾ റെക്കോർഡ് ചെയ്ത് നൽകുന്നുണ്ട്. പൊതുവിൽ ഇന്ന് ഒരുപാട് ആപ്പുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന രീതിയിൽ പുസ്തകം ഓഡിയോ ആയിട്ട് കേൾക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന കൂട്ടായ്മകളിലൊക്കെ പുസ്തകങ്ങൾ വായിച്ച് ഫ്രീ ആയിട്ട് വളണ്ടിയേഴ്സ് വായിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാഴ്ചയില്ലാത്തവർക്ക് കേൾക്കാൻ പറ്റും. അപ്പം അത് വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് പൊതുവിൽ കാഴ്ചയില്ലാത്തവർക്കിടയിൽ കേരളത്തിൽ കണ്ടുവരുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആണ് ഈ ഒരു പ്രസ്ഥാനത്തിന്, അതായത് വായിച്ച് നൽകുന്ന ഈ ഒരു രീതി ആദ്യം തുടങ്ങിവെച്ചതെങ്കിലും നിരവധി സ്വതന്ത്ര കൂട്ടായ്മകൾ അത് ഏറ്റെടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുവിൽ കാഴ്ചയില്ലാത്തവർക്കിടയിലുള്ള കേരളത്തിലുള്ള വായന സാധ്യത ഏറെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ സ്ക്രീൻ റീഡറും മറ്റുമൊക്കെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ വായിക്കാം എങ്കിലും മലയാളത്തിൽ അത് സാധിക്കില്ലായിരുന്നു. ഇന്ന് മലയാളത്തിലുള്ള വായന വളരെ ശ്രദ്ധേയമായി മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയത് മുതൽ പഴയത് വരെയുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ വായിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല പുസ്തകങ്ങളുടെയും ഒന്നിലധികം റെക്കോർഡുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ കോപ്പിറൈറ്റ് നിയമത്തിൻ്റെ അകത്ത് തന്നെയാണ് അവർ റെക്കോർഡ് ചെയ്തിട്ട് മറ്റാർക്കും ലഭിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഇത്തരം ഒരു ലൈബ്രറി സംവിധാനം വന്ന ശേഷമാണ് മലയാളത്തിൽ വളരെയധികം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയിട്ടുള്ളത്.
4: ശബ്ദദാനം, മഹാദാനം എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തി കാഴ്ച പരിമിതർക്കായി അറിവിന്റെ ലോകം തുറന്നു കൊടുക്കാൻ സന്നദ്ധരായവർ.
2: ചിക്കാഗോയിൽ നിന്നും കാഴ്ച പരിമിതർക്കായി വാർത്തകളും കഥകളും വായിച്ചിരുന്ന ഉമാ രവിരാജ്.
4: കാഴ്ച പരിമിതിയുള്ള ശ്രീ റാവൂഫ് മാണിക്കോത്തിന്റെ മനസ്സിൽ നിന്ന് 2019 ഉടലെടുത്ത ഒരാശയം. പുസ്തകങ്ങൾ ഓരോരോ അധ്യായമായി വായിച്ച് റെക്കോർഡ് ചെയ്ത് ഈ വോയിസ് ക്ലിപ്സ് അവർക്ക് അയച്ചു കൊടുക്കുക. അവരത് കൂട്ടിയോജിപ്പിച്ച് ഓഡിയോ ബുക്സാക്കി ലൈബ്രറിയിൽ വയ്ക്കും. എത്ര നല്ല

0: ഒരു പുണ്യപ്രവൃത്തിയാണിതല്ലേ. ഇപ്പോഴുള്ള കാഴ്ച പരിമിതർക്ക് മാത്രമല്ല, ഇനി വരാൻ പോണ എത്രയെത്ര തലമുറകൾക്ക് ഈ പുസ്തകങ്ങൾ എടുത്തു കേൾക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ തന്നെ 5000-ലധികം സാഹിത്യകൃതികളുടെ ഓഡിയോ ഫയൽസ് ആയിരിക്കുന്നു ലൈബ്രറിയിൽ. അതിനു പുറമെ സ്റ്റഡി മെറ്റീരിയൽസ്, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്, ആഴ്ചപ്പതിപ്പുകൾ തുടങ്ങിയവയും വായിച്ചു കൊടുക്കുന്നുണ്ട്. അതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തെറ്റിക്കാതെ എല്ലാം വളരെ സത്യസന്ധതയോടെ മാത്രം ചെയ്യുന്ന ഒരു സംഘടന. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ്. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വളരെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് മാത്രം പറയട്ടെ.
1: റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന കാഴ്ച പരിമിതരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത് എന്ന് നന്ദകുമാർ.
2: കാലം മാറി, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു. കാഴ്ച ഉൾപ്പെടെയുള്ള ശാരീരിക പരിമിതികൾ അനുഭവിക്കുന്നവർക്കായി ധാരാളം സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് സഞ്ചരിക്കുന്നതിനായി പ്രത്യേകം പാതകൾ, സ്പർശിച്ചറിയാവുന്ന വിധത്തിലുള്ള മാർക്കുകൾ, അറിയിപ്പുകൾ തുടങ്ങിയവയെല്ലാം ഇക്കാലത്തുണ്ട്. സാധാരണ ഒരു കടലാസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു വിവരത്തെ വായിച്ചെടുക്കാൻ ഇപ്പോഴും സംവിധാനങ്ങൾ പൂർണ്ണമല്ല. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് മീഡിയയുടെ സ്വാധീനം ധാരാളം പുരോഗതി വരുത്തിയിട്ടുണ്ട്. അതിലുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിൽ തന്നെയുള്ള വിവരത്തെ കേട്ട് മനസ്സിലാക്കുന്നുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ വിവിധ പുസ്തകങ്ങൾ, പത്രങ്ങൾ മുതലായ പ്രിന്റ് മീഡിയ വായിച്ചെടുക്കുന്നത് ഇപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. ഒരുപക്ഷെ സന്മനസ്സുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ കാഴ്ച പരിമിതരായ വ്യക്തികൾക്ക് വായിച്ചു കൊടുക്കുക എന്ന പ്രവൃത്തിയിലൂടെ അവരുടെ ബുദ്ധിമുട്ട് കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ സഹായിച്ചേക്കാം. പക്ഷേ അതിന് സമയവും താല്പര്യവുമുള്ള എത്ര വ്യക്തികൾ തയ്യാറാകും? സാങ്കേതിക വിദ്യയുടെ വികാസത്തോടൊപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കും ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അടുത്തിരുന്നല്ലാതെ അകലെയിരിക്കുന്ന ഒരു വ്യക്തിക്കും തങ്ങളുടെ ശബ്ദം പകർന്നുകൊണ്ട് അവർക്കൊരു സഹായം ചെയ്യാൻ സാധിക്കും. കാഴ്ചയിൽ പരിമിതരാണെങ്കിലും മറ്റു പല മേഖലകളിലും അവർ വിവിധ സിദ്ധികളുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുറവിൻ്റെ കാരണത്താൽ അവരുടെ ജീവിതത്തിൽ ഒരു പോരായ്മ ഉണ്ടാകാൻ പാടില്ല. കാഴ്ച കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മറ്റോരോരുത്തരുടെയും കടമയായി ഇതിനെ കാണുകയും തങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും അല്പം മാത്രം മാറ്റിവെച്ചുകൊണ്ട് അത്തരം വ്യക്തികളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതല്ലേ ശരിയായ സഹജീവി സ്നേഹം? അത്തരമൊരു കൂട്ടായ്മയിലേക്ക് നമുക്കെല്ലാം കൈകോർക്കാം.
1: കാഴ്ച പരിമിതരിൽ നിന്നും നമ്മൾ കാഴ്ചയുള്ളവർ പലതും പഠിക്കാനുണ്ട് എന്ന് തൃശ്ശൂരുള്ള ബസ്ന.
3: എനിക്ക് കിട്ടുന്ന അറിവും സന്തോഷവും അത് ശബ്ദത്തിലൂടെ മറ്റൊരാൾക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താണെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ വോളണ്ടിയർ പ്രവർത്തനത്തിന് കൂടുതൽ അർത്ഥം ലഭിച്ചതും ഞാൻ അതിലേക്ക് തിരിഞ്ഞതും. ഇപ്പോൾ ദിനവാർത്തകൾ വായിച്ച് കേൾപ്പിക്കുന്നു, തൊഴിലവസരങ്ങളും കരിയറുകളും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കണോ, അതുപോലെ പുസ്തകങ്ങൾ വായിക്കണോ, പുസ്തകങ്ങൾ വിചാരങ്ങൾ കേൾക്കണോ, അവതരിപ്പിക്കണോ, ഇതിലൂടെയെല്ലാം നമുക്കും കൂടുതൽ കൂടുതൽ അറിവുകളാണ് ലഭിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം, കാഴ്ച പരിമിതി ഉള്ളവർക്കിടയിൽ നിന്ന് നമ്മൾ പഠിക്കണ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ശ്രദ്ധ, അതുപോലെ ചിട്ട, കൃത്യത, കഠിനാധ്വാനം, അതിലുപരി എനിക്ക് കഴിയുമെന്ന അവരുടെ ഒരു ഇച്ഛാശക്തിയുണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ കഴിവുകളും ജന്മനാ ദൈവം തന്നിട്ട് പോലും അതിനെ യൂട്ടിലൈസ് ചെയ്യാത്ത നമ്മളെപ്പോലുള്ള, അതുപോലെ നമ്മുടെ മക്കളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ ഇവരെ കണ്ടുപഠിക്കേണ്ടതാണ്. എത്രമാത്രം സ്ട്രഗിളുകളിൽ കൂടെ കടന്നിട്ടാണ് ഇവരിങ്ങനെ സക്സസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അതിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, അധ്യാപകർ, സർക്കാർ ജോലികളിലുള്ളവർ, സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ലോട്ടറി വിൽപ്പനക്കാർ, അങ്ങനെ സ്ട്രഗിൾ ചെയ്തും അല്ലാതെയും ഒരുപാട് സ്വന്തം എഫിഷ്യൻസി കൊണ്ട് മാത്രം ജീവിക്കുന്നതാണ് അവരെ. ജീവിതത്തോട് തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് പ്രാധാന്യം എന്നാണ് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ശരിയായ രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിലുപരി എനിക്ക് സന്തോഷം ഇതുപോലെ ഒരു വളണ്ടിയറായി പ്രവർത്തിക്കുന്നതാണ്. അറിവും വിവരങ്ങളും ആശയങ്ങളും എല്ലാം ശരിയായ സമയത്ത് ആവശ്യമുള്ള മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നത്, അതിലൂടെ ഞാനും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടി, കാഴ്ചയുള്ളവർക്ക് കാഴ്ചയുടെ വില തിരിച്ചറിയണം. പരിമിതിയുള്ളവരെ കരുണയോടെ കാണരുത്. അവരുടെ കഴിവുകളെയും ഇച്ഛാശക്തിയെയും തിരിച്ചറിയണം നമ്മൾ. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാം.
1: തന്റെ ജീവിതത്തിൽ കാഴ്ച പരിമിതി കൊണ്ട് നേടാൻ സാധിക്കാതിരുന്ന

0: ഗുരുവിന്റെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഓഡിയോ ബുക്സ് വഴി നേടാൻ സാധിക്കുന്നുണ്ട് എന്ന് ജിഷ്ണു.
1: എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും തുടർന്ന് UGC നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയും നേടിയ നിലവിൽ JRF പരീക്ഷയ്ക്കും PhD ഗവേഷണത്തിനും വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണ്. കാഴ്ച പരിമിതരായ വ്യക്തികൾ പ്രധാനമായും സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചാണ് പഠനത്തിനെ ആശ്രയിക്കുന്നത്. കാഴ്ച പരിമിതരായ വ്യക്തികളെല്ലാവരും തന്നെ ബ്രെയിലി പഠിച്ചവരല്ല. മാത്രമല്ല, എല്ലാ അക്കാദമിക് വിഷയങ്ങളിലെ മെറ്റീരിയലുകളും ബ്രെയിലിയിൽ അവൈലബിളുമല്ല. അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികൾ പ്രധാനമായും NVDA, JAWS തുടങ്ങിയ സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ഇത്തരം സ്ക്രീൻ റീഡറുകൾ പഠനത്തിന് ഏറെ സഹായകരമാണെങ്കിലും ഇവയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. പ്രധാനമായും ചരിത്രം പോലെയുള്ള അക്കാദമിക് വിഷയങ്ങളിലെ ടേമുകൾ, പദങ്ങൾ, സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക് പദങ്ങളുടെ ഉച്ചാരണം തുടങ്ങിയവ ഇതിൽ കേൾക്കുമ്പോൾ പലപ്പോഴും വ്യത്യാസം വരാറുണ്ട്. മാത്രമല്ല, മാപ്പുകൾ മനസ്സിലാക്കാനുള്ള പരിമിതി. ഇത്തരം സോഫ്റ്റ്വെയറുകൾക്ക് മാപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ സ്കാൻ ചെയ്ത ബുക്കുകൾ കേൾക്കാൻ വളരെയധികം പ്രയാസമാണ്. സോഫ്റ്റ്വെയറുകൾക്ക് സ്കാൻ ചെയ്ത ബുക്കുകൾ വായിച്ചു കേൾക്കാൻ. അതുപോലെ തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുകളുടെ റോബോട്ടിക് ശബ്ദം മണിക്കൂറുകളോളം കേൾക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ശ്രദ്ധക്കുറവിനും വലിയ രീതിയിൽ കാരണമാവാറുണ്ട്. അതിനാൽ തന്നെ പ്രശ്നങ്ങളുള്ളവർക്ക്, കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്ക് മനുഷ്യർ നേരിട്ട് വായിച്ചു കൊടുക്കുന്ന ഓഡിയോ ബുക്ക് സംവിധാനങ്ങൾ ഏറെ പ്രയോജനപ്പെടാറുണ്ട്. കാരണം കൃത്യമായ ഭാവത്തിൽ, കൃത്യമായ രീതിയിൽ അത് വായിച്ച് കൊടുക്കുന്നത് പഠനത്തിന് വളരെയധികം സഹായകരമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഓഡിയോ ബുക്ക് തയ്യാറാക്കുന്ന സംരംഭങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: ശബ്ദം അറിവിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കാഴ്ച പരിമിതരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഓഡിയോ ബുക്കുകൾ സാങ്കേതിക സൗകര്യം മാത്രമല്ല, അവരെ ആത്മവിശ്വാസത്തോടുകൂടി സമൂഹത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്യുന്നു. മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ചോൺ.
2: മറ്റുള്ളവർ കടന്നുപോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിത നിമുടനതയായ എമ്പതി അഥവാ അനുതാപം ഉൾക്കൊള്ളുവാനായി കുട്ടികൾക്ക് നൽകുന്ന ഒരു ടാസ്ക് ഉണ്ട്. കണ്ണിൽ കറുത്ത ശീല കെട്ടി കാഴ്ച ഇല്ലാത്ത അവസ്ഥയിലൂടെ നടക്കാൻ പറയും. കാഴ്ച പരിമിതിയുള്ളവർ അനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാക്കുക, അവർ ആ ബുദ്ധിമുട്ടിനെ എത്ര ധൈര്യത്തോടെ അതിജീവിക്കുക എന്ന് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. പരിമിതികളെ മറികടക്കാൻ ഭാരമായ നിപുണതകളുള്ള വിഭാഗമാണ് കാഴ്ച പരിമിതി ഉള്ളവർ. എന്നിരുന്നാലും കാഴ്ചയുള്ളവരുടെ ലോകം, അറിവിലേക്ക് അവരുടെ വാതിലുകൾ തുറക്കാൻ, അത് എളുപ്പമാക്കാൻ ഓഡിയോ രീതിയിൽ പരമൊഴിയെ മാറ്റിയെടുത്തു കൊടുത്താൽ അത് മനുഷ്യ സ്നേഹത്തിന്റെ സാക്ഷ്യമാകും. ഇങ്ങനെയാണ് സമൂഹത്തിൽ പരസ്പരം സഹായിക്കേണ്ടത്. വെളിച്ചം കൊളുത്തുന്നത് കാഴ്ച പരിമിതിയുള്ളവരുടെ മനസ്സിലാണ്. അത് സ്നേഹത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾക്കായി ഞങ്ങൾ ഉള്ളടക്കങ്ങൾ വായിച്ച് ഓഡിയോ ഖണ്ഡങ്ങളായി തയ്യാറാക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് ഞങ്ങളോടൊപ്പം എത്താൻ സഹായിക്കുന്നു, ഞങ്ങളുടെ പിറകിലല്ല. ഇതാണ് മാനവികതയുടെ വലിയ സന്ദേശം. സന്നദ്ധ പ്രവർത്തനത്തിന്റെ മറ്റൊരു മാതൃക തന്നെയാണിത്. മനസ്സിന് വിഷമമുള്ളവരെ കേൾക്കുന്ന തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ശാരീരിക പരാധീനതകളുള്ള ആളുകളെ, പരിമിതികളുള്ള ആളുകളെ അതിനെ മറികടക്കാനും സമൂഹത്തിന്റെ ഒപ്പം തന്നെ നിൽക്കാനും ശക്തരാക്കുന്ന വിധത്തിൽ ആ പരിമിതികൾ ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും കാഴ്ചയുള്ളവർ വായിച്ച് ആലേഖനം ചെയ്ത് വിജ്ഞാനത്തിന്റെ വഴികളിലൂടെ കാഴ്ചാ പരിമിതികളുള്ളവരെ നടത്തട്ടെ. കണ്ണുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ അതേ തുല്യതയിൽ തന്നെയുള്ള ജോലികൾ അവർ ചെയ്യട്ടെ. അവരും സമൂഹത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനം നൽകട്ടെ.
0: കാഴ്ച പരിമിതിയുള്ളവർക്കായി ഓരോ പുസ്തകവും ശബ്ദത്തിലേക്ക് പകരുമ്പോൾ അവർ നൽകുന്നത് കേവലം ഒരു വായനാ സഹായമല്ല, വായിക്കാനുള്ള അവകാശവും അറിവിലേക്കുള്ള തുല്യമായ പ്രവേശനവുമാണ്. സ്വന്തം ശബ്ദം മറ്റൊരാളുടെ കണ്ണുകളാകുമ്പോൾ അത് മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഷയായി മാറുന്നു. അവരുടെ ശബ്ദം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും ഉണ്ടാകട്ടെ.
3: കാതോരം കാഴ്ച
4: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ.

0: സഹകരണം ജിത സുധീർ. സമകാലികം.
1: സമകാലികം പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 7:35 FM ഈവനിംഗിൽ.
2: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
1: FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.
4: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
5: അങ്ങാടിയിൽ അപ്പോഴും പോലീസ് വണ്ടിയുടെ സൈറൺ നിരന്തരം മുഴങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് പോലീസുകാരെ കൊണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ? രാമർ അങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കെ അങ്ങാടിയിൽ വലിയൊരു ബഹളം കേട്ടു. കുറേ ആളുകൾ കിഴക്കോട്ടേക്ക് ഓടിപ്പോകുന്നു, മറ്റു ചിലർ ഇടവഴിയിലേക്കും.
6: എന്താണ് അവിടെ ഉണ്ടായത്? ചേക്കുവിനെ പിടിച്ചു കാണുമോ?
5: കല്യാണി ചോദിച്ചു.
6: പിടിച്ചതാന്ന് തോന്നുന്നില്ല,
5: തെല്ലിട കഴിഞ്ഞ് രാമർ പറഞ്ഞു. ഓൻ അന്നേരം ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. അത് നിറവേറ്റിയിട്ടേ ഓൻ പിടികൊടുക്കൂ. അതാ ഓൻ്റെ സ്വഭാവം, അയാൾ കൂട്ടിച്ചേർത്തു. ചെണ്ടൻ നമ്പ്യാരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വടകരയിലേക്ക് എടുത്തപ്പോഴും കുറേ ബഹളമുണ്ടായി. അതെല്ലാം വളരെ ദൂരത്തോളം കേൾക്കാമായിരുന്നു. വൈകുന്നേരമായപ്പോഴാണ് രാമർ അങ്ങാടിയിലേക്ക് ഇറങ്ങിയത്. വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതിൽ കല്യാണിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല.
6: എന്തിനാ ആ ബഹളത്തിൽ പോയി നിൽക്കുന്നത് എന്നാണ് അവൾ ഭർത്താവിനോട് ചോദിച്ചത്.
5: രാമർ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അങ്ങാടിയിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കാത്തതിൽ രാമറിന് വിഷമമുണ്ടായിരുന്നു. ചെണ്ടൻ നമ്പ്യാരെ അങ്ങനെ കാണാൻ കരുത്തില്ലാത്തതുകൊണ്ടും അയാളെ അങ്ങനെയൊരവസ്ഥയിലെത്തിച്ചത് തൻ്റെ ചങ്ങാതിയാണെന്ന കുറ്റബോധം കൊണ്ടും മാത്രമാണ് രാമർ മടിച്ചു നിന്നത്. തക്ഷൻകുന്നിലെ അന്തരീക്ഷം കുറേക്കൂടി വിഷമകരമാവുന്നു എന്ന തോന്നലാണ് രാമറെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇറങ്ങുമ്പോൾ കല്യാണി ഓർമ്മിപ്പിച്ചു,
6: കച്ചറയിലൊന്നും ചെന്ന് ചാടണ്ട കേട്ടോ.
5: രാമർ അതിന് മൂളുക മാത്രം ചെയ്തു. തക്ഷൻകുന്നിലെ ആൾക്കൂട്ടം ഒട്ടും കുറഞ്ഞിരുന്നില്ല. അടച്ചിട്ട പീടികകളുടെ വരാന്തകളിലും അല്ലാത്തയിടത്തും ആളുകൾ കൂടി നിൽക്കുകയാണ്. അവരെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അവരാരും തന്നെ നാട്ടുകാരല്ല, മറ്റെവിടെ നിന്നോ വന്നവരാണ്. അവർക്ക് മറ്റെന്തെല്ലാമോ ലക്ഷ്യങ്ങളുണ്ടെന്ന് അവരുടെ മുഖഭാവം വ്യക്തമാക്കുന്നു. കോടതി ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും അല്പം മാറി മൈനർ ബാലൻ ആരോടോ വളരെ ഗൗരവത്തിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു. അവരെ ശ്രദ്ധിക്കാതെ പോസ്റ്റ് ഓഫീസിന് താഴെ നിൽക്കുന്ന രാവുണ്ണിക്കിടാവിൻ്റെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ മൈനർ അടുത്തേക്ക് ഓടി വന്നു.
6: എന്താ മൈനറെ, ആരോടാ നീ ഇത്ര ഗൗരവമായി സംസാരിക്കുന്നത്?
5: രാമർ അന്വേഷിച്ചു. അന്നേരം തൊട്ടപ്പുറത്തു നിൽക്കുന്ന ഒരാളെ ചൂണ്ടി മൈനർ പറഞ്ഞു,
6: ഓ നിക്കോടിക്കാരനാ, ചെണ്ടൻ നമ്പ്യാരെ കൊന്നതിൻ്റെ കണക്ക് തീർക്കണമെന്നാ ഓര് പറയുന്നത്.
5: കണക്ക് തീർത്താ നമ്പ്യാര് മടങ്ങി വരുമോ? രാമർ ചോദിച്ചു.
6: എന്തായാലും സംഗതി വഷളാവൂന്നാ തോന്നുന്നത്. നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
5: മൈനർ പ്രത്യാശയോടെ രാമറുടെ നേരെ നോക്കി.
6: എന്തായാലും നീ പോവല്ല, ഞാൻ കിടാവിനെ ഒന്ന് കാണട്ടെ.
5: കിടാവ് കണ്ടപാടെ പറഞ്ഞു,
6: ഞാൻ രാമറെ തിരക്കി അങ്ങോട്ട് വരുവാൻ നോക്കുമായിരുന്നു. ചേക്കുവിനെ കിട്ടാത്ത സ്ഥിതിക്ക് സംഗതി വല്ലാതെ വഷളാവും. ഓൻ എവിടെയുണ്ടെന്ന് വല്ല വിവരമുണ്ടോ?
5: ഞാനും ഓനെ തന്നെയാ കാത്തിരിക്കുന്നത്. എന്തിനാ ഓനത് ചെയ്തതെന്ന് എനിക്കൊരു തിരുപാടുമില്ല, രാമർ പറഞ്ഞു.
6: നമ്പ്യാരോട് ഓനെന്തെങ്കിലും എതിർപ്പുള്ളതായി എനിക്കറിയില്ല,
5: രാമുണ്ണിക്കിടാവ് തറപ്പിച്ചു പറഞ്ഞു.
6: നമ്പ്യാരോട് ഓന് എതിർപ്പുമില്ല, ലോഗ്യവുമില്ല,
5: രാമർ വ്യക്തമാക്കി.
6: നമ്പ്യാരെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഓൻ കൊടുവാള് കടയച്ചതെന്നാ എല്ലാവരും പറയുന്നത്,
5: രാമുണ്ണിക്കിടാവ് വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ രാമർ വിശദീകരിച്ചു,
6: തേങ്ങ വെട്ടുന്ന കൊടുവാള് കടയ്ക്കാൻ ഞാനാ ചേക്കുവിനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടാ ഓൻ പോയത്. അത് വാങ്ങി വരുന്ന വഴി എന്തോ ഉണ്ടായി, അതാണ് ഈ അതിക്രമത്തിന് കാരണം.
5: അതെന്താന്നാ അറിയേണ്ടത്?
6: അതെന്താണപ്പാ?
5: രാമുണ്ണിക്കിടാവ് സ്വയം ചോദിച്ചു.
6: ചേക്കുവിനെ കണ്ടാലേ അതെന്താണെന്നറിയാൻ പറ്റൂ.
5: അതിന് ചേക്കു എവിടെ?
6: അത് ചേക്കുവിനെ അറിഞ്ഞൂടൂ,
5: രാമർ പറഞ്ഞു. അന്നേരമാണ് പയ്യോളി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ സുലൈമാൻ അതുവഴി വന്നത്. അവരെ കണ്ടപ്പോൾ അയാൾ സൈക്കിളിൽ നിന്നും ഇറങ്ങി.
6: പലയിടത്തും കുഴപ്പം തുടങ്ങുന്ന മട്ടുണ്ട്.

0: നിങ്ങൾ ശ്രദ്ധിച്ചോളിൻ, ചിലപ്പോ MSP ഇറങ്ങാനും ഇടയുണ്ട്.
1: MSPയോ?
0: കിടാവ് അത്ഭുതപ്പെട്ടു. മലബാർ കലാപക്കാലത്ത് സ്ഥാപിച്ച പോലീസ് സേന കലാപങ്ങളെ

0: പിടിച്ചിട്ട് തന്നെ കാര്യം. സുലൈമാൻ സൈക്കിളിൽ മറഞ്ഞപ്പോൾ രാമണ്ണിക്കടാവ് ചോദിച്ചു, ഓനിങ്ങനെ എത്ര കാലം ഒളിച്ചു കഴിയാൻ പറ്റും? ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത്, രാമർ പറഞ്ഞു. അങ്ങാടിയിൽ നിന്ന് മടങ്ങുമ്പോഴും അതേ ആലോചന തന്നെയായിരുന്നു മനസ്സിൽ. നിരത്തിൽ അപ്പോഴും പലയിടങ്ങളിലായി ആളുകൾ കൂട്ടം കൂടി നിന്നിരുന്നു, തീരെ മുഖപരിചയമില്ലാത്തവർ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ്എം ഡയറി.
1: ആർ സി ആർ കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
5: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
6: ഹലോ,
7: രാധിക, സ്ഥലം ഇടപ്പള്ളി. എന്റെ മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. മോൾക്ക് പ്ലസ് ടു ആണ് പഠിക്കുന്നത്, ബയോമാസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് കൂടെ. അപ്പൊ ബി ടെക് ഷിപ്പ് ടെക്നോളജിയുടെ സാധ്യതയെ പറ്റി അറിയാനായിരുന്നു.
6: നല്ല സ്കോപ്പ് ആണ്, ഒരു കുഴപ്പമില്ല. 5-6 കൊല്ലം മുമ്പ് ലേഡീസിനും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് കാരണം ഇപ്പൊ കുറെ ആൾക്കാർ ചേരുന്നുണ്ട്. ഷിപ്പിൽ വർക്ക് ചെയ്യാനും ആ ഷിപ്പിലുള്ള ആ സെറ്റപ്പ് മനസ്സിലാക്കാനും കുടുംബവും കുട്ടിയും തയ്യാറാണെങ്കിൽ നല്ല സ്കോപ്പ് ആണ്, ജോലി കിട്ടും, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യണം, കുടുംബവും ആക്സെപ്റ്റ് ചെയ്യണം, കുട്ടിയും ആക്സെപ്റ്റ്
7: ചെയ്യണം. അഫോർഡബിൾ ആയിരിക്കും
6: ഫീസ് സ്ട്രക്ചർ. നിങ്ങൾക്ക് 2-3-4 കോഴ്സ് പഠിക്കാം. ഒന്ന് ബി ടെക് മറീൻ എഞ്ചിനീയറിംഗ് ആണ്, അതിന് ഫീസ് കൂടുതലാണ്. കൊച്ചിയിൽ തന്നെ ഉണ്ട്, ഇവിടെ ഒരു കുഞ്ഞാലി മലക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിടിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്തിനാണ് പഠിക്കുന്നത്?
7: ബയോമാത്സ്.
6: പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലം IMU പറയും, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റീസ്. അവർക്ക് 8-9 അവരൊരു ഓൾ ഇന്ത്യ ടെസ്റ്റ് പാസ്സായി കിട്ടിയാൽ സൂപ്പറാണ്, പാസ്സായി ഇറങ്ങിയാൽ ജോലി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 4 കൊല്ലത്തെ BSc കോഴ്സ് പഠിക്കാം. BSc കോഴ്സ് പഠിക്കാം. നേവൽ ആർക്കിടെക്ചർ ഷോർ ബേസ്ഡ് ജോബ് ആണ്, മറ്റേത് വാട്ടർ ബേ. വാട്ടർ ബേസ് ഷിപ്പിലെ ജോലിയാണ്, മറ്റേതൊക്കെ ശമ്പളം കൂടുതൽ ഷിപ്പ് ബേസ്ഡ് ജോബിനാണ്.
7: അതെ,
6: ആർക്കിടെക്ചർ പഠിക്കാം. ഡിസൈനിങ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേവൽ ആർക്കിടെക്ചർ പഠിക്കാം. കുറച്ച് സ്ഥലത്തെ കോഴ്സുകളുള്ളൂ, കുറച്ച് സ്ഥലത്തെ ജോലിയുള്ളൂ. ഷിപ്പ് ബിൽഡിംഗ് യാർഡ്സിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഷിപ്പ് ബിൽഡിംഗ് യാർഡ് കുറവാന്ന് അറിയാമല്ലോ. മെജോറിറ്റി ആൾക്കാർ പഠിക്കുന്നത് മെറീൻ എഞ്ചിനീയറിംഗ്, ഷിപ്പ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ്. അത് നിങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ പഠിക്കാം, കൊച്ചി യൂണിവേഴ്സിറ്റി പഠിക്കാം, IMU പഠിക്കാം, കൂടാണ്ട് കുറച്ചധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ പഠിക്കാം. ഫീസ് കുറച്ച് കൂടുതലാണ് കേട്ടോ.
5: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
8: അപ്പോൾ നിങ്ങളും ആർ സി ആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
3: ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: ആർ സി ആർ കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
5: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: കോട്ടയം ജില്ലയിൽ ധനകാര്യ മേഖലയിലെ ഡാറ്റ വിശകലന രംഗത്ത് തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്ക് കുന്നന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ പരിശീലനത്തിന് അവസരം. യോഗ്യത പ്ലസ് ടു ബിരുദം, പ്രായം 18-40. ഈ മാസം 30 ഒരു അപേക്ഷ സ്വീകരിക്കും. വിളിക്കേണ്ട നമ്പർ 94-95-96-88. സമയം 8:06.
9: ആകാശവാണി FM വാർത്തകൾ.
4: ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേനാ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി.

0: കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക്. പദ്ധതി നിർവഹണ മന്ത്രാലയം ജൂലൈയിലെ 55.4% നിന്ന് ഓഗസ്റ്റിലിത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിൻ്റെ സർവേയിൽ കണ്ടെത്തി. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ്. 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും 16 സെപ്റ്റംബർ ഓസോൺ ദിനം ആചരിക്കുന്നത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KG മാരാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം നാളെ രാവിലെ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിക്കാനായി നിർമ്മിച്ച മാരാർജിയുടെ പ്രതിമ ഉൾപ്പെടുന്നതാണ് സ്മൃതി മണ്ഡപം. 57 ഗ്രാം MDMA യുമായി 4 യുവാക്കളെ കൊല്ലം നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് രാത്രി പോലീസ് പിടികൂടി. വാളത്തുങ്കൽ സ്വദേശി റഫീഖ്, ഇരവിപുരം സ്വദേശി അൽത്താഫ്, പോളയത്തോട് സ്വദേശി ഹാസിഫ്, മാടനട സ്വദേശി അഭിജിത്ത് എന്നിവരാണ് കൊല്ലം വെസ്റ്റ് പോലീസും ഡാൻസാപ്പ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ രാസലായനിയിൽ മുക്കി സ്വർണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേർ കൊല്ലം ചവറയിൽ പിടിയിലായി. ബീഹാർ സ്വദേശി ദിനേശ് സഹ, സച്ചിൻകുമാർ സഹ എന്നിവരാണ് പിടിയിലായത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: ഡാർവിന്റെ പരിണാമയാത്ര. ജീവപരിണാമ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ദിശാബോധം നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തം കാലം ഇത്ര കഴിഞ്ഞെങ്കിലും അതേ തലയെടുപ്പോടെ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുടെ ആധികാരികത ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെ പുസ്തകമായ സ്പീഷീസിൻ്റെ ഉത്ഭവവുമൊക്കെ പരിണാമശാസ്ത്രത്തിൻ്റെ നെടുന്തൂണുകളാണ്. 1809 February 12 ഇംഗ്ലണ്ടിൽ ഷ്രോപ്ഷെയറിൽ വൈദികനായ റോബർട്ട് ഡാർവിൻ്റെയും സൂസമ്മ ഡാർവിൻ്റെയും 6 മക്കളിൽ 5-ാമനായാണ് ചാൾസ് ഡാർവിൻ ജനിക്കുന്നത്. ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന് മൃഗങ്ങളുടെ തോലുകൾ, പക്ഷികളുടെ മുട്ടകൾ എന്നിങ്ങനെ ജീവികളുടെ പല ഭാഗങ്ങളും ശേഖരിക്കുന്ന ശീലമുണ്ടായിരുന്നു. 1825 അദ്ദേഹം പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് എഡിൻബർഗ് മെഡിക്കൽ സർവകലാശാലയിൽ വൈദ്യപഠനത്തിനായി ചേരുകയും ചെയ്തു. എന്നാൽ വൈദ്യപഠനത്തിൽ തീരെ താല്പര്യം കാണിക്കാതിരുന്ന അദ്ദേഹം അക്കാലത്ത് ജോൺ എഡ്മണ്ട് സ്റ്റോൺ എന്നയാളിൽ നിന്ന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുന്ന രീതിയും തെക്കേ അമേരിക്കയിലെ ഇടതൂർന്ന മഴക്കാടുകളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം ചില പരിസ്ഥിതി കൂട്ടായ്മകളിൽ അംഗമായ അദ്ദേഹം സ്കോട്ട്ലൻഡിലെ സിഫ് നദിമുഖത്തെ സമുദ്രജീവികളെക്കുറിച്ച് പഠിക്കുന്ന ടീമിൽ പങ്കുചേർന്നു. മകന്റെ പഠനത്തിൽ ആശങ്കാകുലനായ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഡിഗ്രിക്ക് ചേർത്തു. ഈ സമയത്താണ് 5 വർഷം നീണ്ടുനിന്ന ഒരു യാത്ര അദ്ദേഹത്തിന്റെ ജീവിതം കരിയറും മാറ്റിമറിച്ചത്. തെക്കേ അമേരിക്കയുടെ തീരദേശത്തെയും ശാന്തസമുദ്രത്തിലെ ദ്വീപുകളിലെയും ജീവവർഗങ്ങളുടെ സർവേ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് നേവിയുടെ HMS ബീഗിൾ എന്ന പായ്ക്കപ്പലിൽ സമുദ്രയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് അങ്ങനെയാണ്. കപ്പിത്താനായ റോബർട്ട് ഫിസ്റോയ് ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള ജൈവ വൈവിധ്യം പഠിക്കുന്നതിനായി തനിക്കൊപ്പം ജോൺസ് ഹെൻസ്റ്റോ എന്ന പ്രൊഫസറെ കൂടി ക്ഷണിക്കുന്നു. എന്നാൽ പ്രൊഫസർ ആ ദൗത്യത്തിനായി തൻ്റെ ശിഷ്യനായ ചാൾസ് ഡാർവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് 1831 December 27 HMS ബീഗിൾ ഇംഗ്ലണ്ടിലെ ഫ്ലിമാർ തുറമുഖത്തു നിന്നും 74 യാത്രക്കാരുമായി യാത്ര തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും തെക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി സെന്റ് ജാഗോ എന്നയിടത്ത് എത്തിച്ചേർന്നു. അവിടെയുള്ള അഗ്നിപർവ്വത കുന്നുകളുടെ മുകളിൽ കടൽ ചിപ്പികളെ കണ്ടതോടെ കുന്നിനു മുകളിൽ കടൽ ചിപ്പികൾ വരാനുള്ള സാധ്യതകളെപ്പറ്റി അദ്ദേഹം പഠിക്കുകയും ആ കുന്നുകൾ കടലിൽ നിന്ന് ഉയർന്നു വന്നതാകാമെന്ന് ഊഹിക്കുകയും ചെയ്തു. ഫിസ്റോയ് തീരദേശത്ത് പഠനം നടത്തുമ്പോൾ ഡാർവിനാകട്ടെ കുതിരപ്പുറത്തു കയറി ആ ദ്വീപുകളിൽ എല്ലായിടത്തും എന്തൊക്കെയോ തേടി നടന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ഓരോരോ ജീവികളുടെയും ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളോ അവശിഷ്ടങ്ങളോ കണ്ടെടുക്കുക എന്നത് മാത്രമായിരുന്നു.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി നോക്കാം. ആലപ്പുഴ ചേർത്തലയിൽ നിന്നും സന്തോഷാണ് പരാതിക്കാരൻ. പരാതി എന്താണെന്ന് നോക്കാം.
1: വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരൻ ഈ കത്ത് അയച്ചിരിക്കുന്നത്. കത്ത് ഇപ്രകാരമാണ്: എന്റെ അച്ഛന് ഇപ്പോൾ 54 വയസ്സായി. അദ്ദേഹം ഏകദേശം 4 വയസ്സുള്ള കാലം മുതൽ ഞങ്ങളുടെ വീട്ടിലേക്കും പുറത്തേക്കും പോകുന്നതിനായി ഒരു വഴി ഉപയോഗിച്ചു വരുന്നുണ്ട്. അച്ഛന്റെ ഇന്നുവരെയുള്ള ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ കുടുംബം ഈ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ വ്യക്തിയും കുടുംബവും ഈ വഴിയുടെ ഒരു ഭാഗം അവരുടെ സ്ഥലമാണെന്നും ഞങ്ങൾക്ക് വഴി നടക്കുന്നതിനായി സ്ഥലം തന്നതാണുമെന്നുമാണ് പറയുന്നത്. അവർ ഇപ്പോൾ ആ ഭാഗത്ത് ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നടത്തി സ്വന്തം സ്ഥലം സുരക്ഷിതമാക്കി വെച്ചിട്ടുമുണ്ട്. അതേസമയം വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇത്രയും വർഷത്തെ ഉപയോഗം കണക്കിലെടുക്കുമ്പോൾ ഈ വഴിയുടെ യഥാർത്ഥ അവകാശം എന്താണ്? അയൽവാസികൾ പറയുന്നത് പോലെ ഇത് അവർ നൽകിയ വഴിയാണ് എങ്കിൽ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ അവകാശം ഈ വഴിയുടെ കാര്യത്തിൽ ഉണ്ടാകുമോ? ഇതിനു പുറമെ റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളവും അഴുക്കുവെള്ളവും ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അത് തടയുന്നതിനും വെള്ളം ശരിയായ രീതിയിൽ ഒഴുക്കിവിടുന്നതിനും വഴിയുടെ ഭാഗത്ത് ആവശ്യമായ സംവിധാനം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്ഥലം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അയൽവാസിയും കുടുംബവും അതിന് സമ്മതിക്കുന്നുമില്ല. ഇത്രയും വർഷമായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴിയുടെ അവകാശം സംബന്ധിച്ച് സാധാരണക്കാരായ ഞങ്ങൾക്ക് നിയമപരമായ അറിവില്ല. ആയതിനാൽ ഞങ്ങൾക്ക് ഈ വഴിയിൽ മേൽ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് ആരെയാണ് സമീപിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്?
0: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ്.
2: ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താവിന്റെ കുടുംബം കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വഴിയുമില്ല, തുടർച്ചയായി നടപ്പുവഴിയായി ഉപയോഗിച്ച സ്ഥലമാണെങ്കിൽ ഈസ്മെന്റ് അവകാശപ്രകാരം, അതായത് 20 വർഷത്തിൽ കൂടുതൽ മറ്റൊരാൾ കാണുക അല്ലെങ്കിൽ പൊതു ജനങ്ങളുടെ കാണുക ഇത്തരം വഴി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നിയമപരമായ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് തങ്ങൾക്ക് അവകാശമുണ്ട്, വഴി നടക്കാനുള്ള അവകാശമുണ്ട് എന്ന് സിവിൽ കോടതി വഴി ഈസ്മെന്റ് അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഉടമസ്ഥൻ എന്ന് അവകാശപ്പെടുന്ന ആൾ ഈ വഴി കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മതിൽ കെട്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഉത്തരവും വാങ്ങാൻ കഴിയും. കൂടാതെ തങ്ങളുടെ വഴിയിലേക്ക് മറ്റൊരു വ്യക്തി മാലിന്യങ്ങൾ ഒഴുക്കുകയാണെങ്കിലും അതും ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് പ്രകാരം തടയാൻ കഴിയും. കോടതി അത് വിലക്കിക്കൊണ്ട് ഒരു താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. മാത്രമല്ല, തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എതിർകക്ഷി നിഷേധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു കഴിയുമ്പോൾ അതോടൊപ്പം ഒരു അനുബന്ധ സത്യവാങ്മൂലവും ഒരു ഉപഹർജിയും സമർപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി ഈ കേസിൽ തീർപ്പ് ആകുന്നതുവരെ ചോദ്യകർത്താക്കളുടെയും കുടുംബത്തിന്റെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത് എന്ന് ഒരു വിധിയും ഇതുമായി ബന്ധപ്പെട്ട് സമ്പാദിക്കാൻ കഴിയും.
0: ഇനി അടുത്ത പരാതി പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: എന്റെ ഭർത്താവിന് കുടുംബസ്വത്തിൽ നിന്നും ഭാഗം കിട്ടിയ 24 സെന്റ് കൃഷിഭൂമി ആധാരം നടത്തി പോക്കുവരവ് നടത്തുന്നതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് പരാതിക്കാരി ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഭർത്താവിന് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. ഇവർക്ക് ഭാഗം കിട്ടിയ ഭൂമിയുടെ ആധാരങ്ങളെല്ലാം നടത്തിക്കൊടുക്കുകയും ആയവ ഭൂരിഭാഗം വിറ്റു പോകുകയും ചെയ്തതാണ്. എന്നാൽ എന്റെ ഭർത്താവിന്റെ 24 സെന്റ് സ്ഥലം ഇതുവരെ ആധാരം നടത്തിയിട്ടില്ല. ഭർത്താവിന്റെ അമ്മ 2010 ഭർത്താവ് 2025 മരണപ്പെട്ടു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇളയ സഹോദരന്റെ പക്കൽ നിന്നും കുറച്ച് പണം വാങ്ങിയിരുന്നു. അതിന് പകരമായി 24 സെന്റിൽ നിന്നും 12 സെന്റ് ഭൂമി നൽകാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സഹോദരന് ഇപ്പോൾ പണത്തിന്റെ ആവശ്യം വന്നിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ പണം വേണമെന്നാണ് അയാൾ പറയുന്നത്. ഞങ്ങളും അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരുമായും വഴക്കുമാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഭൂമിയുടെ പഴയ ആധാരവും പിന്നെ മറ്റു പല രേഖകളും ഇളയ സഹോദരന് ആധാരം നടത്തി തരുവാൻ ഏൽപ്പിച്ചിരുന്നു. ഇളയ സഹോദരൻ വഴി 2 സഹോദരിമാരുടെയും സമ്മതത്തോടെ ആധാരം നടത്തിയെടുക്കാൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പക്ഷേ നാളിതുവരെ ആയിട്ടും അതിനുവേണ്ടി ഇളയ സഹോദരൻ ശ്രമിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം

0: രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ച് ഒരു ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചിരുന്നു. അതിൻ പ്രകാരം പട്ടയം, ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഭർത്താവിന്റെ അമ്മയുടെ പേരിലാണ് കരമടക്കുന്നത്. എന്റെ അന്വേഷണത്തിൽ പട്ടയം കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. കുറച്ച് പഴയ കടലാസുകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ പക്കലുള്ളത്. പട്ടയത്തിനായി ഇനി അപേക്ഷിച്ചാൽ തന്നെ കാലതാമസം എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ സഹോദരന്മാരും സഹോദരിമാരും ഒപ്പിട്ട രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കിയാൽ പിന്നീട് അവരുടെ സാന്നിധ്യമില്ലാതെ തന്നെ ആധാരം നടത്തുവാനും പോക്കുവരവ് ചെയ്യുവാനും സാധിക്കുമോ? അച്ഛനെഴുതി ഒപ്പിട്ടു കൊടുത്തു എന്ന് പറയുന്നതിന് എന്താണ് സംഭവിക്കുക? ഇക്കാര്യങ്ങളെല്ലാം നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
2: കത്ത് വായിച്ചതിൽ ആദ്യത്തെ ചോദ്യം രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോണി വഴി ആധാരം നടത്തിയെടുക്കുവാൻ സാധിക്കുമോ എന്നതാണ്. വസ്തുവിന്മേലുള്ള അവകാശം ഇളയ സഹോദരനെ വിട്ടുകൊടുക്കുന്നതിനായി അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു പവർ ഓഫ് അറ്റോണി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്താൽ പിന്നീട് അവർക്ക് നേരിട്ട് ഹാജരാകാതെ ആധാര നടപടികൾ പൂർത്തിയാക്കാനും പോക്കുവരവ് ചെയ്യുവാനും സാധിക്കും. അടുത്ത ചോദ്യം, അച്ഛൻ എഴുതി ഒപ്പിട്ടു കൊടുത്തു എന്ന് പറയുന്നതിന് എന്താണ് സംഭവിക്കുക എന്നതാണ്. ഭർത്താവ് ഇളയ സഹോദരന് 12 സെന്റ് ഭൂമി നൽകാമെന്ന് എഴുതി ഒപ്പിട്ടു കൊടുത്തു. അതിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു. അതിന് ഒരു കരാർ അല്ലെങ്കിൽ ധാരണയായി വേണം കണക്കാക്കാൻ. ആധാരം ചെയ്യുവാനുള്ള നിയമപരമായ ബാധ്യതയോ സമ്മതമോ സൃഷ്ടിക്കുന്ന ഒന്നായി ഇതിനെ കാണാം. എല്ലാ അവകാശികളും സഹകരിക്കാതെ വന്നാൽ ആധാരം തടസ്സപ്പെടുകയും ഭൂമിയിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ രമ്യതയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ആദ്യം ശ്രമിക്കുക. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ, ആധാരം ചെയ്യുവാൻ അവർ സഹകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അകാരണമായി വൈകിപ്പിച്ചാൽ നിയമപരമായി സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റു സഹോദരങ്ങളെല്ലാം അവരുടെ ഓഹരി ഇതിനോടകം തന്നെ വാങ്ങിയിരിക്കുന്നു എന്നതിന്റെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ച് ബാക്കി വരുന്ന 24 സെന്റിൽ അവകാശം ഉന്നയിക്കാൻ സാധിക്കും. 24 സെന്റിൽ ഇളയ സഹോദരന്റെ ബാധ്യത നിലനിൽക്കുന്നതിനാൽ ബാക്കി വരുന്ന വസ്തു കുടുംബത്തിന് സ്വന്തമാക്കുവാൻ സാധിക്കും.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS.
3: ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളതും ഓരോ പൗരന്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വെറും പിടിച്ചുകൊണ്ട് പോകൽ മാത്രമല്ല, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ശക്തമായ നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലെ 21-ാം വകുപ്പ് വ്യക്തമാക്കുന്നത് നിയമം നിർദ്ദേശിക്കുന്ന ശരിയായ നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ പാടില്ല എന്നതാണ്. ഈ ശരിയായ നടപടിക്രമം വെറും ഒരു നിയമം ഉണ്ടെന്നതല്ല, അത് ന്യായമായും നീതിയുള്ളതും മാനുഷികവുമായിരിക്കണം എന്നും മനേക ഗാന്ധി വെസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് പോലീസിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമല്ല, നിയമപരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാധാരണയായി ഗുരുതരമായ ഒരു കുറ്റം ചെയ്തതായി പോലീസിന് യുക്തിസഹമായ സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതി തിരിയുന്ന ആളായാൽ ഒളിച്ചോടൻ സാധ്യതയുണ്ടെങ്കിൽ, തെളിവുകൾ നശിപ്പിക്കുവാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കേന്ദ്രതത്വം ഉണ്ട്, അതായത് അറസ്റ്റ് അവസാന മാർഗമാണ്. ഇത് ശക്തമായി പറഞ്ഞത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലാണ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഓരോ കേസിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ആദ്യം അറസ്റ്റ് ഇല്ലാതെ അന്വേഷണം നടത്താനാകുമോ, പ്രതി സഹകരിക്കുമോ, ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് എന്ന തീരുമാനം എടുക്കേണ്ടതുള്ളൂ, പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി നമുക്ക് അറസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അവനെ ശാരീരികമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എടുക്കുകയോ ചെയ്യുന്നതിലൂടെയാണ്. ചിലപ്പോൾ ആ വ്യക്തി സ്വമേധയാ കീഴടങ്ങിയാലും അത് അറസ്റ്റായി കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു നിർണായക നിയന്ത്രണം, അനാവശ്യമായ ബലം ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം ബലം ഉപയോഗിക്കാം. അതിലധികം ബലം ഉപയോഗിച്ചാൽ അത് അധികാര ദുരുപയോഗമായി കണക്കാക്കും. അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയെ അപമാനിക്കരുത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം അറസ്റ്റ് ശിക്ഷയല്ല, അത് അന്വേഷണം സുഗമമാക്കാൻ ഉള്ള ഒരു നടപടിക്രമമാണ്. അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന് ആ വ്യക്തിയുടെ ശാരീരിക പരിശോധന നടത്താം. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. പക്ഷേ ഇത്

0: മാന്യതയും സ്വകാര്യതയും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇനി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമം നൽകുന്ന പ്രത്യേക സംരക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളെ സാധാരണയായി രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ. അതിന് വ്യക്തമായ കാരണം രേഖപ്പെടുത്തണം. വനിതാ പോലീസുകാർ തന്നെ സ്ത്രീയെ സ്പർശിച്ച് അറസ്റ്റ് ചെയ്യണം. സ്ത്രീയുടെ ശാരീരിക പരിശോധന മറ്റൊരു സ്ത്രീയാൽ മാത്രമേ നടത്താവൂ. ഇത് വളരെ മാന്യതയോടെയും സ്വകാര്യത കാത്തുസൂക്ഷിച്ചും വേണം ചെയ്യുന്നത്. ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധിക ശ്രദ്ധ വേണമെന്ന് സീല ബൽസേവസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായി പോലീസിനാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് തൻ്റെ മുന്നിൽ കുറ്റം നടന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയും. കൂടാതെ ഒരു സാധാരണ പൗരനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഗുരുതര കുറ്റം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തടഞ്ഞു പിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കർശന നിയമമുണ്ട്. അതായത് ആ വ്യക്തിയെ ഉടൻ തന്നെ അല്ലെങ്കിൽ പരമാവധി 6 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൈമാറണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധ തടങ്കലായി മാറും. അതായത് നിയമം പൗരന്മാർക്ക് സഹായിക്കാൻ അധികാരം നൽകുന്നു, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നുമില്ല. ഇനി അറസ്റ്റിലായ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും വളരെ വിശദമായിട്ട് നോക്കാം. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജാമ്യം ലഭിക്കുമോ എന്നും അറിയണം. എന്തു തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയണം. കുടുംബാംഗങ്ങളെയോ അടുത്തുള്ള ബന്ധുക്കളെയോ വിവരം അറിയിക്കണം. ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഭിഭാഷകനെ കാണാനും അവകാശമുണ്ട്. ഇത് ഒരു അടിസ്ഥാന അവകാശമാണ്. ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു സംരക്ഷണം ആണ്, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു പ്രധാന വിശദീകരണമുണ്ട്. അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് കോടതിയിലേക്ക് എത്താൻ വേണ്ട യാത്രാസമയമായ 24 മണിക്കൂറിനുള്ളിൽ ഉൾപ്പെടുന്നില്ല. അതായത് അനാവശ്യമായി പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചു വെക്കാൻ പാടില്ല. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അവകാശമാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് മെഡിക്കൽ പരിശോധന ലഭിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യ പരിശോധന നടത്തണം. ശരീരത്തിൽ പരിക്കുണ്ടോ, കസ്റ്റഡിയിൽ പീഡനം നടന്നിട്ടുണ്ടോ എന്നിവ പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ വ്യക്തി ആവശ്യപ്പെട്ട ഡോക്ടറെ പരിശോധനയെ അനുവദിക്കണം. ഈ പരിശോധനയുടെ രേഖകൾ സൂക്ഷിക്കണം, കാരണം പിന്നീട് അത് തെളിവായി ഉപയോഗിക്കപ്പെടും. ഇനി ഈ മുഴുവൻ അവകാശങ്ങളും കൂടുതലും ശക്തമായി ഉറപ്പാക്കുന്നതാണ് DK ബസു സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസ്. ഈ കേസിൽ സുപ്രീം കോടതി അറസ്റ്റിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. അതിലെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരുടെ പേര്, പദവി എന്നിവ വ്യക്തമാക്കണം. അറസ്റ്റിൻ്റെ സമയം, സ്ഥലം രേഖപ്പെടുത്തണം. അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ഇതിൽ സാക്ഷികളുടെ ഒപ്പ് വേണം. ബന്ധുക്കളെ ഉടൻ അറിയിക്കണം. കസ്റ്റഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അഭിഭാഷകനെ കാണാനുള്ള അവസരം നൽകണം. മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കണം. ഇതെല്ലാം രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും വേണം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പോലീസിൻ്റെ അധികാര ദുരുപയോഗം തടയുക എന്നതാണ്. കൂടാതെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അറസ്റ്റ് നിർബന്ധമല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ മുഴുവൻ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്. അതായത് അറസ്റ്റ് ഒരു ശക്തമായ അധികാരമാണ്, പക്ഷേ അത് നിയന്ത്രണാതീതമല്ല. നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനും പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത്. അത് നിയമപരമായ പരിധികളും മാനുഷികമായ സമീപനവും ആവശ്യമാണ്. കുറ്റം കണ്ടാൽ തടയാം, പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ അറസ്റ്റ് ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗപ്പെടണം.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി.
5: ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ

0: രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാൻ ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. recruitment.hckerala.nic.in recruitment.hckerala.nic.in. കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷക്ഷേമ വകുപ്പിൻ്റെ ഇമ്പിച്ചി ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, കളക്ടറേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. വിലാസം ഒരിക്കൽ കൂടി പറയാം. ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, കളക്ടറേറ്റ്, കോട്ടയം. വെബ്സൈറ്റ് വിലാസം minoritywelfare.kerala.gov.in minoritywelfare.kerala.gov.in. കോട്ടയത്ത് കുന്നന്താനം മസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 95 96 88 94 95 99 96 88. കോട്ടയം ജില്ലയിൽ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് ഹെവി ഡ്രൈവിംഗ് പരിശീലനം നൽകാൻ ഹെവി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ, ഉടമകൾ, ഏജൻസികൾ എന്നിവരിൽ നിന്ന് മേലുകാവ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് താൽപ്പര്യപത്രം ക്ഷണിച്ചു. ഈ മാസം 24 ഉച്ചകഴിഞ്ഞ് 3 മണി വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 96 07 03 51 ഈ നമ്പറിൽ വിളിക്കുക. 94 96 07 03 51.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 45 58 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: എൻ്റെ

വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഇമെയിൽ വിലാസം acfsf.alpy@gmail.com. ഫോൺ നമ്പർ 0477-22-46-034. 0477-22-46-034.

എഫ് എം ഡയറി തുടരുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടുപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവിലയെ തുടർന്ന് ഓർമ്മ ചിന്ത്, 11:30 എൻ സി ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ, 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2 വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി, 3 സഹയാത്രിക ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് സുധ അജിത്തിൻ്റെ കഥ, സോളോ ട്രാവലർ, ഗാനം എന്നിവ, 4 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 6:50 കാർഷിക ജീവനം പശുപരിപാലനം, പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, 7:35 മുതൽ 9 എഫ് ഈവനിംഗ്, ഇതിൽ സമകാലികം കാതോരം കാഴ്ച, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:05 AIHMS ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ, ബ്രോങ്കൈറ്റീസിന് ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം, 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ലുജാലകം. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയും. ചോദ്യം ഇതായിരുന്നു, എന്താണ് വർത്തമാന പുസ്തകം? ഉത്തരം, പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച ഭാരതീയ ഭാഷകളിലെ ആദ്യ യാത്രാ വിവരണം, മാർ ജോസഫ് കരിയാട്ടിലിനൊപ്പം. തോമാ കത്തനാർ 1785 റോമിലേക്കും തിരിച്ചും നടത്തിയ യാത്രാ അനുഭവമാണ് വർത്തമാന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ചോദ്യം ഇതായിരുന്നു, എന്താണ് വർത്തമാന പുസ്തകം? പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച ഭാരതീയ ഭാഷകളിലെ ആദ്യ യാത്രാ വിവരണം, മാർ ജോസഫ് കരിയാട്ടിലിനൊപ്പം. തോമാ കത്തനാർ 1785 റോമിലേക്കും തിരിച്ചും നടത്തിയ യാത്രാ അനുഭവമാണ് വർത്തമാന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ചിന്താശകലം, യാത്രയിലെ വിസ്മയ കാഴ്ചകൾ നിങ്ങളെ മൗനിയായ കാഴ്ചക്കാരനാക്കും, പിന്നീട് വാചാലനായ കഥ പറച്ചിലുകാരനും. ഇബിൻ ബത്തുത്ത. യാത്രയിലെ വിസ്മയ കാഴ്ചകൾ നിങ്ങളെ മൗനിയായ കാഴ്ചക്കാരനാക്കും, പിന്നീട് വാചാലനായ കഥ പറച്ചിലുകാരനും. ഇബിൻ ബത്തുത്തയുടെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ എഫ് എം ഡയറിയുടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8:30 12 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ VPS Lake Shore. ഗുഡ് മോർണിംഗ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ധ്യാനം എന്ന്. അതിനാദ്യമായി ചെയ്യേണ്ടത് എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ സത്തയെ ശുദ്ധി ചെയ്ത് എടുക്കുകയാണ്. സമ്പൂർണമായ മൗനം ധ്യാനത്തിന് ആവശ്യമാണ്. അകത്തെന്തെങ്കിലും ഇളകുക പോലും ചെയ്യാത്ത വിധത്തിലുള്ള സമ്പൂർണ്ണ മൗനം വേണം. ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് അത് നേടുക എളുപ്പമാണ്. അതിന് പക്ഷേ നമ്മുടെ മനസ്സ് മറികടക്കേണ്ടതുണ്ട്. മനസ്സൊരു സ്വരിക്കേടാണ്. അത് മറികടന്ന് ശൂന്യതയിലെത്തണം. ഒരു ചിന്തയും എത്തി നോക്കാത്ത, ഒരു ഭാവനയും പ്രവർത്തന നിരതമല്ലാത്ത, ഒരു സ്വപ്നവും ഉണരാത്ത ഒരു ശൂന്യത. അവിടെ നിങ്ങൾ നിങ്ങൾ മാത്രമാണ്, വെറും ഒരു നിസ്സാരം. അങ്ങനെ ധ്യാനം എന്തെന്ന് ശരിയായി മനസ്സിലാക്കിയാൽ അത് മനസ്സിന്റെ പ്രവർത്തനം നിർത്തലാക്കും. ഈ മനസ്സിലാക്കൽ ഒരു യജമാനനെ പോലെയാണ്. യജമാനന്റെ മുമ്പിൽ സേവകർ വഴക്കുകൾ മാറ്റിവെക്കും, പരസ്പര സംസാരം നിർത്തും. യജമാനൻ കടന്നു വരുന്നതോടെ വീട് നിശബ്ദമാവും, എല്ലാ ജോലിക്കാരും തിരക്കിലാവും. ധ്യാനം എന്തെന്ന് മനസ്സിലാക്കുന്നത് യജമാനനെ ക്ഷണിക്കുന്നത് പോലെയാണ്. മനസ്സാണ് പരിചാരകൻ. യജമാനൻ തന്റെ മൗനവുമായി ആനന്ദമായി കടന്നു വരുന്നതോടെ മനസ്സും സമ്പൂർണ്ണ നിശബ്ദത പാലിക്കുന്നു. ഇത് കൈവരിക്കാൻ ഇടയായാൽ പിന്നെ ജ്ഞാനോദയം വിളിപ്പാടകലയാണ്. അതിനെ നിർബന്ധിച്ചെടുക്കാൻ കഴിയില്ല. കാത്തിരിക്കണം, തീവ്രമായ കാത്തിരിപ്പ്. ദാഹം പോലെ, വിശപ്പ് പോലെ, ഒരു വാക്ക് മുരിയാടാതെ കാത്തിരിക്കുക. ഇപ്പോഴല്ല, ഇതൊക്കെ കാലത്ത് ഒരു 5:30 ചെയ്യേണ്ട കാര്യട്ടോ. ഇപ്പൊ ആരെവിടെ ഇരുന്നാലും കാതിൽ മന്ത്രിക്കുന്നതൊന്നു മാത്രം. എന്താ? ഹലോ VPS Lake Shore, സ്പോൺസേർഡ് ബൈ VPS Lake Shore ഹോസ്പിറ്റൽ, എറണാകുളം.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏതാപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS Lake Shore ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lake Shore ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: ശശികല ചേച്ചിയാണോ?
2: അതെയല്ലോ.
0: ഇത് ഹലോ VPS Lake Shore ൽ നിന്ന് മാഷാലതയാണ്. പ്രേമി ആരാണ്?
2: പ്രേമ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ജഡ്ജ് സോന്നൂല് താമസിച്ചിരുന്നത്.
0: പ്രേമ പറഞ്ഞു ശശികല ചേച്ചിനെ വിളിക്കണമെന്ന്.
2: അത് ശരി. ആശ ചേച്ചിയാണോ?
0: ആണല്ലോ. എന്തുണ്ട് വിശേഷം?
2: നല്ലത് തന്നെ. എന്റെ വീട് തിരുനാവായി എന്നട്ടാ. നമ്മളൊക്കെ വടക്കരില് പെട്ട ആൾക്കാരാണ് ചേച്ചി.
0: ആയിക്കോട്ടെ, ഞാനും വടക്ക് തന്നെയാണ്. ശശികല ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഞാനും ഹസ്ബൻഡും മാത്രം. ഒരു മോളല്ലേ കല്യാണം കഴിച്ചു കൊടുത്തു, വേറെ ആരും ഇല്ല.
0: എവിടെയാ മോള്?
2: മോള് തൃശ്ശൂര്, ഒല്ലൂര്.
0: ഇടക്കിടക്ക് വരാറുണ്ടോ?
2: ആ, വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട്. എല്ലാവർക്കും തിരക്കല്ലേ.
0: അതെ അതെ. മോൾ എന്താ ജോലി ചെയ്യുന്നേ?
2: മോള് ടീച്ചറാണ്.
0: ഭർത്താവോ?
2: ഭർത്താവ് പിന്നെ വൈദ്യരത്നം ഔഷധശാലയില് ജോലിയുണ്ട്.
0: മക്കളുണ്ടോ അവർക്ക്?
2: ആ, രണ്ടു കുട്ടികളുണ്ട്.
0: ഒഴിവു സമയത്തൊക്കെ എന്താ പരിപാടി?
2: ഒഴിവു സമയത്ത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഉണക്കാനുള്ളതൊക്കെ ഉണക്കി വെക്കും.
0: ഇത്രയൊക്കെ ഉണക്കാനുണ്ടോ രണ്ടാൾക്ക്?
2: പിന്നെ അതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അടിക്കലും തുടക്കലും എല്ലാം വേണ്ടേ.
0: ഓക്കേ.
2: വയസ്സ് 10-72 പിന്നെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്.
0: 72 വയസ്സെന്നും ഒരിക്കലും ഒരു വയസ്സാണെന്നൊന്നും വിചാരിക്കണ്ട. എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി അവനവന്റെ കാര്യം നോക്കി ഹാപ്പി ആയിട്ട് ഇരിക്കുക. രാമനാമവും ജപിച്ചിട്ട് അതന്നെയാ നല്ലത്. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്.
2: നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും വർത്തമാനൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. എല്ലാ ദിവസവും റേഡിയോ കേൾക്കാറുണ്ട്.
0: എല്ലാ ദിവസവും റേഡിയോ കേട്ട് സന്തോഷായിട്ടിരിക്കും. ചേച്ചിക്ക് ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് പഴയ പാട്ട് വല്ലതും മതി.
0: ശരി, നല്ലൊരു പഴയ പാട്ട് വെച്ചു തരാട്ടോ.
2: ഓക്കെ
0: ഓക്കെ,
2: ബൈ. ഓക്കെ ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ബാലിട്ടാ, നമസ്കാരം.
0: നമസ്കാരം. ഹലോ VPS ലേക്ഷോർ.
1: യെസ്,
0: ഞാൻ ക്ലീറ്റസ്.
1: അണ,
0: തലമുറകളായി വിഴിഞ്ഞം കടൽ തീരത്ത് ഉപ്പുകാറ്റും തിരമാലകളുടെ ഇരമ്പലും കേട്ട് വളർന്ന ഒരു പച്ചയായ മത്സ്യത്തൊഴിലാളി. അര നൂറ്റാണ്ടിലേറെയായി ഈ കടലാണ് എന്റെ അന്നദാതാവും എന്റെ കളിക്കളവും. നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: അശ്വതിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ, കടൽക്കരയിലൊക്കെ ജീവിക്കണം എന്ന്?
1: അയ്യോ, അതെനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് പോയിരുന്ന് കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോരുക.
0: കടലിന്റെ ഓരോ തുടിപ്പും കാറ്റിന്റെ ഓരോ ഗതിമാറ്റവും കണ്ണടച്ച് പറഞ്ഞിരുന്ന എനിക്ക് ഈ നീലപ്പരപ്പ് ഒരു കാലത്തും ഒരു ഭയമായിരുന്നില്ല. എന്നാൽ അഹങ്കാരത്തോടെ കടലിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ പ്രകൃതി എത്ര നിസ്സാരമായി ഒരു മൺ തരി പോലെ തച്ചുടയ്ക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഭീകര

0: രാത്രിയുണ്ട്. കരയിലെ മനുഷ്യർ പണിതുയർത്തിയ സകല പകകളെയും വിദ്വേഷങ്ങളെയും കടലിന്റെ ആഴങ്ങളിൽ അലിയിച്ചു കളഞ്ഞ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ രാത്രി. ആ രാത്രിയെ കുറിച്ചാണ് എനിക്ക് ആശേച്ചിയോട് പറയാനുള്ളത്, ബാലേട്ടനോടും. അതൊരു തുലാമാസത്തിന്റെ അവസാനമായിരുന്നു. കടൽ ശാന്തമായിരുന്ന ഒരു ദിവസം പതിപോലെ ഞാനും എന്റെ ചെറിയ വള്ളവും കൂടി ഉൾക്കടലിലേക്ക് തിരിച്ചു. ചാകരയുടെ ലക്ഷണം കണ്ടതുകൊണ്ട് അല്പം ദൂരെ ആഴക്കടലിലേക്ക് തന്നെ വള്ളം വിട്ടു. ഇരുട്ടു വീണതോടെ വലയിറക്കി ശാന്തമായി കാത്തിരുന്നു. എന്നാൽ രാത്രി 12 മണിയോടെ ആശിച്ച് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. ആകാശത്ത് നക്ഷത്രങ്ങൾ പെട്ടെന്ന് മാഞ്ഞുപോയി. കറുത്തിരുണ്ട കാർമേഘങ്ങൾ വട്ടമിട്ടു. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു അജ്ഞാത മൂടൽ ഉയർന്നു വന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ ചുഴലിക്കാറ്റാഞ്ഞരിച്ചു. മലപോലെയുള്ള കൂറ്റൻ തിരമാലകൾ ആകാശത്തോളം ഉയർന്നു പൊങ്ങി വള്ളത്തിന്റെ മുകളിലേക്ക് പതിക്കാൻ തുടങ്ങി. എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പെട്രോൾ ടാങ്കിലേക്ക് ഉപ്പുവെള്ളം ഇരച്ചു കയറി അത് നിലച്ചുപോയി. കൊടുങ്കാറ്റിൽ നിയന്ത്രണം വിട്ട വള്ളം ഒരു ചെറിയ കടലാസ തോണി പോലെ കറങ്ങി. നിമിഷങ്ങൾക്കകം ആകാശത്തോളം ഉയർന്നു വന്ന ഒരു ഭീമൻ തിരമാല എന്റെ വള്ളത്തെ കീഴ്മേൽ മറിച്ചു. ഠോ എന്ന വലിയ ശബ്ദത്തോടെ വള്ളം തകർന്നുപോയി. ഞാൻ കൊടുമിരുട്ടിലേക്ക്, തണുത്തുറഞ്ഞ ആഴക്കടലിലേക്ക് മുങ്ങിത്താണു. ശ്വാസം കിട്ടാതെ കൈകാലുകൾ ഇട്ടടിച്ച ഞാൻ ഒരു വിധത്തിൽ കടലിന്റെ മുകളിലേക്ക് പൊങ്ങി വന്നു. ചുറ്റും കൂരിരട്ടു മാത്രം. കണ്ണു തുറക്കാൻ കഴിയാത്ത വിധം മഴയും കാറ്റും ആഞ്ഞടിക്കുന്നു. തകർന്നുപോയ വള്ളത്തിന്റെ കഷ്ണങ്ങളിൽ നിന്ന് ഒഴുകി നടന്ന ഒരു ചെറിയ മരപ്പലക എന്റെ കയ്യിൽ തടഞ്ഞു. ജീവൻ നിലനിർത്താനുള്ള ഏക ആശ്രയമായി ഞാൻ ആ പലകയിൽ സർവശക്തിയുമെടുത്ത് മുറുകെ പിടിച്ചു. പിന്നീട് അങ്ങോട്ട് നടന്നത് മണിക്കൂറുകൾ നീണ്ട ഒരു നരകയാതനയായിരുന്നു. ഓരോ നിമിഷവും 10 അടിയോളം ഉയരത്തിൽ വരുന്ന തിരമാലകൾ എന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ശരീരത്തിലെ ചൂട് മുഴുവൻ നഷ്ടപ്പെട്ട് പല്ലുകൾ തമ്മിലിടിച്ചു. വായിലേക്കും മൂക്കിലേക്കും ഉപ്പുവെള്ളം തുളച്ചുകയറി. കൈകളിലെ പേശികൾ കൊച്ചിപ്പിടിച്ചു. വിരലുകൾ തളർന്നു തുടങ്ങി. ആ ആഴക്കടലിൽ ഒരു മനുഷ്യന്റെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ദൈവമേ, എന്റെ മക്കൾ അനാഥരാകുമല്ലോ എന്ന ചിന്ത മാത്രമായിരുന്നു ആ ഇരുട്ടിൽ എന്റെ മനസ്സിൽ. 4 മണിക്കൂർ മല്ലിട്ട് ഞാൻ ആ പലകയിൽ കിടന്നു. ശരീരം തളർന്ന് വിരലുകളുടെ പിടിവിട്ട് ഞാൻ കടലിന്റെ അഗാധതയിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങിയ ആ അവസാന നിമിഷത്തിലാണ് കൊടുങ്കാറ്റിന്റെ ഇരമ്പലിനിടയിലൂടെ ഒരു എഞ്ചിന്റെ വിദൂര ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞത്. മങ്ങിയ കാഴ്ചയിലൂടെ ഞാൻ തലയുയർത്തി നോക്കി. ഒരു ഫൈബർ വള്ളത്തിന്റെ മങ്ങിയ വെളിച്ചം തിരമാലകൾക്കിടയിലൂടെ തപ്പി വരുന്നുണ്ടായിരുന്നു. രക്ഷിക്കണേ എന്നലറാൻ എന്റെ നാവ് പൊങ്ങിയില്ല. ഒരു നേർത്ത ഞരക്കം മാത്രമേ എന്റെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നുള്ളൂ. പക്ഷേ ആ വെളിച്ചം എന്റെ നേരെ തിരിഞ്ഞു. നിമിഷങ്ങൾക്കകം ആ വലിയ വള്ളം തിരമാലകളെ കീറിമുറിച്ച് എന്റെ അരികിലേക്ക് അടുത്തു. വള്ളത്തിൽ നിന്ന് 4-5 ചെറുപ്പക്കാർ മഴയത്തും കാറ്റിലും ആടിയുലയുന്ന ബോർഡിൽ ചവിട്ടുനിന്ന് നീണ്ട കയറുകൾ എനിക്ക് നേരെ എറിഞ്ഞു തന്നു. തണുത്തുറഞ്ഞു വരവിച്ച എന്നെ അവർ ഒരൊറ്റ വലിക്ക് വള്ളത്തിന്റെ തട്ടിലേക്ക് വലിച്ചു കയറ്റി. തട്ടിൽ വീണ എന്നെ അവർ പുതപ്പുകൊണ്ട് മൂടി. ഒരാൾ എന്റെ നെഞ്ചിൽ ശക്തിയായി അമർത്തി വയറ്റിലെ ഉപ്പുവെള്ളം ഛർദ്ദിപ്പിച്ചു കളഞ്ഞു. മറ്റൊരാൾ ഒരു ഫ്ലാസ്കിൽ നിന്ന് ചൂടുള്ള കട്ടൻ ചായ എന്റെ ചുണ്ടിലേക്ക് പകർന്നു തന്നു. അല്പം ശ്വാസം നേരെ വീണപ്പോൾ ടോർച്ചിന്റെ മഞ്ഞ വെളിച്ചത്തിൽ എന്നെ രക്ഷിച്ച ആ ചെറുപ്പക്കാരുടെ മുഖങ്ങളിലേക്ക് ഞാൻ കണ്ണു തുറന്നു നോക്കി. എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ചെറുപ്പക്കാരായിരുന്നു. ഞാൻ അവരുടെ നേരെ നന്ദിയോടെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും എന്റെ ബോധം മറഞ്ഞു. പുലർച്ചെ അവർ എന്നെ വിഴിഞ്ഞം തീരത്ത് സുരക്ഷിതമായി എത്തിക്കുമ്പോൾ എന്നെ കാത്ത് കരയിൽ നെഞ്ചത്തടിച്ച് കരയുകയായിരുന്ന എന്റെ കുടുംബവും നാട്ടുകാരും ഓടിവന്നു. ഉടനെ തന്നെ എന്നെ ഹോസ്പിറ്റലിലെത്തിച്ചു. 2 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോഴും എന്റെ മനസ്സിൽ ആ രക്ഷകരായ ചെറുപ്പക്കാരായിരുന്നു. അവരോട് ഒന്ന് നന്ദി പറയാൻ പോലും കഴിഞ്ഞില്ല. ഈ കത്തിലൂടെ എന്റെ നന്ദി ഞാൻ അവർക്കായി അറിയിക്കട്ടെ. കരയിൽ മനുഷ്യർ മണ്ണും ജാതിയും അതിർത്തികളും പറഞ്ഞ് ശത്രുത വളർത്തുമ്പോൾ, പ്രകൃതിയുടെ ക്രോധത്തിന് മുന്നിൽ കടലിന്റെ നടുവിൽ മനുഷ്യൻ വെറുമൊരു നിസ്സാര ജീവി മാത്രമാണെന്ന് കടലിന്റെ മക്കൾക്കറിയാം. കരയിലെ മനുഷ്യരുടെ മനസ്സുകളിലാണ് അതിർത്തികളും മതിലുകളുമുള്ളത്. കടലിന്റെ മക്കൾക്ക് മനുഷ്യന്റെ ജീവനും അവന്റെ കണ്ണീരും മാത്രമാണ് വലുത്. ആ തിരിച്ചറിവാണ് ഇന്നും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം. മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ സ്നേഹ വഴികളിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി. സ്നേഹത്തോടെ, ക്ലീറ്റസ്.
1: വാലേട്ടൻ ആ ക്ലീറ്റസ് എന്നൊക്കെ പറഞ്ഞ രീതി ഉണ്ടല്ലോ, മനസ്സില് അനുഭവിക്കുന്ന ആ ഒരു വികാരം തന്നെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാനിട വന്നു. ക്ലീറ്റസേ, നമുക്കൊരു പുതുജീവൻ നൽകിയിരിക്കുകയാണ് ദൈവം.
0: അതെ,
1: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ആപൽഘട്ടത്തില് നമ്മളെ സഹായിക്കുന്നവരെ തിരിച്ചെന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നു.

0: ഒരു കാര്യമുണ്ട്, നാളെ നിങ്ങൾക്കും ഇതേ രീതിയിൽ ആരെയെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കാനിട വന്നാൽ അത് ചെയ്യുക എന്ന്.
1: അപ്പൊ
0: കടലിലാണെന്നുണ്ടെങ്കിലും, പ്രളയമുണ്ടായ സമയത്താണെന്നുണ്ടെങ്കിലും, മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്താണെങ്കിലും, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ, അതായത് ആപൽ ഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവൻ കാത്തുരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യുവതലമുറയെ പലപ്പോഴായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് പണ്ടൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ, നമുക്കതൊക്കെ നേരിൽ കാണാനായിട്ട് സാധിക്കും.
1: കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായ ചെറിയ പ്രളയം? ആ പ്രളയത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് ഒരാൾ. ആ ഒഴുകിപ്പോകുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു നാട്ടിൽ നിന്ന് ആ പുഴയെ പരിചയമില്ലാത്ത, ആ വെള്ളത്തെ പരിചയമില്ലാത്ത ഒരാൾ ചാടി ഇറങ്ങി. ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം സ്വന്തം ലൈഫ് ജാക്കറ്റ് അത് ഊരിയിട്ട് മറ്റേ ആൾക്ക്
0: കൊടുക്കുക.
1: ആ ലൈഫ് ജാക്കറ്റ് കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയതിനു ശേഷം ആ വലിയ പ്രളയത്തിൽ ആ ചെറുപ്പക്കാരൻ മുങ്ങി. നമ്മളെല്ലാം ഈ നാട് വളരെ വേദനയോടുകൂടിയിട്ടാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചത്. എന്തു മാനസികാവസ്ഥയായിരിക്കും ആ ഒരു ഘട്ടത്തിൽ അവരെ എല്ലാം നയിക്കുന്നത്? നമ്മൾ പുതിയ തലമുറയെക്കുറിച്ച് പലതും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട് അല്ലെ, മറ്റുള്ളവരുടെ ജീവനായി കാവലിരിക്കാൻ കഴിയുന്ന മനുഷ്യത്വം ഒട്ടും വറ്റി വരണ്ടിട്ടില്ലാത്ത, ചോർന്നു പോയിട്ടില്ലാത്ത വലിയ മനസ്സിന്റെ ഉടമകളാണ് നമ്മുടെ പുതുതലമുറയിലെ ഒരുപാട് മക്കൾ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അവർക്ക് ഹലോ വി പി എസ് ലേക്ക് ഷോറിന്റെ ഒരു ബിഗ് സല്യൂട്ട്.

നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, BPS ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക

0: ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: നമസ്കാരം, ഹലോ VPS ലേക്ഷ്യർ. ഞാൻ
3: നമസ്കാരം, ഹലോ VPS ലേക്ഷ്യർ. ആരാണ്?
2: സവിത പുത്തൻചിറ. വൈക്കം വിശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. വൈക്കം പിള്ള അച്ചാച്ചയുടെ നാട് എന്നാണ് ആദ്യ അറിവ്. വൈക്കത്തപ്പ എന്ന് പിള്ള അച്ചാച്ച വിളിക്കുന്നതും കേട്ടിട്ടുണ്ട്. വൈക്കത്തഷ്ടമിക്ക് എല്ലാ വർഷവും പിള്ള അച്ചാച്ച പോകാറുമുണ്ട്. സ്വന്തം നാട്ടിലേക്കുള്ള ഏക പോക്ക് അതായിരുന്നു. ചെല്ലപ്പൻ പിള്ള എന്ന വൈക്കത്തുകാരൻ ഞങ്ങൾക്ക് സ്വന്തം കുടുംബാംഗം തന്നെയാണ്. എപ്പോഴുമുള്ള ആളെ കാണാതാകുമ്പോഴറിയാം പിള്ള അച്ചാച്ച വൈക്കത്തഷ്ടമിക്ക് പോയിന്ന്. ഈ വൈക്കത്തഷ്ടമി എന്താന്ന് അന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഒരിക്കൽ TV വൈക്കത്തഷ്ടമി നാളിൽ ഞാൻ ഒരു വഞ്ചിക്കാരിയെ കണ്ടു എന്ന പാട്ട് കേട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു, ദേ പിള്ള അച്ചാച്ചയുടെ നാടിന്റെ പാട്ടു എന്ന്. അങ്ങനെ ഒരു വൈക്കത്തഷ്ടമിക്ക് പോയി വന്നപ്പോ പിള്ള അച്ചാച്ച പറയണ കേട്ടു. പറയുമ്പോ ഒരു കൊച്ചാട്ടി, പക്ഷെ എന്താ കച്ചേരി, വൈക്കത്തുകാര് തന്നെ തലയിൽ കൈവച്ചു. ആ കൊച്ചാട്ടിയുടെ കച്ചേരി ഒന്ന് കേൾക്കണം, വിദ്യാമാരുടെ പോലെയല്ലേ പാടണത്. കുറച്ചു ദിവസം ഈ വർത്തമാനം വീട്ടിൽ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ സ്റ്റേജില് ആ കൊച്ചാട്ടിയുടെ കച്ചേരി വെച്ചാലോ? അന്നൊക്കെ ഉത്സവ പരിപാടികൾ തീരുമാനിക്കുന്നത് അച്ചയും പിള്ള അച്ചാച്ചയും കൂടിയാണ്. പിള്ള അച്ചാച്ചയുടെ ആത്മവിശ്വാസം അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അത്തവണത്തെ നോട്ടീസിൽ ഓട്ടം തുള്ളലിന് പിന്നാലെ സംഗീത കച്ചേരി എന്ന് വെച്ചു. ഉത്സവത്തിന്റെ അന്ന് ഉച്ചതിരിഞ്ഞ നേരത്ത് ഒരു കരിനീല അംബാസഡർ കാറിലാണ് കച്ചേരിക്കാർ വന്നത്. ആ സമയം ഉമ്മറത്ത് അച്ഛമ്മമാരുടെ അടുത്തിരുന്ന് ഞാനും ഇത് കാണുന്നുണ്ടായിരുന്നു. പിൻസീറ്റിൽ നിന്ന് അച്ഛൻ എടുത്തു കൊണ്ടുവന്ന ഒരു ചുവന്ന പട്ടുപാവാടക്കാരി കുട്ടിയെ കാത്തു നിൽക്കായിരുന്നു വീട്ടിലെ സ്ത്രീജനം. ചെറിയ അച്ഛമ്മ വളരെ വാത്സല്യത്തോടെ ചോദിക്കുന്നതിനൊക്കെ മിടുക്കിയായിട്ട് ആ കുട്ടി മറുപടി പറയുന്നു, എന്നേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയാണ്, ഒരു 8 വയസ്സുകാരിക്ക് കുഞ്ഞി കുച്ചുമ്പു വരാൻ അത് മതിയല്ലോ. എന്റെ അച്ഛമ്മള് വേറെ ആരെയും കുഞ്ചിക്കണത് എനിക്കിഷ്ടല്ല. ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്കെന്താ. ഞങ്ങളുടെ പിള്ളേർ കൂട്ടത്തിനടുത്തേക്ക് പോയി. ഞങ്ങൾ മത്തങ്ങ ബലൂൺ തട്ടിക്കളിച്ചും ഓടിത്തൊട്ട് കളിച്ചും തിമിർത്തും. സംഗീത കച്ചേരി തുടങ്ങാറായി. പിള്ള അച്ചാച്ചയുടെ അനൗൺസ്മെന്റ്. അമ്പലത്തിനടുത്ത് പോയി ഒന്ന് എത്തി നോക്കുമ്പോൾ ആ കുട്ടി സ്റ്റേജിൽ ചമ്രം പിടിച്ചിരിക്കുന്നത് കണ്ടു. പാട്ട് തുടങ്ങിയപ്പോഴോ സാ പാ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവാൻ, ഞങ്ങൾ കളിയിലേക്ക് തിരിച്ചുപോയി. വലിയ അച്ചാച്ച സ്റ്റേജിലേക്ക് പോകുന്ന മേളം കണ്ടപ്പോഴാണ് പിന്നെ അങ്ങോട്ട് ശ്രദ്ധ പോയത്. അത് പതിവുള്ളതല്ലോ, എന്ത് പരിപാടി നടന്നാലും അച്ചാച്ച ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കാറേ ഉള്ളൂ കേട്ടോ. നോക്കുമ്പോ അച്ചാച്ച ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. തീർന്നില്ല, ചെറിയ അച്ഛമ്മ മോതിരം ഇട്ട് കൊടുക്കുന്നു. അത്ര നല്ല പാട്ടാണോ ആ കൊച്ചു പാടിയത്. അന്ന് പിള്ളാച്ചാച്ച പറഞ്ഞ ആ കൊച്ചാട്ടി ഇന്ന് കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവൻ സമ്മതിക്കുന്ന ഗായികയാണ്. പേരും വൈക്കം വിജയലക്ഷ്മി. ഇന്നാള് എന്നോടൊരു ചേച്ചി ചോദിച്ചു, ഇപ്പോഴത്തെ പാട്ടുകാരി വിജയലക്ഷ്മി തന്നെയല്ലേ പണ്ട് ചെറുതായിരുന്നപ്പോ ആശാന്റെ അമ്പലത്തിൽ പാടിയിട്ടുള്ളത് എന്ന്. അത് കേട്ടപ്പോഴേ എനിക്കത് ഓർമ്മ വന്നത്. സവിതാ കുറുപ്പ്.
3: സവിതാ സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ VPS ലേക്ഷോറിനെ സംബന്ധിച്ചും ഏറ്റവും ഇഷ്ടമുള്ള ഗായികമാരുടെ പേരുകളിൽ ഒരു പേര് എന്ന് പറയുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ്. അത് എന്തുകൊണ്ട് ആണ് എന്ന് ചോദിച്ചാൽ, പാട്ടിന്റെ ഔന്നിത്യത്തിൽ ഇത്രയും ഹൃദയഹാരിയായിട്ട് നിൽക്കുന്ന സമയത്തും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ, ആശയോട് സംസാരിക്കാൻ, നമ്മളോടൊക്കെ വാത്സല്യപൂർവ്വം പെരുമാറാൻ, നമ്മുടെ ഒരു സഹോദരി സ്ഥാനത്ത് എല്ലാ കാലത്തും നിലയുറപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുകയും അതുപോലെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വൈക്കം വിജയലക്ഷ്മി. അതുകൊണ്ട് തന്നെ വൈക്കം വിജയലക്ഷ്മി ഒരു പാട്ട് പാടിയാൽ അതെത്രയും പെട്ടെന്ന് സൂപ്പർ ഹിറ്റ് ആവണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ. ഏതു പാട്ട് അത് സിനിമയിലായാലും അതല്ലാതെ മറ്റേതെങ്കിലും ആൽബം രീതിയിലായാലും പുറത്തു വന്നാലും വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരാറില്ല. ഞാൻ അത്ഭുതത്തോടെ കൂടി കണ്ടിട്ടുള്ളത് എറണാകുളത്തപ്പന്റെ തിരുമുറ്റത്ത് വെച്ച് ഒരു കച്ചേരി വൈക്കം വിജയലക്ഷ്മി നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സ്വന്തം വീണയിൽ സംഗീതത്തിന്റെ മാസ്മരിക പ്രപഞ്ചം അത് കണ്ട് ആസ്വദിക്കുകയല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ കണ്ണു നിറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത്രയും മിടുക്കിയായിട്ട് അല്ല, ഈ ലോകത്തെ കാണാനുള്ള ഒരു പുറം കണ്ണ് അവർക്കില്ലെങ്കിലും സംഗീതത്തെ ആകെ ആസ്വദിക്കാനും സംഗീതത്തെ ആകെ കൊണ്ടു നടക്കാനും കഴിയുന്ന ഒരകക്കണ്ണ് എല്ലാ കാലത്തും വൈക്കം വിജയലക്ഷ്മിക്ക് സർവ്വ ദൈവങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്, ഇത്രയധികം വരികൾ സ്വന്തമായിട്ട് സ്വായത്തമാക്കി മനസ്സിൽ സൂക്ഷിച്ചതിന് ശേഷം അത് പാടുക. ഓരോ ഗാനമേളകളിലും വന്നിട്ട് ഒരു പുസ്തകത്തിന്റെയും പിൻബലമില്ലാതെ ആ ഗാനങ്ങളെല്ലാം ഒരു വരി പോലും തെറ്റാതെ ആലപിക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നതൊന്നും ഒരു സാധാരണ മാനുഷികമായിട്ടുള്ള കഴിവല്ല, അതൊരു അമാനുഷികമായിട്ടുള്ള കഴിവാണ്.

ആ വൈക്കത്തപ്പനെ ഓർമ്മിക്കുന്നത് പോലെ, വൈക്കത്തെ അഷ്ടമിയെ ഓർമ്മിക്കുന്നത് പോലെ, വൈക്കം കായലിനെ ഓർമ്മിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലം വരെ നമ്മൾ ഓർമ്മിക്കുന്ന ശബ്ദവിസ്മയത്തിന്റെ പേരാണ് വൈക്കം വിജയലക്ഷ്മി.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: വൈക്കം വിജയലക്ഷ്മിയെ കുറിച്ചുള്ള കത്താണ് അവസാനമായിട്ട് നമ്മൾ വായിച്ചത്. ബാലേട്ടൻ വിജയലക്ഷ്മിയെ കുറിച്ച് ഒരുപാട് പറയുകയുണ്ടായി. വൈക്കം വിജയലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ആ കുട്ടിയുടെ സമർപ്പണം തന്നെയാണ്. ഇപ്പോ കുറച്ച് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ ഞാനൊന്നും തീരെ ശ്രമിച്ചിട്ടില്ല. ഇവരുടെ മുന്നിലൊക്കെ നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥയാവുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. ഈ ബാലേട്ടൻ പറഞ്ഞതുപോലെ ഒരു പാഠഭാഗം നോക്കി വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മറവി സംഭവിച്ചാൽ പിന്നീട് അത് എടുത്തു നോക്കണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം വേണം, എന്താണ് അവിടെ എഴുതിയ നോക്കാൻ. അവിടെയൊക്കെയാണ് ആ കുട്ടിയുടെ കലയിലുള്ള സമർപ്പണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിനും വിജയലക്ഷ്മി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രോഗ്രാമില് നാഷണൽ അവാർഡ് വാങ്ങിയ ശേഷവും പണ്ട് നമ്മൾ കണ്ട ആ ഒരു കലാകാരിയായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. മനുഷ്യൻ എത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിയാലും എളിമ കാത്തു സൂക്ഷിക്കുക. അവിടെയും ആ ഒരു കലാകാരി 101% വിജയിക്കുകയാണ്
3: ചെയ്തിട്ടുള്ളത്. സൂപ്പറാണല്ലോ അല്ലേ എന്നാണ് ആദ്യം തന്നെ ചോദിക്കുക. ഏതായാലും അങ്ങനെയുള്ള ഒരു മിടുക്കിയായിട്ടുള്ള കലാകാരിയെ ഇപ്പോ നാഷണൽ അവാർഡ് വിന്നറായിട്ട് നിൽക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മിയെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഇന്നത്തെ ഹലോ VPS ലേക്ക് ഷോർ ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:23.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, നാടകകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെട്ട എസ് എൽ പുരം സദാനന്ദൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. എസ് എൽ പുരം സദാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് അദ്ദേഹം രചന നിർവഹിച്ച രണ്ട് ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ആദ്യം FM മോർണിംഗ് സെലക്ഷൻസിൽ.

ചെമ്മീൻ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതകൾ കേട്ടത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം. ഇനി ചിത്രയും സംഘവും പാടിയ ഗാനം. വരികൾ എഴുതിയത് കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്, ചിത്രം എൻ്റെ കാണാക്കൊയിൽ.

0: എസ് എൽ പുരം സദാനന്ദൻ്റെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹം രചന നിർവഹിച്ച രണ്ട് ചിത്രങ്ങളുടെ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇളയരാജ സംഗീതം നൽകി ചിത്രയ്ക്കും സംഘത്തിനുമൊപ്പം പാടിയത് ചിത്രം കാലാപാനി. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തൻചേരി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചിത്രം റോക്ക് ആൻഡ് റോൾ, മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തൻജിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഷാൻ റഹ്മാൻ സംഗീതം നൽകി വിധു പ്രതാപ്, രമ്യ നമ്പിച്ചൻ എന്നിവർക്കൊപ്പം പാടിയ ഗാനമാണ് ഇനി ചിത്രം അടികപ്പ്യാരെ കൂട്ടമണി. ഗാനരചന മനു മഞ്ജിത്ത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗായകൻ വിജയ് യേശുദാസ്, ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം. ഗിരീഷ് പുത്തൻജിരുടെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഗായിക മഞ്ജരി, ചിത്രം രസതന്ത്രം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: എൻ്റെ

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി സുബിനും ഡെൽസിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാര്യസ്ഥൻ. ഗാനമെഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈണം ബേണി ഇഗ്നേഷ്യസ്.

0: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഹയാത്രയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം.
1: പക്ഷേ ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന രീതി തന്നെ മാറ്റേണ്ട സമയമായിട്ടില്ലേ? ഈ വർഷത്തെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ

0: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഹയാത്രിക ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടന്ന പ്രഭാഷണം, തുടർന്ന് സുധ അജിത്തിന്റെ കഥ, സോളോ ട്രാവലർ, ഗാനം എന്നിവ.
1: മനസ്സിലാക്കുന്നതിലേക്ക് മാറുക എന്നുള്ളതാണ് ഭയന്ന് മാറി നിൽക്കുന്നതിൽ നിന്ന് കരുതലോടെ അടുത്തേക്ക് പോകുക.
0: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായിക സുജാത മോഹൻ, ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

0: പങ്കുവെക്കുന്നു.
1: ഉണ്ടെങ്കിലും ഡോക്ടർ ഇവിടെ വന്ന് സേവനങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. ഇപ്പോഴും വന്ന് പോയി പുള്ളി. പിന്നെ ഞങ്ങൾക്കൊരു ആവശ്യം പറയാനുള്ളതെന്ന് പറയണത്, ഈ ചത്തുപോകുന്ന പശുക്കൾ, അതായത് ഈ വൈപ്പിംഗ് കരയിലും മൊത്തത്തിൽ.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, പശുപരിപാലനം, പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: ചത്തുപോകുന്ന പശുക്കളെ അത് സംസ്കരിക്കാൻ, അതായത് കുഴിച്ചിടാതെ മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് കുഴിച്ചിടാൻ സാധിക്കാത്തൊരവസ്ഥ.
0: വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയ ഗാനമാണ് ഇനി. രചന, സംഗീതം നാദിർഷ, ചിത്രം കബഡി കബഡി.

0: ഇന്ന് രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈനിൽ ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. ഇന്ന് രാത്രി 8:05.
1: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
2: ഹോമിയോപ്പതി അത് വീണ്ടും ശിഖരങ്ങളായിട്ടുള്ള ട്യൂബുകളിലേക്ക് തിരിഞ്ഞ്, പിന്നെ വളരെ നേർന്ന ട്യൂബുകളായിട്ട് തിരിഞ്ഞ്, അങ്ങനെ അങ്ങനെ തിരിഞ്ഞാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു ചെല്ലുന്നത്. അപ്പോൾ ഈ രണ്ടായിട്ട് തിരിയുന്ന ഭാഗം തൊട്ടുള്ള ഭാഗത്തിനാണ് ബ്രോങ്കസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ
0: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി പ്രീത പാടിയ ഗാനം ചിത്രം മഹാസമുദ്രം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനത്തിന് M. ജയചന്ദ്രൻ്റെ സംഗീതം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ശക്തമായ സാമ്പത്തിക അടിത്തറയുടെ പിൻബലത്തോടെ ആഗോള വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക്. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര സാമ്പത്തിക വികാസത്തിൽ നിർണായക പങ്കുവയ്ക്കുന്ന രാജ്യവുമാണ് ഇന്ത്യയെന്ന് ക്ലാർക്ക് വിശേഷിപ്പിച്ചു. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് വിപണനം ചെയ്യാനും മിസോറാം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ. ഇന്നലെ മിസോറാമിലെത്തിയ കേന്ദ്ര സഹമന്ത്രി മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായും കായിക സംഘടനകളുടെ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തി. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് AI കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത OpenAI എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹെയ്ൻ വ്യക്തമാക്കി. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ ആൻഡോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, റിപ്പോർട്ടർ ചാനൽ ഓഫീസ് തുടങ്ങിയിടങ്ങളിലാണ് പുലർച്ചെ പരിശോധന നടത്തിയത്. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി 2 നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12 മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകളെ കബളിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ രാസലായനിയിൽ മുക്കി സ്വർണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരായ 2 കൊല്ലം ചവറയിൽ പിടിയിൽ. ബീഹാർ സ്വദേശി ദിനേശ് സഹ, സച്ചിൻകുമാർ സഹ എന്നിവരാണ് പിടിയിലായത്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൗണ്ട് മത്സരം തുടങ്ങും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:59 സെക്കൻഡ്. ഇനി 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാരീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
2: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതില് A, E ഒരു തരത്തിലെ സ്വഭാവക്കാരും B, C, D കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. A, E ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്തെ ഫുഡും ഇപ്പോൾ

0: കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല, ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക എന്നറിയാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വോം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി BCD എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. BCD വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദില്, അപ്പൊ എപ്പോഴും കിടക്കുന്നു, 2-3 ദിവസം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പൊ നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള പ്രോഡ്രോമിലെ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയറായിട്ട് വരുന്നത്. സിവിയറായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയെ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്. അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ്, എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതിയിൽ വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്, അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരൾ ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയെയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പില് ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. Hepatitis B, Hepatitis C ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയിന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് Hepatitis B ടെസ്റ്റ് ചെയ്ത് നോക്കണം, C ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ല. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. അപ്പൊ ഈ Hepatitis B വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ തിരികെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ Hepatitis B, C, HIV ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ, അപ്പോഴാണ് കണ്ടുപിടിച്ചത്. ശരി, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ല, അറിയാം.

0: അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ എസ് ടി ഒ ടി എസ് ടി പി ടി അല്ലെങ്കിൽ ബിൽറൂബിൻ കൂടിയിരിക്കുക, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട് ഇല്ലെങ്കിൽ സിറോസിസിൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ എ എഫ് പി എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. എക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷേ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ട് പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക് പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവാണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും എച്ച് ബി എസ് എ ജി എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ 3rd ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസ് അല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും, വൈറസിൻ്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്, അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാരെ 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയറിൽ വെള്ളം കെട്ടിയൊക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിൻ ചെയ്തു. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 4% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. എച്ച് ഐ വി പോലുള്ളൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി, അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്, അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസ്

0: ഗ്ലൂക്കോസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്, 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഇടത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ചികിത്സ. അത് ഒരു മാസം ഏകദേശം 10 മുതൽ 15000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിന്റെ പേഷ്യൻസിന്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെന്റ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നൂറ്റി 2.3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരറിയിപ്പ്, പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം 17-ാം തീയതി വ്യാഴാഴ്ച, അതായത് നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842424397 അല്ലെങ്കിൽ 04842424387 എന്ന നമ്പറിലോ 944455888 എന്ന നമ്പറിലോ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842424397 അല്ലെങ്കിൽ 04842424387. മൊബൈൽ നമ്പർ 944455888. അറിയിപ്പ് കഴിഞ്ഞു. സമയം 10 മണി കഴിഞ്ഞ് 16:20. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി എൽസമ്മ എന്ന ആൺകുട്ടിയിലെ ഗാനം കേൾക്കാം. അച്ചു പാടിയത്, ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം രാജാമണി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:15:17. സേവന വാർത്തകൾ. പെരുമ്പളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം നാച്ചുറൽ സയൻസ് താൽക്കാലിക അധ്യാപക തസ്തികയിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാക്കണം. വിളിക്കേണ്ട നമ്പർ 0478252345. 0478252345.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിൻ്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477253870 ഈ നമ്പറിൽ വിളിക്കുക. 0477253870.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി,

0: മിക്സഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ 6 മാസം, പോസ്റ്റ് ഡിപ്ലോമ 1 വർഷം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 1 വർഷം എന്നിവയാണ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് കെൽട്രോൾ നോളജ് സെൻറ്റർ, EMS കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ പറയാം, 04842-94-14-00. മറ്റൊരു നമ്പർ 80-75-24-64-74, 80-75-24-64-74.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അടുത്ത മാസം 1-2 തീയതികളിൽ കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 മധ്യപ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വയസ്സ് തെളിയിക്കുന്ന രേഖ സഹിതം ALPYDYC@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അപേക്ഷ നൽകാം. ALPYDYC@gmail.com. അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 98-47-13-38-66, 98-47-13-38-66. സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിച്ചവർക്കായി നടത്തിയ സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയും നടത്തുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കാം. സ്ഥലം ആലപ്പുഴ എക്സൈസ് ഡിവിഷൻ ഓഫീസ്. വിളിക്കേണ്ട നമ്പർ 94-47-17-80-56, 94-47-17-80-56. പിന്നാക വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ധനസഹായം പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് 04-84-2-98-31-30 ഈ നമ്പറിൽ വിളിക്കുക. 04-84-2-98-31-30. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 14,065 രൂപ നിരക്കിലും പവന് 112,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 49 സെക്കൻഡും. ഇപ്പോൾ ഓർമ്മ ചിന്ത.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തയിൽ നിങ്ങളോടൊപ്പം റിയാസ്, ഒപ്പം
1: പ്രീതി.
0: നമ്മുടെ ഓണാഘോഷമൊക്കെ ഏതാണ്ട് എല്ലായിടത്തും കഴിഞ്ഞു. പക്ഷെ ഈ ഓണാഘോഷം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഓണാഘോഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ സ്കൂളുകളിലും കോളേജുകളിലും ചില ഓഫീസുകളിലൊക്കെ ഓണാഘോഷം ഓണത്തിനോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞു. പക്ഷേ മിക്കവാറും ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളുകൾ, അങ്ങനെയൊക്കെ ജിമ്മുകൾ, ഇവിടെയൊക്കെ ഇപ്പൊ ഓണമുണ്ട്, ഓണാഘോഷമുണ്ട്. ജിമ്മിലൊക്കെ ഓണാഘോഷം, പിന്നെ ജിമ്മിലൊക്കെ ഡംബല് വെച്ചുള്ള അത്തപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ ജിമ്മോണമൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താന്ന് വെച്ചാല് ഓണാവധിക്ക് എല്ലാവരും കൂട്ടത്തോടെ സ്വന്തം നാടുകളിലേക്ക് പലായനം ചെയ്യുമല്ലോ. അപ്പോ അവരുടെയൊക്കെ ഓണം, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഓണം പിന്നെയാണ്, ഓണം കഴിഞ്ഞിട്ടാണ്. സെപ്റ്റംബർ ഒടുവിലൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരുടെ ഓണം. ഇപ്പോഴൊക്കെ ഓണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓണം അങ്ങനെ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഓണം ഇങ്ങനെ നടന്ന്
1: വിദേശ രാജ്യങ്ങളിലെ ഓണം നടന്ന് ക്രിസ്മസ് വരെ
0: എത്തും. അപ്പൊ ഓണത്തിന്റെ ആ പൊലിമ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് ഓണത്തിനിടയ്ക്ക് മഴയൊക്കെ പെയ്ത് അല്ലെ, അത്തവും കറുത്തു, ഓണം ഏതാണ്ട് കറുത്തു, ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ മഴയൊന്ന് പോയിരുന്നെങ്കിൽ ഓണമൊക്കെ നന്നായേനെ എന്നൊക്കെ വിചാരിച്ചു.
1: ഏത് ദുഷ്ടനെ അങ്ങനെ വിചാരിച്ചത്?
0: അതെ, അത് ഇപ്പോഴാണ് അത് ദുഷ്ടത്തരാണെന്ന് മനസ്സിലായത്.
1: ചൂട് കൊണ്ട് മനുഷ്യന് ഇരിക്കാൻ വയ്യ.
0: മഴയങ്ങ് മാറി കഴിഞ്ഞപ്പോഴേക്കും ഇത് ദോശക്കല്ല് ചൂടായ പോലെയായി. പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പൊ. ഈ അടുത്ത ദിവസങ്ങളിൽ കൂടി പുറത്തിറങ്ങരുത്, 4 ഡിഗ്രി ചൂട് കൂടുതലായി പിറ്റേന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുന്നറിയിപ്പ് വരുന്നത്. വന്ന് വന്നങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്.
1: അപ്പൊ ഇപ്പൊ ഒരു മഴ പെയ്താ,
0: അതെ, ഇപ്പൊ ആശ്വാസം,
1: നല്ല മഴ.
0: നമുക്ക് പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒത്തിരി നമുക്കത് നമ്മുടെ ചുറ്റും ഉണ്ടാവുമ്പോ നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല. ഈ കണ്ണില്ലാതാവുമ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്ന്
1: പറഞ്ഞാൽ അമൃതും വിഷം.
0: ഇതൊക്കെ അധികമായോ എന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം മൊത്തം. നമുക്ക് എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയില്ലല്ലോ. ഇത് അമൃത അധികമായോ എന്നറിയില്ല, നമ്മളിങ്ങനെ ആ രുചിയുണ്ട് കുടിച്ചുകൊണ്ടിരിക്കാം എന്ന് പറയും അല്ലെ. നമുക്ക് പഞ്ചസാരയുടെ ടെസ്റ്റ് റിസൾട്ട് വരുന്നിടം വരെ നമുക്ക് ചായക്ക് എത്ര വേണം പഞ്ചസാര ആവാം, പായസം എത്ര വേണം കുടിക്കാം എന്നാണല്ലോ. അപ്പൊ അങ്ങനെ വെയിലത്ത് പൊള്ളിയുള്ള ഒരു ഓർമ്മചിന്തയാണ് ഇന്നത്തേത്. നമുക്ക് ഈ ഓർമ്മചിന്തയിൽ കുളിർമഴകളായി നമ്മുടെ ശ്രോതാക്കളുടെ കത്തുകൾ വായിക്കാം.
1: ആയിക്കോട്ടെ. ഈ കഥ അയച്ചിരിക്കുന്നത് MS രാജൻ, വാഴക്കുളത്ത് നിന്ന്. ഹായ് ഓർമ്മച്ചിന്തേ, നല്ല നമസ്കാരം. 29-ലേ ഓർമ്മച്ചിന്ത കേട്ടപ്പോൾ എഴുതാൻ തുടങ്ങി. 5-ാം തീയതിയിലെ കൂടി കേട്ടപ്പോൾ എഴുതാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, തുടങ്ങിയതിന് ശേഷമാണ് തീരുമാനം. എൻ്റെ പേര് MS രാജൻ. സൗത്ത് വാഴക്കുളത്താണ് വീട്. 60-65 കാലഘട്ടം, അന്നെനിക്ക് 13 വയസ്സ്. അക്കാലത്ത് പൈസ 5, 10, 25 നാണയത്തൊട്ടുകളാണ്. അതിനു മുമ്പുണ്ടായിരുന്ന കാലത്ത് 1/2, 1/2 തുടങ്ങിയവയായിരുന്നു. കാലണ വട്ടത്തിൽ നടുക്ക് തുളയുള്ളതായിരുന്നു. അത് ചരടിൽ കോർത്ത് കുട്ടികളുടെ അരയിൽ കെട്ടിക്കൊടുക്കുമായിരുന്നു. പറഞ്ഞു വന്നത് അക്കാലത്ത് സോപ്പ്, ചന്ദനത്തിരി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മേടിക്കാം. അന്ന് ഒരു മുഴുവൻ സോപ്പ് വാങ്ങാൻ പറ്റാത്തവർ പകുതി മുറിച്ചു വാങ്ങുമായിരുന്നു. അന്നുണ്ടായിരുന്ന ചന്ദനത്തിരി അയ്യപ്പൻ പൂജാ ബത്തി, അതിൽ നിന്ന് 1 പൈസയ്ക്ക് 1 എണ്ണം കിട്ടുമായിരുന്നു. റോഡ് സൈഡിൽ തേങ്ങ, കായ, ചേന, കപ്പ തുടങ്ങിയവ വൈകുന്നേരങ്ങളിൽ നിരത്തും. തേങ്ങ പൊട്ടിച്ച് 1 മുറി അല്ലെങ്കിൽ 5 പൈസയ്ക്ക് 1 കഷ്ണം കൊത്തിത്തരും. അന്നത്തെ ബാർ സോപ്പ് 944 എന്ന നമ്പറിലുള്ളതാണ്. അടുത്ത കാലം വരെ ബാർ സോപ്പ് മുറിച്ച് കിട്ടുമായിരുന്നു. പലചരക്ക് കടയിൽ 5 പൈസയ്ക്ക് ചായപ്പൊടി, 10 പൈസയ്ക്ക് പഞ്ചസാര ഇതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ തേങ്ങ വരെ തൂക്കി വിൽപ്പനയായി. എന്തൊരു നല്ല കാലമായിരുന്നു. ചക്കപ്പഴം കഷ്ണങ്ങളാക്കി 1 കഷ്ണം 15 പൈസയ്ക്ക് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. കൊള്ളല്ലേ?
0: അതാണെങ്കിൽ കൊതി കൊണ്ട് നടക്കും വേണ്ട. ഈ ചക്കയൊക്കെ വാങ്ങിച്ച് മണം അടിച്ചിട്ട് കുറേ നേരം കൊണ്ടുനടക്കാൻ വയ്യ.
1: അതെ, അക്കാലമൊക്കെ പോയി. ഇന്നത്തെ തലമുറയ്ക്ക് ഓർക്കാൻ പോലും ഒന്നും അവശേഷിക്കുന്നില്ല. നാട്ടിൽ തൊട്ടാവാടി, കുറുന്തോട്ടി, മുയൽച്ചെവിയൻ, നിലപ്പന, പൂവാങ്കുരുനില, മുക്കുറ്റി, നറുനീണ്ടി എല്ലാം കണ്ണിൽ കാണാനേയില്ല. അക്ഷരത്തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, അത് അടിയിലാണ്. ഇന്ന് കിടപ്പിലായ ആളാണ്, കൈവിറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കഴിയാം. പുതിയ തലമുറയെ അനുസരിച്ച് മുന്നോട്ട് പോകാം. പുള്ളി അപ്പോൾ എല്ലാത്തിനോടും സമരസപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഈ കത്ത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു കാര്യം പറയട്ടെ.
0: പറയൂ.
1: ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈയിടെ 80-കളിലെ ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇടുന്നുണ്ട് ആളുകൾ.
0: AI വെച്ചിട്ട്
1: എവിടെ നോക്കിയാലും അത്

0: നമ്മള് സാധാരണ കാണുന്ന മനുഷ്യരും പരിചയമുള്ള മനുഷ്യരും ഒക്കെ ഈ 80s ആളായിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, അത് എനിക്ക് വളരെ ഒരു വിചിത്രമായിട്ട് തോന്നി.
1: അത് ഒരു ഒരു സിദ്ധാന്തം ഇപ്പൊ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് ഇപ്പൊ ആളുകൾക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. അതായത് സ്വന്തമായിട്ട് ഒറിജിനൽ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് റിട്രോ എന്നൊരു വാക്കൊക്കെ ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ 80s ഫാഷൻ, 90s ഫാഷൻ, അക്കാലത്ത് ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു, ഇപ്പൊ കസറ്റുകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയെ തന്നെ യവന കഥയിലെ ആ പാട്ട്, അന്നയിലെ പാട്ട്, അത് ആ സമയത്ത് ആ സിനിമ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ അതിപ്പോ ഒരു ഏറ്റവും പുതിയ ചിത്രത്തില് അത് കൊണ്ടുവന്നപ്പോ ആളുകൾ ആ പാട്ടുകൾ ഏറ്റെടുക്കുന്നു. അതായത് ഏതൊരു കാലഘട്ടത്തിന് വേണ്ടി ഇറക്കിയോ അത് കഴിഞ്ഞ് രണ്ട് തലമുറ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്.
0: ഈ 80s ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അന്നയിലെ പാട്ടും കൂടെ വെച്ച് കേൾപ്പിക്കുകയാണ് ഇപ്പോ.
1: അതെ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പൊ ആളുകൾക്ക് എപ്പോഴും അന്നത്തെ കാലത്ത് ആളുകൾ, ഞാൻ കാണാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയാൻ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ 80s എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതൊരു 10 കൊല്ലം 20 കൊല്ലം പഴയ കാര്യമാണെന്നാണ് തലയിൽ പെട്ടെന്ന് വരുന്നത്, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു വന്നൊരു കാലഘട്ടം എന്നുള്ളവർ. പക്ഷേ ഈ ഇപ്പോഴത്തെ 2020 കുട്ടികൾക്ക് അവർക്ക് 40 വർഷം പഴക്കമുള്ള ഒരു കാര്യമാണ്, ഏതാണ്ട് ഒരു 600 വർഷത്തോളം പഴക്കമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിന്റെ വലിപ്പം വ്യാപ്തിയും വലുതായിരിക്കുമോ? 50 കൊല്ലം മുമ്പ് ആളുകൾ ഇങ്ങനെയായിരുന്നു ഇതിലായിരിക്കും അവർ സംസാരിക്കുക. എനിക്ക് പക്ഷേ ഈ കത്ത് വായിച്ചപ്പോ തോന്നിയത് ഒരു പരിമളമാണ്, ഒരു പരിമളം, ഒരു സുഗന്ധം ഒക്കെയാണ്. കാരണം അതിൽ അഗർബത്തിയും ബാർ സോപ്പിന്റെയും ഈ പഴയകാല പലചരക്ക് കടയിൽ, അതായത് ചാക്കുനൂലിന്റെ ഉണ്ടയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട്
0: പത്രത്തിൽ,
1: അതൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കാനേ പറ്റില്ല. അപ്പൊ ഈ ചാക്കുനൂല് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മുതലാളി അവിടെ എഴുതാനിരിക്കും, ഒരു അകത്ത് ഒരാൾ എടുത്തു കൊടുക്കാനുള്ള ഒരാളുണ്ടാവും,
0: ചിലപ്പോ രണ്ടും കൂടെ ഒരാളായിരിക്കും.
1: അതെ, ചില കടകളിലെ ഒരാളായിരിക്കും. അപ്പൊ ഇദ്ദേഹം സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഈ പത്രത്തിൽ പൊതിഞ്ഞ് അതൊരു മാജിക് ഉണ്ടല്ലോ, പെട്ടെന്ന് ആ നൂലില് ആ ഉണ്ട ഇങ്ങനെ കറങ്ങുന്നു, ആ നൂല് കെട്ടുന്നു, വിരല് വെച്ചിട്ട് ഇതങ്ങ്
0: മുറിക്കും.
1: അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിയിരിക്കും, ഹൂ, കറക്റ്റ് കൃത്യം ആവശ്യത്തിനുള്ള നൂല് എടുക്കുകയുള്ളൂ. ഇതെല്ലാം സസ്റ്റൈനബിൾ സാധനങ്ങളാണ്. അത് ഇപ്പൊ നമ്മള്
0: ഈ ചാക്കുനൂലൊക്കെ നമ്മൾ
1: സൂക്ഷിച്ചു വെക്കും, എന്തെങ്കിലും ആവശ്യം വന്നാലും
0: പത്രക്കടലാസും സൂക്ഷിച്ചു വെക്കും.
1: അല്ല, ഈ പത്രക്കടലാസ്, ചാക്കുനൂല് ഇതൊക്കെ മണ്ണിൽ ദ്രവിക്കുന്നതുമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഗവൺമെന്റ് തന്നെ നിയമം ഇറക്കേണ്ടി വന്നു, ഇത്ര മൈക്രോണിൽ താഴെയുള്ള ഇത് പുനരുപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ. ആളുകൾക്ക് ജീവിതം എളുപ്പമാകും തോറും നമ്മൾ ഭൂമിയിലേക്ക് കൂടുതൽ ഭാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ ഇതെല്ലാം അറിയാതെ തന്നെ പാലിച്ചു പോയിക്കൊണ്ടിരുന്നു. ആ കാര്യത്തിൽ പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതും, ഈ ബാർ സോപ്പ് മുറിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ളത് വാങ്ങിക്കുക എന്നുള്ളത്.
0: വളരെ കാല്പനികമായ ഒരു ആശയമാണ് 80s 70s ഒക്കെ മടങ്ങിപ്പോയിട്ട് ജീവിക്കുക എന്നുള്ളത്. അന്നത്തെ ഒരു സമാധാനം, ഒരു ശാന്തത, ഒരു ഗ്രാമീണമായ അന്തരീക്ഷം, നഗരത്തിൽ ചെന്നാലും ഒരു ഗ്രാമീണത, ഇതൊക്കെ ഇന്നില്ലല്ലോ. വലിയ വലിയ മാളുകളും ഒക്കെ വന്നിട്ട് അതൊക്കെ പോയല്ലോ. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഇന്നത്തെ ഒരു കുട്ടിയെ കൊണ്ടുപോയി 80s ഒരു പശ്ചാത്തലത്തിൽ നിർത്തിയാൽ അത് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കൊരു സംശയം. അന്ന് മൊബൈൽ ഫോണില്ല, ഈ ലാൻഡ് ഫോൺ തന്നെ എല്ലായിടത്തും ഇല്ല, വളരെ കുറച്ച് വീടുകളിൽ മാത്രം ഉള്ളതും വിദേശത്തേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ അവിടെ ക്യൂ ആണ്. കാരണം വെള്ളിയാഴ്ച ദിവസം വിളി വരും, അപ്പം മറ്റേ ആൾ അവിടെ വന്ന് നിൽക്കും, അയൽവക്കത്തുള്ള ആൾ, ഈ ലാൻഡ് ഫോൺ ഉള്ള ആളിൻ്റെ വീട്ടിൽ. പിന്നെ ആ കാലത്ത് ടെലിവിഷൻ വന്ന കാലത്ത് ഹിന്ദി സിനിമ കാണാനായിട്ട് ഈ ടെലിവിഷനുള്ള വീട്ടിലൊരു വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നു.
1: അതെ, ആ സമയത്ത് അതിൽ ടിവിയുടെ ഉടമസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുതിർന്ന സ്ത്രീ വന്ന് ടി വി ചൂടായി, ഇനി എല്ലാവരും വീട്ടിൽ പോകും, ഇതെല്ലായിടത്തും ഉണ്ടായിരുന്നു. നമുക്ക് ടിവിക്ക് പനി പിടിച്ചോ, ടി വി ഇങ്ങനെ മേളിൽ തൊട്ടിട്ട് ടി വി ചൂടായി, പിക്ചർ ടി വി അടിച്ചു, എല്ലാവരും പൊക്കോളൂ എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ദൃശ്യത്തിന്റെ അങ്ങനെ എല്ലാത്തിന്റെ ഒരു ധാരാളിത്വം ഇല്ലാത്തത് കൊണ്ടാവാം അന്ന് ആളുകൾക്ക് സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. കാരണം ഒന്നിന്റെയും ഒരു അമിത വൽക്കരണം ഇല്ലല്ലോ, എല്ലാ അമിതത്വത്തിലാണല്ലോ,
0: സ്പീഡും ഇല്ല ജീവിതത്തിൽ.
1: ആ, അപ്പൊ അതായിരിക്കാം ഇതിന് കാരണം, ഇതൊരു സമാധാനം എന്നൊക്കെ തോന്നുന്നതിന് കാരണം. ഇപ്പൊ ആളുകൾ മൊബൈൽ ഫോൺ ഉണ്ട്, അപ്പോ അത് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ചിന്തിക്കുന്നത് എപ്പോൾ വിളിച്ചാലും നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം, ഫോൺ എടുക്കണം, കയ്യിൽ ഫോൺ ഇല്ലേ, സ്വിച്ച് ഓഫ് ആയി പോയോ, എന്തുകൊണ്ട് ചാർജ് ചെയ്തില്ല. അപ്പൊ അത് ആളുകളുടെ പ്രതീക്ഷ അതിനനുസരിച്ച് വളരുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും 80s ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ആളുകൾ 50s അല്ലെങ്കിൽ അതിനു മുമ്പിലുള്ള സമയത്തെയൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നെടുവേർപ്പെടുമായിരുന്നു, അന്ന് എന്ത് സമാധാനമായിരുന്നു. അപ്പോ നമുക്ക് അന്നത്തെ കാലത്തിലേക്ക് മടങ്ങി പോകാൻ പറ്റില്ല. അന്നത്തെ കാലത്തിൽ ഇതുപോലെ കൊച്ചു കൊച്ചു നന്മകൾ സ്വാംശം

0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പുത്തൻ പള്ളിയിൽ നിന്നും പൗലോസ് ബാബുവാണ്. അദ്ദേഹം അഡ്രസ്സ് എഴുതിയത് പൗലോസ് ബാബു പുത്തൻ പള്ളി കാലം 1967 എന്നുകൂടി എഴുതിയിട്ടുണ്ട്.
1: ഏതാണ്ട് ഇതിന്റെ അനിയനായിട്ട് വരും ഇപ്പൊ വായിച്ച കത്തിന്റെ.
0: നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊരു കത്തിനൊരു തലക്കെട്ടൊക്കെ ഉണ്ട്, അടി പൗലോ മരണമണി. ഒരു കഥാപ്രസംഗ മോഡലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് തോന്നുന്നു. വീടിന് മുന്നിൽ സ്കൂളും അതിനപ്പുറം പള്ളിയുമാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാണ്. വീടിനടുത്ത് കൂട്ടുകാരില്ല.

0: പള്ളിപ്പറമ്പും പള്ളിമുറ്റവുമായി പകൽ കഴിച്ചുകൂട്ടും. പള്ളിമുറ്റത്തൊരു മുത്തശ്ശിമാവുണ്ട്, അതിന് ചുവട്ടിലിരുന്നാൽ ഒരു മാങ്ങ കിട്ടും. ഉച്ചവെയിൽ കത്തി നിൽക്കുകയാണ്. എടാ പൗലോസേ, ആരോ വിളിച്ചതുപോലെ. ചുറ്റും നോക്കിയപ്പോൾ പള്ളിയുടെ ഓരം ചേർന്ന് കപ്പ്യാര് സാറ്. പള്ളിയിലെ കപ്പ്യാരാണെങ്കിലും സ്കൂളിൽ തറാപറ പഠിപ്പിക്കുന്നുണ്ട്, അതാണ് കപ്പ്യാര് സാറെന്ന് വിളിക്കുന്നത്. ഒരു മരിപ്പുണ്ട്, ഞാനിത്തിരി ചോറ് തിന്നിട്ട് വരാം. ഇടയ്ക്ക് നീ ആ മണിയൊന്നടിക്കണം കേട്ടോ. അടിക്കുന്ന വിധമെല്ലാം സാറിനെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ട്. ഓരോ ചടങ്ങിനും മണിയടി വ്യത്യാസമുണ്ട്. എല്ലാം വിശദീകരിച്ചെഴുതാൻ സ്ഥലം ഇത് പോരാ. വാട്സാപ്പും മറ്റ് കോലാഹലങ്ങളും ഇല്ലാതിരുന്ന ആ കാലത്ത് ഭക്തജനങ്ങളെ ഈ മണിയടിയിലൂടെയാണ് വിവരം അറിയിച്ചിരുന്നത്. സാറ് വീട്ടിലെത്തിയെന്ന് ബോധ്യമായപ്പോൾ ഞാൻ മണിയടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇടയ്ക്ക് എൻ്റെ വേഷവിധാനത്തെക്കുറിച്ചൊന്ന് പറയട്ടെ, അതിവിടെ ഒരു പ്രധാന ഘടകമാണ്. ഒരു നിക്കർ മാത്രമേ എൻ്റെ ശരീരത്തിലുള്ളൂ, അതിനാണെങ്കിൽ ബട്ടണുകൾ ഒന്നും തന്നെ ഇല്ല.
1: അപ്പൊ എങ്ങനെയാ അത് അവിടെ കുടുങ്ങി കിടക്കുന്നത്?
0: അത് അതറിയില്ല. എവിടെയെങ്കിലും ഒന്നെങ്കിൽ കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നുണ്ട്. സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് സേഫ്റ്റി. തട്ടിൻ മുകളിൽ ബാൽക്കണിയിലാണ് ഈ മണിയുടെ കയറിന്റെ അറ്റം. കാലങ്ങളായി ഭക്തജനങ്ങൾ കയറി ഇറങ്ങി 16 പടികളുടെയും അറ്റം തേഞ്ഞ് മിനുസപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പതിഞ്ഞ കാൽവയ്പ്പുകളോടെ നടന്നു കയറി. അച്ഛൻ എഴുന്നേറ്റാൽ പിന്നെ പ്രശ്നമാണ്, കാരണം കപ്പ്യാരടക്കി മുങ്ങി. അപ്പോ പിന്നെ ജൂനിയർ കപ്പ്യാരാണ് അടിക്കുന്നതെന്നൊക്കെ അച്ഛൻ അറിയാം. അപ്പൊ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒന്ന്, പിന്നെ രണ്ടെണ്ണം അടുപ്പിച്ച് വീണ്ടും പഴയതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് പരിധികളൊന്നുമില്ല, അങ്ങ് അടിച്ചുകൊണ്ടേയിരിക്കാം. അപ്പൊ നിം നിം നിം, അങ്ങനെ ആദ്യം ഒന്ന് പിന്നെ രണ്ടെണ്ണം അടുപ്പിച്ച്, അങ്ങനെയാണ് അടിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ തുടങ്ങി. പതിവില്ലാതെ ഇന്നൊരു വിറയൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മാറി. ഞാൻ അടിച്ച് തകർത്തു തുടങ്ങി. ഒരു കൈമണി ചരടിലും മറുകൈയിൽ നിക്കറിന്റെ പിടുത്തവുമായി ഞാൻ മാറി മാറി പിടിച്ചടി തുടങ്ങി. ഒരു കൈ കിടക്കുമ്പോൾ മറ്റേ കൈ വെച്ച് നിക്കർ പിടിക്കും, മണിയടിക്കും. ഇടയ്ക്ക് മാവിൻ കൊമ്പിൽ കാക്ക വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. സമയം കുറച്ച് അധികം കടന്നുപോയെന്ന് തോന്നുന്നു. ബാൽക്കണിയുടെ വാതിലിനരികിൽ ഒരു വെളുത്ത നിഴൽ പോലെ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അച്ഛനാണ്. എന്റെ തൊണ്ട വരണ്ടു, ഹൃദയമിടിപ്പ് കൂടി. വിറയ്ക്കുന്ന കാൽവയ്പ്പുകളോടെ പൂച്ചയുടെ മുന്നിൽ അകപ്പെട്ട എലിക്കുഞ്ഞിനെപ്പോലെയായി ഞാൻ. അച്ഛൻ അടുത്തേക്കടുത്തേക്ക് വന്നു. മറ്റു വഴികളില്ല. കണ്ണു നിറഞ്ഞു തുടങ്ങി. ശ്വാസഗതി വേഗത്തിലായി. നിക്കർ ഊർന്നു തുടങ്ങി. പെട്ടെന്ന് അച്ഛൻ എന്റെ ചെവിയിൽ പിടുത്തുവിട്ടു. ഒപ്പം ഒരു ചോദ്യവും, ആരാടാ നിന്നെ മണിയടിക്കാൻ ഏൽപ്പിച്ചത്? പിന്നെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ചെവിയിൽ പിടിച്ചു ഉയർത്തി. പെരുവിരൽ കുത്തി നിൽക്കുന്ന എന്നെ അച്ഛൻ വട്ടം കറക്കി. മൂന്നാമത്തെ കറക്കം മുഴുവനാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തള്ളും. ഞാൻ കുറച്ച് ദൂരെയാണ് ചെന്ന് വീണത്. പക്ഷേ നിക്കർ എന്റെ ഒപ്പം പോകുന്നില്ല. ഭൂഗുരുത്വാകർഷണബലം അന്നവിടെ ആയിട്ടില്ലായിരുന്നു തോന്നു. അപ്പൊ ഇദ്ദേഹം വീണു, പിന്നെ നിക്കർ വേറെ എവിടെയോ വീണു. തിരികെ ചെന്ന് നിക്കർ എടുത്ത് കഷത്തിൽ വെച്ചൊരു ഓട്ടമായിരുന്നു. ഇതെല്ലാം ഒരു നിമിഷാർത്ഥത്തിൽ സംഭവിച്ചു. ഇതൊന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല. കയറിപ്പോയപ്പോഴുണ്ടായ പടികളൊന്നും അപ്പൊ കണ്ടില്ല. പെട്ടെന്ന് താഴെ എത്തി. കുറച്ചു ദിവസത്തേക്ക് പള്ളി പരിസരത്തേക്ക് ഞാൻ പോയില്ല. എന്തോ മണിയടി കേൾക്കുമ്പോൾ ഒരു വിറയൽ. കാര്യമറിയാത്ത അമ്മൂമ്മ അമ്മയോട് പറയുന്നത് കേട്ടു. കൊച്ചു ചക്കനെ വല്ല ടാക്കിട്ടറയും കാണിക്കേ, എന്തോ കുഴപ്പമുണ്ടെന്ന്. കുറച്ചു നാളുകൾ കഴിഞ്ഞ് അച്ഛൻ സ്ഥലം മാറിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ വല്ല കടുത്ത ശബദവും എടുക്കേണ്ടി വന്നേനെ. എന്തായാലും അങ്ങനെ പൗലോസേട്ടന്റെ പള്ളിപ്പോക്ക് മുടങ്ങിയില്ല. അച്ഛൻ സ്ഥലം മാറിപ്പോയി.
1: വേറൊരു കാര്യമുണ്ട്, മണി ഏത് ക്രമം അനുസരിച്ച് അടിച്ചാലും ഓരോരുത്തരടിക്കുന്നതിനും ആ മണിനാദത്തിനൊരു വ്യത്യാസം ഉണ്ടാവും. അത് അച്ഛൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇത് പൗലോസേട്ടൻ അല്ലല്ലോ അടിക്കുന്നത് എന്ന് രണ്ടാമത്തെ മണിയിൽ തന്നെ അച്ഛൻ മനസ്സിലാക്കി കാണും.
0: അല്ല, അത് മാത്രമല്ല, ഇത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. സാധാരണ
1: പുള്ളി അടിച്ചുകൊണ്ടേയിരുന്നു, അങ്ങനെ അത് കൂട്ടമണി.
0: ഇത് അത് മാത്രല്ല, ഇടയ്ക്ക് മാവിലേക്ക് നോക്കണം, മാങ്ങ വീഴുന്നുണ്ടോ നോക്കണം, നിക്കർ ഊർന്നു പോകാതിരിക്കാൻ നോക്കണം. അങ്ങനെ ഒത്തിരി കാര്യം, മൾട്ടി
1: ടാസ്കിംഗ് മാറി.
0: അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒരു വിറയലും, ഏറ്റവും മേളിലല്ലേ നല്ല കാറ്റൊക്കെ കാണും. അപ്പൊ നിക്കറിന്റെ കാര്യത്തിൽ ഒരു പിടുത്തവും വേണല്ലോ. അങ്ങനെ മാറി മാറി അടിച്ചതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം.
1: അച്ഛൻ എന്തായാലും അത്രയും ചെയ്യണ്ടായിരുന്നല്ലേ.
0: അന്നത്തെ കാലത്ത് പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അടി കിട്ടുക.
1: കുട്ടികളാണെങ്കിൽ അടി കൂടെ ഉണ്ട്.
0: അത് നമ്മള് സ്കൂളിലേക്കൊക്കെ അച്ഛനും അമ്മയും കൊണ്ടുവിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇവനെ നല്ലോണം അടിച്ച് പഠിപ്പിക്കണം എന്നാണല്ലോ
1: പറയണേ. കാണിച്ചാൽ നല്ല അടി കൊടുത്തേക്ക്,
0: അടി കൊടുത്തോളൂ
1: എന്ന് പറയും.
0: ഇപ്പോഴാണെങ്കിൽ നേരെ തിരിച്ചാണ്, എന്റെ കൊച്ചിന് എന്തിനു അടിച്ചു എന്ന് പോയി ചോദിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ മാറി. അപ്പോ അങ്ങനെ അടികൊണ്ട് വളർന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ്. പക്ഷെ എന്തായാലും ഇത് പക്ഷെ അദ്ദേഹത്തിന് അടി കിട്ടിയത് മാത്രമല്ല, നിക്കറും പോയി നാണക്കേടായി. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിന് അന്ന് വിഷമായി എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മരണമണിയിൽ ഇത്രയൊക്കെ സംഭവിച്ച അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് അടുത്ത പാട്ട് കൊടുക്കാം.

എന്റെ പ്രിയ ഓർമ്മച്ചിന്തേ, പഴയ കുറെ ഓർമ്മകളും ഫ്ലാഷ് ബാക്കും നിറഞ്ഞ കുട്ടിക്കാലം. നല്ല വേഷ്ടിയും തോളിലൊരു തോർത്തുമിട്ട് വീട്ടിൽ വന്ന് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്ന എന്റെ ആശാൻ ഗോപാലകൃഷ്ണൻ. അരി വിതറിയ പാത്രത്തിൽ കൈപിടിപ്പിച്ചെഴുതിയ ആദ്യാക്ഷര പഠനം. അക്ഷരങ്ങളും ചെറുവാക്യങ്ങളും നാരായണൻ കൊണ്ട് രണ്ടു തവണ എഴുതാനും ഭാഗ്യം കിട്ടി. സ്കൂളിൽ ചേർന്നതോടെ അക്ഷരമാല പുസ്തക രൂപത്തിലുള്ളത് അച്ഛൻ സംഘടിപ്പിച്ചു തന്നു. സ്ലേറ്റിൽ എഴുതാനും ആശാന്റെ സഹായമുണ്ടായിരുന്നു. രണ്ടാം ക്ലാസ് മുതൽ ഒരു അലൂമിനിയം പെട്ടിയിലായിരുന്നു സ്ലേറ്റ്.

0: കുട, പുസ്തകം എന്നിവ കൊണ്ടുപോയിരുന്നത്.
1: അതെ
0: അതെ. അതിൽ സൂര്യപ്രകാശം തീർക്കുന്ന പ്രകാശവിധാനങ്ങൾ, ചെറുമഴയിൽ പെട്ടി തലയിൽ വെച്ചുള്ള നടത്തം, സഹ

0: അച്ഛൻ സെയിൽസ് ഹെഡായി കേരളത്തിലെത്തി. കമ്പനിയുടെ ഒരു പാസഞ്ചർ കം ലഗേജ് വാൻ അപൂർവമായി വീട്ടിലെത്തും. ജില്ലകൾ തോറും സെയിൽസ് ടീമുമായി യാത്രയുണ്ടാവും അച്ഛന്. ദൂരെയുള്ള ജില്ലകളിലാണെങ്കിൽ മാസത്തിൽ 3-4 തവണയെ ഞായർ ഒഴികെ വീട്ടിലുണ്ടാവും. കായംകുളത്തിന്റെ സമീപ പ്രദേശങ്ങളിലായാൽ രാത്രി വൈകി എത്തുന്ന ദിവസങ്ങളിൽ വീട്ടിൽ വരും. പലപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ എന്തെങ്കിലും സമ്മാനമൊക്കെ, മിഠായി മുതലായവയോ ഒക്കെ തന്ന് അച്ഛൻ സ്ഥലം വിടും. കമ്പനിയുടെ വാനിൽ ഒരു സൂര്യന്റെ പടം, മഴത്തുള്ളികൾ, ടോർച്ച്, ബാറ്ററി, ഇംഗ്ലീഷ് മലയാളം പരസ്യവാചകങ്ങൾ എന്നിവ വരച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഒരു പരസ്യവാചകം എഴുതിയിരുന്നു, ഇരുട്ടിന്റെ കൂട്ടുകാരൻ എസ്ട്രേല. ഇനി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് വരാം. ഒരിക്കൽ കൊട്ടാരക്കര വഴി അച്ഛൻ വാനിൽ വരുന്ന സമയം, റോഡിലും മറ്റും ഇന്നത്തെ പോലെ വെളിച്ച സംവിധാനമില്ല. സെക്കൻഡ് ഷോ വരെ വിട്ട് ആൾക്കാരൊഴിഞ്ഞ റോഡ്. കൊട്ടാരക്കര ഒരു തിയേറ്റർ പരിസരം കഴിഞ്ഞ് കുറച്ചകലെ കൂരിരുട്ടിൽ ഒരു ബാലൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അച്ഛാ എന്ന് വിളിച്ച് വാവിട്ട് കരയുന്നു. വാനിന്റെ ലൈറ്റിൽ ഡ്രൈവറും അച്ഛനും കുട്ടിയെ ഏറെ നേരം ശ്രദ്ധിച്ചു. അതും ആരും അന്വേഷിച്ചു വരുന്നില്ല. കുട്ടിയെ രാത്രി അവിടെ ഉപേക്ഷിച്ചു വരാൻ പ്രയാസം തോന്നിയ അച്ഛൻ ടോർച്ചടിച്ച് അടുത്തെത്തി അനുനയിപ്പിച്ച് കുട്ടിയെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു. പുലർച്ചെ അന്വേഷണം നടത്തി കുട്ടി നിന്ന സ്ഥലത്തിന്റെ കുറേ കിലോമീറ്റർ അകലെയായി വീട് കണ്ടെത്തി തിരികെ കൊണ്ടുപോയാക്കി. നിർധന കുടുംബാംഗമായ ഈ കുട്ടിക്ക് ഉടുപ്പും പഠിത്തത്തിനുള്ള സഹായവും നൽകി. പിന്നീട് ആവഴി വരുമ്പോൾ ഒക്കുന്ന പോലൊക്കെ സഹായങ്ങൾ ചെയ്തിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു തന്ന ഫ്ലാഷ് ബാക്ക്. ഇന്നെന്റെ അമ്മയും അച്ഛനും ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അച്ഛനെ കാണാൻ ഒരു പയ്യൻ വീട്ടിലെത്തി. അച്ഛൻ അയാളെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദനാർ, ഈ പ്രാവശ്യം എനിക്ക് മിഠായി പൊതി തന്നത് ആ ചേട്ടനായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയത് അച്ഛനെ അറിയിക്കാനുള്ള വരവായിരുന്നു അത്. അച്ഛൻ സന്തോഷത്തോടെ കണ്ണുനീർ തുടച്ചതും ഓർക്കുന്നു. വീണ്ടും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കുടുംബസമേതം രണ്ടു കുട്ടികളുമായി അദ്ദേഹം വീട്ടിൽ അച്ഛനെ കാണാൻ വന്നു. അച്ഛന്റെ കമ്പനി വാനിലെ പരസ്യവാചകം ഞാൻ വീണ്ടും ഓർത്തു, ഇരുട്ടിന്റെ കൂട്ടുകാരൻ എസ്ട്രേല. ചില മുഹൂർത്തങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുന്ന ഓർമ്മകൾക്ക് വേദനയും ഒപ്പം മധുരവും ഉണ്ട്. ഓർമ്മ ചിന്തനം, ശ്രീകുമാർ പുതിയിടം. അപ്പൊ ശ്രീകുമാർ പുതിയിടം ഫ്ലാഷ് ബാക്കില് കാര്യങ്ങൾ പറയായിരുന്നു.
1: അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ഒരു ബാറ്ററി കമ്പനിയുടെ പരസ്യവാചകത്തിനോട് അല്ലെ അടുത്ത് നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടായി. ഈ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ അദ്ദേഹം വീട്ടിലെ തിരിച്ചെത്തിക്കുകയും ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യം നോക്കുകയും അദ്ദേഹം ആ കുട്ടി ഇതൊക്കെ കൊണ്ട് നല്ലൊരു നിലയിൽ എത്തുന്ന ഒരു അതും അതിന് സാക്ഷ്യം വഹിച്ച ഒരു മകന്റെ കാഴ്ചപ്പാട് കൂടിയാണ് അയച്ചിരിക്കുന്നത്. ഈ ടോർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന് ഈ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ പുട്ടുകുറ്റി ടോർച്ച് എന്നൊക്കെ ഒന്ന് കളിയാക്കി വിളിക്കുന്ന ടോർച്ച് ഉണ്ടല്ലോ, കൊറേ ബാറ്ററിയൊക്കെ ഇട്ട് വെക്കുന്ന ഞെക്ക് വിളക്കെന്നായിരുന്നു അല്ലെ അന്നത്തെ ഒരു വിളിപ്പേര്. ഇപ്പൊ ആരും അങ്ങനെ പറയാറില്ല. ഞാനെപ്പോഴും അതിന് ശ്രദ്ധിക്കാറുള്ളത് അതിന്റെ ആ ബട്ടണ് ഭയങ്കര ഭംഗിയായിരുന്നു. അതിൽ കുറച്ച് ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ട് ഒരു അതിലൊരു രത്നത്തെ ഒക്കെ തോന്നിക്കുന്ന രീതിയിലാണ് അതിന്റെ. അതെ, നമ്മളതിൽ അറിയാതെ ആ ബട്ടണിന്റെ ഒരു ഭംഗി തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട്.
0: അതുകൊണ്ട് വേറൊരു ഉപയോഗവും കൂടെ ഉണ്ട്, ആ വലിയ നീണ്ട സാധനം പുട്ടുകുറ്റി പോലത്തെ
1: ആരുടെ തലക്കടിക്കാനാണ്,
0: കള്ളന്മാരാരെങ്കിലും വന്ന വേണമെങ്കിൽ.
1: അല്ല, അതും അതിനൊരു നമ്മള് പീസ് ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കലാവസ്തു ആയിരുന്നു. കാരണം അതില് ഇന്നത്തെ പോലെ മാസ് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ ടോർച്ചുകൾ ഒത്തിരി വന്നുപോയെങ്കിലും അന്ന് ഈ അലൂമിനിയം ടോർച്ചിൽ കുറെ കൊത്തുപണിയൊക്കെ ആയി ആളുകളൊന്ന് കണ്ടാൽ ഒന്ന് എടുത്തു നോക്കുന്ന രീതിയിലായിരുന്നു. ബാറ്ററിക്ക് തുറക്കുന്ന അടപ്പിൽ അതിനൊരു വളയമുണ്ട്, വേണം നമുക്ക്
0: തൂക്കിയിടാം,
1: ഒരു വളയമുണ്ട് അത് തൂക്കിയിടാം. പിന്നെ എപ്പോഴും ആ ബൾബ് വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് അതിന് ചിലപ്പോ ഒരു ഇളം നീല നിറമൊക്കെ ഉണ്ടാവും. ബാറ്ററി ഇതുപോലെ തന്നെ ആദ്യകാലത്തെ ബാറ്ററികൾ ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞു വരുന്ന ബാറ്ററി ആയിരുന്നല്ലോ. ആ ബാറ്ററി തന്നെയായിരുന്നു റേഡിയോക്ക് ഇട്ടുകൊണ്ടിരുന്നു, കട്ട ബാറ്ററി എന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മള് ഒന്നും അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ബാറ്ററി അതിന്റെ ശരിയായ രീതിയിൽ ഇട്ടാൽ ചാർജ് ഇറങ്ങിപ്പോകുന്ന ഒരു അന്ധവിശ്വാസം ഉള്ളത് കൊണ്ട് അച്ഛനൊക്കെ പറയും ഒരു ബാറ്ററി തിരിച്ചിടും, ഉപയോഗിക്കാൻ മാത്രം നേരെ ഇട്ടാൽ. ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, നമ്മളെപ്പോഴും ബാറ്ററിയിലെ ചാർജ് തീരാതിരിക്കാൻ ഈ പരിപാടി ചെയ്തായിരുന്നു, ഒരു ബാറ്ററി തിരിച്ചിടും. അതുകൊണ്ട് ബാറ്ററി നിലനിൽക്കുവോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും
0: അറിഞ്ഞുകൂടാ.
1: എല്ലാവരും ഇത് ഒരു വിശ്വാസം പോലെ കൊണ്ടാടിയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഞെക്ക് വിളക്കിന്റെ പ്രകാശത്തിൽ അല്ലെ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറിപ്പോയ ആ അനുഭവമൊക്കെ അദ്ദേഹം എഴുതി അയച്ചിട്ടുണ്ട്. നമുക്കിപ്പോ അതുപോലെ തന്നെ വെളിച്ചമുള്ള ഒരു പാട്ട് കേൾക്കാം.

നമ്മുടെ അടുത്ത കത്തയച്ചിരിക്കുന്നത് സജിത് കൂനമാവ് നിന്നാണ്. തൊഴിലൊന്നും അറിയാതെ മറുനാട്ടിൽ തൊഴിലന്വേഷിച്ച് പോകുന്നവരുടെ മനോവേദന ആരറിയാൻ, അതാണ് അദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ തുടക്കം. 1980-82 കാലഘട്ടത്തിൽ ഞാൻ ജോലി അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ജോലിക്ക് വേണ്ടതായ അറിവോ വിദ്യാഭ്യാസമോ ഒന്നും എനിക്കില്ലായിരുന്നു. എങ്കിലും ഒരു തോൾസഞ്ചിയിൽ 2 ജോഡി ഡ്രസ്സും മറ്റ് അവ

0: അവശ്യവസ്തുക്കളുമായി ബാംഗ്ലൂർ നഗരത്തിലൂടെ തേരാ പാര നടന്ന ഞാൻ ആരോടും പണി അന്വേഷിച്ചില്ല. വിഷണ്ണനായി നിൽക്കുന്ന എന്നെ കണ്ട് ആരെങ്കിലും വന്ന് എന്താ ഏതാ എവിടുന്ന എന്ന് ചോദിച്ചാൽ ഞാൻ കാര്യം പറയും. ഞാനൊരു മീശ മുളയ്ക്കാത്ത പയ്യൻ. അന്നത്തെ ആളുകൾ കുറച്ച് സഹാനുഭൂതിയുള്ളവരായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ പൈസ തരാമെന്ന് പലരും പറഞ്ഞു. എനിക്ക് ജോലിയാണ് ആവശ്യമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ പല ചായക്കടകളിലും പലചരക്ക് കടകളിലും ജോലി ചെയ്തു. അധ്വാനം ജാസ്തി, ശമ്പളം കഷ്ടി. ചിലവ് കഴിച്ച് ദിവസം 2 രൂപ കിട്ടിയാലായി. മാസാമാസം കിട്ടുന്ന പൈസ ഞാൻ വീട്ടിലേക്ക് അയക്കും. ഒരിക്കൽ നടന്ന് നടന്ന് അലഞ്ഞു. കയ്യിൽ പൈസയുമില്ല, ഭക്ഷണമില്ല, കുളിയില്ല, നനയില്ല, വിശന്നിട്ട് നടക്കാനും മേല. രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂർ നഗരത്തിൽ തിരക്കുള്ള ഒരു ഹോട്ടലിൽ കയറി വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോന്നു. രാത്രിയിൽ കടവരാന്തയിൽ ഉറങ്ങാനൊന്നും പറ്റില്ല, പോലീസിൻ്റെ ശല്യമുണ്ട്. നല്ല അടി കിട്ടും ചൂരലിന്, കിട്ടിയിട്ടുമുണ്ട്. ബാംഗ്ലൂർ സിറ്റി രാത്രിയിലും പകൽ പോലെ വെളിച്ചമാണ്. നടന്ന് നടന്ന് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. കള്ളന്മാർ പോലും കയറിയിരിക്കാൻ മടിക്കുന്ന ഒരിടം, എല്ലാവരുടെയും ഒരു അഭയകേന്ദ്രം, ജീവനില്ലാത്ത മനുഷ്യ ശരീരങ്ങളുടെ ആവാസ സ്ഥലം, സെമിത്തേരി. എണ്ണിയാൽ ഒടുങ്ങാത്ത കല്ലറകളും കുഴിമാടങ്ങളും, കുറ്റാക്കുറ്റിരുട്ട്. പകൽ തന്നെ കണ്ടാലേ ഭയപ്പെടും. സെമിത്തേരിക്ക് നടുവിലായി യേശുദേവൻ രണ്ട് കൈ നീട്ടി നിൽക്കുന്ന ഒരു ശില്പമുണ്ട്. എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് പറയും പോലെ എനിക്ക് തോന്നി. എന്നും വരട്ടെ എന്ന് കരുതി ഞാൻ ആ സെമിത്തേരിയിലേക്ക് കയറി. യേശുദേവന്റെ ശിലയ്ക്കടുത്തുള്ള ഒരു കല്ലറയിൽ ധാരാളം മിന്നാമിനുങ്ങുകളുടെ അകമ്പടിയിൽ ഞാനിരുന്നു, കിടന്നു, ഉറങ്ങി. രാവിലെ 6 മണിയായി. ഞാൻ തിടുക്കപ്പെട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ കാലൊന്ന് തെന്നി. ഞാൻ ഇട്ടിരുന്ന വള്ളിച്ചെരുപ്പ് പൊട്ടി. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഊരിക്കളഞ്ഞ് നടന്നു. നഗ്നപാദനായി, സങ്കടമായി. കാലിൽ ചെരുപ്പില്ലാതെ തോൾ സഞ്ചയും തൂക്കിയിട്ട് ഒരു ഭ്രാന്തനെ പോലെ നടന്ന് നടന്ന് ഏതാണ്ട് ഒരു 11 മണിയായപ്പോൾ ഒരു അമ്പല നടയിലെത്തി. ബസവേശ്വര ക്ഷേത്രം, നല്ല തിരക്കുണ്ട്. പുതുമോടിയായ ദമ്പതികൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ മനസ്സ് പെരുമ്പറ കൊട്ടി. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് ഒരു ജോടി ചെരുപ്പിൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ച് പെട്ടെന്ന് പിന്തിരിഞ്ഞ് നടന്നു. കുറേ ദൂരം പോയ ശേഷം ഞാൻ ചെരുപ്പിൻ്റെ ഭംഗി നോക്കാനായി കാലിലേക്ക് ശ്രദ്ധിച്ചു. ആ നിമിഷം ഞാനാകെ ചമ്മിപ്പോയി. ഞാനിട്ടിരിക്കുന്ന അടിച്ചു മാറ്റിയ ആ ചെരുപ്പ് മണവാട്ടിപ്പെണ്ണിൻ്റേതായിരുന്നു. എന്നിട്ടും പതറാതെ ആരെയും ശ്രദ്ധിക്കാതെ ഞാൻ മുൻപോട്ട് നടന്നു. അന്ന് വൈകുന്നേരം തന്നെ മറ്റൊരു ക്ഷേത്ര നിറയിൽ നിന്നും ആ ചെരുപ്പ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ മണവാട്ടി ചെരുപ്പ് തിരിച്ചു വെച്ച് എന്തായാലും പുതിയൊരു ചെരുപ്പ് എടുത്തു. ഇരുട്ടും വരെ മുൻപോട്ട് തന്നെ നടരാജ സർവീസ്, ഒന്ന് തല ജയിക്കുവാൻ വേണ്ടി. ഇതുപോലുള്ള അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ മനസ്സ് തുറന്ന് എഴുതാൻ പറ്റുമോ? സ്നേഹപൂർവം, സജിത്. അദ്ദേഹം ഒരു തൊഴിലന്വേഷകനായി ബാംഗ്ലൂർ നഗരത്തിലൂടെ കയറി ഇറങ്ങി ഇങ്ങനെ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് ഇരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തു പോയ ഒന്ന് രണ്ട്
1: ആത്മവിദ്യാലയത്തിൽ പോയി കിടന്നുറങ്ങി.
0: അതെ, അവിടെ പോയി ചെരുപ്പ് പൊട്ടി. നമ്മൾ എപ്പോഴും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് മോഷണം. അപ്പൊ നമുക്ക് ചെരുപ്പായാൽ പോലും നമുക്കൊരു ഉൾവലിവ് ഉണ്ടാവുമല്ലോ, ഒരു ആത്മനിന്ദ തോന്നും. അതാണ് അതില് നമ്മളിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ചിരി പൊട്ടിച്ചത്. അപ്പൊ പറഞ്ഞു, ഞാൻ പോയി ഇട്ടിട്ട് വന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് താഴേക്ക് നോക്കിയത് ഏത് ചെരുപ്പാണ് ഇട്ടതെന്ന്. അപ്പൊ വധു വധു പുതിയ ചെരുപ്പൊക്കെ
1: വാങ്ങി,
0: വധു ചെരുപ്പില്ലാതെ പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഇതുപോലെ നമ്മളൊക്കെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുമല്ലോ, അന്നത്തെ ഒരു പേടിയുണ്ട്.
1: പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്,
0: അതെ. കാരണം എല്ലാവരും ചെരുപ്പ് പുറത്തിട്ടിട്ടാണ് പോകുന്നത്. കാരണം അത് എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ആളുകൾക്ക് എടുക്കണം എന്ന് വിചാരിച്ച എടുക്കാവുന്ന രീതി തന്നെയാണല്ലോ.
1: ചിലര് പഴയ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് നല്ല ചെരുപ്പ് എടുത്തിട്ടുണ്ട് പോകുന്നവരുണ്ട്, ചെരുപ്പ് ഇടാതെ വന്നിട്ട് ചെരുപ്പും കൊണ്ടുപോകുന്നവരുണ്ട്,
0: മാറിപ്പോകുന്നവരുണ്ട്. ഞാനൊരു തവണ ഇതുപോലെ പറ്റിപ്പോയത്, എനിക്ക് ഒരു ചെരുപ്പ് എൻ്റെതും ഒരു ചെരുപ്പ് വേറെ ആരുടെയും കിട്ടി. അപ്പൊ ഇതാരുടെയാണ്? ആ ഒരു ചെരുപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. അതിട്ടാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ 2 സൈസിലുള്ള ചെരുപ്പ് ഇട്ട് നടന്നു. പക്ഷേ വേറെ കിട്ടണ്ടേ, അന്നത്തെ ദിവസം വേറെ വഴിയില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കണം. അങ്ങനെ അദ്ദേഹത്തിന് വന്ന സംഭവിച്ച കുറച്ച് ദുരനുഭവങ്ങളാണ്.
1: ബാംഗ്ലൂരിൽ ജോലി കിട്ടിയാവോ?
0: അദ്ദേഹം അന്ന് ഇങ്ങനെ ചെറിയ ജോലികൾ ചെയ്തു ജീവിച്ചു. അന്നത്തെ ചെലവ് കഴിഞ്ഞു പോകാനുള്ള അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തു തീർത്തു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മുന്നേറിയിട്ടുണ്ടാവും. എപ്പോഴും ഇതുപോലെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിക്കാൻ ഒരു വാശി ഉണ്ടാവുമല്ലോ. നന്നായി ജീവിച്ച് കാണിക്കണം, അധ്വാനിക്കാനൊക്കെ അവർ പിന്നെ കൂടുതൽ നന്നായി അധ്വാനിക്കുകയും വിജയത്തിലേക്ക് എത്താനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്.
1: അങ്ങനെ അദ്ദേഹം എത്തിപ്പെട്ടു
0: എന്ന് നമുക്ക് വിശ്വസിക്കാം.
1: ശരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ ഇങ്ങനെ

0: അലഞ്ഞു നടക്കുന്ന ഒരാളെ കണ്ട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നീ ഏതാ, എവിടുന്ന എന്നൊക്കെ ചോദിക്കാൻ ആ കാലത്ത് കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഇതിപ്പോൾ ആരുമില്ല, ആരാണോ ഏതാണോ എതിലെയൊക്കെയോ നടക്കുന്നു എന്നുള്ള ഭാവത്തിൽ മനുഷ്യർ ഒഴിവാക്കി പോവുമല്ലോ.
1: അല്ല, ഇത് ആളുകളുടെ മനോഭാവം മാറുന്നത് കാരണം ആളുകളുടെ ഉള്ളിൽ നന്മയുണ്ട്, പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നത്. നമ്മൾ ചിലർക്കൊക്കെ മോശം അനുഭവം
0: ഉണ്ടായിട്ടുണ്ടാവും,
1: അതെ, ചിലർക്കൊക്കെ സഹായിക്കാൻ ചെന്നിട്ട് മോശം അനുഭവം ഉണ്ടായിരിക്കാം, സഹായിക്കാൻ ചെന്നവരെ പറ്റിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരികെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. സഹായിക്കാൻ ചെന്നിട്ട് തന്നോടാരാ ഇപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞത് എന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു CCTV ദൃശ്യം ഇങ്ങനെ വൈറലായിരുന്നു. അതൊരു ബൈക്കുകാരൻ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾ പെട്ടെന്ന് സ്കിഡായി വീഴാൻ പോകുന്നു. അപ്പോൾ ഒരാൾ വഴിയാത്രക്കാരൻ ഓടി വന്ന് സഹായിക്കുകയാണ്. സഹായിക്കുന്ന ഇയാളെ ഉയർത്തുമ്പോൾ വേറൊരു വഴിയാത്രക്കാരനും വന്നിട്ട് കൂടെ നിന്ന് സഹായിക്കുന്നു. അവസാനം ഈ രണ്ടാമത് വന്ന വഴിയാത്രക്കാരനും ബൈക്കുകാരനും കൂടെ ബൈക്കിൽ കയറി പോകുന്നു. ഇദ്ദേഹം ഈ ആദ്യം സഹായിക്കാൻ വന്ന ആള് പോക്കറ്റ് പോക്കറ്റില്ല, രണ്ടാമത് വന്ന ആൾ കൂട്ടാളിയായിരുന്നു. ഈ ബൈക്കുകാരൻ മനഃപൂർവ്വം മറിഞ്ഞു വീണതാണ്, കൂട്ടാളി വേറെ വഴിയാത്രക്കാരനായിട്ട് അഭിനയിച്ചതാണ്. അപ്പൊ ആദ്യ സഹായ മനസ്കനായി വന്ന ആളുടെ പേഴ്സ് പോയി. ഈ വിമാനത്താവളത്തിൽ നമ്മൾ പറയും ആരെങ്കിലും എന്തെങ്കിലും തന്ന ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് തരാം, അതൊന്ന് പിടിക്കുമോ എന്ന് പറഞ്ഞാൽ റെയിൽവേ നമ്മൾ പലപ്പോഴും ട്രെയിനിൽ കേൾക്കാറുണ്ട് ബിസ്ക്കറ്റ് കൊടുത്ത് മയക്കി കിടത്തിന്ന്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളും ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളില് പണ്ടൊക്കെ എല്ലാവരും പറയും അടുത്തിരുന്ന ആളോട് സംസാരിക്കുമായിരുന്നു, ഇപ്പൊ ആളുകളെല്ലാം മൊബൈൽ ഫോണിൽ കണ്ണെന്നിട്ടിരിക്കുകയാണെന്ന്. അതിൽ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. ഒരു സൗഹൃദം സ്ഥാപിച്ചാൽ ഇവർ ചതിക്കുമോ എന്നുള്ളൊരു പേടിയെ കാരണം ഇപ്പൊ ആളുകൾക്ക് നന്മയൊക്കെ ഉണ്ട് ഇപ്പോഴും, പക്ഷേ ഇത് എവിടെ പ്രകടിപ്പിക്കണം എന്ന് ആളുകൾക്ക് എപ്പോഴും സംശയമാണ്.
0: നന്മയൊക്കെ ഉണ്ട്, വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്,
1: ട്രസ്റ്റ് ഇഷ്യൂ ആണത്. കാരണം നമുക്ക് ഇവിടെ പലപ്പോഴും ഈ SMA പോലെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച് ചെറിയ കുട്ടികൾ അവർക്ക് 1 കോടി 2 കോടി രൂപയൊക്കെയാണ് മരുന്നിന് വേണ്ടത്. അപ്പൊ കേരളത്തിൽ നിന്ന് അതൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്, 16 കോടി രൂപയൊക്കെ. അപ്പൊ അത് കൊടുക്കാനുള്ള മനസ്സുണ്ട് ആളുകൾക്ക്, പക്ഷെ എപ്പോഴും നമ്മൾ ഈ വിശ്വാസത്തിന്റെ ഒരു കുറവുണ്ട്, വിശ്വാസം ചോർന്നു പോയതാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ അല്ലെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാവുന്ന ഒരു നല്ല കാലം വരട്ടെ.
0: അതെ, അങ്ങനെ ഒരു നല്ല കാലത്തിനായിട്ടൊരു പാട്ട്.

അന്യം നിന്നുപോയ ഒരു വിനോദം, അങ്ങനെയാണ് ഈ കത്തിൻ്റെ ടൈറ്റിൽ. 1974 ഞാൻ 8 ക്ലാസ് പഠിച്ചത് കൈതാരം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അക്കാലത്തെ പ്രധാന സ്കൂൾ കളികളിലൊന്നാണ് കോട്ടക്കളി. 10-12 പേർ സെലക്ട് ചെയ്ത് 2 ടീമായി ഗ്രൗണ്ടിൻ്റെ 2 അറ്റത്തും കോട്ടയായി സങ്കല്പിച്ച് നിലയുറപ്പിക്കുന്നു. ഒരു കോട്ടയിൽ നിന്ന് മറുകോട്ടയിൽ ഒരാൾ ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കളി ആരംഭിക്കും. ഓടിച്ചിട്ട് തൊടണം, കോട്ടകൾ പിടിച്ചടക്കണം. തോൽക്കുന്ന ടീമിന് ശിക്ഷയും ഉണ്ട്. ഒന്നുകിൽ ക്ഷമ പറയണം, ഇല്ലെങ്കിൽ ഒരു കോട്ടയിലേക്ക് മുട്ടയിൽ നടക്കണം. രാജഭരണകാലത്തെ യുദ്ധപ്രമാണം തന്നെയാണ് ഈ കളിക്ക് ആധാരം. ആൺകുട്ടികളുടെ വിനോദമാണ് ഇതെങ്കിലും ചില വിരുദികളായ പെൺകുട്ടികളും ഇത് കളിക്കും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ചസമയം ഞങ്ങൾ കളിയിലാണ്. എതിർ ടീമിലെ ഒരാളെ ഞാൻ തൊടാനായി ചെല്ലുകയാണ്. 100 മൈൽ വേഗത എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ വേഗതയിൽ ഞാൻ ഓടിച്ചെന്നു. കെട്ടിടത്തിൻ്റെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് ആവശ്യത്തോടെ ജമ്പ് ചെയ്ത് ഇറങ്ങിയ ഞാൻ, എനിക്കെതിരെ ഒരു 9-ാം ക്ലാസ്സുകാരി പെൺപുലി പാഞ്ഞു വന്ന് ഒറ്റയിടി. ഞാൻ അടിയിലും അവൾ എനിക്ക് മീതയും വീണു. അവൾ ചാടി എഴുന്നേറ്റു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. കാരണം അവളുടെ കാൽമുട്ട് എൻ്റെ കാൽമുട്ടിൽ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. അവളുടെ കാൽമുട്ടുകൾക്ക് ഇത്ര ബലമുണ്ടെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. അവളും അവളുടെ കൂട്ടുകാരികളും ചേർന്ന് എന്നെ പൊക്കി താങ്ങി. ഞാൻ ഞൊണ്ടി ഞൊണ്ടി നടന്നു. അവരെന്നെ സ്റ്റാഫ് റൂമിലെത്തിച്ചു. ബാമെന്തോ ഇട്ട് അവരെൻ്റെ കാൽമുട്ട് നല്ലപോലെ തിരുമ്മി തന്നു. അവൾ പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് വീട്ടിൽ പോയിക്കൊള്ളാൻ ടീച്ചർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പോന്നു. വലിഞ്ഞു വലിഞ്ഞു നടന്നു വരുന്ന എന്നെ കണ്ട അമ്മ ചോദിച്ചു, എന്തു പറ്റിയടാ? അമ്മ സായാഹ്ന മുറ്റമടിയിലായിരുന്നു. ഞാൻ വിവരം പറഞ്ഞു. ബാക്കി വേദന സംഹാരി ഗുളിക അമ്മയുടെ വകയായ ചൂരൽ കഷായം കിട്ടി. എനിക്കിഷ്ടം പോലെ ചൂൽ കഷായം കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ വകയായി പല കാര്യത്തിനും. അതുകൊണ്ടാണോ എന്തോ, ഇന്നും ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് മുറ്റമടിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. കത്തെഴുതിയിരിക്കുന്നത്

0: സജിത്ത് കുനമാവ്.
1: എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, കാരണം ഈ പഴയ ഈർക്കൽ ചൂല വെച്ച് മുറ്റം അടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കലയാണല്ലോ. ചിലരൊക്കെ മുറ്റം അടിച്ചു കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ആ ഈർക്കലയുടെ ഒരു പാട് അതിങ്ങനെ മുറ്റത്തുണ്ടാവും. നമുക്ക് കാണുമ്പോൾ തന്നെ മടക്കി തേച്ച് മടക്കിയ ഉടുപ്പുകളൊക്കെ പോലെ തോന്നും.
0: ചിലര് മുറ്റം അടിച്ചാൽ മുറ്റത്തുള്ള കല്ലും മണ്ണും എല്ലാം ഒരു മൂലക്കുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
1: അതാണ്, അത് എനിക്ക് പലപ്പോഴും വീട്ടിൽ ഇതുപോലെ മുറ്റം അടിക്കാനൊക്കെ ഇടയ്ക്ക് ഏൽപ്പിക്കുമല്ലോ. എനിക്കിപ്പോഴും കൃത്യമായിട്ട് പ്ലാവലയാണ് അതിൽ ഏറ്റവും മോശം ഇല. ഇത് എന്ത് കാണിച്ചാലും ഇത് വരില്ല. അവസാനം ഞാൻ കൈവച്ച് പറക്കിക്കളും. ഈ ചിലർക്ക് മാത്രമേ അതിൻ്റെ ഒരു നാക്കറിയുള്ളൂ. അതുപോലെയാണ് പുല്ല് ചെത്തുന്നത് തൂമ്പ വെച്ചിട്ട്. ഞാൻ ചെത്താൻ നിൽക്കുമ്പോൾ പലപ്പോഴും മണ്ണോട് കൂടി ഇത് വരും. പക്ഷേ എൻ്റെ അച്ഛൻ അത് ഇങ്ങനെ പറമ്പിൽ ചെയ്യുന്നതാണ്. അതിങ്ങനെ കൃത്യം വേര് വെച്ച് കട്ടായി കട്ടായി വരും. നമ്മളതിങ്ങനെ ആലോചിക്കും, ഇത് എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹമൊക്കെ ഈ പണ്ട് നമ്മൾ ഈ ഷേവ് ചെയ്യുമ്പോൾ അച്ഛൻ ഷേവ് ചെയ്യുമ്പോൾ പോയി നോക്കി നിൽക്കുമല്ലോ. അതുപോലെയാണ് എനിക്ക് ആ തൂമ്പ പുല്ല് ചെത്തുക എന്ന് പറയുന്നത്.
0: ടെക്നോളജി എല്ലാം മാറി.
1: അതെ, അതൊക്കെ അങ്ങനെ അങ്ങനെ പോയ ഒരു കാലഘട്ടത്തിലേക്ക്. അതല്ലേ, അതിൻ്റെ അകത്തുള്ള ഈ നന്മയെ മാത്രം സ്വാംശീകരിക്കാനും കൂടി കുട്ടികൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം.
0: അതെ,
1: ഇങ്ങനെ ഈ പഴയ കാലത്തിൻ്റെ നല്ല വെളിച്ചമുള്ള ആ സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഒന്ന് പോയി ഇരിക്കാനുള്ള ആ തോന്നൽ നമ്മളിലേക്ക് കൊണ്ടുവന്ന ഈ കത്തിന് വേണ്ടി നമുക്കൊരു പാട്ട് കൊടുക്കാം.

0: അപ്പോൾ ഇന്ന് നമ്മൾ ഏതാണ്ട് 80-70 കാലഘട്ടത്തിലായിരുന്നു ഏതാണ്ടൊക്കെ എല്ലാ കത്തുകളിലും.
1: സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ.
0: ഇത് ആദ്യ തുടക്കത്തിൽ അന്നത്തെ കാലത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്
1: നൊസ്റ്റാൾജിയ തലക്കി പിടിച്ചു.
0: അപ്പോൾ ഓർമ്മച്ചിന്ത കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ AI ഫിൽട്ടറുകൾ മാത്രമല്ല അന്നത്തെ കാലത്ത് കുറച്ച് ഇതുപോലെയുള്ള ഒരു രസവും നന്മയും അല്ലേ, ആളുകൾ തമ്മിലുള്ള വിശ്വാസവും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഓർമ്മച്ചിന്തയിലേക്ക് എഴുതുക. ഓർമ്മച്ചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68-20-21. പേന കൊണ്ട് കത്തെഴുതുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണെങ്കിലും പുതിയ കാലത്തിൻ്റെ വാട്സാപ്പ് മെസ്സേജുകളായിട്ടും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. വാട്സാപ്പായി ഓർമ്മച്ചിന്തയിലേക്ക് എഴുതുന്നവർ ഈ നമ്പറിലേക്ക് സന്ദേശം അയക്കുക.
1: സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9447562212.
0: ഇന്ന് ഓർമ്മച്ചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം
1: പ്രീതി,
0: സഹായം വിശ്വാസ് ദാസ്. ഇപ്പോൾ അടുത്ത ഓർമ്മച്ചിന്തയുമായി വരാം. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മച്ചിന്ത. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ, അതായത് 17-ാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88

0: ആകാശവാണി FM വാർത്തകൾ.
1: PSC നിയമന തട്ടിപ്പു കേസിൽ ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേകത ഒന്നുമില്ലെന്നും അവർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇവർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മൊഴി നൽകാൻ പോയില്ലെങ്കിൽ പോലീസ് അതിന് മാർഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാസപ്പിടിക്കേസിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി. ED DGP നൽകിയ കത്ത് ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ CPIM പോളിറ്റ് ബ്യൂറോയല്ല തീരുമാനം എടുക്കേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. കളമശ്ശേരിയിൽ വാർത്താ ചാനലിലെ റെയ്ഡ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി. വാർത്താ പ്രക്ഷേപണം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടി ആനക്കാംപൊയിൽ കാലമ്പാറ തൂക്കുപാലത്തിന് താഴെ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കീഴ്ശേരി സ്വദേശിനി ജസ്നയാണ് മരിച്ചത്. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ കരിവെള്ളൂർ മാലാപ്പ് ചെമ്പുട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുണ്ട് ഈ കൂടക്കല്ലുകൾക്ക്. കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റും മേധാവിയുമായ ഡോക്ടർ PN അനന്ത് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയിൽ

0: ത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം. സുധ അജിത്തിന്റെ കഥ സോളോ ട്രാവലർ, തുടർന്ന് ഗാനം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, പശുപരിപാലനം പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം കാതോരം കാഴ്ച, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, തുടർന്ന് സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം.

0: ഭാഗം ക്യാമ്പസിൽ.
1: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം കെ ജി മാർക്കോസ് പാടിയ ഗാനം. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം കെ പി ഉദയഭാനു.

ഇനി കാവാലം ശ്രീകുമാറും എസ് ജാനകീദേവിയും പാടിയ ഗാനം. ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0484298330. നമ്പർ ഒരിക്കൽ കൂടി 0484298330.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലെ വനിതകൾക്ക് അംഗനവാടി കം ക്രഷ് ഹെൽപ്പർമാരുടെ സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. യോഗ്യത SSLC, പ്രായപരിധി 35 വയസ്സ്. അപേക്ഷകൾ കഞ്ഞിക്കുഴി ബ്ലോക്ക് ഓഫീസ് കോമ്പൌണ്ടിലെ കഞ്ഞിക്കുഴി ICDS ഓഫീസിൽ ലഭ്യമാക്കണം. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 19. അപേക്ഷാ ഫോമിന്റെ മാതൃക ICDS ഓഫീസ്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിച്ചവർക്കായി നടത്തിയ സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നാളെയും നടത്തുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കാവുന്നതാണ്. ആലപ്പുഴ എക്സൈസ് ഡിവിഷൻ ഓഫീസിലേക്ക് വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9447178056. നമ്പർ ഒരിക്കൽ കൂടി 9447178056.
10: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
11: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
10: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007.

0: 9786.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1-2 തീയതികളിൽ കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. 1,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വയസ്സ് തെളിയിക്കുന്ന രേഖകൾ സഹിതം ALPYDYC@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. വിശദവിവരങ്ങൾക്ക് 9847133866 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9847133866. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:26. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തറക്കല്ലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 40-ലധികം രാജ്യങ്ങളിൽ നിന്നായി 600-ലേറെ പ്രദർശകരും 300-ലധികം കമ്പനികളും പരിപാടിയുടെ ഭാഗമാകും. കേരളത്തിലേക്കുള്ള നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എറണാകുളത്ത് 2 NIA കോടതികൾക്കും ആരോഗ്യവകുപ്പിൽ 18 പുതിയ തസ്തികകൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി.
1: നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന നിക്ഷേപങ്ങൾക്ക് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്ന ഒരു വലിയ പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. സരൾ കേരളം എന്നാണ് ഇതിന് പേര്. ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള 19 നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. രണ്ടാമത്, എറണാകുളത്ത് 2 എക്സ്ക്ലൂസീവായിട്ടുള്ള NIA കോടതി കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തു. ആരോഗ്യവകുപ്പിൽ റേഡിയോഗ്രാഫർ Grade 2 18 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
0: അർജന്റീനൻ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ പരിശോധന ആരംഭിച്ചത്. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അതേസമയം നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി

0: വിജയൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുകയാണ്. ഒക്ടോബറിൽ പുതിയ വൈദ്യുതി പ്ലാൻ ഉണ്ടാക്കും. എൻ ടി പി സിയുമായി ചർച്ച നടത്തിയെന്നും ദീർഘകാല ഹ്രസ്വകാല കരാറിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഇന്ന് മുംബൈയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ഒരു സംഘം ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. സപ്ലൈകോ 1-ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30-ന് മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
0: രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് അടുത്ത മാസം 17 വരെ തുടരുന്ന പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ് ഇത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: വള്ളസദ്യയിൽ 553 സദ്യകളാണ് നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കം മൂലം 4 ദിവസം സദ്യ മുടങ്ങിയിരുന്നു. 20 സദ്യാലയങ്ങളിലായി 16 സദ്യ കോൺട്രാക്ടർമാർ സദ്യ ഒരുക്കി. KSRTCയുടെ ബജറ്റ് ടൂറിസം ഒരുക്കിയ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി 17,500 പേർ സദ്യയിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ നിർവഹിച്ചു.
0: പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ മാലാപ്പ് ചെമ്പൊട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുള്ളതാണ് ഈ കൂടക്കല്ലുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരികമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. സംരക്ഷണ പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി തിരഞ്ഞെടുത്തത്. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ പ്രചാരണം.

0: പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 393 പോയിന്റ് ഉയർന്ന് 74,394-ലും നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തിൽ 23,245-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 112,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമിക്കോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തുറക്കലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു.
2: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. തലയുടെ ഒരു വശത്ത് ശക്തമായി ഉണ്ടാകുന്ന വേദനയാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ തലയുടെ ഒരു വശത്തെ ബാധിക്കുന്ന വേദന എന്നാണ്. ലോകജനസംഖ്യയുടെ 12% പേരെ മൈഗ്രെയിൻ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ആവർത്തന സ്വഭാവമുള്ള ഒരു രോഗാവസ്ഥയായി കരുതാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് ഒരാഴ്ചയിൽ ഒന്നിലധികം തവണ മൈഗ്രെയിൻ മൂലമുള്ള തലവേദന വരാം. എന്നാൽ മറ്റു ചിലർക്ക് അത് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. തലച്ചോറ്, തലച്ചോറിലെയും തലയോട്ടിയിലെയും രക്തക്കുഴലുകൾ, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ വേദനാവാഹികളായ ന്യൂറോണുകൾ എന്നിവയാണ് മൈഗ്രെയിനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശരീരഭാഗങ്ങൾ. ഇനി എന്തൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പാരിസ്ഥിതികവും ജനിതകവുമായ കാരണങ്ങളാലാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നാണ് പൊതുവെ കരുതിപ്പോരുന്നത്. ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലും ചിലരിൽ മൈഗ്രെയിന് കാരണമാകാം. ഈ ഘടകങ്ങൾ തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സിന്റെ ക്രമരഹിതവും തീവ്രവുമായ ഉത്തേജനത്തിനും അതോടൊപ്പം വേദനാവാഹികളായ ന്യൂറോണുകളുടെ അസാധാരണ പ്രവർത്തനത്തിനും കാരണമാവുകയും മൈഗ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി മൈഗ്രെയിനിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈഗ്രെയിനിന്റെ പ്രധാന ലക്ഷണം തീവ്രമായ വിങ്ങുന്ന അല്ലെങ്കിൽ സ്പന്ദിക്കുന്ന തലവേദനയാണ്. ഈ തലവേദന നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കൂടുതലാകുന്നു. അതിനാൽ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുവാനും സാധ്യതയുണ്ട്. മൈഗ്രെയിനിന്റെ തലവേദനയും അനുബന്ധ ലക്ഷണങ്ങളും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാകാം. സാധാരണയായി ഈ തലവേദനയും മറ്റു ലക്ഷണങ്ങളും 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. അതിൽ ആദ്യത്തേത് പ്രോഡ്രോമൽ ഘട്ടം എന്നറിയപ്പെടുന്നു. ഈ ഘട്ടം തലവേദന തുടങ്ങുന്നതിന് 24 മുതൽ 48 മണിക്കൂർ മുൻപ് ആരംഭിക്കുന്നു. അമിതമായ ക്ഷോഭം, കഴുത്തിലെ പേശികൾക്കുണ്ടാകുന്ന മുറുക്കം, വിഷാദം, ഉത്കണ്ഠ എന്നിവയൊക്കെയാണ് ഈ ഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത്തേത് പ്രഭാവലയം അഥവാ ഓറ എന്ന ഘട്ടമാണ്. എല്ലാ മൈഗ്രെയിൻ ബാധിതരിലും ഈ ഘട്ടം ഉണ്ടാവണമെന്നില്ല. ഈ ഘട്ടം 5 മിനിറ്റ് മുതൽ ഏതാനും മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. ഈ ഘട്ടത്തിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുമുണ്ടാകുന്ന ലക്ഷണങ്ങൾ പ്രകടമാവും. ദൃശ്യമണ്ഡലത്തിൽ നക്ഷത്രങ്ങൾ പോലെ തിളക്കമാർന്നവ കാണുക.

കാഴ്ച മങ്ങുക, ചെവിയിലെ മൂളൽ, കൈകാലുകളിലെ ബലക്കുറവ്, സംസാരം, ഗന്ധം, രുചി, സ്പർശനം എന്നിവയിലെ മാറ്റങ്ങൾ എന്നീ ലക്ഷണങ്ങളിൽ ചിലത് ഈ ഘട്ടത്തിലുണ്ടാകാം. തലവേദനയുടെ ഘട്ടമാണ് മൂന്നാമത്തേത്. ഈ ഘട്ടം 4 മുതൽ 72 മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. തലയുടെ ഒരു വശത്തു മാത്രമായോ മറുവശത്തേക്കും പടരുന്ന തരത്തിലോ തീവ്രമായ വിങ്ങുന്നതോ സ്പന്ദിക്കുന്നതോ ആയ തലവേദനയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ലക്ഷണം. അതോടൊപ്പം രൂക്ഷഗന്ധം, തീവ്രപ്രകാശം, ശബ്ദം, സ്പർശനം എന്നിവയോടുള്ള അസഹിഷ്ണുത, അമിത പ്രതികരണം, മനംപുരട്ടൽ, ഛർദി എന്നിവയും പ്രകടമാകാറുണ്ട്. നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് പോസ്റ്റ് ഡ്രോം. ഈ ഘട്ടത്തിൽ മൈഗ്രെയിൻ ബാധിതരിൽ ചിലരിൽ തലവേദനയ്ക്കു ശേഷം ക്ഷീണം, ആശയക്കുഴപ്പം, മയക്കം, ഉറക്കം എന്നിവ കാണാറുണ്ട്. ഈ ഘട്ടം 1 ദിവസമോ കൂടുതൽ ദിവസങ്ങളോ നീണ്ടു നിൽക്കാം. മൈഗ്രെയിൻ രോഗമുള്ളവരിൽ ചില ഘടകങ്ങൾ പെട്ടെന്ന് തലവേദനയുണ്ടാകുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കാറുണ്ട്. ഇവ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ശാരീരികവും മാനസികവുമായ പിരിമുറുക്കം, വിശന്നിരിക്കുക, ചില പ്രത്യേക ഭക്ഷണ രീതികൾ, ചോക്ലേറ്റ്, കോഫി, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ എന്നിവയുടെ ഉപയോഗം, വീട്ടിലും ഓഫീസിനുമകത്തുള്ള വായുവിന്റെ ഗുണനിലവാരം, സൂര്യപ്രകാശമേൽക്കുക, ഉച്ചത്തിലുള്ള ശബ്ദം, സ്ത്രീകളിൽ ഗർഭനിരോധന ഗുളികകളുടെ അമിത ഉപയോഗം, ആർത്തവകാലം, ആർത്തവ വിരാമത്തിനോടടുത്തു വരുന്ന സമയം, ആർത്തവ വിരാമം എന്നിവയൊക്കെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആകാറുണ്ട്. ഇനി മൈഗ്രെയിനിന്റെ രോഗനിർണയം അഥവാ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം. മൈഗ്രെയിൻ കൂടാതെ അനേകം കാരണങ്ങളാൽ തലവേദനയുണ്ടാകാമെന്നതിനാൽ തലവേദന പ്രധാന ലക്ഷണമായുള്ള മറ്റു രോഗാവസ്ഥകളിൽ നിന്നും മൈഗ്രെയിനിന്റെ തലവേദന തിരിച്ചറിയേണ്ടതുണ്ട്. സൈനുസൈറ്റിസ്, ടെൻഷൻ, സെറിബ്രൽ അന്യൂറിസം, എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, തലച്ചോറിലുണ്ടാവുന്ന രക്തസ്രാവം, ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്നിങ്ങനെ അനേകം രോഗങ്ങളുടെ പ്രധാന ലക്ഷണം തലവേദനയാകാം. ഇത്തരം രോഗങ്ങളാലല്ല ചികിത്സിക്കുന്ന വ്യക്തിയുടെ തലവേദന എന്നത് തിരിച്ചറിയാൻ തലവേദനയുള്ള വ്യക്തിയുടെ രോഗവിവരണം, രോഗചരിത്രം, കുടുംബചരിത്രം, മറ്റു രോഗങ്ങളുടെയും വിശദ വിവരങ്ങൾ, കഴിക്കുന്ന ഔഷധങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഡോക്ടർക്ക് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം വിശദമായ മെഡിക്കൽ പരിശോധനയും ലാബ് പരിശോധനയും ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം തലയുടെ എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അവസാനമായി മൈഗ്രെയിനിന്റെ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചറിയാം. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. മൈഗ്രെയിനിന്റെ ചികിത്സയിൽ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുകയും ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അനുയോജ്യമായ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിച്ച് ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി മൈഗ്രെയിൻ ഉള്ളവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സുപ്രധാനമാണ്. അവ എന്തൊക്കെയാണ് എന്ന് ഇനി പറയാം. മൈഗ്രെയിന് കാരണമാകുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് പലതായതിനാൽ അവ സ്വയം കണ്ടെത്തി ഒഴിവാക്കുന്നതിന് ശ്രമിക്കണം. വളരെ മാനസിക പിരിമുറുക്കമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മനസ്സു ശാന്തമാക്കാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ ശീലമാക്കണം. വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുടപിടിക്കാൻ മറക്കരുത്. സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ അല്പസമയം ബ്രേക്ക് എടുക്കാനും സ്ക്രീനിൽ നിന്നും ശ്രദ്ധ മാറ്റി ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്കോ മറ്റോ അല്പസമയം നോക്കിയിരിക്കുന്നതും നല്ലതാണ്. ഇടയ്ക്കിടെ കണ്ണിനു പുറത്ത് മൃദുവായി മസാജ് ചെയ്യാം. തലയുടെ വശങ്ങളിലും പിൻഭാഗത്തും മൃദുവായി മസാജ് ചെയ്യുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കും. മൈഗ്രെയിൻ ഉള്ളവർ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുമ്പോൾ വായിക്കുന്നതും കൂടുതൽ സമയം ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിൽ നോക്കിയിരിക്കുന്നതും ഒഴിവാക്കണം. ചിലതരം പെർഫ്യൂമുകൾ തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവ ഒഴിവാക്കാൻ ശ്രമിക്കണം. ചിലർക്ക് ഗർഭനിരോധന ഗുളികകൾ തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവയ്ക്കു പകരം മറ്റു ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചിലരിൽ തലവേദനയ്ക്ക് ശമനമുണ്ടാക്കുന്നതായി കാണുന്നു. ദിവസവും 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അധിക സമയം ഉറക്കമിളച്ചിരിക്കരുത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ലഘുവായി വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണം. കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അയവ് കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ശീലമാക്കാം. എന്നാൽ അമിത വ്യായാമം തലവേദനയ്ക്ക് കാരണമാകുമെന്ന വസ്തുത മറക്കരുത്. മൈഗ്രെയിൻ ഉള്ളവർ വേദന വരുമ്പോൾ ശബ്ദമില്ലാത്ത വെളിച്ചം കുറവുള്ള മുറിയിൽ അല്പസമയം ഉറങ്ങുന്നത് വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അധികം പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണം തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജോലി തിരക്ക് മൂലം വിശന്നിരിക്കുന്നതും സമയം ലാഭിക്കാനായി സ്നാക്സും മറ്റും വാങ്ങി കഴിക്കുന്നതും മൈഗ്രെയിന് കാരണമാകാം. അതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ചായ, കോഫി എന്നിവ

0: പതിവായി കഴിക്കുന്നവർ അവ കൃത്യസമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മൈഗ്രെയിൻ തീവ്രമാക്കാൻ കാരണമാകും എന്നതിനാൽ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മൈഗ്രെയിൻ ഉള്ളവരിൽ തലവേദന വരുന്നതിന് കാരണമാകുമെന്നതിനാൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. രോഗലക്ഷണങ്ങളായ തലവേദനയുടെയും അനുബന്ധ രോഗലക്ഷണങ്ങളുടെയും ചികിത്സയാണ് 2ാം ഘട്ടം. കഴിയുന്നതും തലവേദനയുടെ ആരംഭത്തിൽ തന്നെ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അവ വളരെ ഫലപ്രദമാകുന്നത്. അതോടൊപ്പം അനുബന്ധ രോഗലക്ഷണങ്ങളെയും ചികിത്സിക്കേണ്ടതുണ്ട്. ഇതിനായി വളരെ ഫലപ്രദമായ ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. മൈഗ്രെയിൻ രോഗപ്രതിരോധമാണ് 3ാമത്തെ ഘട്ടം. മൈഗ്രെയിൻ പ്രതിരോധിക്കുക വഴി അടിക്കടി ഉണ്ടാകുന്ന തലവേദനയുടെ ആവർത്തിയും തീവ്രതയും കുറയുകയും അവ നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. രോഗപ്രതിരോധ ഹോമിയോ ഔഷധങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വേണ്ടി വരികയുള്ളൂ. എന്നാൽ അവ കൂടുതൽ കാലം കഴിക്കേണ്ടതായി വരാം. മൈഗ്രെയിൻ പ്രതിരോധത്തിന് ഹോമിയോ ചികിത്സയോടൊപ്പം റിലാക്സേഷൻ തെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി, പ്രാണായാമ എന്നിവയും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ മറ്റു രോഗങ്ങളിലെന്ന പോലെ ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സയും ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വരുത്തേണ്ട ചില മാറ്റങ്ങളും വഴി വലിയൊരളവ് വരെ മൈഗ്രെയിനെ അകറ്റി നിർത്താവുന്നതാണ്.
1: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. യു പി ഐ വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. യു പി ഐ വഴി നടത്തുന്ന ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ. MDR എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും യു പി ഐ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനും മായി ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ചു നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച യു പി ഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.

0: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. ഇത് 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
1: സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി ഒക്ടോബർ 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും നാളെ മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിലുൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷാംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണി.

മന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം.

0: ശേഷം മക്കയ്ക്ക് നേരെ ഹൂദികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വെച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂദികൾ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3000 രൂപയിൽ നിന്ന് 6000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. ഇപ്പോൾ
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
2: നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി 9446455888 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക.
1: ഏറ്റവും ആദ്യം ശരിയുത്തരങ്ങൾ അയക്കുന്ന 6 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് എല്ലാവരും ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കും.
2: ഒരു കാര്യം മറക്കരുത്, ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും പൂർണ്ണമായും എഴുതണം.
1: ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കുവാൻ. ഓർമ്മിക്കുക, ശബ്ദ സന്ദേശങ്ങളായിട്ട് അയക്കരുത്.
2: അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ?
1: അതെ, ആദ്യത്തെ ചോദ്യം ഇതാണ്, ലോക ഹിന്ദി ദിനം എന്നാണ്.
2: നമുക്കൊരു ക്ലൂ പറയാം. നമുക്കറിയാം ഹിന്ദി ദിവസ് 14 സെപ്റ്റംബർ പലരും ഇനിയിപ്പോ ഹിന്ദി ദിവസ് വിചാരിച്ചിട്ട് ലോക ഹിന്ദി ദിനം 14 സെപ്റ്റംബർ എന്ന ഉത്തരം അയക്കേണ്ട, അത് തെറ്റാണ്. ഹിന്ദി ദിവസ് 14 സെപ്റ്റംബർ നമ്മൾ ചോദിക്കുന്നത് വേൾഡ് ഹിന്ദി ഡേ ആണ്. ഈ 14 സെപ്റ്റംബർ നാഷണൽ ഹിന്ദി ഡേ ആണ്, അതായത് ദേശീയ ഹിന്ദി ദിനം. നമ്മളുടെ ചോദ്യം ലോക ഹിന്ദി ദിനം എന്നാണ് എന്നാണ്. അപ്പോൾ നമുക്കൊരു ഉത്തരം വരുന്നവരെ ഒരു പാട്ട് കേൾപ്പിക്കാം.
1: തീർച്ചയായിട്ടും. അപ്പോൾ പാട്ട് വരികയാണ്. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ.

0: അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം ആവർത്തിക്കാം അല്ലേ? ചോദ്യം ഇതായിരുന്നു, ലോക ഹിന്ദി ദിനം എന്നാണ് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം ജനുവരി 10. അപ്പോൾ ഒരുപാട് പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ആരും തെറ്റിച്ചയച്ചിട്ടില്ല.
0: നമ്മൾ സെപ്റ്റംബർ 14 അല്ലെന്ന് എടുത്തു പറഞ്ഞു. ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തീരുമാനിച്ചത്. അതാണ് സെപ്റ്റംബർ 14 പ്രാധാന്യം നാഷണൽ ഹിന്ദിയിലെ. 1949 സെപ്റ്റംബർ 14 1975 ജനുവരി 10 നാഗ്പൂരിൽ ഒരു ആദ്യ ഹിന്ദി സമ്മേളനം നടത്തുകയുണ്ടായി, ലോകസമ്മേളനം. അതിന്റെ ഓർമ്മയിലാണ് 2006 അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പ്രഖ്യാപിച്ചു ഇനി മുതൽ ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹിന്ദി ഡേ ആയിരിക്കും എന്ന്. കാരണം ഹിന്ദിക്ക് കൊടുക്കുന്ന പ്രചാരം അതല്ലെങ്കിൽ ഹിന്ദിയെ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന 3-ാമത്തെ ഭാഷയാണ് ഹിന്ദി. അങ്ങനെ ഇംഗ്ലീഷ്, ചൈനയുടെ മന്ദാരിൻ, അത് കഴിഞ്ഞിട്ട് ഹിന്ദി, പിന്നെ സ്പാനിഷ്, അങ്ങനെയാണ് പോകുന്നത്. ഫ്രഞ്ച് അങ്ങനെ പോകുന്നു, ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ളത്. അപ്പൊ നമുക്ക് ജനുവരി 10 ഏറ്റവും ആദ്യം അയച്ച,
1: അതെ അതെ, നമുക്ക് എല്ലാവരെയും പേര് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം അയച്ച, ആദ്യം ശരി ഉത്തര അയച്ച 6 പേരുടെ പേരുകളാണ് വായിക്കുന്നത്. ശശിധരൻ തണ്ണീർമുഖം ചേർത്തലയിൽ നിന്നും, ചെറായിൽ നിന്നും ഷക്കീല, ലീന പീറ്റർ കുമ്പളങ്ങി, ആതിര പി എസ് മൂത്തകുന്നം, സജിത ജോഷി മൂവാറ്റുപുഴ, ഗായത്രി തൃപ്പൂണിത്തറ.
0: എല്ലാവരും കേൾക്കുന്നില്ല എന്തോ, അവരുടെ നമുക്ക് മറുപടി കാത്തിരിക്കാം. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
1: അതെ അതെ, ആധുനിക മൈസൂരിന്റെ

0: ശില്പി ആരായിരുന്നു?
1: നമുക്കൊരു ക്ലൂ കൊടുക്കാം അല്ലേ?
0: ആധുനിക
1: മൈസൂരിന്റെ ശില്പി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പിതാവായിട്ട് കണക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരു ക്ലൂ അത് പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടും. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട്. അദ്ദേഹം വലിയൊരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹം തന്നെയാണ് ആസൂത്രണത്തിന്റെ പിതാവായി ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്ന ആധുനിക മൈസൂരിന്റെ ശില്പി.
0: അപ്പോൾ ക്ലൂ ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഉത്തരങ്ങൾ വരുന്നവരെ ഈ ഗാനം കേട്ടോളൂ.

0: അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ആധുനിക മൈസൂരിന്റെ ശില്പി ആരാണ്?
1: ഉത്തരം എം വിശ്വേശ്വരയ്യ, മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ, സർ എം വിശ്വേശ്വരയ്യ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സർ നൈറ്റ്ഹുഡ് ആ ബഹുമതി നൽകുകയുണ്ടായിട്ടുണ്ട്. സ്വതന്ത്ര ഭാരത അദ്ദേഹത്തിന് രണ്ടാമത് ഭാരതരത്ന 1955 ആദ്യം 54 അത് സർവേപള്ളി രാധാകൃഷ്ണൻ അവർക്കൊക്കെയാണ് കിട്ടിയത്. രാജഗോപാലാചാരി അങ്ങനെ സി വി രാമൻ ഈ മൂന്ന് പേർക്കാണ് ഏറ്റവും ആദ്യം ഭാരതരത്ന കിട്ടുന്നത്. 55 ജവഹർലാൽ നെഹ്റുവിന്, അതുപോലെ ഇദ്ദേഹത്തിന് സർ എം വിശ്വേശ്വരയ്യ 1955 ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് കൃഷ്ണരാജസാഗർ ഡാമിന്റെ, ഹൈദരാബാദിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചത് ഇദ്ദേഹമെന്ന് പറയാറുണ്ട്. ഈ മൈസൂരിലെ ഈ ഡാം, തുംഗഭദ്ര ഡാം, കൃഷ്ണരാജസാഗർ ഡാം, ഇതെല്ലാം സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹം ബേസിക്കലി.

0: പ്ലാനിങ്ങിന്റെ തുടക്കം കുറിച്ചും ഇദ്ദേഹമാണെന്ന് പറയുന്നു. വലിയൊരു എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റർ, സ്റ്റേറ്റ്സ്മാൻ ഇങ്ങനെയൊക്കെയായിരുന്നു. ദിവാനായിരുന്നു, മൈസൂരിലെ ദിവാനായിരുന്നു 1912 മുതൽ 1918 വരെ. വലിയൊരു ജീവിതകാലം അദ്ദേഹത്തിന് കിട്ടി. 1861 സെപ്റ്റംബർ 15 ജനിച്ചത്. 1962 April 14 നൂറാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. കർമ്മനിരതമായ ജീവിതം 100 വർഷം. സ്റ്റാമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് ഭാരത സർക്കാർ എം വിശ്വേശ്വരയ്യരുടെ പേരിൽ. അങ്ങനെയാണ് നമ്മൾ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
1: അപ്പോൾ ഉത്തരങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്പെല്ലിംഗ്, അതായത് മിസ്റ്റേക്കുകളുണ്ട്,
0: വിശ്വേശ്വരയ്യെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരുണ്ട്.
1: അപ്പൊ അത് എഴുതിയേക്കുന്നതിന്റെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു.
0: ആയിരിക്കും
1: അങ്ങനെയാണ്.
0: ഇദ്ദേഹത്തെ കുറിച്ച് ഒരു പാഠഭാഗം പഠിക്കാനുണ്ടായിരുന്നു കേരള പാഠാവലി.
1: ചിലര് എമ്മിന് പകരം എന്ന് അങ്ങനെ ഇനീഷ്യൽ
0: മാറിപ്പോയത്.
1: അപ്പൊ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. എന്നാലും നമുക്ക് ശരിയുത്തരം അയച്ച ആദ്യം അയച്ച 6 പേരുടെ പേരാണ് വായിക്കുന്നത്. ശ്രീജ ദീപു പുത്തനങ്ങാടിയിൽ നിന്നും, ഷെർലി ജെറോം പാനായിക്കുളം, മിനി പ്രസാദ് നോർത്ത് പറവൂർ, ഷീല തൃക്കടവൂർ കൊല്ലം, ശ്രീകുമാർ ഉണ്ണിത്താൻ ത്രിവാൻഡ്രം, ജയൻ ബ്രഹ്മമംഗലം.
0: ദൂരെ നിന്ന്,
1: ദൂരെ നിന്ന്, അതെ, കൊല്ലം, തിരുവനന്തപുരത്ത് നിന്ന്.
0: വിദേശത്തുള്ളവർക്കും അയക്കാം. അപ്പൊ
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വിദേശത്തുള്ളവർ കേട്ടാ മാത്രം പോരാ,
0: പങ്കെടുക്കണം.
1: അതെ, പങ്കെടുക്കുക,
0: സന്തോഷമാണ്. നമുക്ക് പിന്നെ ഒരു ഇടവേളയിലേക്ക് പോകാം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: അടുത്ത ചോദ്യം ഇതാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ.
1: അതെ, ഇദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫിക്ഷൻ എഴുത്തുകൾക്ക് തുടക്കമിട്ടവരിൽ ഒരാൾ കൂടിയാണ്.
0: ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പിതാവ്, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇദ്ദേഹത്തിന്റെ വേണമെങ്കിൽ 1-2 പുസ്തകത്തിന്റെ വേണമെങ്കിൽ പേര് പറയാം. കൂലി, ടു ലീവ്സ് ആൻഡ് എ ബഡ്,
1: ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി
0: കാണും പറഞ്ഞു. കാരണം സഹായം ആയിക്കോട്ടെ വെച്ചിട്ടാണ്. 1935 അദ്ദേഹത്തിന്റെ അൺടച്ചബിൾ, അതാണ് ഏറ്റവും പ്രശസ്തമായ ആദ്യകാലത്തെ നോവല് വരുന്നത്.
1: എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ
0: നമ്മളിപ്പോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം വരുന്നുണ്ട്. അപ്പൊ ഉത്തരങ്ങൾ അയച്ചോളൂ. അതുവരെ നമുക്കൊരു ഗാനം കേൾക്കാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആര് എന്നായിരുന്നു ചോദ്യം.
1: അതെ, മുൾക്ക് രാജ് ആനന്ദ്.
0: അതെ, അദ്ദേഹവും ആർ കെ നാരായണനൊക്കെയാണ് ആദ്യകാലത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള വ്യക്തികൾ, സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾ. 1935 അദ്ദേഹത്തിൻ്റെ അൺടച്ചബിൾ പുറത്തു വരുന്ന മുൾക്ക് രാജ് ആനന്ദിൻ്റെ. 1936 കൂലി, ടു ലീവ്സിൻ്റെ ബഡ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ പ്രശസ്തമായ കൃതി. 1937 അൺടച്ചബിളും ടു ലീവ്സിൻ്റെ ബഡും ആണ് അദ്ദേഹത്തിൻ്റെ. കൂലിയും എല്ലാവർക്കും അറിയണേ. അപ്പം മുൾക്ക് രാജ് ആനന്ദിൻ്റെ ഓർമ്മ ദിവസം വരുന്നത് സെപ്റ്റംബർ 28 2004 അദ്ദേഹം വിട പറയുന്നത്, 99 വയസ്സിൽ. ഇവരെല്ലാം ഒരുപാട് ആയുസ് കിട്ടിയ വ്യക്തികളാണ്. മുൾക്ക് രാജ് ആനന്ദിന്റെ 1905 ജനിച്ചു, 2004 അദ്ദേഹം വിട പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം.
1: അതെ, ഉത്തരങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. എന്തായാലും സാറ് പറഞ്ഞ ക്ലൂ ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇതാരും തെറ്റിച്ചിട്ടൊന്നുമില്ല, ഒന്ന് വളരെ ചുരുക്കം ചിലർ മാത്രമേ തെറ്റിച്ചിട്ടുള്ളൂ. അതെ, ശ്രദ്ധിക്കാതെ അയച്ചിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 6 പേരുടെ പേര് വായിക്കാം. NK വിജയൻ കിഴക്കമ്പലം, ജിഷ ജോൺസൺ തിരുമുപ്പം, സഹല റിൻഷാദ് കൊടുങ്ങല്ലൂർ, മായ പള്ളിപ്പുറം, ഡോക്ടർ ജോളി പോൾ പി പട്ടിമറ്റത്ത് നിന്നും, വിമല തോമസ് പൂഴനാട് തിരുവനന്തപുരം.
0: തിരുവനന്തപുരത്ത്
1: നിന്ന് ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ, കൊല്ലം തിരുവനന്തപുരം.
0: എല്ലാവരും കേൾക്കട്ടെ, പുറത്തുള്ളവരും കേൾക്കട്ടെ അല്ലേ.
1: അതെ,
0: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി 4-ാമത്തെ ചോദ്യമാണ്.
1: അതെ,
0: ഏതാണ് 4-ാമത്തെ ചോദ്യം?
1: മുളകളുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്?
0: നമുക്കൊരു സൂചന പറയാം, മുളകൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം വരെയാണ്, ബാംബു ഡേ വരെയാണ്, സെപ്റ്റംബർ 18. അപ്പോ അതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. രാജസ്ഥാനിലാണ് ഈ സ്ഥലം
1: വരുന്നത്.
0: അതെ, ഈ മുളകൾ ഒരുപാട് നമ്മുടെ പാട്ടുകളിലും സാഹിത്യത്തിലൊക്കെ വരുന്നുണ്ട്. പുല്ലാങ്കുഴൽ എന്ന് പറയുമ്പോ അല്ലെ, ശ്രീകൃഷ്ണനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോ നമ്മള് വേണുഗാനവും വേണുവൊക്കെ കടന്നു വരും.
1: എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതുമാണ്.
0: അതെ, അപ്പൊ വേണമെങ്കിൽ വേറെയും സ്ഥലങ്ങൾ ഉണ്ടാവും കേട്ടോ ഈ പേരിൽ. ഈ അപ്പൊ നമ്മൾ ചോദിക്കുന്ന രാജസ്ഥാനിലൊരു സ്ഥലമുണ്ട് മുളകളുടെ പേരിൽ, അതാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. മറ്റു ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ നമുക്കറിയാത്ത.
1: അതുകൊണ്ടാണ് നമ്മൾ രാജസ്ഥാനിന് എടുത്തു പറഞ്ഞത്, രാജസ്ഥാനിലുള്ള സ്ഥലമാണ്.
0: നമുക്കപ്പോ ഈ മുളകളുടെ കാര്യമൊക്കെ അല്ലേ പറഞ്ഞു, അപ്പൊ നമുക്ക് ഈറ്റിയാലൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും കേൾക്കാം.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സിറ്റി ഓഫ് ബാംബു, അതായത് മുളകളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം, മുളകളുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം
1: ഏതാണ്? രാജസ്ഥാനിലായിരുന്നു. അപ്പൊ ഉത്തരം ബൻസ്വാര ഇൻ രാജസ്ഥാൻ.
0: ബൻസ്വാര, ഈ ബാൻസ് എന്ന് പറയുന്നത് മുളകൾക്ക് ലോക്കലായി പറയുന്ന ഒരു പേരാണ്. ബാംസുരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പുല്ലാങ്കുടിയിൽ വാദനത്തിന് ബാംസുരി എന്ന് പറയാറുണ്ട്. മുളകൾ ഓടക്കുഴലിന്റെ ഒരു പര്യായമായിട്ട് പറയാറുണ്ട് ബാംസുരി എന്നൊക്കെ. അപ്പൊ ബൻസ്വാര എന്നാണ് ശരിയ ഉത്തരം. സെപ്റ്റംബർ 15 ബാംബു ഡേ ആണ്.
1: സിറ്റി ഓഫ് ബാംബു എന്നും കൂടെ ഈ നഗരം അറിയപ്പെടുന്നുണ്ടല്ലേ.
0: അതെ, അപ്പൊ ബൻസ്വാര ശരി ഉത്തരവാദിച്ചവരുടെ പേരുകൾ
1: ഒരുപാട് പേരുണ്ട്. അതിൽ സന്തോഷത്തിന് വകയുണ്ട്. നമുക്ക് അങ്ങ് ലക്നൗ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എലിസബത്ത് ആണ്
0: എലിസബത്ത്.
1: ആദ്യത്തെ ആൻസർ വന്നിരിക്കുന്നത് ലക്നൌവിൽ നിന്നാണ്. എലിസബത്ത് ആണ് മെസ്സേജ്
0: അയച്ചിരിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ വന്നിരിക്കുന്നത് വയനാട്, വയനാട് നിന്നും ബെന്നി. പിന്നെ എം എം പ്രസാദ് നാടകം, ഷീലുമോൾ എറണാകുളം, രവി മേലടൂർ, എൻ പി അച്യുതൻ പെരുമ്പളം. ഇത്രയും പേരാണ്.
0: ഇതിലെ പറഞ്ഞപോലെ മൂന്നാല് പേരൊക്കെ വളരെ പരിചിതമാണ്, സ്ഥിരമായി പങ്കെടുക്കുന്നതാണ്. വളരെ സന്തോഷം, എന്നാലും അവർക്ക് ഉത്തരം ശരിയാകും ചെയ്തല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, അഞ്ചാമത്തെ ചോദ്യമാണ്. നമ്മുടെ ഏഷ്യൻ ഗെയിംസ് തുടങ്ങാൻ പോവുകയാണല്ലോ, ഏഷ്യയുടെ നമ്മൾ പറയുന്നത് ഏഷ്യൻ ഗെയിംസ്. 2026 എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് നടക്കുന്നത്?
1: അതെ, ഒരു ക്ലൂ ഉണ്ട്. 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്.
0: ഏഷ്യൻ ഗെയിംസ് എത്ര കൊല്ലം കൂടുമ്പോഴാണ് നടക്കുകയെന്ന് അറിയാലോ,
1: എല്ലാവർക്കും അറിയാലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ,
0: അങ്ങനെ കണക്ക് കൂട്ടിയാൽ തെറ്റും.
1: ആ, അതും ശരിയാണ്,
0: അതാണ് അത് പറയാൻ പറ്റിയ ഇത്രയും പറഞ്ഞു. 51 ഏഷ്യൻ ഗെയിംസ്, 51, 54, 55, 59 എങ്ങനെ കൂട്ടിയാൽ തെറ്റും,
1: തെറ്റിപ്പോവും, തെറ്റിപ്പോവും.
0: ചെറിയൊരു മാറ്റം അതിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം, ഉത്തരം വരട്ടെ അതുവരെ.
1: തീർച്ചയായും.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് ഈ വർഷം നടക്കാൻ പോകുന്നത്? നമുക്കറിയാം ജപ്പാനിലാണ് നടക്കുന്നതെന്ന് അറിയാം. ഞാൻ പറഞ്ഞു 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ന്യൂഡൽഹിയിലാണ് നടന്നത്. അത് വെച്ച് കണക്കാക്കിയാൽ തെറ്റുന്നു, കാരണം 51 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടന്നു, 54 രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസ് മാനില നടക്കുന്നത്, 1954. 3 ഗ്യാപ്പേ വന്നുള്ളൂ. പിന്നെ 4 വെച്ച് കൂട്ടിയാൽ കറക്റ്റ് ആവും. 3 ഏഷ്യൻ ഗെയിംസ് ടോക്കിയോയിലായിരുന്നു, ജപ്പാനിൽ തന്നെ, 1958.
1: അപ്പോൾ
0: 43 സ്പോർട്സ് ഇവന്റാണ് ഈ ഏഷ്യയിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 53 വേദികളിലായിട്ട് 43 സ്പോർട്സ് ഇവന്റ്സില് മാറ്റിവരക്കെയാണ് നമ്മുടെ രാജ്യത്തിന് വലിയ വിജയം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. ഏഷ്യൻ ഗെയിംസ് കാരണം ഏഷ്യയിലെ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളോടാണ് നമ്മൾ മത്സരിക്കുന്നത്. വേറെയുണ്ട്, സൗത്ത് കൊറിയ കണ്ട് വലിയ സ്പോർട്സ് ഇവന്റ്സ് ഉള്ള രാജ്യങ്ങളുണ്ട്. എന്തായാലും ഇന്ത്യക്ക് വലിയൊരു വിജയം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 19 തുടങ്ങുന്നത്, 4 20 ഏഷ്യൻ ഗെയിംസ്. അപ്പൊ 20 എന്ന ശരിയുത്തരം ആരൊക്കെ അയച്ചിട്ടുണ്ട്?
1: ഒരുപാട് പേര് 20 അയച്ചിട്ടുണ്ട്. പിന്നെ ചിലർക്ക് കൃത്യമായിട്ട് ഇനി ചോദ്യം മനസ്സിലായില്ലേ, ചിലർ സ്ഥലമൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. 20 എഴുതിയിട്ടില്ല, പക്ഷെ സ്ഥലമൊക്കെ
0: കൃത്യമായിട്ട്
1: എഴുതിയിട്ടില്ല, സ്ഥലം എഴുതിയിട്ടില്ല. എന്നാലും നമുക്ക് ആൻസേഴ്സ് അയച്ച് ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ്, ഐ മീൻ സ്ത്രീജനങ്ങളുടെ, അതെ അതെ, സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു.
0: സ്പോർട്സ് ചോദിച്ചുകൊണ്ടാണ്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഉത്തരം വായിക്കാം. അഭയ എസ് ഡി കളമശ്ശേരി, ഹെലൻ ജോർജ് ഫോർട്ട് കൊച്ചി, ബേസിൽ അലക്സാണ്ടർ കെ കണ്ണൻകുളങ്ങര തൃപ്പൂണിത്തുറയിൽ നിന്നും, സജയൻ ജി വരിക്കാംകുന്ന്, ചിത്തിര എൻ ആർ നോർത്ത് പറവൂർ, റാണി ആലുവയിൽ നിന്നും, ഇത്രയും
0: പേരാണ്.
1: പക്ഷെ ആളുകളുടെ എണ്ണം കൂടുതൽ ഇതായിരുന്നു, ഇവര് ആദ്യം വന്ന 6
0: സ്പോർട്സിൽ ആണുങ്ങളാണ് കൂടുതൽ. ഈ പാട്ടും വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. ദേവരാജ മാസ്റ്റർ ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടായിരുന്നു. കം സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഒരു മൂവിയുണ്ട്, കം സെപ്റ്റംബർ, അതിന്റെ ഒരു ഋതമുള്ള ആ ഋതത്തിലാവുന്നു. അതിലൊരു വലിയ ഫേമസ് സോങ് ഉണ്ട്, ആ ഋതത്തിലാവുന്നു. ഇതില് യേശുദാസ് പാടുന്നുണ്ടോ കം സെപ്റ്റംബർ? ഐ ലവ് ടു റിമെമ്പർ.
1: ശ്രീമാൻ
0: തമ്പിയുടെ പരിഗണന. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: അടുത്ത ചോദ്യം ഇതാണ്, ഒരു ജർമ്മൻ സൈക്യാട്രിസ്റ്റും ന്യൂറോ പത്തോളജിസ്റ്റും ആയിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ മറവി രോഗം അറിയപ്പെടുന്നത്, ആരാണ് ഈ വ്യക്തി?
0: എല്ലാവരും പറയും, കാരണം സെപ്റ്റംബർ 21 ഈ മറവി രോഗത്തിന്റെ ബാധിച്ചവരുടെ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരാവുന്നതേ ഉള്ളൂ. നമ്മൾ കാരണം ഈ മറവി രോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും ആദ്യം കേൾക്കുന്ന ചില സിനിമയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ തന്മാത്ര സിനിമയൊക്കെ ഓർമ്മയുണ്ട്.
1: ഇനിയിപ്പോ വേറെ ഒരു ക്ലൂവിന്റെ ആവശ്യം ഉണ്ടാവില്ല.
0: അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ അയച്ചോളൂ, അതുവരെ ഒരു പാട്ട് കേൾക്കും.
1: തീർച്ചയായിട്ടും.

0: ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഒരു ജർമ്മൻ സൈക്യാട്രിസ്റ്റും ന്യൂറോപത്തോളജിസ്റ്റുമായിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ മറവി രോഗം അറിയപ്പെടുന്നത്. ആരാണ് ഈ വ്യക്തി? അതായിരുന്നു നമ്മുടെ ചോദ്യം.
1: പൂർണ്ണമായ ഉത്തരം അലോയ്സ് അൽഷൈമർ എന്നാണ്, അൽഷൈമേഴ്സ് ഡിസീസ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു എഫ് എം ഹെൽത്ത് ലൈനിൽ ഒരു ഡോക്ടർ വന്ന് ഇതേക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചേയുള്ളൂ. 18-ാം തീയതിയാണ് നമ്മളത് പ്രക്ഷേപണം ചെയ്യുന്നത്. ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റം, അദ്ദേഹം ഈ അൽഷൈമർ ഡിസീസ് എന്താണ്, ഡിമെൻഷ്യ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.

0: ഓർമ്മകളില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ഭയാനകമാണല്ലോ.
1: അപ്പം
0: അത് നേരത്തെ അറിയാനും അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ അഭിമുഖം വളരെ നന്നായിരിക്കും. 18-ാം തീയതി രാവിലെ 8-5 നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അൽഷൈമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ സ്ഥാപിച്ചത് 1984 ഒരു സംഘടന, അൽഷൈമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് 1984 സെപ്റ്റംബർ 21 അത് സ്ഥാപിച്ചത്. അതിൻ്റെ ഓർമ്മയിൽ 10-ാമത്തെ വർഷമാണ്, 1994 മുതലാണ് ഈ സെപ്റ്റംബർ 21 അൽഷൈമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പത്തോളജിയൊക്കെ മനസ്സിലാക്കിയത് അൽഷൈമറാണ്. പക്ഷേ ഇത് അൽഷൈമർ കണ്ടുപിടിച്ച രോഗമാണ് എന്ന് പറഞ്ഞത് ശരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എമിൽ ക്രെപ്ലിൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇതിൻ്റെ ജോലി ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇതിന് അൽഷൈമേഴ്സ് ഡിസീസ്, അൽഷൈമർ ഡിസീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ശരി ഉത്തരാഴ്ച വരെ നോക്കാം. കാരണം ഇതേക്കുറിച്ച് ഇതിനിടയ്ക്ക് അടുത്ത് തന്നെ പരസ്പരം അങ്ങനെ ഒരുപാട് പരിപാടികൾ കൊച്ചി FM തന്നെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. നമുക്ക് നോക്കാം
1: സർ, അവിടെ മോഹൻലാലിന്റെ ഫിലിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ
0: സയന്റിഫിക് ആയിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കില്ല. കാരണം മറവി രോഗം എല്ലാം ഡിമെൻഷ്യ എന്നൊക്കെ പറഞ്ഞ് അമിനിഷ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകും. ശരിക്കും അൽഷൈമർ ഡിസീസ് എന്നാണെന്നുള്ളത് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് ആളുകൾ.
1: തീർച്ചയായിട്ടും ഒരുപാട് പേര്, കാരണം ആരും തന്നെ തെറ്റിച്ചിട്ടില്ല, എല്ലാവരും തന്നെ
0: ഒരു വ്യക്തിയുടെ പേര് എന്ന് പറയുമ്പോൾ അതെ, വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മറവി രോഗം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും. 75% പേർക്കും ഇത് ആണെന്നാണ് പറയുന്നത്, ഈ രോഗമാണെന്ന്.
1: അപ്പൊ എന്തായാലും നമുക്ക് ആൻസേഴ്സ് ആദ്യത്തെ 6 സഹദേവൻ ഉദയം പേരൂരിൽ നിന്നും, പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം, സുമാ പ്രകാശ് മുളന്തുരുത്തി, വിനിത ശിബു പൂച്ചാക്കൽ, ലതാ ചന്ദ്രൻ പട്ടിമറ്റം, ജിനി സന്തോഷ് പൊന്നുരുന്നി. അപ്പൊ ലേഡീസ് അയക്കുന്നില്ല നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത്, ഇതില് ആദ്യം വന്ന 6 ലേഡീസ്
0: തന്നെയായിരുന്നു.
1: എല്ലാവരും അയച്ചോളാം.
0: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ശരിക്കും സെപ്റ്റംബർ 16 ഒരു പ്രത്യേകതയുണ്ട്, അറിയാൻ പറ്റുമല്ലോ.
1: ഓസോൺ,
0: ആ ഓസോൺ ഡേ ഇന്ന് നമ്മുടെ വാർത്ത കേട്ടവർക്കൊക്കെ
1: അറിയാൻ
0: പറ്റും. നമ്മുടെ ചോദ്യം ഇതാണ്, 2026 ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇന്ന് ഓസോൺ ഡേ ആണല്ലോ, അപ്പൊ ഇന്ന് നമ്മുടെ ന്യൂസ് കുറച്ചു മുമ്പേ വന്ന്
1: പോയി,
0: അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ വരട്ടെ അല്ലേ.
1: അതെ, ഈ വർഷത്തെ ഓസോൺ ഡേയുടെ തീം എന്താണ്? അതാണ് നമ്മൾ. അപ്പോ എന്തായാലും നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വരാം.

0: നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് ആവർത്തിക്കാം. ഓസോൺ ദിനം 2026 പ്രമേയം
1: എന്തായിരുന്നു?
0: അതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഉത്തരം പറഞ്ഞോളൂ.
1: ദ തീം ഫോർ വേൾഡ് ഓസോൺ ഡേ 2026 ഈസ് ഗ്ലോബൽ ആക്ഷൻ ഫോർ എ കൂളർ പ്ലാനറ്റ്. അതാണ്
0: നമ്മുടെ എന്താ പറയുന്നത്, ആഗോള താപനമൊക്കെ കുറയ്ക്കാന്ന് പറയില്ല, അപ്പൊ ഭൂമിയെ കുറച്ചുകൂടി തണുപ്പിക്കാന്ന് പറയുന്നത് ഗ്ലോബൽ ആക്ഷൻ ഫോർ എ കൂളർ പ്ലാനറ്റ്.
1: ഒരു തണുത്ത ഗ്രഹത്തിന് വേണ്ടിയിട്ട്
0: ഈ ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ വലിയൊരു പ്രയാസമാണല്ലോ, കാരണം അതില് അൾട്രാവയലറ്റ് രശ്മികളെ എത്തുകയും അത് ഓസോണിന്റെ വിള്ളലിലൂടെ വരികയും അത് ആഗോളതാപനത്തിനും ഇടയാക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഓസോൺ വിള്ളൽ കുറയ്ക്കുക, ഡിപ്ലീഷൻ മാക്സിമം കുറയ്ക്കുക, ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മളെപ്പോഴും ഈ ഫ്രീ ഓൺ ഇങ്ങനത്തെ വാതകങ്ങളെ കുറിച്ച് പറയാറുണ്ട്. എ സി ഉപയോഗിക്കുന്ന, ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരം വാതകങ്ങളും ഈ ക്ലോറോ ഫ്ലോറോ കാർബൺസൊക്കെയാണ് ഓസോണിലെ ഡിപ്ലീഷൻ ഉണ്ടാക്കാൻ പ്രധാന കാരണമായിട്ടൊക്കെ പറയാറുള്ളത്. അപ്പോൾ അത്തരം അതിൻ്റെയൊക്കെ ജനറേഷൻ, അതിൻ്റെയൊക്കെ ഉൽപ്പാദനം കുറയ്ക്കുക, അതൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ശരി, ഉത്തരം അയച്ചിട്ടുണ്ടോ?
1: നമ്മുടെ
0: വാർത്തകൾ പറഞ്ഞിരുന്നത്
1: തീർച്ചയായിട്ടും ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. നമ്മുടെ വാർത്ത കേട്ടവരായിരിക്കാം, മേ ബി എല്ലാവരും അയച്ചിട്ടുണ്ട്. അതും ശരി ഉത്തരം തന്നെയാണ്. ആദ്യം തന്നെ അയച്ചിരിക്കുന്ന ആള് സതി അരൂക്കുറ്റിയിൽ നിന്നും, ഹാൻസ് നെടുമ്പാശ്ശേരി, രാജലക്ഷ്മി പെരുമ്പാവൂർ, ജയശ്രീ ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം, ലയ ജോൺ വെണ്ണല, ഉമ ഞാറക്കൽ.
0: അടുത്ത
1: ചോദ്യം, ദേശീയ ആയുർവേദ ദിനം എന്നാണ്?
0: ഈ ആയുഷ് മന്ത്രാലയം ഇതിലൊരു പരിഷ്കാരം വരുത്തിയിട്ടുണ്ട് ഈ ദിനത്തിൽ. അത് ആയുഷ് മന്ത്രാലയമാണ് ആയുർവേദ ദിനം ഈ ദിവസമാണെന്ന് പറഞ്ഞ് നിശ്ചയിച്ചത്. മുൻപ് എങ്ങനെയായിരുന്നില്ല നമ്മൾ ആചരിച്ചിരുന്നത് അല്ലെങ്കിൽ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ദേശീയ ആയുർവേദ ദിനം ഏതാണ്? ആ ഡേറ്റ് പറഞ്ഞാൽ മതി. ഒരു ക്ലൂ കൂടി കൊടുക്കാം, സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ്
1: വരുന്നത്.
0: ആ ദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്.
1: അതെ,
0: ഈ ആയുർവേദ ദിനം എന്നല്ലാതെ ഒരു മറ്റൊരു പ്രത്യേകത കൂടി ആ ദിനത്തിനുണ്ട്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്, അത് കഴിഞ്ഞ് പറയാം.
1: ഓക്കേ.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ദേശീയ ആയുർവേദ ദിനം എന്നാണ് എന്നാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞു ആയുഷ് മന്ത്രാലയമാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. ആ അടുത്ത ദിവസങ്ങളിലാണ് നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ.
1: അതെ.
0: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
1: September 23.
0: ആ ഞാൻ പറഞ്ഞു ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന്.
1: അത്
0: ഇക്നോസ് എന്ന് പറഞ്ഞാൽ സമ രാത്രി പകൽ വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആയുർവേദവും ജീവിതവും അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ബാലൻസ് ആ ഒരു ദിവസം കണക്കാക്കിയിട്ടാണ് ശരിക്കും ഈ September 23 ആയുർവേദ ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ശരിക്കും ധന്വന്തരി ജയന്തി ആയിരുന്നു ആയുർവേദ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചു വന്നിരുന്നത്. കാരണം ധന്വന്തരിയാണല്ലോ ആയുർവേദ ഈ വൈദ്യ ദൈവം ധന്വന്തരി മൂർത്തിയാണല്ലോ, അമൃതമായി പൊങ്ങി വന്നു ധന്വന്തരി മൂർത്തി എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും ധന്വന്തരി ജയന്തി വരുന്നത് നവംബർ 6 അപ്പോൾ ഇത് ആൾക്കാർ തെറ്റാൻ സാധ്യതയുണ്ട്. പണ്ട് ധന്വന്തരി ജയന്തി ആയിരുന്നു ആയുർവേദ ദിനം. പക്ഷെ അതിങ്ങനെ ദിവസം നമ്മൾ ഈ ധന്വന്തരി ജയന്തി എന്ന് പറയുമ്പോൾ കാർത്തിക മാസത്തിൽ കൃഷ്ണപക്ഷ ത്രയോദശി ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഈ ഇന്ത്യയുടെ ഹിന്ദു കലണ്ടർ. അപ്പോൾ അത് മാറും, ഓരോ തവണയും മാറും. അപ്പോൾ നമ്മൾ ഈ വിവേകാനന്ദ ജയന്തി അതേപോലെയാണ്, ജനുവരി 12 ശരിക്കും. അദ്ദേഹത്തിൻ്റെ ഈ തിഥി വെച്ച് പറയുമ്പോൾ ശരിക്കും എന്താ പറയുന്നത് വേറൊരു ദിവസം വരും, പല ദിവസങ്ങൾ പലത് വരും, മകരം 1 ഒക്കെയാണ് വരാറ് പലപ്പോഴും. അപ്പൊ നമ്മൾ ഈ നാള് നോക്കി ബർത്ത്ഡേ പറയുന്ന പോലെ പിറന്നാൾ പറയുന്ന പോലെ അത് മാറും. അപ്പൊ കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ധന്വന്തരി ജയന്തി വരുന്നത് ഈ വർഷം നവംബർ 6 പക്ഷെ ഇതൊരു ഇന്റർനാഷണലി നമുക്കൊരു ദിവസം ആഘോഷിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ആഘോഷിക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ആയുഷ് മന്ത്രാലയം, അതാണ് September 23. അപ്പൊ ഇനിയും September 23 ആയുർവേദ
1: ദിനം,
0: ധന്വന്തരി ജയന്തി വേറൊരു ദിവസമായിട്ട് ആഘോഷിക്കും. ധന്വന്തരി ജയന്തി അല്ല ഇപ്പോ ആയുർവേദ ദിനം.
1: സെപ്റ്റംബറിലാണെന്ന് പറഞ്ഞിട്ടും കുറെ പേര്
0: പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സമ ദിനരാത്രങ്ങൾ വരുന്ന ദിവസം കൂടിയാണല്ലോ, വസന്തകാലത്ത് വരുന്ന സമ ദിനരാത്രങ്ങൾ വരുന്ന ദിവസമാണ്. ഈ പാട്ടിന് ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആശ്ചര്യ ചൂടാമണി. അത് വയലാറിന്റെ രചനയില് യേശുദാസാണ് അതിന്റെ സംഗീതം. അതേ ശാസ്ത്രീയ എന്താ പറയാ സംഗീതത്തിന്റെ ഒരു രാഗത്തിനെ അടിസ്ഥാനമാക്കി ചെയ്തതാണ് ഈ പാട്ട് എന്നാണ് പറയുന്നത്. അതായിരുന്നു ആ പാട്ടിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ശരി ഉത്തരാഴ്ച വരെ നോക്കാം.
1: തീർച്ചയായിട്ടും. അപ്പോ ആദ്യം ശരി ഉത്തരാഴ്ച 6 ജോസഫ് വി ജെ ഫോർട്ടുകൊച്ചി, സുധാകരൻ പടമുകൾ, ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളിയിൽ നിന്നും, സുരേഷ് റാവു മയ്യനാട്, കുമാരി പ്രഭാകരൻ പിണ്ടിമന, കൊച്ചുകുടി സെബാസ്റ്റ്യൻ പാലാരിവട്ടം, ഇത്രയും പേരാണ് ആദ്യം ശരി ഉത്തരം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്.
0: അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. ഒരു ചോദ്യം കൂടി ആവാം. അടുത്ത ചോദ്യം ഒരു എന്താ പറയുന്ന ബഹുമുഖ പ്രതിഭയെ കുറിച്ചാണ്, വെർസറ്റൈൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു കലാകാരനെ കുറിച്ചാണ്. ഇദ്ദേഹം ഗായകനാണ്, സംഗീത സംവിധായകനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, നടനായിട്ടുണ്ട്, പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് TVയിലൊക്കെ, അവതാരകനായിരുന്നു. ഈ നിലകളിലെല്ലാം അദ്ദേഹം എന്താ പറയുക തിളങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് ആരാണ് എന്നാണ് പറയേണ്ടത്?
1: തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം അങ്ങനെ നിരവധി ഭാഷാ ചിത്രങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. 2020 September 25 അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്.
0: തീർച്ചയായിട്ടും ശരി ഉത്തര ആളുകളായി.

നമ്മുടെ കഴിഞ്ഞ ചോദ്യം ആവർത്തിക്കാം, സമയക്കുറവ് കൊണ്ടാണ്. ചോദ്യം നമ്മൾ പറഞ്ഞത്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം സിനിമകളിലെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഡബിംഗ് ആർട്ടിസ്റ്റായിരുന്നു, നടനായിരുന്നു, സംഗീത സംവിധായകനായിരുന്നു, ഗായകനായിരുന്നു.

0: പാടിയിട്ടുണ്ട്, അവർക്കെല്ലാം വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട്. എസ് പി ബാലസുബ്രഹ്മണ്യം, അതായിരുന്നു ഉത്തരം. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം സെപ്റ്റംബർ 25, നമ്മുടെ കോവിഡിനെ തുടർന്നാണ് അദ്ദേഹം 2020 ഇവിടെ പറഞ്ഞത്. എന്തായാലും അപ്പൊ എസ് പി വിയെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. നമുക്ക് ശരി ഉത്തരം അയച്ചുവരെ നോക്കാം.
1: അതെ, ഇന്ദിര പേരാവൂർ, ലീന കുമ്പളങ്ങി, ഷീല തൃക്കടവൂർ, സിൽവിയ കുമ്പളങ്ങി, ഗിരിജ തോപ്പുംപൊടി, അജിത് ഇജി കൊടുങ്ങല്ലൂർ, ഇത്രയും പേരാണ്. കുറച്ച് പേരും കൂടി അയച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആദ്യം വന്ന അതെ 6 പേരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
0: അപ്പൊ ഇന്നത്തെ പറയും നിങ്ങൾക്കറിയാമോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ നീതു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.
0: ഇത് കേട്ടിരുന്നവർക്കും പ്രത്യേകിച്ച് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. കത്തുകളായും സന്ദേശങ്ങളായും അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറയൂ നിങ്ങൾക്കറിയാമോ.
2: പറയൂ നിങ്ങൾക്കറിയാമോ.
0: പറയൂ നിങ്ങൾക്കറിയാമോ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: കേരളത്തിലെ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ വടക്കു പടിഞ്ഞാറൻ ജില്ലയായ മുഗുവിൽ പുലർച്ചെ രണ്ട് ഭൂചലനങ്ങൾ ഉണ്ടായതായി ദേശീയ ഭൂകമ്പ നിരീക്ഷണ ഗവേഷണ കേന്ദ്രം. ആദ്യ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തിയപ്പോൾ തൊട്ടുപിന്നാലെ 4.2 തീവ്രതയോടെ മറ്റൊരു ഭൂചലനവും ഉണ്ടായി. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് 4 തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണിത്. വയനാട് ജില്ലയുടെ 36-ാമത് ജില്ലാ കളക്ടറായി വി ചെൽസ സിനി ചുമതലയേറ്റു. 2019 IAS ബാച്ച് ഉദ്യോഗസ്ഥയാണ് തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിനിയായ ചെൽസ സിനി. അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വാഴവറ്റയിലെ വീട്ടിലെ SIT പരിശോധനയ്ക്കിടെ വിദേശ മദ്യവും വൈനും കണ്ടെടുത്തു. SIT നിർദ്ദേശത്തെ തുടർന്ന് കൽപ്പറ്റ എക്സൈസ് ഇൻസ്പെക്ടർ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. വിരമിച്ച കപ്പൽ ജീവനക്കാർക്ക് ക്ഷേമാശ്വാസം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് വിവര ശേഖരണം നടത്തുന്നു എന്ന വാർത്താ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ. ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാംബദേവൻ സമാപന ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരം ആരംഭിക്കും.
0: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ 9446 5588. മറ്റ് നമ്പറുകൾ 04

0: 8424243979 0484243987 ഈ നമ്പറുകളിൽ വിളിക്കുക. ഇന്നത്തെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് സാജു.
0: സാജു, എവിടുന്നാണ് സാജു വിളിക്കുന്നത്? ബേക്കറി നിന്നാണോ വിളിക്കുന്നത്? അവിടെ വീട് അടുത്ത് തന്നെയാണോ? വീട് അടുത്ത് തന്നെയാണോ?
1: വീട്
0: അത് ദൂരമുള്ള സ്ഥലമാണോ? സ്വന്തമായിട്ട് നടത്തുന്ന ബേക്കറിയാണോ? അതെയോ? എന്താണ് അവിടെ സ്പെഷ്യാലിറ്റി?
1: നമ്മൾ ബേക്കറി എന്ന് വെച്ചാൽ പപ്സ്, അങ്ങനെ ചെറുകടികൾ, ചായ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ.
0: ചായക്കടികളൊക്കെ ആയിട്ടാണ് അല്ലേ?
1: ചായക്കടികളും ബേക്കറികളായിട്ടും എല്ലാം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ.
0: ചായയും ഇതൊക്കെ കിട്ടും?
1: കിട്ടും.
0: എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലേ? കൂടെ ആരുണ്ട്?
1: കൂടെ വൈഫുണ്ട്, പിന്നെ ഒരു സ്റ്റാഫുണ്ട്.
0: വൈഫും കൂടെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും അല്ലേ? മക്കളൊക്കെ?
1: മക്കള് രണ്ടാള്.
0: എന്താ ചെയ്യുന്നത്?
1: ഒരാള് എസ്സി കഴിഞ്ഞു, ഒരാള്
0: ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ പറയൂ.
1: ഒരാളെ
0: പഠിച്ചു. ഓ, അതെയോ? അത് കംപ്ലീറ്റ് ചെയ്തോ? നല്ല കാര്യം, നല്ല കാര്യം. അടുത്താള് എട്ടാം ക്ലാസ് അല്ലേ? അപ്പൊ ഓക്കെ. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: കണ്ടില്ല.
0: ആ ചിത്രം കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ. ഇതാ പാട്ട് വരുന്നു, കേട്ടോ.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? പേര് കേട്ടില്ല.
3: ആരിഫ,
2: എവിടുന്നാണ്? തേവരയിൽ. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ തേവരയിൽ?
3: നല്ല വിശേഷം.
2: നല്ല വിശേഷം. എന്താ ചെയ്യുന്നത്? എന്താ വർക്ക്? എന്താ ചെയ്യുന്നുണ്ടോ?
3: ഇല്ല
2: ഇല്ല. ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആയാലും ഹൗസ് വൈഫ് എന്ന് പറഞ്ഞൂടെ. ഹൗസ് വൈഫിന് അത്രയും ജോലി ചെയ്യുന്നവർ വേറെ ഉണ്ടോ? ഹൗസ് വൈഫിന്റെ അത്രയും ജോലി ചെയ്യുന്നവർ വേറെ ഉണ്ടോ? 24 മണിക്കൂറും ജോലിയല്ലേ? ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അല്ലേ? അപ്പൊ
3: അഭിമാനത്തോടുകൂടി
2: പറയാം, ഞാനൊരു ഹൗസ് വൈഫാണ് എന്നല്ലേ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ബ്ലൈൻഡ് ആണല്ലേ. ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ അതെയോ? അപ്പം കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടല്ലോ അല്ലേ? പേരക്കുട്ടികളൊക്കെ നല്ല സ്നേഹത്തിലാണ് അല്ലേ? അതെയോ?
3: പിന്നെ രണ്ടാമത്തെ മോള് 9 പഠിക്കുന്നു, മൂന്നാമത്തത് 5 ക്ലാസ്.
2: അപ്പൊ നല്ല ഇതാണ് അല്ലേ? നല്ല സ്നേഹമുള്ള ഫാമിലിയാണ്. അതിൽ പരം സന്തോഷം എന്താ വേണ്ടത് അല്ലേ?
3: മോള് നല്ല സ്നേഹമുള്ളതാ.
2: അതിൽ പരം സന്തോഷം പിന്നെ വേറെന്താണല്ലോ അല്ലേ? അതെ, ഫാമിലി നന്നാവുക എന്നൊക്കെ അല്ലേ അല്ലേ അല്ലേ. അപ്പൊ ഇന്ന ഏത് പാട്ടാ വേണ്ടത് പറയൂ.
3: എനിക്ക് പടം, എന്ത് പടമാണെന്ന് എനിക്കറിയില്ല. നാദൃശവാടിയാ, ഞാനൊരു രാജാവായാൽ.

0: കബഡി കബഡി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് അല്ലേ?
1: അപ്പോ
0: ഓ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: അബൂബക്കറ്, പിന്നെ ആലിയിലെളഞ്ഞ ബി സജൻകാര്, പിന്നെ ഒരു ദിലീപ് കുമാറുണ്ട്, പിന്നെ ചന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ ഒരു സൈനുദ്ദീനുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്.
0: അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇനി പറയാൻ വിട്ടുപോയവർക്ക് കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട്.
1: അതെ അതെ എല്ലാവർക്കും.
0: അതെ അതെ അതെ അതെ. പിന്നെ ഈ കൊച്ചി എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് അല്ലെ?
1: അതെ അതെ. സാറിന്റെ പേരെന്തെന്നാ?
0: ഉണ്ണികൃഷ്ണൻ.
1: ഞാൻ കേൾക്കാറുണ്ട് റേഡിയോയിൽ സാറ്
0: സംസാരിക്കണൊക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സാറേ,
0: ശരി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, വെള്ളിതിര ആരാണ്?
3: ഹലോ,
2: ആ
3: ഞാൻ പാലാരി.
2: ക്ലിയർ ആയില്ല.
3: ഹലോ,
2: ആ പേര് പറഞ്ഞ ക്ലിയർ ആയില്ല.
3: സെലീൻ.
2: സെലീൻ
3: സെലീൻ പാലാരി വട്ടത്തോ?
2: പാലാരി വട്ടം ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ?
3: അതെ അതെ.
2: എന്താ സെലീൻ എന്താ ചെയ്യുന്നത്? ഹലോ,
3: സാറിന്റെ സ്ഥലം എവിടെയോ?
2: എന്റെ സ്ഥലം കുറച്ച് വടക്കാണ്. കൊച്ചിക്കാരിയാണോ? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരിനും വടക്കാണ്.
3: കണ്ണൂരാണോ? കണ്ണൂരാണോ?
2: തലശ്ശേരിയാണ്.
3: തലശ്ശേരിയോ? തലശ്ശേരി ബിരിയാണി.
2: അപ്പോ സെലിന് ഇവിടെ എന്താ?
3: അതാണ് ഏറ്റവും രസം.
2: അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് എങ്ങനെ പാലാരി വട്ടത്ത് എത്തി?
3: തൃശ്ശൂരിൽ ഞങ്ങള് ബിസിനസ്സായിട്ട് വന്നതാണ്.
2: എന്താ?
3: ഞങ്ങള് കൊറേ നാള് തൃശ്ശൂരായിരുന്നു, പിന്നെ ഒരു ബിസിനസ് ആയിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർക്കാർ തന്നെയാണ്. ഞാനും തൃശ്ശൂർക്കാർ തന്നെയാണ്. ബിസിനസ് ആയിട്ട് വന്നതാണ് തൃശ്ശൂർക്ക്.
2: ഇപ്പോഴും ബിസിനസ് ഉണ്ടോ?
3: മോള് മാരേജ് കഴിഞ്ഞ് ഇല്ല, നിർത്തി. മോള് മാരേജ് കഴിഞ്ഞ് ഇവിടെയാണ്, തൃശ്ശൂർ തന്നെയാണ്. ബിസിനസ് ആയിട്ട് തിരുവനന്തപുരത്താണ്. ഞങ്ങൾ രണ്ടാളും തന്നെയുള്ളൂ.
2: അപ്പൊ പാട്ടൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണല്ലേ?
3: റേഡിയോ ഇഷ്ടമാണ് കേൾക്കാൻ. ടി വി ആണെങ്കിൽ അവിടെ ഇരുന്ന് കണ്ടിരിക്കട്ടെ. പ്രായമാകുമ്പോ അതും സുഖമില്ല, കുറെ നേരം ടി വി നോക്കിയിരിക്കാം. കേൾക്കാനോ മാത്രം.
2: റേഡിയോ ആകുമ്പോ ഇങ്ങനെ പാട്ട് കേൾക്കാമല്ലോ. പ്രത്യേകിച്ച്
3: പാട്ടിനോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ്. നല്ല പരിപാടിയല്ലേ. മറ്റേ കായന്തനൊക്കെ മറ്റൊരു പരിപാടിയും കഴിഞ്ഞു. ടി പി രാജേഷ് സാർ,
2: രാജേഷ് സാറുള്ളപ്പോ
3: അതും. ടി പി രാജേഷ് സാറുള്ളപ്പോഴും സൺഡേ ഒരു 9:30 ഒരു 9:00 9:30 9:30 മറ്റേതാണല്ലോ അഭിപ്രായവേദി. ആ പരിപാടി ഒന്ന് ആവർത്തിച്ച് വെക്കാമോ? അത് നല്ല പരിപാടിയാണ്. അതിലെ ഇതിലൊക്കെ ഉണ്ട്.
2: ഓക്കെ ഓക്കെ.
3: അലക്സാണ്ടർ ഐ പി എസ്
2: അവരൊക്കെ ഇന്റർവ്യൂ ആണല്ലേ. എനിക്ക് ആ പരിപാടിയെ പറ്റി വലിയൊരു അറിവില്ല. ഞാൻ പിന്നെ അതിന് ശേഷമാണ് ഇവിടെ വന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് അല്ലേ. ഓക്കേ ഓക്കേ.
3: വളരെ വളരെ വലിയ ആൾക്കാരായിട്ടുള്ള ഒരു ഇതാണ്. സായം തന്നെ
2: പറഞ്ഞത്
3: പരിപാടി സൺഡേ 9:00 അത്. അതൊന്ന് വീണ്ടും കാരണം വളരെ നല്ല കാര്യമാണ്. അത് പഠിപ്പിച്ചാല് പരിപാടിയില്ല. ഞാൻ ഇപ്പൊ രണ്ടാളുടെ പേരെടുത്ത് പറഞ്ഞു
2: കുറച്ചു.
3: അലക്സാണ്ടർ ഐ പി എസ് 3

0: തൊടായിട്ടായിരുന്നു അതായിരുന്നത്. മൂന്ന് ഇതായിട്ടും മൂന്ന് ഞായറാഴ്ചകളിലായിട്ടായിരുന്നു.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
0: ഇന്ന് ഞാൻ ഒരു ജേക്ക് ബിജോയുടെ ഒരു പാട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
1: നല്ലൊരു പാട്ട് വെച്ച് തരാം. നല്ലൊരു പാട്ട്
0: സെലക്ട് ചെയ്ത്
1: അത് പരിഗണിക്കാം. ഞാൻ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇപ്പൊ നമുക്ക് പാട്ട്
0: ജയ്മോഹൻ പോയി, അഖില് പോയി, പണ്ട് ശ്രീമാർ ശ്രീകുമാർ മുഖത്തെ ഉണ്ടായിരുന്നു ഇവിടെ, ആളെയും വിട്ടു തിരുവനന്തപുരത്ത്. ഇവിടത്തെ നല്ല ആൾക്കാരൊക്കെ പോവാണ്, നല്ല ആൾക്കാർ വേറെ വരുന്നുണ്ട്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി
0: ശരി ശരി.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
0: ഗുഡ്
1: ഞാൻ
0: ആഫ്റ്റർനൂൺ.
1: ശീബയാണ് കുമരകത്ത് നിന്ന്.
0: കുമരകത്ത് നിന്ന് ആരാണ്?
1: ശീബ.
0: ശീബ. ആ,
1: ഞാൻ സാറിനോട് ആദ്യമായിട്ട് ആണ് തോന്നുന്നു സംസാരിക്കുന്നത്.
0: അതെയോ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ബാക്കി ബാക്കി പ്രസന്റേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: ആ, സംസാരിച്ചിട്ടുണ്ട്.
0: എന്താ ചെയ്യുന്നത്? ഹലോ. ആ, എന്ത് ചെയ്യാണ്?
1: ഞാനൊരു റിസോർട്ടിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, കുമരകത്ത് തന്നെയുള്ള.
0: ആ, കുമരകത്ത് അല്ലേ. ആ,
1: ഞാൻ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിക്കൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്.
0: ഓഹോ,
1: 20 വർഷമായിട്ട്. അപ്പൊ ഈ വർഷം മത്സരത്തിന് പോയി, സെക്കൻഡ് കിട്ടി ഞങ്ങൾക്ക്. വനിതകളുടെ ടീമിൽ സെക്കൻഡ് കിട്ടി.
0: ഏതാ ഏതാ വള്ളത്തിന്റെ പേരെന്താ?
1: ചെല്ലിക്കാടൻ.
0: നെല്ലിക്കാടൻ അല്ലേ. സെക്കൻഡ് പ്രൈസ്.
1: നമുക്ക് നവംബർ മാസത്തിൽ അഷ്ടമുടി കായൽ ഒരു തുഴച്ചിലുണ്ട്.
0: ചുണ്ടനാണോ? ചുണ്ടൻ വള്ളാണോ?
1: തെക്കനോടി വനിതകളുടെ വള്ള. അപ്പൊ ഞാൻ ഇങ്ങനെ 20 വർഷമായി നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി പങ്കെടുക്കുന്ന. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിരുന്നു.
0: ഇത്തവണ ആര് കൊണ്ടുപോയി?
1: ഇത്തവണ ഞങ്ങൾക്ക് ഒരു ഭയങ്കര കാറ്റും മഴയും വന്ന് ഞങ്ങളുടെ വശത്ത് നല്ലൊരു ഓളം വന്ന് ഞങ്ങളുടെ വള്ളത്തെ വെള്ളം കയറി. അങ്ങനെ ഒരു ശകല വ്യത്യാസം. ഒരു ഒരു തുഴപ്പാടിന് ഞങ്ങൾ സെക്കൻഡ് ആയി പോയി. 4 വള്ളങ്ങളായിരുന്നു.
0: ഒരു തുഴപ്പാട്, ഒരു വള്ളപ്പാട് എന്നൊക്കെ കേൾക്കാം.
1: ഞങ്ങൾ ഒരു വള്ളപ്പാട് മുന്നേ ആയിരുന്നു. ഈ 4 വള്ളം വിട്ടതിൽ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര കാറ്റും മഴയായിരുന്നു ആ ദിവസം. അപ്പൊ ഞങ്ങളുടെ വശത്ത് നിന്നാണ് കാറ്റ് വന്ന് ഞങ്ങളുടെ വള്ളത്തെ വെള്ളം കയറി മൂന്നാറൊക്കെ ആയി പോയതാ. പക്ഷെ ഒരു വശത്ത് ഞങ്ങള് അത് നേരിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാവും. പോയി ആ സാരയില്ല, അടുത്ത വർഷം.
0: എന്നാലും ഒരു തുഴപ്പാടിന് അകലെയല്ലേ കിട്ടിയത് അല്ലേ? നഷ്ടപ്പെട്ടു പോയത്.
1: എന്നാലും സാറെ, ഇത്രയും വലിയ ഒരു മത്സരത്തിൽ, ലോകം മുഴുവൻ അറിയുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒത്തൊരു തന്നെ.
0: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് വലിയൊരു കാര്യല്ലേ.
1: അത് തന്നെ. അത് ഞങ്ങൾ ആദ്യ വർഷം എന്ന് പറയുമ്പോ ഞങ്ങൾ ഈ നടുഭാഗം വള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഹ്റു ചാടിക്കിടന്നു എന്ന് പറഞ്ഞ ഒരു വള്ളമുണ്ട്.
0: ആ, നടുഭാഗം.
1: ആ, അത് ചുണ്ടൻവള്ളാണ്. അവിടെ ഞങ്ങൾ 20 വർഷത്തിന് മുന്നേ ഞങ്ങൾ ഒരു പ്രദർശന വള്ളമായിട്ട് ഞങ്ങൾ പിന്നെ നമ്മുടെ പോയതാ. അത് കഴിഞ്ഞ് പിന്നെയാണ് ഒരു ടീം ആക്കിയത്. ടീമു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ജയവും തോൽവിയും ഒക്കെ ഉണ്ടായി. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷം അഷ്ടമുടിക്കായി പോയി ഞങ്ങൾ ഈ ചെല്ലിക്കാടൻ വള്ളത്തെ തന്നെ ഫസ്റ്റ് നേടിയായിരുന്നു.
0: അടുത്ത തവണ നമുക്ക് തിരിച്ചു പിടിക്കണം.
1: തീർച്ചയായിട്ടും അടുത്ത വർഷം ഒന്നല്ല, ഈ വർഷം തന്നെ ഞങ്ങൾ അഷ്ടമുടി കയ്യിൽ പോയി
0: തിരിച്ചു പിടിക്കും. ട്രോഫി
1: കായംകുളം അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം.
0: വള്ളംകളി എന്ന് പറയുന്നത് അതിന്റെ പിന്നെ ഇത് തന്നെ ആവേശമാണ് അല്ലേ?
1: അത് തന്നെ. നമ്മളിപ്പം എന്ന് പറഞ്ഞ ഒരു മത്സരമാകുമ്പോ നമ്മൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാകണമല്ലോ.
0: അതെ, വാശിയും ആവേശമൊക്കെ വേണ്ടേ അല്ലേ? അത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമ്മള് ചുണ്ടൻ വള്ളങ്ങള് ഓടുള്ളൂ.
1: അത് തന്നെ. ഇത് ഞങ്ങളുടെ തെക്കനോടി വള്ളാണ്, വനിതകട.
0: ആ, തെക്കനോടി വള്ളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കമന്ററിയിലൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വള്ളപ്പാട്, തുഴപ്പാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്ക് കമന്ററിയിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്ന പ്രതീതി
1: ഉണ്ടാവും.
0: അത്രയും ആവേശം അവിടെ അവിടെ അവിടെയുള്ളവർക്കുള്ള

0: ആവേശം ഉണ്ടോ എന്ന് അറിയില്ല. അതിനേക്കാൾ ആവേശം കമന്ററി കേൾക്കുന്ന നമുക്ക് തരാറുണ്ട് കമന്റേറ്റേഴ്സ്.
1: മിക്ക ആലപ്പുഴക്കാരോടും ഞാൻ ചോദിക്കും, നിങ്ങൾ കാണാൻ വരാറുണ്ട്? ഇല്ല,
0: ജനങ്ങളൊക്കെ കായലിലേക്ക് എടുത്തു ചാടിയിട്ടും ഒക്കെ ആവേശം കാണിക്കുന്ന ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വാഗ്മയ ചിത്രങ്ങളായിട്ട് കിട്ടാറുണ്ട്.
1: ഇത്രയും ഞങ്ങളെ ആവേശത്തിന് വെള്ളത്തിലോട്ട് ഇറങ്ങി വന്ന് വെള്ളം തെറിപ്പിച്ച് വിട്ടിട്ട് ഞങ്ങളുടെ ചെവിയിലൊക്കെ പോയി. ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ ചെവിയൊന്നും കേൾക്കാതെ ഒരാഴ്ച രണ്ടാഴ്ച മരുന്നൊക്കെ ചെയ്ത്
0: കഴിഞ്ഞു.
1: അതുപോലെ ആവേശമാണ് ഇത്, ശരീരം വേദനയും അങ്ങനെ ഉണ്ട്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: എനിക്കിന്ന് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പ് എന്ന സിനിമയിലെ ആകാശമാരി എന്നുള്ളൊരു
0: പാട്ട്.
1: പിന്നെ ഇതൊരു ഡെഡിക്കേഷൻ ഉണ്ട്, നമ്മുടെ സൗഹൃദവാണി എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിന് എല്ലാവർക്കും. പിന്നെ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്, ഞങ്ങൾ ഈ കേരളത്തിൽ മൊത്തമൊക്കെ വിളിക്കുന്ന ആൾക്കാരാ. അപ്പൊ ആ കേട്ടിരിക്കുന്ന എല്ലാവർക്കും, സാറിനും അതിനുള്ളവർക്കും എല്ലാവർക്കും ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു.
0: എല്ലാവർക്കും ആയിട്ട് ഇത് ആ പാട്ട് വരുന്നു, കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഞങ്ങൾക്ക് ഒരു പാട്ട് വേണമായിരുന്നു സാറേ.
0: ആ, പാട്ടിനാണല്ലോ വെളിത്തിരയിൽ വിളിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞങ്ങൾക്ക് അമരത്തിലെ
0: ആ
1: പറഞ്ഞായിരുന്നു.
0: ആ അമരത്തിലെ പാട്ട് വെച്ച് തരാം. പേര് പറയൂ.
1: എന്റെ പേര് സബീന.
0: സബീന, എവിടുന്നാണ്?
1: ഞങ്ങള് അരുവിക്കുറ്റി വടുതല ചുറ്റിന്ന് ഒരു തയ്യൽക്കടയാണേ.
0: ആ, ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ എന്നല്ലേ പറയാ.
1: അതെ അതെ.
0: കൂടെ എത്ര പേരുണ്ട് അവിടെ?
1: ഞങ്ങളിവിടെ 5 പേരുണ്ട്, മുതലാളിയും കൂടി കൂട്ടിയും 5 പേര്.
0: അതെങ്ങനെ, പിന്നെ ഹോൾസെയിൽ അല്ല, ഇങ്ങനെ നിർമ്മിച്ചു കൊടുക്കുകയാണോ അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് വന്നിട്ട് തയ്ച്ച് പോവുകയോ? അങ്ങനെയാ
1: കൊണ്ടുവരുന്നത്, നമ്മൾ തയ്ച്ച് കൊടുക്കും.
0: ഓ, അങ്ങനെയാണ് അല്ലേ. നിർമ്മാണ യൂണിറ്റ് അല്ല?
1: അല്ല അല്ല.
0: ആ, ഓക്കെ ഓക്കെ. അപ്പോ ഇന്നിപ്പം ഊണൊക്കെ കഴിച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ. ഞങ്ങളിവിടെ ഗോപൻ ചേട്ടൻ, സുഭാഷ്, സബീന, ഇബ്രാഹിം, ഫില, വഹീദ.
0: രണ്ട് സബീന ഉണ്ടോ അവിടെ?
1: ഇല്ല, ഒരു സബീന, ഒരു വഹീദ. വഹീദ
0: വഹീദ
1: ഇബ്രാഹിം മുതലാളി
0: മുതലാളി
1: ആണ് വഹീദ.
0: അപ്പൊ എല്ലാരും കൂടെ പാട്ടൊക്കെ കേട്ട് സന്തോഷിച്ചോണ്ട് തയ്ച്ചോണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ.
0: എത്ര മണിവരെയാണ് നിങ്ങളുടെ ടൈം?
1: ഞങ്ങള് 5:30, 9:30 ആകുമ്പോ വന്ന്, 5:30 പോണവരുണ്ട്, 7 മണിക്ക് പോണവരാണ്. ആണുങ്ങളൊക്കെ 7:30 ഒക്കെ ആകും പോകുമ്പോ.
0: വീട് അടുത്ത് തന്നെയാണോ സബീനയുടെ?
1: ഞങ്ങള് എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ. എന്റെ വീട് ഇവിടെ വടുതല കെട്ടി തന്നെ. സുഭാഷിന്റെ വീട് കുറച്ചുകൂടി ഒരു അമ്പലത്തിന്റെ, അന്നപൂർണേശ്വരി അമ്പലത്തിന്റെ അടുത്ത്. ചേട്ടൻ പുത്തൂർ പാലത്തിന്റെ അവിടെ. പിന്നെ ഇവിടെ മുതലാളിയുടെ വീടും കടയെല്ലാം അടുത്തടുത്ത് തന്നെ.
0: അടുത്തടുത്ത് തന്നെ അല്ലേ. അപ്പോ ഇന്നേത് പാട്ട് പറഞ്ഞല്ലോ അല്ലേ, ആദ്യം തന്നെ പാട്ടല്ലേ ചോദിച്ചത്? അപ്പൊ പുലരെ പൂന്തോണിയിൽ
1: ആ
0: പാട്ട് കേൾക്കാം. അപ്പോ ഈ പറഞ്ഞ എല്ലാവർക്കും ഡെഡിക്കേഷനോട്
1: കൂടിയിട്ട്.
0: ശരി ശരി ശരി, പാട്ട് കേട്ടോളൂ. ഇതാ വരുന്നു, പാട്ട് കേട്ടോളൂ.

0: ഹലോ, വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഉണ്ണികൃഷ്ണ സാറല്ലേ?
0: അതെ,
1: ഇത് ശിവദാസ സാറേ, കോലഞ്ചേരിന്നേ.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം ശിവദാസ്?
1: എന്നാ വിശേഷം? സാറ് ഭക്ഷണം കഴിച്ചോ?
0: ഓ, ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെയോ?
1: ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാൻ പെയിന്റ് കടയെ കോലഞ്ചേരിയിലെ. അപ്പൊ ആ ഇടവേളക്ക് വിളിച്ച ഒറ്റ സമയത്ത് ഇപ്പൊ കുറവാണല്ലോ കച്ചവടം.
0: മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
1: ആ, നമ്മള് നേരത്തെ
0: സംസാരിച്ചിട്ടുണ്ട്. പെയിന്റ് കട, പെയിന്റിനെ പറ്റിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: നമ്മള് പറഞ്ഞത്.
0: അപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്?
1: ആ, ഷോപ്പിൽ നിന്ന് വിളിക്കണം. അപ്പൊ ഉച്ച സമയത്ത് പിന്നെ വൈകുന്നേരമൊക്കെ ആവും ആൾക്കാർ വരുന്ന കച്ചവടം.
0: അതെ അതെ അതെ, പെയിന്റിന് അങ്ങനെ തിരക്കിട്ട ആൾക്കാർ വരുമല്ലോ നേരത്തെ. ആ, ഇപ്പൊ സീസൺ അല്ലേ എല്ലാരും. മഴയൊക്കെ മാറിയല്ലോ അല്ലേ?
1: മഴ മാറി,
0: ഇനി കൊയ്ത്താണ്. പലവിധ കമ്പനികളുടെയും ഇതൊക്കെ ഉണ്ടോ? അപ്പോ ഇന്ന ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ആ ജീവിതത്തിലെ പാട്ട് യേശുദാസ് സംഭവം പറഞ്ഞ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.
0: ആ പാട്ട്, ആ പാട്ട് ചേരാം. ശരി, എന്നാ പാട്ട് കേൾക്കാം നമുക്ക്.
1: എല്ലാവർക്കും
0: സുഖായിരിക്കുന്നു.
1: പാട്ട്
0: കേട്ടോ അല്ലേ?
1: ഓക്കെ,
2: രക്ഷാകരനേ അനുപമ മൂർത്തേ പ്രണവ സ്വരൂപനേ ഗുരുവര പൂജിതനേ

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ പറഞ്ഞത്
0: എന്താണ്?
1: ഗോപാലകൃഷ്ണൻ.
0: കേട്ടില്ല, ക്ലിയർ ആവുന്നില്ല.
1: ഗോപാലകൃഷ്ണൻ.
0: ആ ഹാ ഹാ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ലാസ്റ്റ് കോളറാണ്, അപ്പൊ പാട്ട് ആ പെരിയാറേന്നുള്ള ഭാര്യയിലെ പാട്ടല്ലേ? ആ ചിത്രം കണ്ടിട്ടുണ്ടോ? ആ പടം കണ്ടിട്ടുണ്ടോ എന്ന്? ആ സത്യമാഷും പിന്നെ അല്ലേ രാഗിണി? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇന്ന് അധികം സമയമില്ല, അടുത്ത കോളിൽ നമുക്ക് വിശേഷങ്ങളൊക്കെ കുറച്ച് കൂടുതൽ നന്നായി സംസാരിക്കാം. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. ശരി.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ഷിബ എം കെ, പ്രതാപ് കെ സി, സ്റ്റുഡിയോ സഹായം കുസ്സിയ സമീന.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് 3 ദിവസം നീളുന്ന ഈ സമ്മേളനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തറക്കല്ലിടും. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. KSRTC ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസിന് ഈ മാസം 22 തുടക്കമാകും. ബുക്കിംഗ് സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനവും മന്ത്രി CP ജോൺ ചടങ്ങിൽ നിർവഹിക്കും. വയനാട് ജില്ലാ കളക്ടറായി വി ചെൽസാസിനി ചുമതലയേറ്റു. 2019 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥയാണ്. റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ എറണാകുളത്തെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയായി. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ. പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് വിജയം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 16 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം, സുധ അജിത് എഴുതി അവതരിപ്പിക്കുന്ന കഥ സോളോ ട്രാവലർ, ഗാനം ഇവ കേൾക്കാം. ആദ്യം ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം.
1: ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിച്ചു. ഈ വർഷത്തെ പ്രമേയം ആത്മഹത്യയെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതായിരുന്നു. എനിക്ക് മരിക്കണം എന്ന് ഒരു വ്യക്തി ഈ വാക്കുകൾ പറയുമ്പോൾ നാം പലപ്പോഴും ഭയപ്പെടുന്നു. ചിലപ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുന്നു, ചിലപ്പോൾ ഉപദേശിക്കുന്നു, ചിലപ്പോൾ വിധിക്കുന്നു. പക്ഷേ ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന രീതി തന്നെ മാറ്റേണ്ട സമയമായിട്ടില്ലേ? ഈ വർഷത്തെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ പ്രമേയമായിട്ടുള്ള ആത്മഹത്യയെക്കുറിച്ച് നമ്മുടെ സമീപനവും സംഭാഷണവും മാറ്റുക എന്നതാണ്. അതായത്, ആത്മഹത്യയെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നതിൽ നിന്ന് സംഭാഷണത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. വിധിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതിലേക്ക് മാറുക എന്നുള്ളതാണ്. ഭയന്ന് മാറി നിൽക്കുന്നതിൽ നിന്ന് കരുതലോടെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ്. സംഭാഷണം ആരംഭിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആത്മഹത്യയെക്കുറിച്ച് വെറുമൊരു തീരുമാനമായി കാണുന്നത് അതിൻ്റെ പിന്നിലുള്ള സങ്കീർണമായ മാനസിക പ്രക്രിയകളെ വളരെ ചുരുക്കി കാണിക്കുന്നതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മരിക്കണം എന്നൊരാൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പലരിലും വലിയ മാനസിക വേദന, പ്രതീക്ഷ നഷ്ടപ്പെടൽ, ഒറ്റപ്പെടൽ, സ്വയം കുറ്റപ്പെടുത്തൽ, താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന തോന്നൽ, ഇപ്പോഴുള്ള വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തമായ ആഗ്രഹം, ജീവിക്കണമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം, ഇവയെല്ലാം ഒരേ

സമയത്ത് മനസ്സിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ആദ്യപടി എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്ന് വിധിക്കുന്നതിന് പകരം ഈ വ്യക്തിക്ക് ജീവിതം ഇത്രയും അസഹനീയമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആത്മഹത്യാ ചിന്ത എങ്ങനെ രൂപപ്പെടുന്നു? ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് മാത്രം അയാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. പ്രണയബന്ധത്തിന്റെ തകർച്ച, സാമ്പത്തിക ബുദ്ധിമുട്ട്, പഠനത്തിലെ പരാജയം, ജോലി നഷ്ടപ്പെടൽ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അപമാനം, തുടർച്ചയായ മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം പ്രതിസന്ധിക്ക് തുടക്കമാകാം. പക്ഷേ ആ സംഭവങ്ങൾ മാത്രം ആത്മഹത്യ വിശദീകരിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില ദുർബലതകൾ, വിഷാദരോഗം, പഴയ മാനസിക ആഘാതങ്ങൾ, അമിതമായ ഉത്കണ്ഠ, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം, ലഹരി ഉപയോഗം, ദീർഘകാലമായുള്ള ഏകാന്തത, ആത്മമൂല്യബോധത്തിന്റെ കുറവ്, പ്രതീക്ഷയില്ലായ്മ, വൈകാരിക നിയന്ത്രണത്തിലെ ബുദ്ധിമുട്ടുകൾ, ഇവയുമായി ഒരു വലിയ ജീവിത സംഭവം കൂടിച്ചേരുമ്പോഴാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുന്നത്. അപ്പോൾ വ്യക്തിയുടെ ചിന്താശേഷിയും പ്രശ്നപരിഹാരശേഷിയും ചുരുങ്ങിപ്പോകാം. ഇതിന് വേറെ വഴിയില്ല. എനിക്കിനി ഒന്നും ശരിയാക്കാൻ കഴിയില്ല, എന്നെക്കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വ്യക്തിയുടെ ചിന്ത ഒരു ചെറിയ പരിധിക്കുള്ളിൽ ഒതുങ്ങിപ്പോകാം. ഇന്ന് അനുഭവിക്കുന്ന വേദന തന്നെ ഭാവിയിലും തുടരുമെന്ന് മനസ്സ് പ്രവചിക്കുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവുമല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ പ്രതിസന്ധിയിലുള്ള വ്യക്തിക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത്. വിഷാദാവസ്ഥയിൽ ദുഃഖം മാത്രമല്ല പ്രധാനപ്പെട്ടത്, ഭാവിയിൽ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന പ്രതീക്ഷയില്ലായ്മ പ്രധാനപ്പെട്ട ഒരു അപകട സൂചനയാണ്. ഇന്നത്തെ ജീവിതം ഇഷ്ടമല്ലെങ്കിലും നാളെ വ്യത്യാസമായേക്കാം എന്ന പ്രതീക്ഷ ഒരാൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നേരിടാനുള്ള ഒരു വഴി അവശേഷിക്കും. പക്ഷേ നാളെയും ഇതുതന്നെ ആയിരിക്കും, അതുകൊണ്ട് ഒന്നിനും അർത്ഥമില്ല എന്ന ചിന്ത ശക്തമാകുമ്പോൾ അപകട സാധ്യതയും കൂടാം. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉടൻ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതീക്ഷയിലേക്കുള്ള ഒരു ചെറിയ വാതിൽ തുറക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്ന തോന്നൽ ചില വ്യക്തികൾ പറയാം. ഞാനില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് നല്ലതായിരിക്കും. ഇത് പലപ്പോഴും വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ ആയിരിക്കണമെന്നില്ല, ഒരു തെറ്റായ ധാരണയായിരിക്കാം അത്. അതോടൊപ്പം ഞാൻ ആരുടെയും ഒരാളല്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കാണ് എന്ന അനുഭവവും ഉണ്ടാകാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന അനുഭവം മനുഷ്യന്റെ ഒരു അടിസ്ഥാന മാനസിക ആവശ്യമാണ്. അതുകൊണ്ട് ആത്മഹത്യാ പ്രതിരോധം ചികിത്സയുടെയും മരുന്നിന്റെയും മാത്രം വിഷയമല്ല, ഒരാളുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്നതും ഒരു സംരക്ഷണ ഘടകമാണ്. ആത്മഹത്യയെക്കുറിച്ച് ചോദിച്ചാൽ ആ ചിന്ത കൂടുമോ? പല കുടുംബങ്ങൾക്കും ഈ സംശയമുണ്ട്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചാൽ ആ ചിന്ത വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ ശക്തമാവോ എന്ന് പലരും ഭയപ്പെടുന്നു. പക്ഷേ ശാന്തമായും കരുതലോടെയും വിധിക്കാതെയും നേരിട്ട് ചോദിക്കുന്നത് വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതല്ല. ഉദാഹരണത്തിന്, നീ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അവർ ഉണ്ട് എന്ന് പറഞ്ഞാലുടൻ അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയുന്നതിന് പകരം അങ്ങനെ തോന്നാൻ കാരണമാവുന്നത് എന്ത് എന്ന് ചോദിക്കാം. കാരണം നമ്മുടെ ലക്ഷ്യം ആ ചിന്തയുമായി തർക്കിച്ച് അതിനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ആ ചിന്തയ്ക്ക് പിന്നിലെ വേദന മനസ്സിലാക്കുക എന്നുള്ളതാണ്. അയാൾ യഥാർത്ഥത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നതാണോ അതോ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും തന്റെ വേദന മനസ്സിലാക്കണമെന്ന ആഗ്രഹമാണോ? അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണോ? ഒരു ബന്ധം നഷ്ടപ്പെട്ടതിന്റെ താങ്ങാനാകാത്ത വേദനയാണോ? ഇവ മനസ്സിലാക്കുന്നതിന് സഹായം നൽകുന്നതിന് വളരെ പ്രധാനമാണ്. ഒരേ സമയം ജീവിക്കാനും മരിക്കാനും തോന്നുന്ന അവസ്ഥ, പ്രതിസന്ധിയിലുള്ള ഒരാൾക്ക് എല്ലായ്പ്പോഴും മരിക്കണം എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമല്ല ഉണ്ടാകുന്നത്, പലപ്പോഴും മനസ്സിൽ രണ്ട് ഭാഗങ്ങളും ഉണ്ടാവും. ഒരു ഭാഗം പറയുന്നു, ഈ വേദന ഇനി സഹിക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗം പറയുന്നു, എന്നെ ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ, എനിക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ. ഈ രണ്ട് വിരുദ്ധമായ അനുഭവങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഇരട്ട മനോഭാവം എന്ന് വിളിക്കാം. ഇതാണ് ആത്മഹത്യാ പ്രതിരോധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടം. നമുക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തെ കണ്ടെത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ഒരു വ്യക്തി പെട്ടെന്ന് മറ്റൊരാളിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയോ മുൻപ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താൽപ്പര്യം നഷ്ടപ്പെടുകയോ പ്രതീക്ഷയില്ലായ്മ പ്രകടിപ്പിക്കുകയോ
ഉറക്കത്തിലും ഭക്ഷണരീതിയിലും വലിയ

0: മാറ്റങ്ങൾ ഉണ്ടാകുകയോ ലഹരി ഉപയോഗം വർദ്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്ന് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എല്ലാവരോടും വിട പറയുന്നത് പോലെ സംസാരിക്കുക, പ്രധാനപ്പെട്ട വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുക, സ്വയം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ നേരിട്ടോ പരോക്ഷമായോ സംസാരിക്കുക തുടങ്ങിയവയും ഗൗരവമായി കാണണം. പ്രത്യേകിച്ച് മുൻപ് ആത്മഹത്യാശ്രമം നടത്തിയിട്ടുള്ളവർ, ഗുരുതരമായി മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ലഹരി ഉപയോഗമുള്ളവർ, അടുത്തിടെ വലിയ നഷ്ടമോ അപമാനമോ അനുഭവിച്ചവർ എന്നിവരിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഒരു മുന്നറിയിപ്പ് സൂചന മാത്രം കണ്ടതുകൊണ്ട് ഒരാളെ ആത്മഹത്യാ ചിന്തയുള്ള വ്യക്തി എന്ന് മുദ്രകുത്താൻ കഴിയില്ല. ശരിയായ വിലയിരുത്തലിൽ മുൻകാല ആത്മഹത്യാ ശ്രമങ്ങൾ, ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ആത്മഹത്യയെക്കുറിച്ചുള്ള ഉദ്ദേശം, ആസൂത്രണം, നിലവിലെ ജീവിത പ്രശ്നങ്ങൾ, സാമൂഹ്യ പിന്തുണ, നേരിടാനുള്ള കഴിവ്, സംരക്ഷണ ഘടകങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കണം. ആത്മഹത്യാ ചിന്തയുള്ള വ്യക്തിക്ക് നീണ്ട ഉപദേശം നൽകേണ്ടതില്ല. നിനക്ക് ഇത്രയും നല്ല ജീവിതമുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് ശ്രദ്ധിക്കണം, ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിന്റെ ദൗർബല്യമാണ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ കുറ്റബോധവും അപമാനബോധവും വർദ്ധിപ്പിച്ചേക്കാം. പകരം നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നമുക്ക് ഒരുമിച്ച് സഹായം കണ്ടെത്താം. ഇങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിയുടെ വേദന അംഗീകരിക്കലാണ്. പക്ഷേ ആത്മഹത്യാ പ്രവൃത്തിയെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവർക്ക് പോകുന്നത്. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമായ സഹായം കണ്ടെത്താം. ഇതാണ് കൂടുതൽ സഹായകരമായ സമീപനം. ആത്മഹത്യാ പ്രതിരോധം പ്രതിസന്ധിയുടെ സമയത്ത് മാത്രം ചെയ്യേണ്ട ഒന്നല്ല. ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷത്തിൽ മാത്രം സഹായം നൽകുന്നത് മതിയായില്ല. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാനസിക ആഘാതങ്ങൾ, നിരന്തരമായ അവഗണന, ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങൾ, അപമാനബോധം, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവിന്റെ കുറവ് എന്നിവ ഒരു വ്യക്തിയെ കൂടുതൽ ദുർബലനാക്കാം. അതുകൊണ്ട് ആത്മഹത്യാ പ്രതിരോധത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ആരോഗ്യകരമായ ബന്ധങ്ങൾ, സഹായം നേടാനുള്ള ശീലം, ലഹരി ഉപയോഗം തടയൽ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തൽ എന്നിവയ്ക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. കുട്ടികളോട് ചെറുപ്പം മുതൽ തന്നെ നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കാൻ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ, പിന്നീട് എനിക്ക് സഹായം വേണം എന്ന് പറയാൻ കഴിയുന്ന മുതിർന്നവരെ വളർത്തുന്നു. ഒടുവിൽ ആത്മഹത്യാ പ്രതിരോധം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു സുഹൃത്തിന്, ഒരു അധ്യാപകന്, ഒരു സഹപ്രവർത്തകന്, ഒരു മാതാവിന്, ഒരു പങ്കാളിക്ക്, ഒരു ആരോഗ്യ പ്രവർത്തകന്, ഒരു മനഃശാസ്ത്ര വിദഗ്ധന്, നമ്മിൽ ഓരോരുത്തർക്കും അതിലൊരു പങ്കുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും ഒരാളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ അയാളുടെ ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ അയാൾ ഒറ്റയ്ക്കല്ലെന്ന് അനുഭവിക്കാൻ നമുക്ക് കഴിയും. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം ഇത് സഹായം ആവശ്യപ്പെടുന്ന ഒരു സൂചനയായിരിക്കാം എന്ന് കാണാൻ നമ്മൾക്ക് പഠിക്കാം. ഒരു ജീവിതം രക്ഷിക്കുന്നത് വലിയൊരു പരിഹാരത്തിലൂടെയല്ല, ഒരു സംഭാഷണത്തിലൂടെയാവാം, കേൾവിയിലൂടെയാകാം, ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന വാക്കിലൂടെയായിരിക്കാം, ആവശ്യമായപ്പോൾ വിദഗ്ധ സഹായം തേടാൻ കൈപിടിച്ച് കൊടുക്കുന്നതിലൂടെയായിരിക്കാം, നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കോ കടുത്ത മാനസിക വിഷമം, ആത്മഹത്യാ ചിന്തകൾ, അല്ലെങ്കിൽ സ്വന്തം ഉപദ്രവിക്കണമെന്ന തോന്നലുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അതിനെ നേരിടേണ്ടതില്ല. ഇന്ത്യയിലെ ടെലിമാനസ് മാനസികാരോഗ്യ സഹായ നമ്പർ 1446 എന്ന നമ്പറിൽ വിളിക്കാം. ഇന്ത്യയിലെ ടെലിമാനസ് മാനസികാരോഗ്യ സഹായ നമ്പർ 1446. ഇത് 24 മണിക്കൂറും ലഭ്യമായ ദേശീയ ടെലി മാനസികാരോഗ്യ സേവനമാണ്. ആവശ്യാനുസരണം കൂടുതൽ വിദഗ്ധ സഹായത്തിലേക്കും നേരിട്ടുള്ള ചികിത്സയിലേക്കും ബന്ധിപ്പിക്കാനും ഈ സേവനത്തിന് കഴിയും. അടിയന്തരമായ അപകട സാധ്യതയുണ്ടെങ്കിൽ വ്യക്തിയെ ഒറ്റയ്ക്ക് വിടാതെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലോ അടിയന്തര ചികിത്സാ സംവിധാനത്തിലോ എത്തിക്കണം. ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമുക്ക് ഒരു സമൂഹമായി ഒരു ചെറിയ മാറ്റം വരുത്താം. മിണ്ടാതിരിക്കാതെ സംസാരിക്കാം, വിധിക്കാതെ കേൾക്കാം, അവഗണിക്കാതെ കൂടെ നിൽക്കാം, ആവശ്യമാവുമ്പോൾ സഹായം തേടാം. കാരണം ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രസക്തി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്

നന്ദന ഗോപൻ നടത്തിയ പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഒരു ഗാനം, ഷേർലി എബ്രഹാം പാടിയത്. ഗാനരചന പി കെ ഗോപി, സംഗീതം രമേശ് നാരായണൻ.

0: സഹയാത്രികയിൽ അവസാനമായി സുധ അജിത് എഴുതി അവതരിപ്പിക്കുന്ന കഥ സോളോ ട്രാവലർ.
1: വഴിയരികിലെ കലങ്കിലിരുന്ന് ഉള്ളിലെ കിടുകിടുപ്പിനെ അകറ്റിക്കൊണ്ട് ചൂട് ചായ മൊത്തി കുടിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ണിൽപ്പെട്ടത്. അരിച്ചിറങ്ങുന്ന തണുപ്പിൽ പരസ്പരം കെട്ടിപ്പുണർന്നെന്ന പോലെ താഴ്വാരങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന യുവമിഥുനങ്ങൾ. അവരുടെ ഒന്നര വയസ്സുള്ള കൊച്ചുമകൻ തന്റെ മടിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. സ്വന്തം പേരക്കുട്ടിയെ എന്ന പോലെ അവന്റെ നെറുകയിൽ തലോടി ചുംബിച്ചു. അപ്പോൾ ഒരു മുത്തശ്ശിയുടെ നിർവൃതി മനസ്സിൽ നുരയിട്ടു. യാത്രക്കിടയിൽ ലഭിക്കുന്ന ഇത്തരം അപൂർവ സൗഹൃദങ്ങൾ പലപ്പോഴും ഹൃദയത്തിന്റെ ഏതോ കോണിലെ ഉണങ്ങാത്ത മുറിവുകളെ തലോടുന്ന ഔഷധമായി തീരുന്നു. ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്തൊക്കെയോ തിരിച്ചു കിട്ടുന്ന പ്രതീതി. ആന്റി, അവനെ ഇങ്ങു തന്നേക്കൂ. ആന്റിക്ക് ഇനി ട്രെയിനിലല്ല യാത്ര ചെയ്യേണ്ടത്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാം. കുഞ്ഞുമോനെ അവരെ ഏൽപ്പിക്കുമ്പോൾ അവൻ ഉണർന്നു.

കരഞ്ഞു. വാത്സല്യത്തിന്റെ ചൂടുള്ള സ്പർശത്തിൽ നിന്നും അവനെ വലിച്ചെടുക്കുമ്പോഴുള്ള പ്രതിഷേധം. നാട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ കൂട്ടുകാരിയുടെ മകളുടെ സൗമനസ്യമാണ് കാറിലുള്ള യാത്ര തരമാക്കിയത്. അവരോടൊപ്പം ഊട്ടി വരെ യാത്ര ചെയ്തപ്പോൾ ഹൃദയത്തിന്റെ ഏതോ കോണിൽ ആത്മബന്ധത്തിന്റെ ഇഴയെടുപ്പങ്ങൾ. 1.5 വയസ്സുള്ള അവരുടെ മകനോട് സ്വന്തം പേരക്കുട്ടിയോടെന്ന് പോലുള്ള വാത്സല്യം. ലക്ഷ്യബോധമില്ലാത്ത ഈ യാത്രയിൽ ചിലപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ കുരുക്കുകൾ മുറുക്കിയിടാൻ ചിലർക്കു കഴിയുന്നു. അമ്മയുടെ തോളിൽ കിടക്കുന്ന അവന്റെ തുടയിൽ മെല്ലെ തട്ടി അവനെ വീണ്ടും ഉറക്കി. അപ്പോൾ രശ്മി എന്നു പേരുള്ള ആ പെൺകുട്ടി വെറുതെ ചിരിച്ചു. ആന്റി അവന്റെ മുത്തശ്ശിയാണെന്ന അവന്റെ വിചാരം. പ്രസവിച്ചതുകൊണ്ട് മാത്രം ആരും മക്കളോ വാത്സല്യം പകർന്നു നൽകിയത് കൊണ്ട് മാത്രം കൊച്ചുമക്കളോ ആകുന്നില്ലെന്ന് പറയണം എന്ന് തോന്നി. അതിന് ചില ഇഴയടുപ്പങ്ങളും സ്നേഹത്തിന്റെ അദൃശ്യമായ ചങ്ങലക്കണ്ണികളും വേണം. പറയാൻ മോഹിച്ചതെല്ലാം ഒരു ചിരിയിലൊതുക്കി അവരോടൊപ്പം കാറിൽ കയറി പിൻസീറ്റിലിരുന്നു. മുൻസീറ്റിൽ രശ്മി മകനെ മടിയിൽ കിടത്തി തലോടിക്കൊണ്ടിരുന്നു. രശ്മിയുടെ ഭർത്താവ് ബിനു കാർ അല്പം വേഗതയിൽ പായിച്ചു. കോടമഞ്ഞ് കാറിന്റെ ചില്ലിനിടയിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ ഓർമ്മകളും മഞ്ഞിന്റെ കുളിർ ചൂടുന്നതറിഞ്ഞു. വിനയേട്ടനും ഒന്നിച്ചുള്ള ചുരുങ്ങിയ കാലത്തെ ജീവിതയാത്ര മനസ്സിൽ വരച്ചിട്ട ഒരിക്കലും നിറമങ്ങാത്ത ചിത്രങ്ങൾ കൂടുതൽ തെളിമയോടെ ഹൃദയഭിത്തിയിൽ നിറയുന്നതറിഞ്ഞു. ഹൃദയത്തെ തൊട്ടുണർത്തിയ ആ വിപഞ്ചികയുടെ നാദം നിലച്ചത് എത്ര വേഗമാണ്! പതിവ് പോലെ ഒരു വിങ്ങൽ ഹൃദയാന്തർഭാഗത്തു നിന്നും ഉയർന്നു പൊങ്ങിയോ? പറക്കമുറ്റാത്ത രണ്ടു കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പാതയോരത്ത് തറഞ്ഞു നിന്ന കുപ്പിച്ചില്ലുകളിൽ ചവിട്ടാതെ മുന്നോട്ടു നടന്നു നീങ്ങിയ നീണ്ട വർഷങ്ങൾ. ഇടയിൽ അനന്തരാവകാശം പോലെ ലഭിച്ച സെക്രട്ടേറിയറ്റിലെ ജോലി. വിനയേട്ടന്റെ അതേ തസ്തികയിൽ തുടരുമ്പോൾ മുന്നിൽ നിറഞ്ഞത് വെല്ലുവിളികൾ മാത്രം. മക്കളെ പഠിപ്പിക്കലും ജോലിയുമായി ജീവിതത്തോട് മല്ലിട്ട് നീങ്ങിയ നാളുകൾ. ഒടുവിൽ റിട്ടയർ ചെയ്ത് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ അടക്കി പിടിച്ചതെല്ലാം ദൂരെ എങ്ങോ പറന്നുപോയിരുന്നു. തങ്ങളുടേതായ ലോകത്തിൽ മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട മക്കൾ രണ്ടുപേർക്കും താനൊരു ബാധ്യതയാണെന്ന് മനസ്സിലായപ്പോൾ സ്വയം ഒഴിഞ്ഞുമാറി ജീവിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കുള്ള യാത്രകളെയും സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. യാത്രകളിൽ ലഭിക്കുന്ന ചില അപൂർവ ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്തു നിർത്തി മനസ്സിനെ എന്നും പുഷ്കലമാക്കി നിർത്താനുള്ള യജ്ഞം ഇപ്പോഴും തുടരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ മക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കേൾക്കാറുള്ള വാക്കുകൾ മനസ്സിന്റെ കോണിൽ പോറലുകൾ വീഴ്ത്താറുള്ളത് ഓർത്തു. ഒരിക്കൽ ഇതുപോലെ ഒരു യാത്രയിൽ ഓർമ്മകൾ പറന്നുവന്ന് ഒരു പക്ഷിയെപ്പോലെ കൊത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അറിയാതെയാണ്. പുതച്ചിരുന്ന പട്ടുസാരിയിൽ കണ്ണുനീരൊളിപ്പിക്കുവാനുള്ള ശ്രമത്തെ മകളുടെ വാക്കുകൾ തടഞ്ഞപ്പോൾ അറിയാതെ ജാള്യത തോന്നി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അമ്മ എത്ര ആഹ്ലാദവതിയാണ്! ഇപ്പോഴെന്തേ ഇങ്ങനെ? ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതും പണം ചെലവാക്കുന്നതും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ സ്വന്തം സുരക്ഷയ്ക്കായിരിക്കും മുൻതൂക്കം കുട്ടി. അപ്പോൾ അതിനെപ്പറ്റിയാകും കൂടുതൽ ചിന്ത. നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചിന്തകളെ ഇഷ്ടംപോലെ പറത്തിവിട്ട് ഒരു അപ്പൂപ്പൻ താടി പോലെ ഒഴുകി നീങ്ങുകയാണ് ഞാനിപ്പോൾ. അതിനിടയിൽ കടന്നു വന്ന കാലത്തിന് ഇനിയും മായ്ക്കാൻ കഴിയാത്ത വ്രണിത ചിത്രങ്ങൾ മനസ്സിലെ ഗ്ലാസ് ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങിയത് നോക്കി വേദനിക്കുകയായിരുന്നു ഞാൻ. മകളോടുള്ള വാക്കുകൾ മനസ്സിൽ മുട്ടിത്തിരിഞ്ഞിട്ടും നിശബ്ദയായിരുന്നു. പണച്ചിലവിനെ പറ്റിയുള്ള വാക്കുകൾ നെഞ്ചുകൾ പോറലുകൾ വീഴ്ത്തിക്കൊണ്ട് ഉതിർന്നു വീണു. ജോലിയിലിരിക്കുമ്പോഴും റിട്ടയർമെന്റിന് ശേഷവും പണം തനിക്ക് തികച്ചും സ്വാർത്ഥമായ ഒരു ആവശ്യമായി തോന്നിയിരുന്നില്ല. കയ്യിലുള്ളത് എല്ലാവർക്കുമായി ചിലവഴിക്കുക, അതായിരുന്നു തന്റെ തത്വം. അതുകൊണ്ട് തന്നെ സ്വന്തമായി സമ്പാദ്യങ്ങളില്ലാത്തവളാണ് താനിന്നും. അച്ഛനില്ലാതെ വളർന്നിട്ടും തന്റെ മക്കൾക്ക് ഇതുവരെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വേദനിച്ചു. ഇത്രയും കാലം കൊണ്ട് നേടാനാവാത്തത് ഇനി നേടാനാവില്ലെന്നറിഞ്ഞു. പിന്നീട് മക്കൾ വിദേശത്തേക്ക് പോയപ്പോൾ അവരോടൊത്തുള്ള യാത്രകൾക്ക് വിരാമമായി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറക്കിവിട്ട് രശ്മിയും ഭർത്താവും കുഞ്ഞും യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ ഹൃദയം വിങ്ങുന്നതറിഞ്ഞു. സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ മനസ്സ് യാത്രകളെ താലോലിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഒരു പക്ഷി കണക്കെ പറന്നു നടക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്ന് കരുതി. അല്ല, സുജാതയല്ലേ, എങ്ങോട്ടു പോകുന്നു? ചോദ്യം കേട്ട് തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ബുൾഗാൻ താടിയും വെള്ളിമുടിയുമുള്ള മാന്യനായ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. തന്റെ ഒപ്പം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന മേനോൻ സാറാണ്. ജോയിന്റ് സെക്രട്ടറിയായി അദ്ദേഹമാണ് ആദ്യം റിട്ടയർ ചെയ്തത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം താനും. സാറിവിടെ? അത്ഭുതം കൂറി.
അതേടോ

0: മക്കളെല്ലാം വിദേശത്താണ്. ഭാര്യയും കുറച്ചുനാൾ മുമ്പ് എന്നെ വിട്ടുപോയി. തനിച്ചായപ്പോൾ കുറേ യാത്രകൾ ചെയ്യാമെന്ന് കരുതി. തന്നെപ്പോലെ കൂടുവിട്ട് കൂടുതേടുന്ന മറ്റൊരു പക്ഷി. ഒറ്റപ്പെടലിൻ്റെ മുഷിച്ചിലുകളിൽ നിന്ന് വർണ്ണാഭമായ മറ്റൊരു ലോകത്തേക്ക് പ്രത്യാശാപൂർവ്വം യാത്ര ചെയ്യുന്നവർ, മനസ്സ് പറഞ്ഞു. അല്ല, താൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, മഹാബലിപുരത്തേക്ക്. ഏറെ നാളായുള്ള അഭിലാഷമാണ്. എടോ, നമുക്ക് പോകാനുള്ളത് ഒരേ ലക്ഷ്യത്തിലേക്കാണെടോ. ഞാനും അങ്ങോട്ടേക്ക് തന്നെ. സരസനും സാഹിത്യപ്രേമിയുമായ മേനോൻ സാറിന് ഒരു മാറ്റവും ഇല്ലെന്നറിഞ്ഞു. ധാരാളം വായനാശീലമുള്ള അദ്ദേഹം വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആളാണ്. താനും അങ്ങനെ തന്നെയാണല്ലോ എന്നോർത്തു. ഓഫീസിൽ വച്ച് പലപ്പോഴും ഗൗരവമുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. തൻ്റെ ഫാമിലിയും മറ്റും കഴിഞ്ഞ കാലത്തെ നിറപ്പവിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ചോദ്യം കേട്ടത്. തൻ്റെ ജീവിത പശ്ചാത്തലവും ഒറ്റപ്പെടലും എല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഏതോ വിഷാദത്തോടൊപ്പം നർമ്മരസവും തുളുമ്പി നിന്നുവോ. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണല്ലോടോ. ജീവിതം നമുക്കായി ഇനിയും എന്തൊക്കെയാണ് ബാക്കി വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. അദ്ദേഹം അകലേക്ക് നോക്കി. ദൂരെ നിന്നും പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ ചൂളം വിളി ഒരു കുഴൽനാദം പോലെ തോന്നിച്ചു. അടുത്തടുത്തെത്തിയ ട്രെയിനിൻ്റെ ചലനങ്ങൾ തലക്കറക്കമുണ്ടാക്കുന്നതായി തോന്നിയപ്പോൾ കണ്ണുകൾ പിൻവലിച്ചു. അതിവേഗതയും ഉയരങ്ങളും തനിക്ക് എന്നും നൽകുന്നത് ഇതേ അനുഭവങ്ങളാണല്ലോ എന്നോർത്തു. തിരക്കുറഞ്ഞ ട്രെയിനിൽ അടുത്തടുത്ത സീറ്റിൽ ഇരിപ്പുറപ്പിക്കുമ്പോൾ അത് തികച്ചും യാദൃച്ഛികതയായി തോന്നി. ഓഫീസ് വിശേഷങ്ങളും സുഹൃത്തുക്കളും ഇരുവരുടെയും സംഭാഷണത്തിൽ കടന്നു വന്നു. ഇടയ്ക്ക് അദ്ദേഹം പൊട്ടിക്കുന്ന ഫലിതങ്ങൾ കേട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ടു. താനിപ്പോഴും ചെറുപ്പമായിരിക്കുന്നു. തൻ്റെ പഴയ ഗ്ലാമറും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രത്യേകിച്ച് ഒന്നിനെ പറ്റിയും ഞാനിപ്പോൾ വറി ചെയ്യാറില്ല സാർ. അതായിരിക്കും. ശരിയാണ്, ജീവിതത്തിൽ ഒന്നിനെപ്പറ്റിയും വറി ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതം നമുക്ക് നൽകുന്നതിനെയൊക്കെ അതേപടി സ്വീകരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാറ്റിനും ഒരു പോംവഴി എവിടെ നിന്നെങ്കിലും തെളിഞ്ഞു വരും അല്ലേ. അദ്ദേഹം പെട്ടെന്ന് നിശബ്ദനായതുപോലെ തോന്നി. പിന്നീട് പുസ്തകത്താളുകളിലേക്ക് ഇരുവരും കുടിയേറി. ഇടയ്ക്കിടയ്ക്ക് പുസ്തകത്താളിൽ നിന്നും തൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സ്ഥാനം തെറ്റി നീങ്ങുന്നുവോ. എല്ലാം തൻ്റെ തോന്നലാകുമെന്ന് കരുതി. ഇഴഞ്ഞു നീങ്ങുന്ന മണിക്കൂറുകൾക്കൊടുവിൽ രാത്രി കൂട്ടിനെത്തി. കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം അദ്ദേഹത്തിനും കൂടി പങ്കിടുമ്പോൾ യാത്രയിൽ ഒരു നല്ല സുഹൃത്തിനെ ലഭിച്ചതിൽ സന്തോഷം തോന്നി. ഭാര്യ പാചക വിദഗ്ധയായിരുന്നുവെന്നും അവളുടെ മരണശേഷം ഇപ്പോഴാണ് രുചികരമായ ഭക്ഷണം കഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ വിഷമം തോന്നി. താൻ ഉണ്ടാക്കുന്നതെല്ലാം രുചികരമായി ആസ്വദിച്ചിരുന്ന വിനയേട്ടിനെ കുറിച്ചും ഓർത്തു. അറിയാതെ കണ്ണുകൾ കഴുത്തിലെ താലിയിൽ പതിഞ്ഞു. വിനയേട്ടിൻ്റെ മരണശേഷം ഇനിയും ഊരി മാറ്റാൻ കഴിയാത്ത ഒന്ന് ഇതുമാത്രമാണ്. യാത്രകളിൽ തനിക്ക് സുരക്ഷാ ഭീഷണിയായി 3 പവന്റെ ആ സ്വർണമാല മാറാറുണ്ടെങ്കിലും ഒരിക്കലും അത് ഉരി മാറ്റാൻ തോന്നിയിട്ടില്ല. കഴുത്തിലെ ഷോൾ ഒന്നുകൂടി കവർ ചെയ്ത് ട്രെയിനിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്തു തന്നെ വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. മുകളിലെ ബർത്തിൽ അദ്ദേഹത്തിന്റെ കൂർക്കം വലി കേട്ടുകൊണ്ട് മെല്ലെ കണ്ണുകൾ അടച്ചു. നിദ്രയുടെ ആഴങ്ങളിൽ ഊളിയിട്ടിറങ്ങവേ പെരുമ്പാമ്പിൻ്റെതുപോലെ ഏതോ കരങ്ങൾ തന്നെ വരിഞ്ഞു മുറുക്കുന്നതറിഞ്ഞു. മുഖത്തേക്ക് കുനിയുമ്പോൾ നാസാരന്ധ്രങ്ങളിൽ ഏതോ വിദേശലഹരിയുടെ മനം മടിപ്പിക്കുന്ന ഗന്ധം. സുജാത, ചെറുപ്പം മുതൽ നീ എനിക്കെന്നും ഹരമായിരുന്നു. നിന്നെ എൻ്റേതാക്കുവാൻ ഞാൻ അഭിലഷിച്ച അവസരങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുമ്പോഴും എന്തെങ്കിലും അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള അവസരം ദൈവമായിട്ട് എനിക്ക് നൽകിയിരിക്കുന്നു. കാതിൽ വീണ മൊഴികൾ തന്നെ അവിശ്വസനീയതയുടെ ഏതോ പ്രവാഹത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതറിഞ്ഞു. ശക്തി സംഭരിച്ച് ആ പെരുമ്പാമ്പിനെ ശരീരത്തിൽ നിന്നും വലിച്ചു നീക്കുമ്പോൾ ആദ്യമായി ട്രെയിനിലെ സഹയാത്രികനായ പുരുഷ സർപ്പത്തെ താൻ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന് കുണ്ഠിതം തോന്നി. തൻ്റെ ശരീരത്തിൽ നിന്നും ബലമായി വേർപെട്ട സർപ്പം എങ്ങോട്ടാണ് ഇഴഞ്ഞു നീങ്ങിയതെന്നറിയാതെ ഇരുട്ടിൽ തുറിച്ചു നോക്കിക്കിടന്നു. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ആ വിഷസർപ്പം തൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു.
1: നിങ്ങൾ കേട്ടത് സോളോ ട്രാവലർ, സുധ അജിത് എഴുതി അവതരിപ്പിച്ച കഥ. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 29 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം റബ് നേ ബനാ ദി ജോഡി എന്ന ചിത്രത്തിനു വേണ്ടി രൂപ്കുമാർ രാത്തോഡ് പാടിയ ഗാനം.

റബ്ബാമേ ക്യാക്കരൂൺ എന്ന ചിത്രത്തിനു വേണ്ടി സലിം മർച്ചന്റ് പാടിയ ഗാനം ഇനി. ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നു സലിം സുലൈമാൻ, രചന അമിതാഭ് ഭട്ടാചാര്യ.

അടുത്ത ഗാനം സമീർ രചിച്ച് രാജേഷ് റോഷൻ സംഗീതം നൽകി. ഉദിത് നാരായൺ, അനുരാധ ബോധ്വാൾ എന്നിവർ പാടിയത് ചിത്രം ഡാക്ക് ദ ഫയർ.

0: രാജ്യത്തെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. എക്സൈസ് വകുപ്പിനെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന പീപ്പിൾസ് ഐ മൊബൈൽ ആപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. KSRTC ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസിന് ഈ മാസം 22 തുടക്കമാകും. ബുക്കിംഗ് സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനവും മന്ത്രി CP ജോൺ ചടങ്ങിൽ നിർവഹിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 കഴിഞ്ഞ് 2:22. നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ ആശംസകൾ അറിയിക്കാം. അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി വാട്സപ്പിൽ. അപ്പോൾ നമ്പർ പറയാം, 9446455888. ഞാൻ ഇതിന് മുൻപും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് പേരും സ്ഥലവും ഒന്നും വെക്കുന്നില്ല എന്നൊന്നും ആരും വിചാരിച്ച് കളയരുത്. മെസ്സേജ് അയക്കുമ്പോൾ ഉറപ്പായിട്ടും പേരും സ്ഥലവും ഒക്കെ വെക്കണം കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോഴും ദാ കോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫോണിൻ പ്രോഗ്രാം അല്ല, വാട്സപ്പ് മെസ്സേജാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ശബ്ദ സന്ദേശങ്ങളല്ല, നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446455888.

നമുക്ക് ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് രാകേഷാണ് നെല്ലാട് നിന്നും അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ഒരു പാട്ട് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചേരാലോ. പ്രവീൺ ചന്ദ്രൻ കൊടുങ്ങല്ലൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, എനിക്കൊരു പാട്ട് വെച്ച് തരണം. ഈ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട കുക്കുവിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രിയപ്പെട്ട കുക്കുവാണ് കുട്ടി? നമ്മുടെ പണ്ടത്തെ സിനിമയിലാണോ? അപ്പോൾ എന്തായാലും കുക്കുവിന് വേണ്ടിയിട്ടാണ്. കുക്കുവിൻ്റെ ശരിക്കുള്ള പേര് ഞാനിവിടെ പറയുന്നില്ല, നാട്ടുകാർക്കൊക്കെ കേട്ടാൽ മനസ്സിലാകും എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ട്, കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പ്രവീണിൻ്റെ കുക്കുവിന് വേണ്ടിയിട്ടും കൂടിയാണ് അടുത്ത സോങ് വരുന്നത്. ആള് സ്പെഷ്യൽ ഡെഡിക്കേഷനാണേ.

അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. ഞാൻ അൻഷിത്, തൃശൂർ ചന്ദ്രാപിന്നിയിൽ നിന്നാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ മെസ്സേജ് അയക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് പനി, ശരീരവേദന, അതുകൊണ്ട് തന്നെ സ്കൂളിലും പോയില്ല. ഇപ്പോൾ ഈ കടുത്ത ചൂടിൽ ഒരു കുളിർമഴയായി നാലുമണിപ്പൂക്കളിലെ പാട്ടുകൾ കേട്ട് ചായ കുടിച്ചിരിക്കുന്നു. ആഹാ, കേൾക്കാൻ തന്നെ എന്താ രസം. ഒരു ചായ കുടിച്ച ഫീൽ എനിക്ക് കിട്ടിയിട്ടോ. അപ്പം എന്തായാലും ആൾക്കൊരു പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അൻഷിത് ഓക്കെ ആയല്ലോ, ഹെൽത്ത് ഒക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പം എന്തായാലും ഇനിയിപ്പം പനിയൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങാം. പാട്ട് ഞാൻ വെച്ചുതരാം. അതിന് മുന്നേ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ എ ജെ ഗോപിനാഥനാണ്, ചോറ്റാനിക്കരയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വേണം എൻ്റെ ഗ്രാൻഡ് സൺ ഗൗതം വിനീതിന് വേണ്ടിയിട്ട്. ആളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്, ആറാമത്തെ പിറന്നാളാണ്. അപ്പോൾ അച്ചാച്ചൻ, അച്ചാമ്മ ആൻഡ് നാനി, ഇവർ രണ്ടോ കൊച്ചിന് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൗതം കുട്ടൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഹാപ്പി

അതേ മോനെ, എല്ലാവിധ ആശംസകളും. എൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ, അതേ അച്ചാച്ച അച്ചാമ്മ നാനി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാലുമണിപ്പൂക്കളുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം പാട്ടും

0: ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ സ്ഥിരം സന്ദർശകയായ പൂവത്തുശ്ശേരിയിലെ സരോജിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് എളന്തിക്കരയിൽ നിന്നും പ്രജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചു തരാലോ. അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ നിരഞ്ജന മോഹനാണ്, തൃശ്ശൂരിലെ മരോട്ടിശാലിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു ശ്രീകല നോർത്ത് പറവൂരിൽ നിന്നും. ഇത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീപ്രിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി ഒരു പാട്ട് വെച്ച് തരുമോ, ഞാൻ ചായയൊക്കെ കുടിച്ച് പരിപാടിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു തമിഴ് പാട്ട് വേണമെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തമിഴ് പാട്ട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എസ് പി ബിയുടെ ഫാനാണ്, അപ്പോൾ എനിക്കൊരു പാട്ട് വെച്ച് തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് വയ്ക്കാമല്ലേ.
1: കുത്തം കുറയേത്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അടുത്ത മെസ്സേജ് നോക്കാം. നാലു മണിപ്പൂവേ, ഞാൻ സുമിയാണ്, വീട് വൈപ്പിനിലാണ്. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ചു തരാം. എന്നിട്ട് അമ്മയുടെ വേറൊന്നും ഇല്ലല്ലോ, സുമിയെ എന്ത് പണിയെ കാണിച്ചത്, പാവം അമ്മ. എന്തായാലും സുമിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് വെച്ച് തരാട്ടോ. ഇനി മെസ്സേജ് അയക്കുമ്പോൾ അമ്മയുടെ പേരൊക്കെ പറയണം കേട്ടോ. പാവമല്ലേ അമ്മ, നമുക്ക് അമ്മയുടെ പേരൊക്കെ പറയണ്ടേ? സുമിയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടാവും അല്ലേ അയക്കാതിരുന്നത്. എന്തായാലും നമുക്ക് അടുത്ത

മെസ്സേജ് നോക്കാം. സിബിയാണേ, അഴീക്കോട് നിന്നാണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നാലുമണിപ്പൂക്കളാണേ, ആകാശവാണി കൊച്ചി എഫ് എം ആണേ. എനിക്ക് ഒരു പാട്ട് വെച്ച് തരണം എന്നാട്ടോ ആള് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വെച്ചുതരാട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജിബിനയാണ് കുഞ്ചാട്ടുകരയിൽ നിന്നും. എൻ്റെ അച്ഛന് കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ച് തരാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ഇടപ്പള്ളിയിൽ നിന്ന് ഷിംജയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണം. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. കിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട് നോർത്ത് പറവൂരിൽ നിന്നും. ചേച്ചി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്ന ആള്. ബോയ് ഫ്രണ്ടിലെ പാട്ടാട്ടോ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം. അമ്മയുടെ പേര് മണി എന്നാണ്. അമ്മ ഇപ്പോൾ തൊഴിലുറപ്പ് ഉണ്ട്, അപ്പോൾ അതിന് പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്തും. അപ്പോൾ എനിക്ക് വെച്ച് തരുമോ, ഞാൻ റെക്കോർഡ് ചെയ്ത് അമ്മയെ കേൾപ്പിച്ചോളാം എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അമ്മ വരുമ്പോൾ, മണിയമ്മ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ അന്വേഷണമൊക്കെ പറയണോട്ടോ. തീർച്ചയായിട്ടും. ഇതായിരുന്നു പാട്ട്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, എന്റെ പേര് അനില, പ്രിൻസ്, സ്ഥലം നാട്ടിക. ഞങ്ങൾ ഈ പരിപാടിയുടെ സ്ഥിരം കേൾവിക്കാരാണ്. ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷനുണ്ട്. പ്രേമ അമ്മയാണ്, ഹസ്ബൻഡിന്റെ പേര് പ്രിൻസ്, മക്കൾ പ്രയാഗ പ്രിൻസ് ആൻഡ് പ്രയാൻ പ്രിൻസ്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പാട്ട് ചോദിച്ചിരിക്കുന്നത്. മക്കളുടെ പേരൊക്കെ കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി, നന്നായിട്ടുണ്ട്. അവരോട് സ്പെഷ്യലായിട്ട് അന്വേഷണം പറഞ്ഞേക്കൂ. പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, ഒരാളെങ്കിലും ചോദിച്ചല്ലോ. ദിവ്യ ആലുവയിൽ നിന്നുമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്ര മാത്രമേ ആൾ ചോദിച്ചിട്ടുള്ളൂ, പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. മറയൂർ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടത്. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ. എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ട് കവിത, മകൾ ശ്രീ എന്ന് മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. വേറെ എഴുതിയിട്ടുണ്ട്, അത് സ്പെല്ലിംഗ് ക്ലിയർ അല്ലാത്തതുകൊണ്ട്, കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. മറയൂർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു തമിഴ് ഗാനം വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം.

0: അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചായ കുടിച്ചില്ല, ഞാൻ പകരം പായസം കുടിച്ചായിരുന്നു. ഞാൻ ചെറായിൽ നിന്നും ആതിരയാണ്. എൻ്റെ അമ്മ ലിഷയ്ക്കും കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ച് തരാലോ. ഞാൻ പോൾ, എനിക്ക് പോൾ ജെ കളിയാടൻ, എനിക്ക് ഒരു പാട്ട് വെച്ച് തരണം. എറണാകുളം തന്നെയാണ് സ്ഥലം, ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപ്തി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സിനിമയിലെ എൻ എസ് ഉള്ള പോകിരായ് എന്ന പാട്ട് വെച്ച് തരുമോ ചേച്ചി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും, ഇതാ വരുന്നു സോങ്.
1: താങ്ങുവതെന്താ

ഞാൻ പായസം കുടിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു, അപ്പൂസ് എടപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഏത് പായസമാണ് കുടിച്ചതെന്ന്. ആ പായസം ഏതാ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നല്ല പാട്ട് വെച്ച് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല ഇളനീർ പായസമാണ് കുടിച്ചത് കേട്ടോ, പാട്ട് വെച്ചുതരാവേ. നമുക്ക് മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, സുഖാണോ? എൻ്റെ പേര് രതീഷ്, പാലിയേക്കരയാണ് സ്ഥലം. എനിക്കൊരു പാട്ട് വെച്ച് തരാവോ? കേൾക്കും.

ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വെള്ളം എന്ന മൂവിയിലെ ആകാശമായവളെ എന്ന സോങ് ആണ്. അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? എനിക്ക് സുഖാണ് കേട്ടോ. എന്തായാലും ഞാൻ ചോദിക്കാതെ തന്നെ പറഞ്ഞല്ലോ സന്തോഷം. എനിക്ക് ഒരു പാട്ട് വെച്ച് തരണം കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ ഗിരിജ പെരുവെമ്പ് പാലക്കാട് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഗിരിജേച്ചിക്ക് പാട്ട് വെച്ച് തരാം കേട്ടോ. സൗമ്യ എളമക്കരയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്കൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, വിജിതയാണ്. ഇതിൽ ബാക്കി എഴുതിയിരിക്കുന്ന ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, കൊള്ളാം. ഇനിയെങ്കിലും അക്ഷരം ഇത്രയും തെറ്റിക്കാതെ എഴുതാൻ ശ്രമിക്കണേ. എന്തായാലും വേറെ ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. വിജിതയാണ്, ഇളങ്കുന്ന പുഴയാണ്. പക്ഷെ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളതിൽ തന്നെ നാലക്ഷരത്തെറ്റുണ്ട് കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം അതൊന്ന് ക്ലിയർ ആക്കാൻ നോക്കുക. പിന്നെ ആൾക്കൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പാട്ട് വെച്ച് തരാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പീറ്റർ ആണ്, കടവിപ്പറമ്പിൽ കുമ്പളങ്ങിയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അപ്പോൾ അതിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഇതാവുന്നു അടുത്ത ഗാനം.

അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ മകൻ കാർത്തിക് ദുബായിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പം മോന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്ന് നമ്മുടെ ലക്ഷ്മി ചേച്ചി കൂവപ്പടി പെരുമ്പാവൂരിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, തീർച്ചയായിട്ടും മോൻ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? അതിനുള്ള ടൈമൊക്കെ ആൾക്ക് കിട്ടുന്നുണ്ടോ? അപ്പം എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. നമ്മുടെ സുധീഷ് മൈനാഗപ്പള്ളി കൊല്ലത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഈ വരുന്ന ദിവസം എൻ്റെ മോളുടെ 17-ാമത്തെ ബർത്ത്ഡേയാണ്. സ്ഥിരം കൊച്ചി FM ശ്രോതാക്കളാണ്. പക്ഷേ അടുത്ത 3 ദിവസവും ഈ പരിപാടി കേൾക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ജോലി സംബന്ധിച്ചാണ്. ഞാനൊരു KSRTC ഡ്രൈവറാണ്. കൊല്ലം ഡിപ്പോയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് എൻ്റെ മകൾ നിരഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ്. തമിഴ് സോങ് ഏതെങ്കിലും വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ നിരഞ്ജനക്കുട്ടി, പിറന്നാൾ ആശംസകൾ നേരത്തെ തന്നെ അറിയിക്കുകയാണ് കേട്ടോ. 4 മണിപ്പൂക്കളുടെ പേരിലും അതുപോലെ തന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ ഡെഡിക്കേഷനാണേ. CS ഉണ്ണി വല്ലാർപാടത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച്, തീർച്ചയായിട്ടും വെച്ചു തരാം. നിരഞ്ജന സുഭാഷ് തൃശ്ശൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിബു ചേർത്തലയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് നെല്ലാട് നിന്നും ജിസ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 180 എന്ന തമിഴ് ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ട് സൽമാൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഇതാ വരുന്നു അടുത്ത സോങ്.

ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങരയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാലു മണിപ്പൂവേ, സുഖമല്ലേ, ഒരു പാട്ട് വേണമല്ലോ, തരുമോ? ഞാൻ എന്തും ചോദിക്കാറുണ്ട്, പക്ഷേ തരാറില്ല. അങ്ങനെയാണ് പതിവ്. ഇന്നെന്തെങ്കിലും മാറ്റം കാണുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് മാറ്റം കണ്ടു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പാട്ട് മതി, യേശുദാസ് പാടിയതാണെങ്കിൽ ഏറെ ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റമൊക്കെ കാണും കേട്ടോ. മാഗി ജോർജ് വൈപ്പിനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരണമേ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പ്രിയ നാലുമണിപ്പൂവ്, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചു. രതിച്ചേച്ചി വരാപ്പഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വെച്ചുതരാം.

ഹായ് നാലുമണിപ്പൂവെ, എൻ്റെ പേര് സ്നേഹ, മൂവാറ്റുപുഴയാണ് വീട്. അപ്പോൾ എൻ്റെ വല്യമ്മ ശോഭനയ്ക്കും കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചുതരാലോ? ഷിനി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എറണാകുളം ജില്ലയിലുള്ള ചിറ്റൂരിൽ നിന്നാണ്. എനിക്ക് ഇന്നെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചുതരാം.

നാലുമണിപ്പൂവേ, എൻ്റെ മോളുടെ പിറന്നാളാണിന്ന്. പായിപ്രയാണ് സ്ഥലം. പേര് അഭിരാമി. പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. അപ്പം മോൾക്ക് ആശംസയൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം കേട്ടോ. അപ്പോൾ അഭിരാമിക്കുട്ടി പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. സന്തോഷമായിട്ടിരിക്കൂ. കെ ജി ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് തരുമോ? കുറേ നാളായി മെസ്സേജ് അയക്കുന്നു, ഒന്നും വായിക്കാറില്ല, നോക്കാറില്ല. പരിഭവങ്ങളും പരാതികളുമാണ് കൂടുതലും. നമുക്കൊരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് എല്ലാം ഒന്നും വായിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഈ 4:50 കാത്തിരിക്കും മെസ്സേജ് അയക്കാനായിട്ട്. എപ്പോഴും പറയാറുണ്ട്, നേരത്തെ തന്നെ മെസ്സേജ് അയച്ചാൽ നമ്മൾ നേരത്തെ തന്നെ വായിച്ചിട്ട് പാട്ടൊക്കെ കൊടുക്കുമെന്ന്. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യാനാ, 4:50 ആയാലേ മെസ്സേജ് അയക്കുള്ളൂ. ധ്രുവ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം കേൾക്കാറുണ്ട്. മുഴുവനായിട്ട് എനിക്ക് കേൾക്കാൻ സമയം കിട്ടാറില്ല, എങ്കിലും കിട്ടുന്ന സമയം കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് ഞാൻ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം മോളെ. പുത്തൻവേലികരയിൽ നിന്നും സുനിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അപ്പോൾ ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. ആളുടെ പേര് മാത്രമല്ലേ ഉള്ളൂ, ചേച്ചിയുടെ പേര് കാണാനില്ലല്ലോ. എന്തായാലും രണ്ടു പേർക്കും വിവാഹ വാർഷിക ആശംസകൾ കഴിഞ്ഞുപോയി എങ്കിലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. എൻ്റെ ഭാര്യ ശാലിനി ഷാജിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് നന്ദികുളങ്ങരയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചു തരാം. സ്മിത വൈപ്പിനിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ മക്കളായ കൃഷ്ണദേവിനും ദേവികയ്ക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. ഇനി അനന്തു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, എനിക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റിൽ ഉണ്ടായിരുന്ന ആ പാട്ട്, പഴയ സിനിമയിലാണെന്ന് അറിയാം, അന്ന സിനിമയിൽ എനിക്ക് ആ പാട്ട് വെച്ച് തരുമോ? അതിന് അത് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നെങ്കിലും വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൾ ഇതിക്ക് മുൻപൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് സങ്കടത്തിലാണ്. ഇന്നും കൂടെ മെസ്സേജ് അയക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നും പറയില്ല എന്തോ, ഇനിയും മെസ്സേജൊക്കെ അയക്കണം കേട്ടോ. നമ്മൾ മനഃപൂർവ്വം വിട്ട് കളയുന്നതല്ല, നമുക്ക് സമയം കിട്ടാതെ പോകുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം.

ഇതോടെ ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഡെഡിക്കേഷൻസ് ഒക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. പെരുമ്പളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം നാച്ചുറൽ സയൻസ് താൽക്കാലിക അധ്യാപക തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായി സ്കൂൾ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് ഇപ്പോൾ പ്രവേശനം നേടാം. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിവയാണ് കോഴ്സുകൾ. വിശദവിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484297140. നമ്പർ ഒരിക്കൽ കൂടി 0484297140.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: നാളെ രാവിലെ 7 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം, 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0477225370 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
5: ആകാശവാണി FM വാർത്തകൾ.
9: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. തൊഴിലാളികളുടെ EPFO പരിധിയിലെ പ്രതിമാസ വേതന പരിധി 15,000 നിന്ന് 25,000 ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. രാജ്യത്തെ 51,000+ ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. വെള്ള, നീല റേഷൻ

0: പീപ്പിൾസ് ഐ മൊബൈൽ ആപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും വൈദ്യുതി ഉപഭോഗം പരമാവധി നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശവുമായി മന്ത്രി കെ എ തുളസി. വനം വന്യജീവി വകുപ്പ് 2027 ഫെബ്രുവരിയിൽ നടത്തുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളത്തിന്റെ ലോഗോ മുഖ്യമന്ത്രി ബി ഡി സതീശൻ പ്രകാശനം ചെയ്തു. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 5 മണി കഴിഞ്ഞ 2:30. പ്രേക്ഷോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തൂവൽ സ്പർശം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് നയിച്ച ഗാനം ആദ്യം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം.

ആകാശദൂത് എന്ന ചിത്രത്തിന് വേണ്ടി. യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഗാനശില്പികൾ ONV കുറുപ്പ്, ഔസേപ്പച്ചൻ.

ചിത്രം സദാനന്ദൻ്റെ സമയം. യൂസഫ് അലി കേച്ചിയുടെ രചന, മോഹൻ സിതാരയുടെ സംഗീതം. ഗായകർ യേശുദാസ്, സുജാത.

യൂസഫ് അലി കേച്ചേരി മോഹൻ സിതാര കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം. ചിത്രം ദീപസ്തംഭം മഹാശര്യം. ആലാപനം ചിത്രം.

പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും ശബ്ദം പകർന്ന ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്രം വിശ്വനാഥൻ സംഗീതം പകർന്ന്, പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

ചിത്രം വാഴുന്നൂർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ. പാടിയത് MG ശ്രീകുമാറും ചിത്രയും.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നും വിലയും വിപണിയും നേടിത്തരുന്നവയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസൃതമായി മികച്ച വിളവ് ലഭിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്കെന്നും ലാഭകരമായി ചെയ്യാവുന്ന കൃഷികളിലൊന്നാണ്. ഇന്ന് നമുക്ക് പ്രധാന സുഗന്ധവ്യഞ്ജന ഇനങ്ങളിൽ ഒന്നായ മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും അതിന്റെ നടീൽ രീതികളെയും വിപണന സാധ്യതകളെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാം.

0: മഞ്ഞളിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതി ബി എസ് ആണ്. നമസ്കാരം സ്വാതി.
1: നമസ്കാരം.
0: ഏറെ ഔഷധ ഗുണവും രോഗപ്രതിരോധ ശേഷിയുമുള്ള മഞ്ഞളിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. ആമുഖമായി അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
1: തീർച്ചയായും. കുരുമുളകും ഇഞ്ചിയും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനം തന്നെയാണ് മഞ്ഞൾ. ഏകദേശം ഇന്ത്യയിൽ ശരാശരി 130,000 ഹെക്ടറോളം കൃഷിസ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. മഞ്ഞൾ കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. സൗന്ദര്യവർദ്ധക വസ്തുവായും വസ്ത്രങ്ങൾക്ക് വർണ്ണം നൽകുന്ന ഒരു വസ്തുവായും ഔഷധ സസ്യമായും ഒക്കെ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നവയാണ്. കേരളീയരുടെ അടുക്കളയിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. കറികൾക്ക് നിറവും രുചിയും പകരുന്നതോടൊപ്പം ആരോഗ്യത്തിനും മഞ്ഞൾ ഗുണം ചെയ്യുന്നുണ്ട്. മഞ്ഞളിലെ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. വീട്ടിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ ഉപയോഗിച്ച് ശുദ്ധമായ മഞ്ഞൾ പൊടി തയ്യാറാക്കാനും അത് വിപണിയിൽ വളരെ ലാഭം കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നവയാണ്. കൂടാതെ അത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ ഉപയോഗിക്കാവുന്നതുമാണ്.
0: ഇപ്പൊ മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ മഞ്ഞൾ എങ്ങനെയാണ് നടുന്നത്, അതിന്റെ നടീൽ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
1: പൊതുവെ ആദ്യത്തെ വേനൽമഴ കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ മാസമാണ് മഞ്ഞൾ നടുന്നതിന് ഏറ്റവും അനുയോജ്യം. കീടരോഗബാധയില്ലാത്തതും ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതുമായ വിത്താണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സാധാരണ കർഷകരിൽ നിന്നുമുള്ള വിത്തും നടീലിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കിട്ടുന്ന വിത്തിൽ മാലകൾ കുറവാണെങ്കിൽ നനഞ്ഞ വൈക്കോൽ കൊണ്ട് മൂടി നല്ലവണ്ണം മുളപ്പിച്ചെടുത്തതിനു ശേഷം നടുന്നതായിരിക്കും നല്ലത്. 1 മീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ ഉയരത്തിലും സൗകര്യപ്രദമായ നീളത്തിലും നമുക്ക് വാരങ്ങൾ തയ്യാറാക്കാം. വാരങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് 1.5 മീറ്റർ നീളമെങ്കിലും അകലം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നീർവാർച്ചയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. ഏകദേശം 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാരം നടാൻ 750 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ നടീൽ വസ്തു നമുക്ക് വേണ്ടിവരും. ഹെക്ടർ 1-ന് 40 ടൺ എന്ന തോതിലാണ് കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമ്മൾ അടിവളമായി ചേർത്ത് കൊടുക്കേണ്ടത്. എടുത്ത വാരങ്ങളിൽ 25x25 സെന്റിമീറ്റർ അകലത്തിൽ ചെറുകുഴികൾ എടുത്ത് മഞ്ഞൾ വിത്ത് നടണം. നടുന്ന സമയത്ത് 25 ഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് ഓരോ കുഴിയിലും ഇട്ട ശേഷം മണ്ണുമായി നമുക്ക് കൂട്ടിക്കലർത്തണം. അതിനുശേഷം വിത്ത് നമുക്ക് കുഴിയിൽ നടാം. നല്ലതുപോലെ അഴുകിയ കാലിവെള്ളത്തിലോ കമ്പോസ്റ്റിലോ 1 ടണ്ണിന് 1 കിലോഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ കലർത്തിയതിനു ശേഷം 10 ഗ്രാം തോതിൽ ഓരോ കുഴിയിലും ഇട്ടതിനു ശേഷം കുഴി മൂടണം.
0: ഏതൊരു വിളയുടെയും വളർച്ചയുടെയും വിളവിന്റെയും അടിസ്ഥാനം അതിന്റെ വളപ്രയോഗമാണ്. ഇപ്പൊ മഞ്ഞളിന്റെ നടീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, തുടർന്നുള്ള വളപ്രയോഗം എങ്ങനെയാണ്?
1: മഞ്ഞൾ നട്ടതിനു ശേഷം ഹെക്ടർ 1-ന് 40 ടൺ എന്ന തോതിൽ കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമുക്ക് അടിവളമായി ചേർത്ത് കൊടുക്കാം. നട്ട ഉടനെ തന്നെ 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ പച്ചിലയോ കരിയിലോ ഉപയോഗിച്ച് നമുക്ക് വാരങ്ങളിൽ പുതയിടാം. മഴ സമയത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനും പുതയിടുന്നത് സഹായിക്കും. 50 ദിവസത്തിന് ശേഷം 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ വീണ്ടും പുതയിടണം. ഓരോ പുതയിടലിന് ശേഷവും വാരങ്ങളിൽ ചാണകക്കുഴമ്പ് ഒഴിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും പോഷകലഭ്യത കൂടുകയും ചെയ്യും. കളകൾ വരുന്നതനുസരിച്ച് അവ നീക്കം ചെയ്യാം. അങ്ങനെ നീക്കം ചെയ്ത കളകളെ നമുക്ക് പുതയിടലിനായും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ജൈവകൃഷി അവലംബിക്കുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല.
0: ഈ മഞ്ഞൾ നട്ട് എത്ര മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ വിളവെടുപ്പ്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: നടുന്ന ഇനമനുസരിച്ചാണ് മഞ്ഞളിന്റെ വിളവെടുപ്പ്. ഇനമനുസരിച്ച് നമുക്ക് 7 മുതൽ 9 മാസം വരെയുള്ള കാലയളവിൽ മഞ്ഞൾ വിളവെടുക്കാം. ഇലകളും തണ്ടുകളും കരിഞ്ഞുണങ്ങിയാൽ മഞ്ഞൾ നമ്മൾക്ക് പറിച്ചെടുക്കാം. വിളവെടുത്ത ശേഷം മണ്ണും വേരും നീക്കി മഞ്ഞൾ സംഭരിച്ചു വെക്കാവുന്നതാണ്.
0: ഇപ്പൊ മഞ്ഞളിന്റെ നടീലും വളപ്രയോഗമൊക്കെ പറഞ്ഞല്ലോ, മഞ്ഞൾ നടുന്നതിനുള്ള മേൽത്തരം വിത്തുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് നടാൻ അനുയോജ്യമായിട്ടുള്ളത്?
1: കേരള കാർഷിക സർവകലാശാലയും ISR പ്രാദേശികമായി പുറത്തിറക്കിയ ചില വിത്തിനങ്ങളും നമുക്ക് ലഭ്യമാണ്. അവയിൽ ചിലതാണ് സുവർണ, സുഗുണ, പ്രതിഭ, സുദർശന, പ്രഭ, ആലപ്പി സുപ്രീം, കേദാരം, രംഗ, രശ്മി തുടങ്ങിയവ. ഇതുകൂടാതെ നമുക്ക് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന മുന്തിയനം വിത്തുകളും ഉപയോഗിക്കാവുന്നതാണ്.
0: അപ്പോൾ ഈ നടീൽ വസ്തുക്കൾ കർഷകർക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്?
1: കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും സർക്കാർ അംഗീകൃതമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും വിവിധ ഫാമുകളിലും നമുക്ക് ഈ മുന്തിയനം വിത്തുകൾ ലഭിക്കുന്നതാണ്.
0: ഇപ്പൊ മഞ്ഞൾ കൃഷി നടത്തുന്ന ഒരു ചെറുകിട കർഷകൻ മഞ്ഞൾ വിളവെടുത്തു കഴിഞ്ഞാൽ സംസ്കരണം നടത്തിയല്ലേ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സംസ്കരണ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?

0: മഞ്ഞൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ യാതൊരു രാസവസ്തുക്കളും ചേർക്കാൻ പാടില്ല. ശുദ്ധജലമാണ് മഞ്ഞൾ തിളപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. ചെമ്പോ നാഗത്തകിടോ കൊണ്ടുള്ള പാത്രമോ മൺപാത്രമോ മഞ്ഞൾ തിളപ്പിക്കാനായി നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞൾ മൂടുന്നതുവരെ വെള്ളമൊഴിച്ച് 45 മുതൽ 60 മിനിറ്റ് നേരം തിളപ്പിക്കണം. മഞ്ഞൾ പറിച്ചെടുത്ത ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വാട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ വേവിച്ചെടുത്ത മഞ്ഞൾ 5 മുതൽ 7 സെന്റിമീറ്റർ കനത്തിൽ സിമന്റ് തറയിൽ നിരത്തി വെയിലത്തുണക്കി എടുക്കണം. രാത്രി സമയമാവുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾ കൂനകൂട്ടി വെക്കണം. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞൾ ഉണങ്ങിക്കിട്ടും. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മഞ്ഞൾ പരുപരുത്തതും നിറം കുറഞ്ഞതുമായിരിക്കും. യന്ത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ അവയെ മിനുസപ്പെടുത്തിയെടുക്കാവുന്നതാണ്. മഞ്ഞൾ സംസ്കരിക്കുന്ന സമയത്ത് അവ വെയിലത്തുണക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ നമുക്കവയെ ഡ്രയർ വഴി ഉണക്കിയാൽ ഗുണമേന്മയുള്ള മഞ്ഞൾ ലഭിക്കുന്നതാണ്. 10 കിലോഗ്രാം പച്ചമഞ്ഞൾ സംസ്കരിക്കുമ്പോൾ ഏതാണ്ട് 2-2.5 കിലോഗ്രാം മഞ്ഞളാണ് നമുക്ക് ലഭിക്കുന്നത്.
1: പൊതുവേ ഈ മഞ്ഞൾ കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണോ?
0: തീർച്ചയായും ലാഭകരം തന്നെയാണ്. മഞ്ഞൾ നേരിട്ട് വിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് സംസ്കരിച്ച് മഞ്ഞൾ പൊടിയായി വിപണിയിൽ എത്തിക്കുന്നതാണ് കർഷകർക്ക് ലാഭകരം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാഭം ഇരട്ടിയിലധികമാണ്.
1: നാം നിത്യേന ഉപയോഗിക്കുന്ന മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും നടീലിനെയും സംസ്കരണത്തെയും കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നേരം ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞതെന്ന് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതിക്ക് നന്ദി. ഞാറ്റുവേലയിൽ ഇനി
2: പഴമൊഴിച്ചെപ്പ്.
1: പഴമൊഴിച്ചെപ്പിൽ ഇന്ന് തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
3: ഏതോ ശുദ്ധ ഗ്രാമീണനായ ഒരു പഴവന്റെ മനസ്സിൽ ഉരുവം കൊണ്ട അർത്ഥസമ്പുഷ്ടവും അതേസമയം കൃഷിയോടും ഭക്ഷണത്തോടും അലിഞ്ഞു ചേർന്നതുമായ ഒരു നാട്ടുപഴമൊഴിയാണിത്. തവിടും ചക്കരയും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പമെന്ന രുചിദായകവും പോഷകപ്രധാനവുമായ ഒരു പലഹാരത്തെ നടുവിൽ നിർത്തിയാണ് ഈ പഴമൊഴി സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്പുകുമ്പളത്തും വില്ലി ചേപ്പാട്ടും എയ്യാനുള്ളവൻ അയ്യന്തോളും എന്ന പഴഞ്ചൊല്ലിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ചൊല്ലാണിത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാവുകയും അത് സമയത്ത് നടക്കാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നത്. ഒന്നൊത്തുവരുമ്പോൾ മറ്റൊന്നൊക്കാതെ വരിക എന്ന് സാരം. ഉരലിൽ നെല്ലുകുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ തവിട് നമുക്ക് വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് ചുവന്ന അരിയുള്ള പഴയ നാടൻ നെല്ലിനങ്ങളുടെ തവിടിന് സവിശേഷമായ നിറവും മണവും രുചിയുമാണുള്ളത്. മാത്രമല്ല ഈ തവിട് ഏറെ പോഷക സമ്പുഷ്ടവുമാണ്. ധാതുക്കളാലും ജീവകങ്ങളാലും വളരെയേറെ സമ്പന്നം. ഇതിൽ നിന്നാണ് ഔഷധ സമാനമായ തവിടെണ്ണ നിർമ്മിച്ചെടുക്കുന്നതും. സ്മൃതിഗന്ധികൾ പൂക്കുന്ന ബാല്യകാലത്തിൻ്റെ രുചിപ്പെരുമയിൽ ഈ തവിടും ചക്കര അഥവാ കരിപ്പെട്ടിയും ലേശം തേങ്ങാ ചിരകിയതും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പം കഴിച്ചത് ഇന്നും നാവിൻ തുമ്പിലെ പകരം വയ്ക്കാനില്ലാത്ത സ്വാദായി ബാക്കി നിൽക്കുകയാണ്. ഈ തവിടപ്പമാണ് ഇവിടെ പഴമൊഴിയിലെ പരാമർശവും. നാടൻ നെല്ലിൻ്റെ തവിട് കിട്ടുമ്പോൾ ചക്കര അഥവാ കരിപ്പെട്ടി ഉണ്ടാകില്ല. ഇത് രണ്ടും കൂടി ഒത്തുവരുമ്പോൾ അത് യഥാവിധി ഉപയോഗപ്പെടുത്തി തവിടപ്പം ഉണ്ടാക്കി കഴിക്കുവാൻ ആളുണ്ടാകില്ല. തവിടും ചക്കരയും എന്നത് പ്രതീകങ്ങളായി മാത്രം കണ്ടാൽ മതി. നമ്മുടെ നിത്യജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങളോട് ചേർത്തു വയ്ക്കാവുന്ന ഇങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. കൃഷിയുടെ കാര്യത്തിലും ഏറെ പ്രസക്തമാണ് ഈ പഴമൊഴി. ഏതൊരു കൃഷിയുടെ കാര്യത്തിലും ആദ്യം വേണ്ടത് 3 മായാണ്: മണ്ണ്, മനസ്സ്, മനോഭാവം. ഇത് 3 ഉണ്ടാവുക എന്നതാണ് കൃഷിയോട് മമതയുള്ള ഏതൊരാൾക്കും ആദ്യം ഉണ്ടാവേണ്ടത്. ആവശ്യത്തിന് കൃഷിയോഗ്യമായ സ്ഥലമുണ്ട്, ജലസേചന സൗകര്യമുണ്ട്, വിൽപ്പനയ്ക്കുള്ള സംവിധാനവുമുണ്ട്. എല്ലാമുണ്ടെങ്കിലും മണ്ണിലേക്കിറങ്ങുവാനുള്ള മനസ്സും ഒരു തൈ നട്ടുനനച്ചു വളർത്തുവാനുള്ള മനോഭാവവുമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? മലയാളി സമൂഹത്തിന് കൃഷിയോട് ഹൃദയപക്ഷം ചേർന്ന താല്പര്യമുണ്ടെങ്കിലേ ഏത് കാർഷിക പദ്ധതിയും മണ്ണിൽ വേരൂടും. എന്നാൽ അധ്വാനിക്കുവാനും മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുവാനും മനസ്സും മനോഭാവവുമുള്ള ഒരാളിനെ സംബന്ധിച്ച് സ്വന്തമായി കൃഷി ചെയ്യുവാൻ ഭൂമിയില്ലാത്ത അവസ്ഥയുണ്ടായാലോ? അപ്പോഴും ഈ പഴഞ്ചൊല്ല് പ്രസക്തം തന്നെ. എല്ലാം കൂടി ഒത്തുവന്നാലേ വിചാരിക്കുന്ന രീതിയിൽ ഏതൊരു കാര്യവും നടക്കൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പഴമൊഴിയുടെ സാരാംശം. അരി നാഴിയേ ഉള്ളെങ്കിലും അടുപ്പുകല്ല് മൂന്നു വേണം എന്ന പ്രയോഗവും ഇതിനോട് ചേർത്ത് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. പോയ കാലത്തിൻ്റെ ഗ്രാമീണ ശാലീനതയുള്ള ഹൃദ്യവും സരളവും താളാത്മകവുമായ ഇത്തരം പഴമൊഴികൾ നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് ഏറെക്കുറെ അന്യമാവുകയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പഴമൊഴികൾ കേൾക്കാനുള്ള സാധ്യതയും നന്നേ കുറഞ്ഞിരിക്കുന്നു. ഈ പഴമൊഴികളുടെയൊക്കെ വേരുതേടിപ്പോയാൽ ഈ വിധ പഴമൊഴികളുടെയൊക്കെ ഞാറ്റടി കൃഷിയും കൃഷിയോട് ചേർന്ന ജീവിതവുമായിരുന്നു എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും മുന്നൊരുക്കങ്ങളും വിലയിരുത്തലും അവശ്യം ആവശ്യമാണെന്ന ഉദ്ബോധനം കൂടിയാണ് ഈ പഴമൊഴി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. മുൻകൂട്ടിയുള്ള ആലോചനയും ആസൂത്രണവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ പ്രവർത്തികളാകട്ടെ അതിനതിൻ്റെതായ അപാകതകൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും ഈ പഴഞ്ചൊല്ല് നമ്മളോട് പറയുന്നുണ്ട്. ഈ പഴമൊഴിയെ കൂടുതൽ ഹൃദ്യമാക്കുന്നത് ഇതിൻ്റെ പദവിന്യാസവും പ്രാസവും തന്നെയാണ്. മനോഹരമായ ഒരു കവിതാശകലം പോലെ ബിംബസൃഷ്ടിയിലൂടെയും ഏതൊരാളിൻ്റെയും മനസ്സിൽ അർത്ഥതലങ്ങളേറെയുള്ള ഈ പഴമൊഴി മായാതെ മറയാതെ നിൽക്കും.
1: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത്, തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് ഞാറ്റുവേല. സ്പോൺസേഡ് പരിപാടി സമാപിച്ചു.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക്

സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത

0: പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1-നും 2021 ജൂൺ 30-നും ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1-നും 2020 സെപ്റ്റംബർ 30-നും ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
4: This is Akashvani, the news read by Valsa Williams. The Union Cabinet has approved the increase in the wage ceiling for mandatory coverage under the Employees Provident Fund organization from 15,000 rupees to 25,000 rupees per month. Information and Broadcasting Minister Ashwini Vaishnav made the announcement while addressing the media after the cabinet meeting in New Delhi today. He said the revised wage ceiling will come into effect from Vishwakarma Jayanti tomorrow.
5: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat Sarkar ka ispe estimated government expenditure rahega about 11,339 crore rupees every year.
4: The government has introduced an exemption from the requirement of registration cum membership certificate or certificate of registration for small value export consignments up to 3 lakh rupees. The Ministry of Commerce and Industry said the measure is aimed at reducing the compliance burden for new and small exporters and facilitating exports through postal, courier and other emerging channels. The government has declared Pakistan-based Shahzad Bhatti Network as a terrorist organization under the Unlawful Activities Prevention Act. The terrorist group is involved in smuggling of arms, explosives and narcotics across borders, apart from inciting youth and petty criminals into terrorism. The Union Home Ministry has issued a gazette notification in this regard. The ministry said the decision was taken in keeping with Prime Minister Narendra Modi's vision

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 33 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, പശുപരിപാലനം. പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, കാതോരം കാഴ്ച. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30

0: ഈവനിംഗ് മെലഡി 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS കൃഷ്ണകുമാർ. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 സ്പോൺസേഡ് പരിപാടി പോ പ്രാ, തുടർന്ന് മഹിതം മലയാളം. ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 7:35 FM ഡയറി തുടരും. സമകാലികം, മൂലംപള്ളിയിൽ ആശ്വാസമെത്തിയോ. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, പെരുവനം കുട്ടന്മാരാർ പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. തുടർന്ന് 10:15 FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സോപാന സംഗീതം, കൊട്ടാരം സജിത് മാരാർ അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.

0: രാവിലെ 10:30
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 3 മണിക്ക് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മൂലമ്പിള്ളിയിൽ ആശ്വാസമെത്തിയോ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതികൾ, വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോൺ റിജിനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പോപ്ര.
2: ഒൻപത് മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 നാടകം, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഇന്ന് കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് കാവാലം ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൗൺസിലർ നിയമനത്തിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗിൽ പരിചയസമ്പന്നരുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ പൂരിപ്പിച്ച അപേക്ഷ, ജാതി സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 24 രാവിലെ 11 എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0484-242-2256. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0484-242-2256.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ?

0: എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഈ മാസം 24 രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് പകർപ്പുകളുമായി പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 04 868 23 2650 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ വീണ്ടും 04 868 23 2650. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ്, യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ്, യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്കായി 9495 999 682 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495 999 682.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29 രാവിലെ 11 മണിക്ക് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും, സ്വാതന്ത്ര്യസമരവും പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. സെപ്റ്റംബർ 25 മുമ്പ്, അതായത് ഈ മാസം 25 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9746 14 81 87. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9746 14 81 87. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. ഇ പി എഫ് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ ഇ പി എഫ് പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ ഇ പി എഫ് പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat Sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.

0: സൗദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടു കൂടി പ്രോജക്ടുകൾ.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമികണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി 1 നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC

0: ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22 മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയിറ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമാധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീനാ സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി സി എം എഫ് ആർ ഐയുടെ പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ സി എം എഫ് ആർ ഐ എൻസെ എന്ന നാമകരണം ചെയ്തു. സി എം എഫ് ആർ ഐയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 112,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഇ പി എഫ് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാസങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കിങ്ങിണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

ചിത്രം ഭക്തഹനുമാൻ. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ചിട്ടപ്പെടുത്തിയത് വി. ദക്ഷിണാമൂർത്തി. ഗായിക വാണി ജയറാം.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴയ്ക്കും ലക്ഷദ്വീപിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 59 സെക്കൻഡ്.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ പശു വളർത്തലിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ. ഈ പശുപരിപാലനം ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് എത്ര നാളായിപ്പോ?
6: ഞാൻ ഒരു 25-30 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ട്, സ്വന്തമായിട്ട് തുടങ്ങിയിട്ട്. ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഓരോ വർഷം ഓരോ പശുക്കളായി ഇങ്ങനെ കൂടി വന്ന് ഇപ്പൊ ഏകദേശം ഒരു 15 പശു അടുക്കേണ്ട്. അതില് 4-5 പശുക്കള് ചെനയിൽ നിക്കണ്, ബാക്കിയുള്ള തന്നെ കറക്കണ്. 3-4 കിടാക്കള് കിടാരികളുണ്ട്. ആ നിലക്ക് പോവുകയാണ് ഇപ്പം. ഇപ്പൊ പിന്നെ ചൂടിന്റെ ഒരു പ്രശ്നം കൂടി വരണുണ്ട് ഞങ്ങക്ക്. പശുവിന്റെ ചാണകത്തിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ചാണകം നമുക്ക് കളയാനും അല്ലെങ്കിൽ ഉണക്കി കുറെയൊക്കെ കൊടുക്കും. ഉണക്കി കൊടുത്താലും നമ്മൾ മുഴുവനും വർഷക്കാലത്ത് ഉണക്കാൻ സാധിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടി ഒരു സൗകര്യം സർക്കാരിൽ നിന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഒരു ഉപകാരം കൂടി ഞങ്ങൾക്ക് പെടും. 3:30 മണിക്ക് എഴുന്നേക്കും. 3:30 മണിക്ക് എഴുന്നേറ്റാല് ഒരു 7 മണി വരെ അതുങ്ങളുടെ പറമ്പിലൊക്കെ കുറച്ച് പശുക്കളെയൊക്കെ പറമ്പിൽ കൊണ്ടേ കെട്ടും. പറമ്പിൽ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ ഞാൻ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അടുക്കള പണികളൊക്കെ കുറച്ചങ്ങാണ്ട് തീർത്തു വെക്കും. അപ്പോഴൊക്കെ ഏകദേശം ഒരു 10-10:30 ആകുമ്പോഴേക്കും വീണ്ടും പശുക്കളെയൊക്കെ പറമ്പിൽ നിന്ന് അയച്ചുകൊണ്ട് വന്ന് കറക്കാനായിട്ട് കറവക്കാരനോടെ എത്തും. 12 മണിക്ക് പുള്ളി കറക്റ്റാണ്, കറവക്കാരൻ കറക്റ്റാണ് നമുക്ക്. അതാണ് ഏറ്റവും വലിയ ഗുണം. അത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറച്ച് സമയമൊക്കെ വീണ്ടും പണിയിൽ അടുക്കളയിലെ പണിയും പുറത്തു പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ഇന്ന് വരെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്.
5: ഓക്കെ ചേച്ചി, അപ്പൊ ഇതിന്റെ ഒരു തീറ്റക്രമം ഒക്കെ ഒന്ന് പറയാമോ? പച്ചപ്പുല്ല്, വൈക്കോല്, അതുപോലെ സാന്ദ്രീകൃത തീറ്റകള്, ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ്?
6: പച്ചപ്പുല്ല് ഇവിടെ ചേട്ടൻ പോയി അരിഞ്ഞുകൊണ്ട് വരും കുറച്ച്. പിന്നെ വൈക്കോല് കുറെ ഡയറിയിൽ നിന്ന് സബ്സിഡി നിരക്കി കിട്ടും. പിന്നെ നമ്മ കാശ് കൊടുത്ത് പോരാതെ വന്നതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്യും. തീറ്റ വീട്ടിൽ കാലിത്തീറ്റ ഡയറിയിൽ നിന്ന് നമ്മൾ പാലടക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ കാലിത്തീറ്റ എടുക്കും. തവിട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഡയറിയിൽ നിന്ന് തന്നെ സിറപ്പുകളും ധാതുലവണ മിശ്രിതങ്ങളും ഒക്കെ ഡയറിയിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കിട്ടണത് കൊണ്ടാണ് നമുക്ക് ഈ നല്ല നിന്ന് പോകാൻ പറ്റണത്. പിന്നെ മൃഗാസ്പത്രിയിലെ സേവനങ്ങൾ നല്ലോണം കിട്ടണുണ്ട്. നല്ല ആസ്പത്രി ജീവനക്കാരാണ് അവിടെ ഉള്ളത്. നമ്മൾ ചെന്നില്ലെങ്കിൽ പോലും ഒരു മരുന്നിനായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ പശുക്കൾക്കൊന്നും മരുന്നൊന്നും വരണില്ലല്ലോ. ഞങ്ങൾ എത്തിച്ചേര ഡോക്ടർമാരും നല്ല രീതിയിലുള്ള ഡോക്ടറിന്റെ സേവനം ഒക്കെ അഷ്കാർ ഡോക്ടറിന് പ്രത്യേകിച്ച് വരണം. കാരണം പുള്ളി എത്ര തിരക്കാണെങ്കിലും രാത്രിയൊക്കെ വന്നിട്ട് നമുക്ക് ചെയ്തു തരും. എത്ര പശുക്കളെ നോക്കണുണ്ടെങ്കിലും ഡോക്ടർ ഇവിടെ വന്ന് സേവനങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. ഇപ്പോഴും വന്ന് പോയി പുള്ളി. പിന്നെ ഞങ്ങൾക്കൊരു ആവശ്യം പറയാനുള്ളതെന്ന് പറയണത്, ഈ ചത്തു പോകുന്ന പശുക്കൾ, അതായത് ഈ വൈപ്പിംഗ് കരയിൽ മൊത്തത്തിൽ ചിലപ്പോ വലിയ വലിയ കർഷകരൊന്നും അല്ലായിരിക്കും. സാധാരണ ഉള്ളത് 5 സെന്റ് 10 സെന്റ് ഒക്കെ ഉള്ള കർഷകരുണ്ടാവും. അവർക്കായിട്ട് ഈ ചത്തു പോകുന്ന പശുക്കളെ അത് സംസ്കരിക്കാൻ, അതായത് കുഴിച്ചിടാതെ മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് കുഴിച്ചിടാൻ സാധിക്കാത്തൊരവസ്ഥ തന്നെയാ. അങ്ങനെയൊക്കെ വരുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകേണ്ട വരും. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു സൗകര്യം കൂടി സർക്കാരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ പശുക്കളെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഒരു പക്ഷേ.
5: അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക?
6: ഇപ്പൊ ചെയ്യുന്നത് കുഴിച്ചിടലാണ്. അവര് അതിനായിട്ടുള്ള 3-4 ആൾക്കാരും അതിന് നോക്കുന്നൊരു പൈസയും ചെലവുണ്ട്. അവർക്ക് വേണ്ടുന്ന പൈസ കൂലിയൊക്കെ കൊടുത്തു വരുമ്പോ ഒരു 5,000-6,000-7,000 രൂപയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ചെലവാക്കാറുണ്ട്. നമ്മുടെ പശു നഷ്ടപ്പെടുന്നത് കൂടാതെ അതിനെ കുഴിച്ചിടുന്ന പരിപാടി കൂടി വരുമ്പോ പൈസ അങ്ങനെ നമുക്ക് നഷ്ടം നമ്മ പിന്നെ ലാഭം നഷ്ടമൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. സർക്കാരിൽ നിന്ന് അതൊരു മെഷീനെ ഇപ്പൊ നമ്മള് മനുഷ്യര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനാ അറിയുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ.
5: നമുക്ക് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
6: ഉണ്ട്. അഞ്ചു പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, സർക്കാരിൽ നിന്നുള്ള ഇൻഷുറൻസ് ഉണ്ട്.
5: പശുവിനെ നമ്മള് നേരിട്ട് വാങ്ങുന്നതാണോ അതോ?
6: പശുവിനെ നമ്മളിപ്പം വാങ്ങിക്കുന്ന പറയണത്, ശരിക്കും പശുവിനെ വാങ്ങിക്കുന്നതിൽ ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾ വളർത്തിയിട്ട് അതുങ്ങളെ വലുതാക്കി അറ്റങ്ങൾക്ക് വേണ്ട തീറ്റ നല്ല പാലൊക്കെ കൊടുത്തിട്ട് നല്ല കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ അതിനെ നിർത്തി പ്രസവിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് അങ്ങനത്തെ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ചെന പിടിക്കാത്തൊരവസ്ഥ വന്നതിന്റെ പേരില് പശുക്കളെ വാങ്ങിക്കേണ്ട വന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്ക് തലത്തിൽ നിന്നൊക്കെ രണ്ട് പശുവിനെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇതില് 60,000 രൂപയുടെ സബ്സിഡി കിട്ടി. ആ നിരക്കും രണ്ട് പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് പോയി വാങ്ങിച്ച് അങ്ങനെ ഒക്കെ പോകണ്.
5: ഇവിടെ ഉള്ളതൊക്കെ ഏതിനം പശുക്കളാ?
6: HFന്റെ ക്രോസ് ഉണ്ട് 1-2 എണ്ണം, പിന്നെ ജേഴ്സിയാണ് കൂടുതലുള്ളത്.
5: കിടാക്കളും കിടാരികളും ഒക്കെ?
6: കിടാക്കള് 4 കിടാക്കള് 5 കിടാക്കളുണ്ട്, കിടാരികളുണ്ട് 2 എണ്ണം.
5: ഈ പശുക്കളില് മതിലക്ഷണം കണ്ടു തുടങ്ങിയ പിന്നെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ?
6: നമ്മൾ

0: കൂത്താനായിട്ട് ആദ്യത്തെ ഒരു മതി വിട്ടതിന് ശേഷം രണ്ടാമത്തെ മതിയിലെ കിണക്ക് കുത്തുള്ളൂ. പിന്നെ അത് ഒരു 5 മാസക്കാലം സാധാ തീറ്റ കൊടുത്ത് 6ാം മാസം തുടങ്ങി തീറ്റ കൂട്ടി, 1/2 കിലോ വെച്ച് കൂട്ടി 9 മാസം വരെ അങ്ങനെ 1/2 കിലോ കൂട്ടിയായിട്ട് കൊടുക്കും. ഇഞ്ചക്ഷൻ ആശുപത്രി ചെന്ന് പറയുമ്പോ ഒരു ചെനക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യും. ചെന പിടിക്കാനാണ് ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്.
1: ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനൊക്കെ പ്രത്യേക സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ആ അതിന് മതിലക്ഷണം നമുക്ക് 17 ദിവസം തുടങ്ങി 21 ദിവസം വരെ കാണും. അപ്പൊ ഇതിന്റെ ഇടയില് മതിലക്ഷണം കാണിക്കുമ്പോ ഡോക്ടറോട് പറഞ്ഞാല് അത് ചെയ്യാതെ പിന്നെ വെയിൽ കൊള്ളാതെ നോക്കാൻ പറയും. ഡോക്ടർ നനച്ച് കൊടുക്കാൻ പറയും. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ പശുക്കളെയൊക്കെ നനച്ച് ചൂട് കുറച്ച് കുറഞ്ഞിട്ടാല് ചെന പിടിക്കാൻ ഇത്തിരി കൂടി സാധ്യത ഉണ്ടെന്ന് പറയും.
1: ഈ പശുക്കൾക്കൊക്കെ ഈ പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രത്യേക പരിചരണം അങ്ങനെ നൽകാറുണ്ടോ?
0: നാടൻ പരിചരണം എന്നുള്ള മീനെണ്ണ മേടിച്ചു കൊടുക്കും, കോഴിമുട്ട അങ്ങനെ കൊടുക്കും. പിന്നെ കാൽസ്യം പൗഡർ, ചെന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാറില്ല. 9 മാസമൊക്കെ ആണെങ്കിൽ അത് കാൽസ്യം പൗഡർ കൊടുക്കൂല. പിന്നെ സോഡാപ്പൊടി, ഉപ്പ് ആ നിലക്കൊക്കെ കുറച്ച് കൊടുക്കും.
1: കുട്ടി ആയതിനു ശേഷം എത്ര നാള് കഴിഞ്ഞാ പാലൊക്കെ എടുക്കുന്നതൊക്കെ?
0: കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നമ്മക്ക് കറന്ന് എടുക്കും. കുഞ്ഞിന് ആവശ്യമുള്ള പാല് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കറന്ന് കളയും. 10-12 ദിവസം കഴിഞ്ഞാൽ പാല് എടുത്ത് നമ്മ പിന്നെ ഡയറിയിൽ കൊടുക്കും. അത് പിന്നെ കുഞ്ഞിന് ഒരു 1.5 മാസം 2 മാസത്തോളം കുഞ്ഞിന് പാല്, ഒരു കാമ്പിലെ പാല് കുഞ്ഞിനായിട്ട് കൊടുക്കും. കുഞ്ഞിന് അങ്ങനെ കിട്ടിയാൽ മാത്രമേ കുഞ്ഞ് നല്ല രീതിയിൽ പോരുള്ളൂ. പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ എന്ന് പറയുന്നത് പാല് കുറവൊക്കെ ആകുമ്പോൾ ചിലപ്പോ ഇത്തിരി കുഞ്ഞിനെയൊക്കെ പിടിക്കും. അപ്പൊ ആ കുഞ്ഞിന് നമുക്ക് കൊണ്ടുപോയിട്ട് കിട്ടയില്ല ഒരു കുഞ്ഞൊക്കെ ആണെങ്കിൽ.
1: ഈ കുഞ്ഞുങ്ങളുടെ പരിചരണത്തിന് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ?
0: കുഞ്ഞുങ്ങളെ ശരിക്കും 20 ദിവസം എത്തുമ്പോ അതിന് വിരമരുന്ന് കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട്. പിന്നെ പ്രസവിച്ച ഉടനെ അതിന്റെ പൊക്കിൽ കൂടി കഴുകി നല്ലോണം കെട്ടി അതിന്റെ ഒരു മരുന്നൊക്കെ അടിച്ച്. പൊക്കിൽ കൂടിയാണ് ഏറ്റവും ആദ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിനെ പിന്നെ മഴവെള്ളം കൊള്ളാതെയും വെയിലും കൊള്ളാതെ അതിനെ ശ്രദ്ധിച്ച് ഒരു 1.5 മാസത്തോളം അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കുഞ്ഞിനായിട്ട് കിട്ടും. 4 ലിറ്റർ പാലെങ്കിലും അതിനെ കുടിപ്പിക്കണമെന്നാണ് ഡോക്ടർമാർ പറയണേ. 3 ലിറ്ററൊക്കെ ഞാൻ കൊടുക്കാറ്.
1: അതിന് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങുന്നതൊക്കെ എപ്പോഴൊക്കെയാ?
0: ഭക്ഷണം കൊടുത്തു തുടങ്ങണവരെ 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത്തിരി ശരി, ഒരു 50 ഗ്രാം ഒക്കെ വെച്ച് കൊടുക്കും. പിന്നെ തിന്നാൻ തുടങ്ങി തീറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊക്കെ കൂട്ടി കൊടുക്കും.
1: ഈ പച്ചപ്പുല്ലൊക്കെ സ്റ്റാർട്ടിങ്ങി കൊടുക്കാറുണ്ടോ?
0: ഇവ ഇത്തിരി വൈക്കോലൊക്കെയാണ് ആദ്യം കൊടുത്തു തുടങ്ങുന്നത്. ആ പച്ചപ്പുല്ല് വേറെ കൊടുക്കും, അത്ര പെട്ടെന്ന് അങ്ങോട്ട് പച്ചപ്പുല്ല് കൊടുക്കാറില്ല. ഇത്തിരി കഞ്ഞിന്റെ അവിടെ ഇട്ട് കൊടുക്കും.
1: ഇവിടെ തൊഴുത്തൊക്കെ എങ്ങനെയാണ്, അതിന്റെ ക്രമീകരണം ഒക്കെ എങ്ങനെയാ?
0: തൊഴുത്ത് ഇപ്പൊ നല്ല രീതിയിലല്ല, എന്നാ തീരെ മോശമല്ലാത്ത രീതിയിൽ പോണു. മാറ്റ് ഉള്ള കാരണം പശുക്കള് തന്നെ വീഴാതെയൊക്കെ നോക്കാൻ പറ്റും. ഫാനുണ്ട്, വെള്ളം അടിക്കണ ഒരു ഇതുണ്ടല്ലോ സ്പ്രേ ചെയ്ത, അത് വെച്ച് ഇടക്കിടക്ക്. പിന്നെ ഓസ് വെച്ചും ഇടക്ക് നല്ല ചൂട് വരുമ്പോ ഓസ് വെച്ചും നനച്ചു കൊടുക്കും.
1: ഇവിടെ കൂടുതൽ സമയവും പശുക്കളെ തൊഴുത്തിൽ നിർത്താറില്ല അല്ലെ?
0: ഞാനിപ്പോ ഈ ചാണകത്തിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുള്ളതിന്റെ പേരിൽ, ചാണകം നമുക്ക് ഉണക്കി കൊടുക്കാനുള്ള സൗകര്യം കുറവുള്ളതിന്റെ പേരില് പശുക്കളെ രാവിലെ പറമ്പില് അടുത്ത് കുറച്ച് പറമ്പൊക്കെ ഉണ്ട്, ആരുടെയെങ്കിലുമൊക്കെ പറമ്പിലൊക്കെ കുറെ കൊണ്ടൊക്കെ കിട്ടും. വെയിലാകുമ്പോഴേക്കും തിരിച്ച് അഴിച്ചുകൊണ്ടുവന്ന് തൊഴുത്തിൽ കയറ്റും. ആ കറ കഴിയുമ്പോൾ പിന്നെയും കൊണ്ടുവന്ന് പറമ്പിലോട്ട് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ചാണകത്തിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒഴിവാക്കിയിട്ടും പശുവിന് നടക്കാനും അറ്റങ്ങും കിടക്കാനും മണ്ണിലൊക്കെ ഇട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളും കൂടി ഈ പറമ്പിൽ കിടന്നുകൊണ്ട് കിട്ടണുണ്ട്. അത് എല്ലാ കാലം നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റൂല, മറ്റുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളായിരിക്കുമല്ലോ.
1: നമ്മുടെ തൊഴുത്തില് ഈ ഗോമൂത്രവും അതുപോലെ ചാണകതൊക്കെ കളക്ട് ചെയ്യാനുള്ള ചാണകക്കുഴിയോ അങ്ങനെ?
0: ചാണകക്കുഴിയുണ്ട്. പിന്നെ ഞാൻ ഒരു 3-4 ബയോഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പശുവിന്റെ കഞ്ഞി വെക്കാനുള്ള ഗ്യാസൊക്കെ ഈ ബയോഗ്യാസിൽ നിന്ന് 3-4 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ 3 എണ്ണം ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഈ ചാണകമൊക്കെ അതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കൊറേ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉപകാരമാണ്. ഈ ബയോഗ്യാസിലെ വിസലേറി കൊണ്ടുപോയി കുറെ ആൾക്കാർ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പരിസരത്തുള്ള ആൾക്കാരൊക്കെ അതൊക്കെ കൊണ്ടുപോകും. അപ്പൊ അവർക്കും കൂടി ഒരു ഉപകാരമാണ് ഇപ്പൊ ഞാൻ ഈ വിസലേറി വെള്ളം കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചാണകം അങ്ങനെയൊക്കെ പോകും. പിന്നെ ഉണക്ക ചാണാനായിട്ട് കൊടുക്കും. മൂത്രം ആവശ്യക്കാര് വന്ന് കൊണ്ടുപോകും.
1: പാലിന്റെ വിപണനം ഒക്കെയോ?
0: പാലും ഈ ഡയറിയിലാണ് കൊടുക്കുന്നതും മുഴുവനും അല്ല. പിന്നെ കുറച്ച് പാലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉള്ള വീടുകളിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മ പാല് ഡയറി ഉള്ളപ്പോ പിന്നെ നമ്മ പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ പേരില് ഡയറിയിലോട്ടുള്ള പാല് മുഴുവനും കൊടുക്കും.
1: സാധാരണ പശുക്കൾക്ക് വരാനിടയുള്ള അസുഖങ്ങളൊക്കെ എന്തൊക്കെയാ?
0: അസുഖങ്ങള് വരാന്ന് വെച്ചാൽ അകിടൂക്കം വരാറുണ്ട്. ഡോക്ടറോട് പറയുമ്പോ ഡോക്ടർ അകിടൂക്കമാണെങ്കിലും ഡോക്ടർ അപ്പൊ തന്നെ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തു തരും. അങ്ങനെ അകിടൂക്കം വരാറുണ്ട്. കാരണം ഈ ചൂട് കൂടുതലുള്ള അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അകിടൂക്കമായിട്ട് വരണത്. ഇപ്പൊ ഇത് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കണായിരുന്നു, ഇപ്പൊ ചൂട് കൂടിയപ്പോ ആണെന്ന് എനിക്ക് തോന്നണു ഈ അകിടൂക്കം ഇപ്പൊ ഉണ്ട് ഇടക്ക്. പിന്നെ ഒരു പശുവിനാണെങ്കി ഇപ്പം പശു ഇങ്ങനെ പറമ്പിൽ നിന്ന് കയറും കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ആണി വരെ ഉണ്ടായിരുന്നു പശുവിന്റെ

0: വയറ്റില് എന്നാ പുറത്ത് കെട്ടാത്ത പശുവാണ്. അതിന്റെ വയറ്റില് ആണി പിന്നെ കയറൊക്കെ ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തിപ്പോ ആ പശുവിനെ അങ്ങനെ നിർത്തിയേക്കാണ്. 6 ഡോക്ടർമാര് വന്നിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്.
1: അതിപ്പോ എങ്ങനെ

0: നമുക്കറിയാലോ എന്താണ് അതിന്റെ ഉള്ളിലുള്ളതെന്ന് അറിയാന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ചെയ്ത് ഇന്നിപ്പോ 13-ാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ ചെയ്തിട്ട്. അപ്പൊ തീറ്റയ്ക്ക് ഇത്തിരി ഇത്തിരി തിന്നാണ്, ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ അതിനാ എന്ത് എങ്ങനെ വരും എന്നുള്ള.
1: അതിനപ്പോ പ്രത്യേകിച്ച് മാറ്റിയിട്ടാണോ നിർത്തിയിരിക്കുന്നതൊക്കെ?
0: ആ കെട്ടിയേക്കണ വേറെയാണ്, എന്ന് വെച്ചാൽ അതിന്റെ മുറിവ കോണങ്ങളുണ്ട്. തൊഴുത്തി കെട്ടിയാൽ മറ്റുള്ള എന്റെ ചാണകവും മൂത്രവും ഒക്കെ തെറിക്കാതെ കെട്ടി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുറിവൊക്കെ വൃത്തിയായി പൊള്ളത്തിലൊക്കെ കഴുകി ഉണക്കി മരുന്നൊക്കെ പുരട്ടും. പിന്നെ ഡോക്ടർ ദിവസം വന്നതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടറിന്റെ പശുവാണെന്നാണ് ഇപ്പൊ ഡോക്ടർ പറയണത്. എന്റെ പശു എന്ത് ചെയ്യുന്നതാണ് ഡോക്ടറിന്റെ ചോദ്യം. അത്രയും ഡോക്ടർ ഉൾക്കൊണ്ട് പശുവിനെ.
1: ഇത്രത്തോളം സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടല്ലേ.
0: അവരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ ഫീസ് പോലും വാങ്ങാതെയാണ് ഇതിനു വേണ്ടി ചെയ്തത്. അതിനൊക്കെ വലിയ നന്ദി ഡോക്ടർമാരോട് പറയണം. കാരണം 6 ഡോക്ടർമാർ വന്നെന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതിനോടുള്ള സഹകരണം ആണ് കാണുന്നത്.
1: അതെ അതെ അതെ അതെ.
0: ബ്ലോക്ക് തലത്തിൽ നിന്ന് പഞ്ചായത്ത് തലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്കിൽ നിന്ന് നമുക്ക് പാലിന്റെ സബ്സിഡി കിട്ടാറുണ്ട്. പിന്നെ മാറ്റ് മേടിക്കാനുള്ള സബ്സിഡികളൊക്കെ കിട്ടിയിട്ടുണ്ട്. മോട്ടർ മേടിക്കാനുള്ള സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാണക കുഴിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ സഹകരണങ്ങളൊക്കെ ഒരുപാട് ബ്ലോക്കിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഡയറിയിൽ നിന്ന് നമുക്ക് എല്ലാ വർഷവും ഡയറിയിൽ 20 പേർക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യം കൂടുതൽ പാലടക്കുന്ന 20 ക്ഷീരകർഷകർക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ എനിക്ക് ഒരു മിക്ക വർഷങ്ങളിലും 5, 4, 3 അങ്ങനെ രീതിയിലൊക്കെ കിട്ടാറുണ്ട്.
1: കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്?
0: കുടുംബത്തിന്റെ സപ്പോർട്ട് 100% ഉണ്ട്. ചേട്ടനെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ഒക്കെ ചേട്ടൻ ചെയ്തു തരും. ഫാമിലി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
1: ഇവിടെ വീട്ടിലെ അടുക്കളത്തോട്ടമുണ്ടോ?
0: അടുക്കളത്തോട്ടം ചെറിയ രീതിയിലൊക്കെ മഞ്ഞള് ചേന മത്തന ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൊറേയൊക്കെ നേരത്തെയൊക്കെ കൊറേയൊക്കെ വിൽക്കുമായിരുന്നു. ഇപ്പൊ വിൽക്കാനുള്ള സമയം നമുക്ക് കിട്ടണില്ല ചെയ്യാൻ. കാരണം പശുക്കൾ കൂടുതലുള്ള കാരണം ഇപ്പൊ അതുങ്ങളെ നോക്കേണ്ട വരുന്നു. എന്നാലും ഉണ്ട് ഏകദേശം 5 അതൊക്കെ നട്ടിട്ടുണ്ട്.
1: ഇവിടെ ഈ അടുക്കളത്തോട്ടത്തിലേക്ക് പശുവിന്റെ ചാണകമായാലും ഗോമൂത്രമായാലും സ്ലറി ആയാലും അതൊക്കെ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട്?
0: നല്ല നല്ല ഉപകാരമാണ്. കാരണം എനിക്ക് മാത്രമല്ല എന്റെ പരിസരത്തുള്ള എല്ലാവർക്കും ഞാനിത് കൊടുക്കണാറ് അവരൊക്കെയൊക്കെ ഇഷ്ടത്തോടി വന്ന് കൊണ്ടുപോകാറുണ്ട്. സ്ലറി ആണെങ്കിലും മൂത്രമാണെങ്കിലും അവർ ആവശ്യക്കാർ വന്ന എപ്പോ വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ആ രീതിയിലാവുമ്പോൾ അവർക്കും ഇഷ്ടമാണ് വന്ന് കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ എനിക്ക് കറക്കുള്ളതൊക്കെ ആണെങ്കിൽ എന്റെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളും ഒക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്.
1: അപ്പോ 20 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു. എന്നോട് അത്രത്തോളം ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ. എങ്ങനെ, സന്തോഷാണോ?
0: സന്തോഷമാണ്. നമ്മൾ പുറത്തൊരു ജോലിക്ക് പോകുന്നതിനൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്ന ഒരു പണിയാണല്ലത്. മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നതിലൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ പശുക്കൾക്ക് അസുഖങ്ങളൊന്നും വന്നില്ല എങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നൊരു ജോലിയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നണത്. നമ്മുടെ വരുമാനം നമ്മൾക്ക് തന്നെ.
1: തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വരുമാന മാർഗ്ഗമാണിത് അല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ചാണകം കളയാനും അല്ലെങ്കിൽ ഈ പശുക്കളുടെ ഈ അപകടങ്ങളൊക്കെ വന്നാൽ അതുങ്ങളെ ഇതാക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്രം നമ്മൾ നോക്കേണ്ടത് ആവശ്യമുള്ളൂ. അല്ലാതെ വന്നാലും നമ്മൾക്ക് ഇതൊരു വരുമാനമാണ്. നല്ല രീതിയിലൊക്കെ കുടുംബം കൊണ്ടുപോകുക വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമാണെന്ന് ഞാൻ പറയുന്നത്. ഒരു പശുവെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് തുടങ്ങാൻ നിൽക്കരുത്. ഇപ്പോഴും ഒരു പശുവിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് കൂട്ടാൻ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ നല്ലതാണ് എന്റെ അഭിപ്രായത്തില്.
1: ഓക്കെ, ചെറിയ രീതിയില് ഈ പറഞ്ഞ പോലെ 1-ഓ 2-ഓ പശുക്കളെ അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നൽകാൻ ഒരു സന്ദേശം എന്താണ്?
0: ഒരു പശുവിനെ 2 പശുവിനെ വാങ്ങിച്ചതിന് ശേഷം അവര് തന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവര് തന്നെ ചെയ്യണം. കാരണം അതിന് പുല്ല് കൊടുക്കല്, അതിന് പരിപാലനം മറ്റൊരാളെ ആശ്രയിക്കാതെ, അതായത് പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും നോക്കരുത്. നമ്മൾ തന്നെ അത് മുന്നോട്ടിറങ്ങി നമ്മൾ തന്നെ അതിന് വേണ്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ കറക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്താലും മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പുറത്തൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ അവരെത്രത്തോളം അത് ശരിയായി നോക്കൂന്ന് പറയാൻ പറ്റൂല. പിന്നെ ഡോക്ടർമാരുടെ സേവനമല്ല, അല്ലാതെ ഞാൻ പറഞ്ഞത് പുറത്തുനിന്ന് ഒരാളെ പണിക്ക് നിർത്തി ആ രീതിയിലൊക്കെ എടുത്താൽ എത്ര വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. എന്നാലും ചെയ്യുമ്പോ നമ്മൾ സ്വയം ആദ്യം ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: തീർച്ചയായിട്ടും പൂർണ്ണമായും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം, അതിപ്പോ സമയമായാലും ഹാർഡ് വർക്ക് ആയാലും അല്ലേ.
0: അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ.
1: ഇവിടെ കറവ മെഷീൻ വെച്ചാണോ അതോ?
0: ആ മെഷീൻ വെച്ച് കറന്നിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല. മെഷീൻ ഉണ്ട് ഇവിടെ, മെഷീൻ വെച്ച് കറന്നിട്ട് അതിൽ പാലങ്ങോട്ട് തീർത്തങ്ങോട്ട് പോരാത്തൊരവസ്ഥ വന്നു. അപ്പൊ ആ സമയത്തൊക്കെ അതിന് വീക്കങ്ങളും അകിടുക്കം കൂടുതലായിട്ട് ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ അകിടുക്കം വരണേനും നല്ലത് ഒരാളെ വിളിച്ച് നിർത്തി കറപ്പിക്കണതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് കറവക്കാരനെ ഏൽപ്പിച്ചത്. വെളുപ്പിന് 4 മണിക്ക് വരും, ഉച്ചക്ക് 12:30 ആകുമ്പോൾ വരും. പിന്നെ കുറച്ചൊക്കെ ഞാനും ഒക്കെ കറക്കും, എന്നുവെച്ചാൽ നമ്മൾ കറന്നു കറന്നിരുന്നാണ് ഫുള്ള് ഞാൻ തന്നെ കറന്നിരുന്നു, ഞാനും ഭർത്താവും.

0: പുസ്തകം തുറന്നിരുന്നതാണ്. പക്ഷെ ഇപ്പൊ പ്രായമൊക്കെ ഇത്തിരി ആയാലോ, 55 വയസ്സൊക്കെ കഴിഞ്ഞ കാരണം എനിക്ക് ഇപ്പൊ കറക്കാനൊക്കെ ഇത്തിരി വില കുറവൊക്കെ ആയിരുന്നാണ് ആളെ ഏൽപ്പിച്ചത്.
1: എന്തായാലും സന്തോഷമല്ലേ ഈ ഒരു മേഖല.
0: ആ സന്തോഷവാദിയാണ്, നമ്മൾക്ക് പൈസക്കാണെങ്കിലും മറ്റൊരാളോട് ചോദിക്കേണ്ട വരണില്ല. അത്യാവശ്യം നമ്മൾക്ക് ആവശ്യമുള്ള കാശ് ഒക്കെ നമ്മള് നമ്മളുടെ കയ്യിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മള് സന്തോഷവതിയാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ പശു വളർത്തലിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പള്ളിപ്പുറം സ്വദേശി ബീന സിദ്ധാർത്ഥൻ.
2: ഇനി അണിമംഗലം സാവിത്രി യന്ത്രജനം എഴുതി ആലപിച്ച ഒരു കൃഷിപ്പാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴയ്ക്കും ലക്ഷദ്വീപിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്.

0: ഇന്ന് രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
1: മാറ്റങ്ങളാണോ?
2: അതിലേക്ക് നമ്മൾ പോകുമ്പം ഈ ബ്രോങ്കൈറ്റിസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് അക്യൂട്ട്, രണ്ട് ക്രോണിക്. അപ്പം അക്യൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചുമയുണ്ടായി, അപ്പം അത് പലപ്പോഴും ഉണ്ടാവുന്നത് അതിനോടൊപ്പം ആദ്യം അയാൾക്ക് എന്തെങ്കിലും ഒരു വൈറസ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങും. നമുക്ക് സാധാരണ ചെറിയൊരു പനി ഉണ്ടായിരിക്കാം, ജലദോഷം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പനിയും ജലദോഷമൊക്കെ ഒരു 3-4-5 ദിവസം കൊണ്ട് ഒതുങ്ങിയിട്ട് പിന്നെ അത് ചുമയിലേക്ക് നീങ്ങും. അപ്പോൾ ഇതിനാണ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ നീരുവീഴ്ചയ്ക്ക് കാരണം
0: ഇന്ന് രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
2: ചുമയായിട്ട് വരുമ്പം അയാളുടെ ഈ ചുമയുടെ ചരിത്രം എടുക്കുമ്പം കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ അയാൾക്കൊരു 3 മാസമായിട്ട് അല്ലെങ്കിൽ 3 മാസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഇടവിട്ടായിട്ടോ ചുമ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ട് ചിന്തിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കും, അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് സ്ഥിരീകരിക്കും. അപ്പോൾ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ കാരണങ്ങൾ വേറെയാണ്. അപ്പൊ അതിന് സ്മോക്കേഴ്സിൽ ഇത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്.
0: രാത്രി 10:30 ചില്ലുജാലകം.
3: പറന്നകന്നുപോയ മണിമുത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ചികഞ്ഞെടുക്കുകയാണ്. ഈ പിഞ്ചുപാദങ്ങൾ അവരെ സ്വപ്നങ്ങളിലൂടെ നടത്തുകയാണ്. ഇവരിവിടെ ഒരുക്കുന്ന മേലക്കാഴ്ചയ്ക്ക് കണ്ണീരിന്റെ നനവും കാത്തിരിപ്പിന്റെ നോവുമുണ്ട്.
0: ഇന്ന് രാത്രി 10:30 ചില്ലുജാലകം. അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 944-4558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400 രൂപ, കോട്ടയം 28,700 രൂപ, എറണാകുളം 25,900 രൂപ, കൊച്ചിറെഡി 25,400 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻപറവൂർ 26,600 രൂപ. കൊപ്ര ക്യുൻഡലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 16,600 രൂപ, വടക്കൻപറവൂർ 16,100 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്യുൻഡലിന് കട്ടപ്പന 38,500 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 31,500 രൂപ, തൊടുപുഴ 31,000 രൂപ, ആലുവ ക്യുൻഡലിന് 5,900 രൂപ. കയർ ക്യുൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,100 രൂപ. കുരുമുളക് ക്യുൻഡലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,500 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി

0: 1,200 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 3,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,000 രൂപ, മൂവാറ്റുപുഴ 23,500 രൂപ. കോതമംഗലം 26,500 രൂപ, തൊടുപുഴ 26,100 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000 രൂപ, തൊടുപുഴ 23,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ. കശുണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,500 രൂപ, ആലുവ 4,500 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം. മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത്നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: आज कैबिनेट में हमारे देश भर में इंडस्ट्रीज में काम करने वाले जो कर्मचारी हैं उनके लिए एक बहुत बड़ा निर्णय लिया है. प्रोविडेंट फंड का जो नियम है उस नियम में अब तक 15,000 रूपीज की सीलिंग रहा करती थी. ये सीलिंग 2014 में तय की गई थी. इसको बढ़ाकर 25,000 रूपए पर मंथ सैलरी पे लेके आ गए. इससे करीब 51 लाख एम्प्लॉयज को इसका बेनिफिट मिलेगा.

0: പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് EPFOയുടെ വേതന പരിധിയിൽ മാറ്റമുണ്ടായിരുന്നില്ലെന്നും 2014 സെപ്റ്റംബറിൽ ഇത് 15,000 രൂപയാക്കി ഉയർത്തുകയായിരുന്നുവെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നികുതി സംബന്ധമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇളവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെടുന്നതിന് ഉപരിയായി രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ ഇന്റർനാഷണൽ ടാക്സ് റിസർച്ച് ആന്റ് അനാലിസിസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ദ്വിദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. സ്വതന്ത്ര നികുതി നയ ഗവേഷണം പൊതുചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ ആഹ്വാനം ചെയ്തു. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. അനന്ത് നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അനായാസമായ അഭിനയത്തിലൂടെയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച നടനാണ് അനന്ത് നാഗെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛഭാരത ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശുചിത്വം ഉറപ്പാക്കിയുള്ള വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ കൂട്ടായ പങ്കാളിത്തത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യം ഇതെടുത്തു കാണിക്കുന്നു. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടിയിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 7 പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അറബിക്കടലിൽ നിന്ന് പുതിയ ഇനം ഈൽ മത്സ്യത്തെ കണ്ടെത്തി. പുതിയ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കൊല്ലം തീരത്ത് ഏകദേശം 300 ആഴക്കടലിൽ നിന്നാണ് മത്സ്യത്തെ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
3: CMFRA 80th വാർഷികത്തിന്റെ ഭാഗമായി മത്സ്യത്തിന് അരിയോസോമ CMFRA എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ഗവേഷണ നേട്ടമെന്ന് CMFRA ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് അറിയിച്ചു. മത്സ്യത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത പുള്ളികളാണ് പ്രധാന ആകർഷണം. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ആഴക്കടൽ ദൌത്യത്തിന്റെ ഭാഗമായി CMFRA നടപ്പാക്കുന്ന ഗവേഷണത്തിലാണ് പുതിയ മത്സ്യത്തെ തിരിച്ചറിഞ്ഞത്.
0: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള HLL ലൈഫ് കെയർ ലിമിറ്റഡിന് ഔദ്യോഗിക ഭാഷാ നയം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള അംഗീകാരമായി ടോളിക് പുരസ്കാരം ലഭിച്ചു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ HR വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 2025-26 കാലയളവിലെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി.

0: ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത്. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ആക്രമണങ്ങളെയും സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന നടപടികളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച 6-നില കെട്ടിടം പൂർണ്ണമായി തകർന്നു വീണ് 5 കുട്ടികൾ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. 100-ഓളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി തിമ്പുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം യോഗത്തിൽ സമഗ്രമായി വിലയിരുത്തി. വികസന പങ്കാളിത്തം, ഊർജ്ജം, വ്യാപാരം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദ പൈപ്പ്ലൈൻ വഴിയുള്ള ഡീസൽ കൈമാറ്റം പൂർത്തിയായി. പൈപ്പ്ലൈൻ വഴി ഇന്ത്യയിൽ നിന്ന് 4000 മെട്രിക് ടൺ ഡീസൽ ബംഗ്ലാദേശിലെ ദീനാജ്പൂരിലെ പാർബതിപൂർ റിസീവിംഗ് ടെർമിനൽ ഡിപ്പോയിലെത്തിച്ചു. പൈപ്പ്ലൈൻ വഴിയുള്ള 72-ാമത് ഡീസൽ വിതരണമാണിത്. വികസിത് ഭാരത് ചലഞ്ചിന്റെ ആദ്യഘട്ടമായ വികസിത് ഭാരത് ക്വിസ് നാളെ മുതൽ സെപ്റ്റംബർ 30 വരെ മൈ ഭാരത് പോർട്ടൽ വഴി നടക്കും. മൈ ഭാരത് .gov.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. യുവജനങ്ങൾക്ക് ആശയങ്ങൾ, കഴിവുകൾ, നേതൃപാഠവം, നൂതനമായ പരിഹാര മാർഗ്ഗങ്ങൾ എന്നിവ ദേശീയതലത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഇവനിംഗിൽ ഇന്ന് ആദ്യം.
1: കാതോരം കാഴ്ച.
2: ഒരു പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ അക്ഷരങ്ങൾ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുന്നു. എന്നാൽ ആ അക്ഷരങ്ങളെ കാണാനാകാത്തവർക്ക് ഒരു പുസ്തകം എങ്ങനെ വായനയുടെ ലോകത്തിലേക്കുള്ള വാതിലാകും? അക്ഷരങ്ങളെ ശബ്ദങ്ങളാക്കി കഥകളെയും അറിവുകളെയും സ്വപ്നങ്ങളെയും കാഴ്ച പരിമിതിയുള്ളവരിലേക്ക് എത്തിക്കുന്നവർ തങ്ങൾ വായിക്കുന്ന ഓരോ വരിയിലൂടെയും മറ്റൊരാൾക്ക് പുതിയ ലോകം തുറന്നുകൊടുക്കുന്നവർ. അവരുടെ ശബ്ദത്തിൽ പുസ്തകങ്ങൾ ജീവൻ നേടുന്നു. വായന കേൾവിയായി മാറുന്നു. അറിവ് അതിരുകളില്ലാത്ത അനുഭവമായി മാറുന്നു. വായനയുടെ വിശാലമായ

0: ആ ലോകം പരിചയപ്പെടുത്തുന്നു ഇന്നത്തെ സമകാലികത്തിൽ.
1: ബ്രെയിലിൽ പരിമിതമായി ലഭിച്ചിരുന്ന പുസ്തകങ്ങളോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിരുന്ന പുസ്തകങ്ങളോ പിന്നീട് സിഡികളിലായി കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകിയിരുന്ന പുസ്തകങ്ങളോ ആയിരുന്നു കാഴ്ചയില്ലാത്തവർക്കായിട്ട് ഉണ്ടായിരുന്നത്.
0: സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്നതുവരെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് വായന ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നത് അറിവിന്റെ തുറന്ന ലോകമായി മാറി അവർക്ക്. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD പ്രൊഫസർ ഹബീബ്.
1: എന്നാൽ സാങ്കേതിക വിദ്യ ഒട്ടേറെ പുരോഗമിച്ച ശേഷം ഒരുപാട് വായന കൂട്ടായ്മകൾ കേരളത്തിൽ കാഴ്ചയില്ലാത്തവർക്കായി പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് നൽകുന്നുണ്ട്. കോപ്പിറൈറ്റ് ആക്ടിൽ മെരി സ്ട്രീറ്റിക്ക് ശേഷം ഇന്ത്യയിൽ വരുത്തിയ മാറ്റം ഇന്ന് ഏത് പുസ്തകവും കാഴ്ചയില്ലാത്തവർക്ക് അഥവാ വായന പരിമിതിയുള്ളവർക്ക് വായിക്കുന്നതിന് വേണ്ടി അത് വ്യാപാരപരമായി ഉപയോഗപ്പെടുത്തില്ല എന്ന നിബന്ധനയ്ക്ക് വിധേയമായി റെക്കോർഡ് ചെയ്യുന്നതിനോ മറ്റേത് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ ഇന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെ ദ്യുതി, ശ്രവ്യം, വിജ്ഞാന ദീപം, അതുപോലെ ഹൃദ്യം പോലുള്ള ഒരുപാട് വായന കൂട്ടായ്മകൾ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി വായിച്ച് ചാനലുകൾ വഴി പുസ്തകങ്ങൾ റെക്കോർഡ് ചെയ്ത് നൽകുന്നുണ്ട്. പൊതുവിൽ ഇന്ന് ഒരുപാട് ആപ്പുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന രീതിയിൽ പുസ്തകം ഓഡിയോ ആയിട്ട് കേൾക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന കൂട്ടായ്മകളിലൊക്കെ പുസ്തകങ്ങൾ വായിച്ച് ഫ്രീ ആയിട്ട് വളണ്ടിയേഴ്സ് വായിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാഴ്ചയില്ലാത്തവർക്ക് കേൾക്കാൻ പറ്റും. അപ്പം അത് വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് പൊതുവിൽ കാഴ്ചയില്ലാത്തവർക്കിടയിൽ കേരളത്തിൽ കണ്ടുവരുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആണ് ഈ ഒരു പ്രസ്ഥാനത്തിന്, അതായത് വായിച്ച് നൽകുന്ന ഈ ഒരു രീതി ആദ്യം തുടങ്ങി വെച്ചതെങ്കിലും നിരവധി സ്വതന്ത്ര കൂട്ടായ്മകൾ അത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പൊതുവിൽ കാഴ്ചയില്ലാത്തവർക്കിടയിലുള്ള കേരളത്തിലുള്ള വായന സാധ്യത ഏറെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ സ്ക്രീൻ റീഡറും മറ്റുമൊക്കെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ വായിക്കാം എങ്കിലും മലയാളത്തിൽ അത് സാധിക്കില്ലായിരുന്നു. ഇന്ന് മലയാളത്തിലുള്ള വായന വളരെ ശ്രദ്ധേയമായി മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയത് മുതൽ പഴയത് വരെയുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ വായിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല പുസ്തകങ്ങളുടെയും ഒന്നിലധികം റെക്കോർഡുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ കോപ്പിറൈറ്റ് നിയമത്തിന്റെ അകത്ത് തന്നെയാണ് അവർ റെക്കോർഡ് ചെയ്തിട്ട് മറ്റാർക്കും ലഭിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒരു ലൈബ്രറി സംവിധാനം വന്ന ശേഷമാണ് മലയാളത്തിൽ വളരെയധികം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയിട്ടുള്ളത്.
2: ശബ്ദദാനം, മഹാദാനം എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തി കാഴ്ചപരിമിതർക്കായി അറിവിന്റെ ലോകം തുറന്നു കൊടുക്കാൻ സന്നദ്ധരായവർ.
0: ചിക്കാഗോയിൽ നിന്നും കാഴ്ചപരിമിതർക്കായി വാർത്തകളും കഥകളും വായിച്ചിടുന്ന ഉമ രവിരാജ്.
2: കാഴ്ചപരിമിതിയുള്ള ശ്രീ റാവൂഫ് മാണിക്കോത്തിന്റെ മനസ്സിൽ നിന്ന് 2019 ഉടലെടുത്ത ഒരാശയം. പുസ്തകങ്ങൾ ഓരോരോ അധ്യായമായി വായിച്ച് റെക്കോർഡ് ചെയ്ത് ഈ വോയിസ് ക്ലിപ്സ് അവർക്ക് അയച്ചു കൊടുക്കുക. അവരത് കൂട്ടിയോജിപ്പിച്ച് ഓഡിയോ ബുക്സാക്കി ലൈബ്രറിയിൽ വയ്ക്കും. എത്ര നല്ലൊരു പുണ്യപ്രവൃത്തിയാണിതല്ലേ. ഇപ്പോഴുള്ള കാഴ്ചപരിമിതർക്ക് മാത്രമല്ല, ഇനി വരാൻ പോണ എത്ര തലമുറകൾക്ക് ഈ പുസ്തകങ്ങൾ എടുത്തു കേൾക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ചു നോക്കും. ഇപ്പോൾ തന്നെ 5000+ സാഹിത്യ കൃതികളുടെ ഓഡിയോ ഫയൽസ് ആയിരിക്കുന്നു ലൈബ്രറിയിൽ. അതിനു പുറമെ സ്റ്റഡി മെറ്റീരിയൽസ്, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്, ആഴ്ചപ്പതിപ്പുകൾ തുടങ്ങിയവയും വായിച്ചു കൊടുക്കുന്നുണ്ട്. അതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തെറ്റിക്കാതെ എല്ലാം വളരെ സത്യസന്ധതയോടെ മാത്രം ചെയ്യുന്ന ഒരു സംഘടന. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ്. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വളരെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് മാത്രം പറയട്ടെ.
0: റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന കാഴ്ചപരിമിതരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് തനിക്ക് ഇങ്ങനെയൊരു ആശയം തോന്നിയത് എന്ന് നന്ദകുമാർ.
3: കാലം മാറി, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു. കാഴ്ച ഉൾപ്പെടെയുള്ള ശാരീരിക പരിമിതികൾ അനുഭവിക്കുന്നവർക്കായി ധാരാളം സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് സഞ്ചരിക്കുന്നതിനായി പ്രത്യേകം പാതകൾ, സ്പർശിച്ചറിയാവുന്ന വിധത്തിലുള്ള മാർക്കുകൾ, അറിയിപ്പുകൾ തുടങ്ങിയവയെല്ലാം ഇക്കാലത്തുണ്ട്. സാധാരണ ഒരു കടലാസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു വിവരത്തെ വായിച്ചെടുക്കാൻ ഇപ്പോഴും സംവിധാനങ്ങൾ പൂർണ്ണമല്ല. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് മീഡിയയുടെ സ്വാധീനം ധാരാളം പുരോഗതി വരുത്തിയിട്ടുണ്ട്. അതിലുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിൽ തന്നെയുള്ള വിവരത്തെ കേട്ടു മനസ്സിലാക്കുന്നുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ വിവിധ പുസ്തകങ്ങൾ, പത്രങ്ങൾ മുതലായ പ്രിന്റ് മീഡിയ വായിച്ചെടുക്കുന്നത് ഇപ്പോഴും പ്രയാസം.

0: പ്രയാസമുള്ള കാര്യമാണ്. ഒരുപക്ഷെ സന്മനസ്സുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് വായിച്ചു കൊടുക്കുക എന്ന പ്രവൃത്തിയിലൂടെ അവരുടെ ബുദ്ധിമുട്ട് കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ സഹായിച്ചേക്കാം. പക്ഷേ അതിന് സമയവും താല്പര്യവുമുള്ള എത്ര വ്യക്തികൾ തയ്യാറാകും? സാങ്കേതികവിദ്യയുടെ വികാസത്തോടൊപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കും ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അടുത്തിരുന്നല്ലാതെ അകലെയിരിക്കുന്ന ഒരു വ്യക്തിക്കും തങ്ങളുടെ ശബ്ദം പകർന്നുകൊണ്ട് അവർക്കൊരു സഹായം ചെയ്യാൻ സാധിക്കും. കാഴ്ചയിൽ പരിമിതരാണെങ്കിലും മറ്റു പല മേഖലകളിലും അവർ വിവിധ സിദ്ധികളുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുറവിൻ്റെ കാരണത്താൽ അവരുടെ ജീവിതത്തിൽ ഒരു പോരായ്മ ഉണ്ടാകാൻ പാടില്ല. കാഴ്ച കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മറ്റോരോരുത്തരുടെയും കടമയായി ഇതിനെ കാണുകയും തങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും അല്പം മാത്രം മാറ്റിവെച്ചുകൊണ്ട് അത്തരം വ്യക്തികളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതല്ലേ ശരിയായ സഹജീവി സ്നേഹം? അത്തരമൊരു കൂട്ടായ്മയിലേക്ക് നമുക്കെല്ലാം കൈകോർക്കാം.
1: കാഴ്ച പരിമിതരിൽ നിന്നും നമ്മൾ കാഴ്ചയുള്ളവർ പലതും പഠിക്കാനുണ്ട് എന്ന് തൃശ്ശൂരുള്ള ബസ്ന.
2: എനിക്ക് കിട്ടുന്ന അറിവും സന്തോഷവും അത് ശബ്ദത്തിലൂടെ മറ്റൊരാൾക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താണെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ വോളണ്ടിയർ പ്രവർത്തനത്തിന് കൂടുതൽ അർത്ഥം ലഭിച്ചതും ഞാൻ അതിലേക്ക് തിരിഞ്ഞതും. ഇപ്പോൾ ദിനവാർത്തകൾ വായിച്ച് കേൾപ്പിക്കുന്നു, തൊഴിലവസരങ്ങളും കരിയറുകളും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കണു, അതുപോലെ പുസ്തകങ്ങൾ വായിക്കണു, പുസ്തകങ്ങൾ വിചാരങ്ങൾ കേൾക്കണു, അവതരിപ്പിക്കണു. ഇതിലൂടെയെല്ലാം നമുക്കും കൂടുതൽ കൂടുതൽ അറിവുകളാണ് ലഭിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം, കാഴ്ച പരിമിതി ഉള്ളവർക്കിടയിൽ നിന്ന് നമ്മൾ പഠിക്കണ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ശ്രദ്ധ, അതുപോലെ ചിട്ട, കൃത്യത, കഠിനാധ്വാനം, അതിലുപരി എനിക്ക് കഴിയുമെന്ന അവരുടെ ഒരു ഇച്ഛാശക്തിയുണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ കഴിവുകളും ജന്മനാ ദൈവം തന്നിട്ട് പോലും അതിനെ യൂട്ടിലൈസ് ചെയ്യാത്ത നമ്മളെപ്പോലുള്ള, അതുപോലെ നമ്മുടെ മക്കളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ ഇവരെ കണ്ടുപഠിക്കേണ്ടതാണ്. എത്രമാത്രം സ്ട്രഗിളുകളിൽ കൂടെ കടന്നിട്ടാണ് ഇവരിങ്ങനെ സക്സസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അതിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, അധ്യാപകർ, സർക്കാർ ജോലികളിലുള്ളവർ, സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ലോട്ടറി വിൽപ്പനക്കാരെ, അങ്ങനെ സ്ട്രഗിൾ ചെയ്തും അല്ലാതെയും ഒരുപാട് സ്വന്തം എഫിഷ്യൻസി കൊണ്ട് മാത്രം ജീവിക്കുന്നതാണ് അവരെ. ജീവിതത്തോട് തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് പ്രാധാന്യം എന്നാണ് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ശരിയായ രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിലുപരി എനിക്ക് സന്തോഷം ഇതുപോലെ ഒരു വളണ്ടിയറായി പ്രവർത്തിക്കുന്നതാണ്. അറിവും വിവരങ്ങളും ആശയങ്ങളും എല്ലാം ശരിയായ സമയത്ത് ആവശ്യമുള്ള മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നത്, അതിലൂടെ ഞാനും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടി, കാഴ്ചയുള്ളവർക്ക് കാഴ്ചയുടെ വില തിരിച്ചറിയണം. പരിമിതിയുള്ളവരെ കരുണയോടെ കാണരുത്. അവരുടെ കഴിവുകളെയും ഇച്ഛാശക്തിയെയും തിരിച്ചറിയണം നമ്മൾ. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാം.
1: തന്റെ ജീവിതത്തിൽ കാഴ്ച പരിമിതി കൊണ്ട് നേടാൻ സാധിക്കാതിരുന്ന അറിവിന്റെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഓഡിയോ ബുക്സ് വഴി നേടാൻ സാധിക്കുന്നുണ്ട് എന്ന് ജിഷ്ണു.
3: എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും തുടർന്ന് UGC നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയും നേടിയ നിലവിൽ JRF പരീക്ഷയ്ക്കും PhD ഗവേഷണത്തിനും വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണ്. കാഴ്ച പരിമിതരായ വ്യക്തികൾ പ്രധാനമായും സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചാണ് പഠനത്തിനെ ആശ്രയിക്കുന്നത്. കാഴ്ച പരിമിതരായ വ്യക്തികളെല്ലാവരും തന്നെ ബ്രെയിലി പഠിച്ചവരല്ല. മാത്രമല്ല, എല്ലാ അക്കാദമിക് വിഷയങ്ങളിലെ മെറ്റീരിയലുകളും ബ്രെയിലിയിൽ അവൈലബിളുമല്ല. അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികൾ പ്രധാനമായും NVDA, JAWS തുടങ്ങിയ സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ഇത്തരം സ്ക്രീൻ റീഡറുകൾ പഠനത്തിന് ഏറെ സഹായകരമാണെങ്കിലും ഇവയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. പ്രധാനമായും ചരിത്രം പോലെയുള്ള അക്കാദമിക് വിഷയങ്ങളിലെ ടേമുകൾ, പദങ്ങൾ, സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക് പദങ്ങളുടെ ഉച്ചാരണം തുടങ്ങിയവ ഇതിൽ കേൾക്കുമ്പോൾ പലപ്പോഴും വ്യത്യാസം വരാറുണ്ട്. മാത്രമല്ല, മാപ്പുകൾ മനസ്സിലാക്കാനുള്ള പരിമിതി. ഇത്തരം സോഫ്റ്റ്വെയറുകൾക്ക് മാപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ സ്കാൻ ചെയ്ത ബുക്കുകൾ കേൾക്കാൻ വളരെയധികം പ്രയാസമാണ്. സോഫ്റ്റ്വെയറുകൾക്ക് സ്കാൻ ചെയ്ത ബുക്കുകൾ വായിച്ച് കേൾക്കാൻ, അതുപോലെ തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുകളുടെ റോബോട്ടിക് ശബ്ദം മണിക്കൂറുകളോളം കേൾക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ശ്രദ്ധക്കുറവിനും

0: വലിയ രീതിയിൽ കാരണമാവാറുണ്ട്. അതിനാൽ തന്നെ പ്രശ്നങ്ങളുള്ളവർക്ക്, കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്ക് മനുഷ്യർ നേരിട്ട് വായിച്ചു കൊടുക്കുന്ന ഓഡിയോ ബുക്ക് സംവിധാനങ്ങൾ ഏറെ പ്രയോജനപ്പെടാറുണ്ട്. കാരണം കൃത്യമായ ഭാവത്തിൽ കൃത്യമായ രീതിയിൽ അത് വായിച്ച് കൊടുക്കുന്നത് പഠനത്തിന് വളരെയധികം സഹായകരമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഓഡിയോ ബുക്ക് തയ്യാറാക്കുന്ന സംരംഭങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: ശബ്ദം അറിവിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കാഴ്ച പരിമിതരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഓഡിയോ ബുക്കുകൾ സാങ്കേതിക സൗകര്യം മാത്രമല്ല, അവരെ ആത്മവിശ്വാസത്തോടുകൂടി സമൂഹത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്യുന്നു. മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സി ജെ ചോൺ.
2: മറ്റുള്ളവർ കടന്നുപോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിത നിമുടനതയായ എമ്പതി അഥവാ അനുതാപം ഉൾക്കൊള്ളുവാനായി കുട്ടികൾക്ക് നൽകുന്ന ഒരു ടാസ്ക് ഉണ്ട്. കണ്ണിൽ കറുത്ത ശീല കെട്ടി കാഴ്ച ഇല്ലാത്ത അവസ്ഥയിലൂടെ നടക്കാൻ പറയും. കാഴ്ചാ പരിമിതിയുള്ളവർ അനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാക്കുക, അവർ ആ ബുദ്ധിമുട്ടിനെ എത്ര ധൈര്യത്തോടെ അതിജീവിക്കുക എന്ന് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. പരിമിതികളെ മറികടക്കാൻ അപാരമായ നിപുണതകളുള്ള വിഭാഗമാണ് കാഴ്ച പരിമിതി ഉള്ളവർ. എന്നിരുന്നാലും കാഴ്ചയുള്ളവരുടെ ലോകം, അറിവിലേക്ക് അവരുടെ വാതിലുകൾ തുറക്കാൻ, അത് എളുപ്പമാക്കാൻ ഓഡിയോ രീതിയിൽ പരമൊഴിയെ മാറ്റിയെടുത്തു കൊടുത്താൽ അത് മനുഷ്യ സ്നേഹത്തിന്റെ സാക്ഷ്യമാകും. ഇങ്ങനെയാണ് സമൂഹത്തിൽ പരസ്പരം സഹായിക്കേണ്ടത്. വെളിച്ചം കൊളുത്തുന്നത് കാഴ്ചാ പരിമിതിയുള്ളവരുടെ മനസ്സിലാണ്. അത് സ്നേഹത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾക്കായി ഞങ്ങൾ ഉള്ളടക്കങ്ങൾ വായിച്ച് ഓഡിയോ ഖണ്ഡങ്ങളായി തയ്യാറാക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് ഞങ്ങളോടൊപ്പം എത്താൻ സഹായിക്കുന്നു, ഞങ്ങളുടെ പിറകിലല്ല. ഇതാണ് മാനവികതയുടെ വലിയ സന്ദേശം. സന്നദ്ധ പ്രവർത്തനത്തിന്റെ മറ്റൊരു മാതൃക തന്നെയാണിത്. മനസ്സിന് വിഷമമുള്ളവരെ കേൾക്കുന്ന തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ശാരീരിക പരാധീനതകളുള്ള ആളുകളെ, പരിമിതികളുള്ള ആളുകളെ അതിനെ മറികടക്കാനും സമൂഹത്തിന്റെ ഒപ്പം തന്നെ നിൽക്കാനും ശക്തരാക്കുന്ന വിധത്തിൽ ആ പരിമിതികൾ ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും. കാഴ്ചയുള്ളവർ വായിച്ച് ആലേഖനം ചെയ്ത് വിജ്ഞാനത്തിന്റെ വഴികളിലൂടെ കാഴ്ചാ പരിമിതികളുള്ളവരെ നടത്തട്ടെ. കണ്ണുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ അതേ തുല്യതയിൽ തന്നെയുള്ള ജോലികൾ അവർ ചെയ്യട്ടെ. അവരും സമൂഹത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനം നൽകട്ടെ.
1: കാഴ്ച പരിമിതിയുള്ളവർക്കായി ഓരോ പുസ്തകവും ശബ്ദത്തിലേക്ക് പകരുമ്പോൾ അവർ നൽകുന്നത് കേവലം ഒരു വായനാ സഹായമല്ല, വായിക്കാനുള്ള അവകാശവും അറിവിലേക്കുള്ള തുല്യമായ പ്രവേശനവുമാണ്. സ്വന്തം ശബ്ദം മറ്റൊരാളുടെ കണ്ണുകളാകുമ്പോൾ അത് മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഷയായി മാറുന്നു. അവരുടെ ശബ്ദം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും ഉണ്ടാകട്ടെ.
3: കാതോരം കാഴ്ച
4: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: കെസിബി അറിയിപ്പ്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പൊറ്റക്കുഴി, കറുകപ്പള്ളി റോഡ്, ചേതന ജംഗ്ഷൻ, YMG റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും.

സേവന വാർത്തകൾ. സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന്

0: അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെൻറ്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ പി ജി പി എച്ച് ഡി പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി 15 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0492 222 2335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0492 222 2335. IHRD മലമ്പുഴ അപ്ലൈഡ് സയൻസ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ പാർട്ട് ടൈം താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ MSc ഇലക്ട്രോണിക്സ്, MTech, ഒപ്പം UGC നെറ്റ് അല്ലെങ്കിൽ PhD ആണ് യോഗ്യത. ഈ മാസം 18 രാവിലെ 10 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 0491 251 3000. ഫോൺ നമ്പർ വീണ്ടും 0491 251 3000.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: ഇത് മറ്റൊരു കഥയാണ് കേട്ടോ. അച്ഛമ്മ ഇത് രണ്ടും കൽപ്പിച്ച ഈ കഥ കേൾക്കാം. മാളും മോനൂട്ടനുമൊക്കെ പട്ടണത്തിൽ വന്ന താമസമായിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു. അവർക്കവിടെ പുതിയ കൂട്ടുകാരെയൊന്നും കിട്ടിയില്ല. വല്ലാത്ത ഒറ്റപ്പെടലും മുഷിച്ചിലുമാണ് അവർക്ക്. അങ്ങനെയിരിക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർക്കൊരു പൂച്ചക്കുട്ടിയെ കിട്ടിയത്. പക്ഷേ എന്താ, അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും ഒന്നും അതിന് തീരെ ഇഷ്ടമല്ല. വീട്ടിൽ കയറ്റാനോ ഒരു തരി ഭക്ഷണം കൊടുക്കാനോ ആരും സമ്മതിക്കില്ല. എന്നും അതിൻ്റെ പേരിൽ വഴക്ക് കേൾക്കണം മോനൂനും മാളൂനും. ഇന്ന് തന്നെ ആ പാവം പൂച്ചക്കുട്ടി ആരുമില്ലാത്ത നേരം നോക്കി അടുക്കള കയറി. അതിനാ അച്ഛമ്മ ഈ വഴക്ക് മുഴുവൻ പറഞ്ഞത്. ഹോ, ചൂലെടുത്താ എറിഞ്ഞേ, കൊല്ലും കൊല്ലും എന്ന് തന്നെയാ പറയണേ. എടീ കൊച്ചേ, ആ പൂച്ചപ്പിടയെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാ അച്ഛമ്മ പോയിരിക്കണേ. പൂച്ചപ്പടയൊന്നുമില്ല, പാവം ആ ഒരു പൂച്ചക്കുട്ടിയേ ഉള്ളൂ. മാളൊന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. നീണ്ട കോലായിലും വരാന്തയിലും അടുക്കളപ്പുറത്തും തീയടുപ്പിൻ്റെ പാതിയുമ്പുറത്തും ചാരത്തിലും ഒക്കെ എപ്പോ വേണേലും ചുന്ദരിക്കും മാണിക്കനും യശ്മുനും ഒക്കെ കറങ്ങി നടക്കാമായിരുന്നു. അവർക്കൊന്നും കട്ട് തിന്നണ്ടായിരുന്നു. അച്ഛമ്മ മീൻ വെട്ടി കഴുകാനിരിക്കുമ്പോൾ അവ ചുറ്റിനും ഉണ്ടാവും. അച്ഛമ്മയാണ് ആദ്യം അവർക്ക് ചെകിളയും പൂവും വാലും ഒക്കെ തിന്നാനിട്ട് കൊടുക്കാറ്. മുത്തശ്ശനുണ്ടായിരുന്നപ്പോൾ ഉണ്ണാനിരിക്കുമ്പോൾ ആദ്യം മീൻകറി കൂട്ടി ഒരു ഉരുള ചോറ് മൂന്ന് പേരുടെയും മുന്നിൽ വെച്ചു കൊടുക്കും. ഞാനോ മോനൂട്ടനോ മുള്ളല്ലാതെ ഒരു പടി കഷ്ണം പോലും കൊടുക്കാറേയില്ല. അമ്മയാണെങ്കിൽ ബാക്കി വരുന്ന ചോറും ചട്ടി വടിച്ചതും കൂട്ടി പാത്രം കഴുകുന്നിടത്തോ വരാന്തയിലോ ഇട്ടുകൊടുക്കും. സന്തോഷം കൊണ്ട് മ്യാവു മ്യാവു എന്നും പറഞ്ഞ് അമ്മയ്ക്ക് ചുറ്റും കൂടും അവ. രാവിലെ പപ്പടം ചുട്ടതും കാപ്പിയും കുടിക്കാനിരിക്കുമ്പോൾ മാണിക്കൻ ഓടി വരും. പിന്നാലെ മണിക്കുട്ടി ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മി ചിമ്മി മുന്നിൽ വന്നൊരിരിപ്പുണ്ട്. കൊതിമൂത്ത് കൈയും മുഖവും തുടച്ചു കാണിച്ച് മ്യാവു ഒരു പരിഭവം പറച്ചിലുണ്ട് മാണിക്കിന്. വെള്ളാരം കല്ല് പോലത്തെ രണ്ടു വലിയ കണ്ണുകൾ, പതുപതുത്ത രോമം, വാലിൻ തുമ്പത്ത് കറുപ്പ് ചുട്ടി. കൊതിച്ചി പപ്പടം ഓരോ പൊടി പൊട്ടിച്ചു കൊടുക്കുമ്പോൾ മ്യാവു മ്യാവു എന്നും പറഞ്ഞൊരു കിന്നാരമുണ്ട് ചുന്തിരിക്ക്. ഇളം ചൂട് പാൽ പകർന്നു കൊടുക്കുമ്പോൾ അവളുടെ കുഞ്ഞു നാവും വായും മൂക്കും ചുവന്ന് നനുനനുത്ത് അവളൊരു കുഞ്ഞു ചുവന്ന സുന്ദരിയാവും. കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും കിട്ടാനായിട്ട് മ്യാവു മ്യാവു എന്നും പറഞ്ഞൊരു സങ്കട കരച്ചിലുണ്ട്.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഡോക്യുമെന്ററി ഹ്രസ്വചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 18th IDSFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രമുഖ അനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. വിദേശത്തു നിന്നും പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾ സ്വന്തം രാജ്യങ്ങളുടെയും സർവകലാശാലകളുടെയും ബ്രാൻഡ് അംബാസഡർമാരെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഡാർവിന്റെ പരിണാമയാത്ര. ജീവപരിണാമ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ദിശാബോധം നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം കാലം ഇത്ര കഴിഞ്ഞെങ്കിലും അതേ തലയെടുപ്പോടെ നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളുടെ ആധികാരികത ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തവും അദ്ദേഹത്തിന്റെ പുസ്തകമായ സ്പീഷീസിന്റെ ഉത്ഭവവുമൊക്കെ പരിണാമ ശാസ്ത്രത്തിന്റെ നെടുംതൂണുകളാണ്. 1809 February 12 ഇംഗ്ലണ്ടിൽ ഷ്രോപ്ഷെയറിൽ വൈദികനായ റോബർട്ട്

ഡാർവിൻ്റെയും സൂസമ്മ ഡാർവിൻ്റെയും 6 മക്കളിൽ 5-ാമനായാണ് ചാൾസ് ഡാർവിൻ ജനിക്കുന്നത്. ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന് മൃഗങ്ങളുടെ തോലുകൾ, പക്ഷികളുടെ മുട്ടകൾ എന്നിങ്ങനെ ജീവികളുടെ പല

0: ഇടതൂർന്ന മഴക്കാടുകളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം ചില പരിസ്ഥിതി കൂട്ടായ്മകളിൽ അംഗമായ അദ്ദേഹം സ്കോട്ട്ലൻഡിലെ സിഫ് നദിമുഖത്തെ സമുദ്രജീവികളെക്കുറിച്ച് പഠിക്കുന്ന ടീമിൽ പങ്കുചേർന്നു. മകന്റെ പഠനത്തിൽ ആശങ്കാകുലനായ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഡിഗ്രിക്ക് ചേർത്തു. ഈ സമയത്താണ് 5 വർഷം നീണ്ടുനിന്ന ഒരു യാത്ര അദ്ദേഹത്തിന്റെ ജീവിതം കരിയറും മാറ്റിമറിച്ചത്. തെക്കേ അമേരിക്കയുടെ തീരദേശത്തെയും ശാന്തസമുദ്രത്തിലെ ദ്വീപുകളിലെയും ജീവവർഗങ്ങളുടെ സർവേ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് നേവിയുടെ HMS ബീഗിൾ എന്ന പായ്ക്കപ്പലിൽ സമുദ്രയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് അങ്ങനെയാണ്. കപ്പിത്താനായ റോബർട്ട് ഫിസ്റോയ് ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള ജൈവ വൈവിധ്യം പഠിക്കുന്നതിനായി തനിക്കൊപ്പം ജോൺസ് ഹെൻസ്റ്റോ എന്ന പ്രൊഫസറെ കൂടി ക്ഷണിക്കുന്നു. എന്നാൽ പ്രൊഫസർ ആ ദൗത്യത്തിനായി തൻ്റെ ശിഷ്യനായ ചാൾസ് ഡാർവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് 1831 December 27 HMS ബീഗിൾ ഇംഗ്ലണ്ടിലെ ഫ്ലിമാർ തുറമുഖത്തു നിന്നും 74 യാത്രക്കാരുമായി യാത്ര തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും തെക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി സെന്റ് ജാഗോ എന്നയിടത്ത് എത്തിച്ചേർന്നു. അവിടെയുള്ള അഗ്നിപർവ്വത കുന്നുകളുടെ മുകളിൽ കടൽ ചിപ്പികളെ കണ്ടതോടെ കുന്നിനു മുകളിൽ കടൽ ചിപ്പികൾ വരാനുള്ള സാധ്യതകളെപ്പറ്റി അദ്ദേഹം പഠിക്കുകയും ആ കുന്നുകൾ കടലിൽ നിന്ന് ഉയർന്നു വന്നതാകാമെന്ന് ഊഹിക്കുകയും ചെയ്തു. ഫിസ്റോയ് തീരദേശത്ത് പഠനം നടത്തുമ്പോൾ ഡാർവിനാകട്ടെ കുതിരപ്പുറത്തു കയറി ആ ദ്വീപുകളിൽ എല്ലായിടത്തും എന്തൊക്കെയോ തേടി നടന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഴുവൻ ഓരോരോ ജീവികളുടെയും ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളോ അവശിഷ്ടങ്ങളോ കണ്ടെടുക്കുക എന്നത് മാത്രമായിരുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
3: AIHMS ഹോമിയോപ്പതിയിലേക്ക് സ്വാഗതം.
4: ഇന്ന് ഈ പരിപാടിയിൽ ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഇതേക്കുറിച്ച് AIHMS ഹോമിയോപ്പതി അലർജി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
5: ശ്വാസകോശ രോഗങ്ങൾ പലപ്പോഴും വളരെ ചെറിയ ലക്ഷണങ്ങളോടെ, അതായത് ചിലപ്പോൾ ചെറിയൊരു തുമ്മലായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ശ്വാസ തടസ്സമായിട്ടോ ഒക്കെയാണ് തുടങ്ങുന്നത്. പലപ്പോഴും ഈ അസുഖങ്ങളെ വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വളരെ ഗുരുതരമായ പല പ്രശ്നങ്ങളായിട്ട് മാറുന്നതും ശ്വാസം മുട്ടൽ പോലുള്ള അവസ്ഥകളും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ശ്വാസകോശ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമായ ബ്രോങ്കൈറ്റിസ്, അതായത് ഒരു നീർക്കെട്ടാണെന്ന് നമുക്ക് പറയാം, ഇൻഫ്ലമേഷൻ എന്നുള്ളൊരവസ്ഥ, ശ്വാസകോശത്തിനുണ്ടാകുന്ന ആ നീർക്കെട്ട് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, എന്താണ് അതിന് കാരണം, എങ്ങനെ അത് തുടങ്ങുന്നു, ആരിലൊക്കെ കാണാം, അതിന് എന്താണ് ഹോമിയോ നൽകുന്ന പ്രതിവിധി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിലെത്തിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് അതിൻ്റെ അസുഖത്തിൻ്റെ ആ സ്ഥാനം?
6: ബ്രോങ്കൈറ്റിസിന്റെ രോഗിയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഒരു ചുമ ആണെങ്കിലും അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പം, നമ്മളുടെ ഈ മൂക്കിൽ കൂടെ എടുക്കുന്ന ശ്വാസം, ആ ശ്വാസനാളം ചെന്നിട്ട് നമ്മുടെ നെഞ്ചിന്റെ മേൽഭാഗത്ത്, അതായത് നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഒരല്പം താഴെയായിട്ട് രണ്ട് വശത്തുള്ള ശ്വാസകോശങ്ങളിലേക്ക് ചെല്ലാൻ വേണ്ടി ഈ ട്യൂബ് രണ്ടായിട്ട് തിരിയും,
5: വഴിവിരിയുന്നു.
6: അവിടെ വരെ ട്രിക്കാന്ന് പറയും.
5: അതിനുശേഷം
6: ശ്വാസനാളം എന്ന് പറയുന്നത്, അതിനുശേഷമുള്ള രണ്ട് വശത്തേക്കുള്ള രണ്ട് ട്യൂബായിട്ട് തിരിഞ്ഞ് അത് വീണ്ടും ശിഖരങ്ങളായിട്ടുള്ള ട്യൂബുകളിലേക്ക് തിരിഞ്ഞ് പിന്നെ വളരെ നേർന്ന ട്യൂബുകളായിട്ട് തിരിഞ്ഞ് അങ്ങനെ തിരിഞ്ഞാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു ചെല്ലുന്നത്. അപ്പോൾ ഈ രണ്ടായിട്ട് തിരിയുന്ന ഭാഗം തൊട്ടുള്ള ഭാഗത്തിനാണ് ബ്രോങ്കസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ശിഖരങ്ങൾക്കും ബ്രോങ്ക എന്ന് പറയും. നേരിയ ട്യൂബിന് ബ്രോങ്കിയോൾസും എന്ന് പറയും. അപ്പോൾ ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഒരു നീരുവീഴ്ചയാണ്. അത് ഇതിന്റെ ഒരു നമ്മൾ വായിലിന്റെ ഉള്ളിൽ കാണുന്ന തൊലി ഒരു ലൈനിങ് പോലെ ഈ ട്യൂബുകളിനകത്തും ഒരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിന്റെ നീരുവീഴ്ചയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്.
5: അപ്പൊ ഈ നേർത്ത ഒരു സ്ഥലം അതിനകത്തുള്ള ഒരു ലെയർ ഉണ്ട് അല്ലെ, അതിലാണ് ഈ നീര് വീഴുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ നീർവീഴ്ച ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും അണുബാധയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങളാണോ?
6: അതിലേക്ക് നമ്മൾ പോകുമ്പം ഈ ബ്രോങ്കൈറ്റിസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് അക്യൂട്ട്, രണ്ട് ക്രോണിക്. അപ്പം അക്യൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക്

0: പെട്ടെന്നൊരു ചുമയുണ്ടായി. അപ്പം അത് പലപ്പോഴും ഉണ്ടാവുന്നത് അതിനോടൊപ്പം ആദ്യം അയാൾക്ക് എന്തെങ്കിലും ഒരു വൈറസ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങും. നമുക്ക് സാധാരണ ചെറിയൊരു പനി ഉണ്ടായിരിക്കാം, ജലദോഷം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പനിയും ജലദോഷമൊക്കെ ഒരു 3-4-5 ദിവസം കൊണ്ട് ഒതുങ്ങിയിട്ട് പിന്നെ അത് ചുമയിലേക്ക് നീങ്ങും. അപ്പോൾ ഇതിനാണ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ നീരുവീഴ്ചയ്ക്ക് കാരണം ആ വൈറസ് ആണ്, പെട്ടെന്നുണ്ടായതാണ് ആ വൈറസ് ആണ്. ഇങ്ങനെയുള്ള ഒരു ചുമ അതിന് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. ഇനി ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളത് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു രോഗി നമ്മളുടെ ചുമയായിട്ട് വരുമ്പം അയാളുടെ ഈ ചുമയുടെ ചരിത്രം എടുക്കുമ്പം കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ അയാൾക്കൊരു 3 മാസമായിട്ട് അല്ലെങ്കിൽ 3 മാസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഇടവിട്ടായിട്ടോ ചുമ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ട് ചിന്തിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കും, അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് സ്ഥിരീകരിക്കും. അപ്പോൾ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ കാരണങ്ങൾ വേറെയാണ്. അപ്പൊ അതിന് സ്മോക്കേഴ്സിൽ ഇത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, പുകവലിക്കാരിൽ ഇത് കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം വീട്ടില് പിതാവ് പുകവലിക്കുന്നുണ്ട്, ഇപ്പം ഈ പുക മറ്റ് കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ ഇത് ശ്വസിക്കുന്നുണ്ട്, അവർക്കും വരാം.
1: വീട്ടിനകത്ത് നിന്ന് പുക വലിക്കുമ്പോൾ അത് വീട്ടിൽ താമസിക്കുന്ന മിക്കവർക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്,
0: പാസീവ് സ്മോക്കിംഗ്
1: സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്,
0: സെക്കൻഡ് ഹാൻഡ്, ഇതും അതും ഇതിന് ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ്, പ്രേരണ. അതിന് കാരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ കൂടെ ഡീപ്പിലായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത് അങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്, അക്യൂട്ട് ബ്രോങ്കൈറ്റിസും ക്രോണിക് ബ്രോങ്കൈറ്റിസും ആയിട്ട് തരംതിരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.
1: താങ്കൾ പറഞ്ഞ ഈ പുകവലി മാത്രം അല്ലാതെ നമ്മുടെ റോഡിലും ഒക്കെ ഉള്ള വാഹനങ്ങളിൽ നിന്ന് പുക, അല്ലെങ്കിൽ ഫാക്ടറികളിലും മറ്റും അങ്ങനെ ചൂളകളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ അടുപ്പ്, ഇപ്പൊ നമ്മളെ നാട്ടിലില്ല, വിറകടുപ്പൊക്കെ വളരെ കുറവാണ്, വിറകടുപ്പ് പോലെയുള്ള അങ്ങനെയുള്ള പുകകള്, അത് അങ്ങനെയുള്ള മലിനീകരണം കൊണ്ടും ഇത് ഉണ്ടായിക്കൂടെ ഈ ബ്രോങ്കൈറ്റിസ്?
0: അതൊക്കെ ഇതിന് ഒരുപക്ഷെ ഒരു ഘടകമായിരിക്കാം. പക്ഷെ അതിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇപ്പം പുക വലിക്കുന്ന എല്ലാവർക്കും വരില്ല. അപ്പോൾ ഇതിന് അടിസ്ഥാന പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാതലായ ഒരു കീ വേർഡ് ഉണ്ട്, ജനറ്റിക്കലി ഡിസ്പോസ്ഡ്. ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചായവുള്ളവർക്കാണ് ഈ ഘടകങ്ങളൊക്കെ കാരണമായി മാറും. അപ്പം മറ്റേത് എന്ന് പറയുന്ന ഒരു പ്രേരണ ഘടകവും അടിസ്ഥാന കാരണം ഈ ചായവാണ്.
1: ജനിതകമായിട്ടുള്ള അവരുടെ ആ ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ ബ്രോങ്കയുടെ ഒരു പ്രത്യേകത, അതാണ് അതിന്റെ കാരണം.
0: ആ വ്യക്തിക്കുള്ള ഈ ഇത് വരാനുള്ള ഒരു ചായമുണ്ട്, ഒരു ജനറ്റിക് ഡിസ്പോസിഷൻ, അതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ അടിസ്ഥാന കാരണം.
1: അപ്പൊ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പാരമ്പര്യമായിട്ടുണ്ടാകാമെന്നുള്ള ഒരു സൂചനയാണോ ഇത് പറയുന്നത്?
0: അതിനകത്ത് അത് ഒരു ഘടകമാണ്, പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല,
1: പാരമ്പര്യമായിട്ടും
0: വരാം.
1: ഇങ്ങനെ ഒരു നീർക്കെട്ടുണ്ടാകുമ്പോൾ ഇതിൽ എന്താണ് ഒരു നമുക്ക് തടസ്സം ആയിട്ട് വരുന്നത്? ലക്ഷണം ചുമയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അപ്പോ അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ എന്തെങ്കിലും പോരായ്മകളും ഇതിലൊരു ഘടകമായിട്ട് വരാറുണ്ടോ?
0: നമ്മൾ അക്യൂട്ട് ബ്രോങ്കൈറ്റിസിലേക്ക് പോകുമ്പോൾ അതിലേക്ക് ഈ ചുമയുടെ കൂടെ ചിലപ്പം ഒരു ചെറിയ നെഞ്ചിൽ പിടുത്തം അല്ലെങ്കിൽ ഒരു വേദന ഒക്കെ തോന്നാം. അതിനെ സംബന്ധിച്ച് പറയുമ്പം അത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ, ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ, ഇത് സാധാരണ രീതിയിൽ 2-3 ആഴ്ച കൊണ്ട് ചുമ മാറിക്കും. അപ്പം അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ആ തനിയെ മാറിപ്പോകാവുന്നൊരു അസുഖമാണ്, ട്രീറ്റ്മെന്റ് എടുത്താൽ നേരത്തെ മാറും.
1: അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് തന്നെ അത്
0: മാറാം. ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് വരുമ്പം ആദ്യകാലത്ത് ഇതിന്റെ തുടക്കത്തിലൊക്കെ ചുമ ഇതിനകത്തുള്ള വ്യത്യാസം, അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൽ കഫം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും, മിക്കവാറും കുത്തി കുത്തിയ ചുമയായിരിക്കും, കഫമില്ലാത്ത തരം ചുമയായിരിക്കും. ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് വരുമ്പോൾ മിക്കവാറും കഫമുള്ള ചുമയായിരിക്കും, അതിനോടൊപ്പം നെഞ്ചിൽ പിടുത്തം, ചെറിയ ശ്വാസ തടസ്സം പോലെയൊക്കെ വരാം. അപ്പൊ ഇനീഷ്യലി തുടക്കത്തിൽ ഈ ചുമയായിരിക്കും, ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും, കഫമുള്ള ചുമയായിരിക്കും, അതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമയായിരിക്കും. ഇത് അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പം നമുക്ക് ഈ ശ്വാസ തടസ്സം വരാം. അപ്പോൾ അവിടെ നമ്മൾ ലങ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളുണ്ട്, സ്പൈറോമെട്രി പോലുള്ള ടെസ്റ്റുകളുണ്ട്. അത് ചെയ്യുമ്പം ഈ ലങ് കപ്പാസിറ്റിയിൽ കുറവുള്ളതായിട്ട് നമുക്ക് ആ ടെസ്റ്റുകളിൽ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇപ്പം ഇത് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് മുമ്പോട്ട് പോയാൽ ഈ നീർക്കെട്ടിൽ നിന്ന് കൂടുതലായിട്ട് ചെന്ന് ഈ ശ്വാസകോശത്തിൻ്റെ ബ്രോങ്കസിന്റെ ഘടനയിൽ തകരാറുകൾ വരാം, ഡിഫക്റ്റ് ഡാമേജ് ഒക്കെ വരാം. അപ്പം അത് പ്രോഗ്രസ് ആയ ആ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആ കാറ്റഗറിയിലും ഇത് പെടും,
1: സിഒപിഡി.
0: അപ്പം പലപ്പോഴും ക്രോണിക് ബ്രോങ്കൈറ്റിസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ COPD ആയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്. പക്ഷെ അത് രണ്ട് സ്റ്റേജ് ആണത്. ആദ്യത്തെ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ തുടക്കത്തിൽ നമ്മൾ പലപ്പോഴും ഈ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ തടസ്സത്തിന്റെ ലക്ഷണങ്ങൾ, സിഒപിഡിയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണാറില്ല. ഇപ്പൊ ശ്വാസ തടസ്സം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ബ്രോങ്കസിൽ ഡാമേജ് വരുന്നത് കൊണ്ടും പിന്നെ ഈ ബ്രോങ്കസിന്റെ ഉള്ളിൽ കഫം കെട്ടിക്കിടക്കും. അപ്പം ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ വരുമ്പോൾ ഈ ശ്വാസം തടസ്സം വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ ആവശ്യമെങ്കിൽ CT സ്കാൻ വരെ നമ്മൾ ശുപാർശ ചെയ്യും, ഇത് ഡാമേജ് ഒക്കെ ഉണ്ടോ.

0: എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എംഫൈസീമ എന്നുള്ള സ്റ്റേജിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഈ നേർന്ന ട്യൂബുകൾ ചെന്ന് ചെന്ന് അവസാനം ആൽവിയോളെ, അതായത് ചെറിയ ചെറിയ കൊമളകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബലൂണുകൾ പോലെയുള്ള ഒരു ഘടനയിലേക്ക് എത്തണം. അവൾ ആ ഈ ബലൂൺ പോലുള്ള ഘടനയിലാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് കൈമാറുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നത്
1: ആൽവിയോള വഴി.
0: ആൽവിയോളെ അപ്പം ആൽവിയോളയിലെ ഡാമേജ് വരുമ്പം അത് എംഫൈസീമ എന്നുള്ള രോഗത്തിലേക്ക് കലാശിക്കും.
1: അതായത് ഓക്സിജൻ കൈമാറ്റപ്പെടുന്നത് തടസ്സപ്പെടുന്ന ഒരവസ്ഥ വരാം.
0: കാരണം ഈ പല കൊമളകൾ പൊട്ടി പൊട്ടി ഒന്നായാൽ അതിന്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ കുറയും. അപ്പൊ നമുക്ക് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കാനുള്ള മൊത്തമുള്ള ഒരു ഏരിയ കുറയും. അതാണ് എംഫൈസീമയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം. അപ്പം നമ്മുടെ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കാര്യമായ തകരാറിലേക്ക് വരും.
1: ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്.
0: അതെ, അപ്പൊ നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ പല മുഖങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരൊന്ന് തുടങ്ങിയിട്ട് എവിടം വരെ എത്താം എന്ന് നമ്മൾ ഇപ്പൊ കാണുകയാണുണ്ടായി.
1: ഡോക്ടർ പറഞ്ഞു ജനിതകമായിട്ടുള്ള ഒരു കാരണമാണ് ഇതിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്രായം മുതൽ ഇത് വരാം? കൊച്ചു കുട്ടികൾ മുതൽ ഇത് കാണാമോ?
0: ചെറിയ പ്രായം തൊട്ട് വരാം. കൊച്ചുകുട്ടികളെ, നമ്മൾ തീരെ ചെറിയ കുട്ടികളല്ലെങ്കിലും നമ്മൾ ക്രോണിക് ആസ്തമാറ്റിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ നമ്മൾ പലപ്പോൾ ഒരു 3 വയസ്സ് തൊട്ടൊക്കെ പലപ്പോഴും ഇത് കാണാം. ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ മറ്റു ഒരു പ്രസന്റേഷനാണ് ക്രോണിക് ആസ്തമാറ്റിക് ബ്രോങ്കൈറ്റിസ്. അവിടെ നമ്മൾ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളും
1: വലിവിന്റെ
0: പ്രശ്നങ്ങളും കാണും. അപ്പം പിന്നെ നമ്മൾ കാണുന്ന കൂടുതൽ സ്ത്രീകൾക്ക് ഇത് വരാൻ കൂടുതൽ ചായ്വുള്ളതായിട്ട് കാണുന്നുണ്ട്. ഏത് പ്രായത്തിലും ഈ ബ്രോങ്കൈറ്റിസ് വരാം.
1: അപ്പോൾ ഇത് ഗുരുതരമാവാൻ വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ ചിലവരിൽ, അല്ലേ? അങ്ങനെയും സംഭവിക്കാം അല്ലേ? അവരുടെ സാഹചര്യങ്ങളും അവരുടെ ശ്വാസകോശത്തിന്റെ അവസ്ഥയും ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ
0: ഇത് ഗുരുതരമാകുമോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടെ ജനിതമായ ആ ചായ്വാണ്.
1: അപ്പൊ ജനിതക ഘടന അനുസരിച്ചുള്ള എത്രത്തോളം ദോഷമുണ്ട് നമ്മുടെ ശ്വാസകോശത്തിന്, അതിനനുസരിച്ചാണ് നമുക്ക് ഇത് പെട്ടെന്ന് ഗുരുതരമാവോ അല്ലെങ്കിൽ കുറെ സമയം എടുക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്
0: അല്ലേ.
1: അപ്പൊ ഇത് നമുക്ക് ക്രോണിക് ആണോ അല്ലെങ്കിൽ അക്യൂട്ടാണോ എന്നുള്ളത്, ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു അക്യൂട്ട് ആകുമ്പോൾ പെട്ടെന്ന് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചുമ മാറും. ഇതാ മറ്റതാണെങ്കിൽ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ കുറെ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടാവാം. അത് പലപ്പോഴായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചുമയായിട്ട് നിൽക്കുന്നുണ്ടാവും. കഫം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾക്ക് തുടക്കത്തിൽ ഇത് അറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അപ്പൊ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലക്ഷണങ്ങളാണോ അതോ നമ്മൾ പാരമ്പര്യ ഘടകങ്ങളോ അല്ലെങ്കിൽ ജനിതക ഘടകങ്ങളോ കൂടെ പരിശോധിച്ചാണോ തീരുമാനിക്കുന്നത്?
0: ഇതിനകത്ത് നമ്മൾ രോഗനിഗമനത്തിലേക്ക് സഹായിക്കുന്നത് കൂടുതലും ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട്. അപ്പം നമ്മൾ വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൻ്റെ ചുമ ചിലപ്പോൾ ശക്തമായ ചുമയായിരിക്കും.
1: ചുമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത, ഇപ്പോൾ രാത്രി ചുമയ്ക്കുക, കിടക്കുമ്പോൾ ചുമയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ?
0: അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത ചുമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒരാഴ്ചയിലടുത്ത മിക്ക ദിവസവും ചുമയുണ്ടാവും. ചിലപ്പോൾ 1-2 ദിവസം ചുമയുണ്ടാവില്ല, പക്ഷെ മിക്ക ദിവസവും ചുമയുണ്ടാവും. അത് ചിലപ്പം 3-4, 2-3 ആഴ്ച അടുപ്പിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ചിലപ്പം 1 മാസം, 1.5 മാസം, 2 മാസം നിൽക്കാം.
1: ഇടയ്ക്ക് ഒരു ഇടവേള ഉണ്ടാവും,
0: പിന്നെ ചിലപ്പോൾ ഗ്യാപ്പ് വരും, പിന്നെ ചിലപ്പോൾ അടുത്തല്ല വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററി എടുക്കുമ്പം കഴിഞ്ഞ കൊല്ലം എനിക്കൊരു 1.5 മാസം, 2 മാസം ഉണ്ടായിരുന്നു, പിന്നെ അതെങ്ങനെയോ മാറിപ്പോയി, എന്തോ മരുന്നെടുത്തു, ഇതിപ്പോൾ ഈ കൊല്ലം വീണ്ടും ഇപ്പം ഒരു മാസം കഴിഞ്ഞൊരു മാസമായിട്ട് ചുമയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഏതാണ്ട് 3 മാസത്തിനോ അല്ലെങ്കിൽ മേലെയോ ഇതുപോലെ വിട്ടുമാറാത്ത ചുമ എന്ന് കാണുമ്പോൾ നമ്മളത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് നമ്മൾ പെട്ടെന്നുള്ള അത് പെട്ടെന്ന് നമ്മൾ സംശയിക്കും, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കും, ഇപ്പോൾ കഫം വരുന്നുണ്ടോ, കഫമുള്ള ചുമയാണോ, വേറെന്തൊക്കെയാണ് ലക്ഷണങ്ങളുള്ളത്, അപ്പം നെഞ്ചിനകത്ത് പിടുത്തം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിനുള്ള നമ്മൾ ടെസ്റ്റ് എടുക്കും. പിന്നെ നമ്മൾ സംശയം തോന്നുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നേരത്തെ അപേക്ഷിച്ച് ഇപ്പം സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, സാധാരണ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ശാരീരികമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ആ വ്യക്തി പറയുകയാണെങ്കിൽ നമ്മൾ സ്പൈറോമെട്രി സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിലും കൂടുതലും ഇതിൻ്റെ നിഗമനത്തിലേക്ക് എത്തുന്ന ഈ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ എങ്ങനെ വരുന്നു, അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൂടുതലും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്.
1: ചെറുപ്പത്തിൽ, അതായത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഈ ആസ്മ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ആസ്മ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഇങ്ങനെ ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ?
0: ആസ്മ ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് അല്ല, ആസ്മ ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ എംഫൈസീമാറ്റിസ് ചേഞ്ചസ്, കാരണം വലിയ കുളക്കാൻ വലിയ ചെന്ന് അവരുടെ ഈ ബ്രോങ്കസിനൊക്കെ ഡാമേജ് വരാം, ശ്വാസം മുട്ടുള്ള വലുതായിട്ട് ആൽവിയോളയ്ക്കൊക്കെ ഡാമേജ് വരാം.
1: അങ്ങനെ വരുന്ന പ്രശ്നമായിട്ടാണ് ഇത് വരുന്നത്. അല്ലെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ ഹോമിയോയുടെ സമീപനം?
0: ഹോമിയോ ചികിത്സയിൽ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഗണ്യമായ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു. അത് ബോംബെയിലുള്ള ഡോക്ടർ പ്രഫുൾ വിജയക്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇങ്ങനത്തെ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിലേക്കുള്ള ഹോമിയോപ്പതിയുടെ ഇന്റർവെൻഷൻ കുറെ കൂടെ ഇടപെടൽ കുറെ കൂടെ കൃത്യതയുള്ളതും ആ രീതിയിൽ കൊണ്ടുപോകാൻ അഡ്വാൻസസ് പുരോഗതി വരുത്തി.

0: അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ബ്രോങ്കൈറ്റിസ് എടുക്കുമ്പോൾ ഇത് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് ആദ്യം മനസ്സിലാവും. അക്യൂട്ട് ആണെങ്കിൽ നമ്മളുടെ അപ്രോച്ച് വേറെയാണ്. നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് കാര്യങ്ങൾ എടുത്ത് മനസ്സിലാക്കി ചുമയുടെ സ്വഭാവ രീതിയൊക്കെ മനസ്സിലാക്കി വേറെ കുറച്ച് പോയിന്റ്സും കൂടെ നോട്ട് ചെയ്തിട്ട് പേഷ്യന്റ് മരുന്ന് കൊടുത്ത് അവിടെ നമ്മളുടെ ഈ ഇന്റർവെൻഷന്റെ സക്സസ് ഇപ്പോൾ സാധാരണ രീതിയിൽ രണ്ടല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ, ഒന്നും ചെയ്തില്ലെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഇന്റർവെൻഷൻ കൊണ്ട് അത് ഒരാഴ്ച കൊണ്ട് മാറ്റാൻ പറ്റണം. അപ്പോൾ അങ്ങനെ വളരെ അപ്പം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷനാണ്.
1: അക്യൂട്ട്
0: കേസല്ല. ക്രോണിക്കിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സിഗരറ്റ് സ്മോക്കിംഗ്, അന്തരീക്ഷത്തിൽ പോക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഹെയിൽഡ് അലർജനോ എന്തെങ്കിലുമൊക്കെ ഈ നീർക്കെട്ട് ഉണ്ടാക്കാമെങ്കിലും ഈ ചായ്വില്ലാതെ ഇതുണ്ടാവില്ല.
1: ജനിതകമായ
0: ആ ചായ്വില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ചികിത്സിക്കുക? നമ്മൾ ആ ചായ്വിനെ ചികിത്സിക്കണോ? അതല്ലേ കാരണഹേതു. മറ്റേത് ഇപ്പോൾ സ്മോക്കിംഗ് കുറയ്ക്കാൻ പറയണം തീർച്ചയായിട്ടും, പക്ഷേ ഈ ചായ്വില്ലാതെ ഇവിടെ അസുഖം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കാരണഹേതു, അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ അപ്രോച്ച്. അവിടെയാണ് ഈ ജനറ്റിക്കായിട്ടുള്ള ആ ചായ്വ് അത് ഓരോ വ്യക്തിയിൽ നിന്ന്. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുമ്പം ഓരോ വ്യക്തിയുടെയും ജീൻസ് വേറെയാണ്. അവിടെയാണ് ഹോമിയോപ്പതിയുടെ കാതലായ പ്രിൻസിപ്പിൾ, അതായത് വ്യക്തിയെ ചികിത്സിക്കുക, രോഗമുള്ള വ്യക്തിയെ പഠിച്ചിട്ട് ചികിത്സിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ആ ഒരു ഇന്റർവെൻഷൻ, ആ രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖം ഭേദമാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ അസുഖത്തിന് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇതൊരു മാനേജ്മെൻറ്റിനെ പറ്റത്തുള്ളൂ. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഇതിന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇങ്ങനെ ഈ അതിൻ്റെ സിംപ്റ്റംസ് ഒക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ ഉള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിലുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഈ ആ ചായ്വിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അസുഖം കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഇതിന് നമ്മൾ സഹായിക്കുന്നത്, നമ്മളിപ്പം ഹോമിയോപ്പതിയിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അസുഖം ഈ പേഷ്യൻ്റ് വരുമ്പോൾ, ഇപ്പോൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചു, പല സ്റ്റേജിൽ വരാം. ഇപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ നീർക്കെട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീർക്കെട്ട് മാത്രമേ ഉള്ളെങ്കിൽ വേറെ നമുക്ക് ഈ ബ്രോങ്കസിൻ്റെ ഘടനയ്ക്ക് ഡാമേജോ വേറൊന്നും ഇല്ല എങ്കിൽ നമ്മളുടെ അപ്രോച്ച് കുറച്ച് ഡിഫറൻറ്റാണ്. അപ്പോൾ എത്രത്തോളം ഈ രോഗം ഈ വ്യക്തിയിൽ എത്രത്തോളം സങ്കീർണമായിട്ടുണ്ട്, പെംഫൈസീമ വന്നാൽ നമ്മളുടെ അപ്രോച്ച് കുറച്ച് ഡിഫറൻറ്റാണ്. ഇപ്പം COPD സ്റ്റേജിലാണെങ്കിൽ, രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ നമ്മളുടെ അപ്രോച്ച് ഡിഫറൻറ്റാണ്. ഇതാണ് പത്തോഫിസിയോളജി എന്ന് പറഞ്ഞത്, ഒരു രോഗത്തിൻ്റെ പത്തോഫിസിയോളജി. രോഗം എവിടെ തുടങ്ങി, എങ്ങനെ തുടങ്ങുന്നു, അത് നമ്മളടുത്ത് വരുമ്പം അത് ഏത് സ്റ്റേജിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പത്തോഫിസിയോളജി എന്ന് പറഞ്ഞ ആ വൈദ്യ ആ ശാസ്ത്രവും ഹോമിയോപ്പതിയും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ വളരെ കൃത്യമായി ആ സംയോജനം വളരെ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് കൊണ്ടാണ് നമുക്കിപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ മരുന്ന് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ രോഗി കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പ്രോഗ്രസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ മോണിറ്റർ ചെയ്ത് അങ്ങനെ അതിൻ്റെ ആ ചികിത്സയുടെ എൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പം വേറെ എന്തെങ്കിലും മരുന്നിൻ്റെ സഹായം കൊണ്ടാണ് രോഗലക്ഷണങ്ങളൊക്കെ തണുപ്പിച്ച് നിർത്തി അതൊക്കെ വിടുതലാക്കി പൂർണ്ണമായിട്ടും രോഗിയെ ഭേദമാക്കുക എന്നുള്ള ഒരു ലാക്കോടുകൂടിയാണ് നമ്മൾ ഇന്റർവെൻഷൻ.
1: ഒരു ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ അയാൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളോ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഒക്കെ പറയാറുണ്ടോ?
0: ഇപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളോട് നമ്മൾ തീർച്ചയായിട്ടും അത് കുറയ്ക്കും. കാരണം സ്മോക്കിംഗ് എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമല്ല. അതേസമയം ഭക്ഷണം നമ്മൾ കുറയ്ക്കാൻ പറയില്ല. ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഭക്ഷണത്തിനോട് അലർജി ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് തൽക്കാലം അത് നിയന്ത്രിക്കാൻ പറയും. പക്ഷേ ഒരു സമയം കഴിയുമ്പം നമ്മൾ അതൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം ഭക്ഷണം ഒരു വ്യക്തിക്ക് കഴിക്കാനും അതിൽ നിന്നുള്ള പോഷകങ്ങൾ ശരീരത്തിന് എടുക്കാനും പറ്റണം. അതേസമയം സ്മോക്കിംഗ് അല്ലെങ്കിൽ അമിതമായ ആൾക്കഹോൾ ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ പറയും. കാരണം ഇതൊക്കെ ശരീരത്തിന് പറ്റാത്ത സാധനമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിൽ ജോലിയാണെങ്കിൽ അവിടെ ഇപ്പം വിഷമുള്ള കെമിക്കൽസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സംരക്ഷണങ്ങളൊക്കെ എടുക്കാൻ പറയും. വീട്ടിൽ അടുപ്പ് കത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കണ്ടുപോകാനും പുകയുണ്ടെങ്കിൽ അതിന് വേണ്ട മാറ്റങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ ശുപാർശ ചെയ്യും. പുകയില്ലാത്ത അടുപ്പോ ആ രീതിയിലൊക്കെ.
1: അപ്പോൾ
0: അതെ, അതാണ് നമ്മുടെ അപ്രോച്ച്. അതായത് നമ്മളുടെ ശരീരത്തിന് പറ്റാത്ത സാധാരണ രീതിയിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തതും കഴിക്കാൻ പറ്റാത്തതും സംഗതികൾ നമ്മൾ പാടില്ല എന്ന് തന്നെ പറയും. അതേസമയം സാധാരണ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മരുന്ന് കൊടുത്ത ആ വ്യക്തിയുടെ അഡാപ്റ്റേഷൻ പൊരുത്തപ്പെട്ടുപോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്.
1: അപ്പോൾ ഇപ്പോൾ ക്രോണിക് അല്ലെങ്കിൽ ഒരുപാട് കാലം ഈ ബ്രോങ്കൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഏത് അവസ്ഥയിൽ വന്നാലും നമുക്ക് മെച്ചപ്പെട്ടൊരു ചികിത്സ ഈ ഹോമിയോയുടെ സമീപനത്തിലൂടെ കൊടുക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് രോഗശമനം ഉണ്ടാകാൻ.
0: അതാണ് നമ്മുടെ അപ്രോച്ച്. ഏത് അവസ്ഥയിലാണ് ആ രോഗി വരുന്നത്? ചിലപ്പം രോഗി 1 കൊല്ലം പഴക്കമുള്ള അസുഖമായിരിക്കും വരുന്നത്, ചിലർ 5 കൊല്ലം പഴക്കമുള്ള അസുഖം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ ജനിതക ചായവനുസരിച്ച് ഈ രോഗം എത്രത്തോളം ഡെവലപ്പ്
1: ചെയ്യും
0: വേറെ ആയിരിക്കും. അപ്പൊ ആ രോഗി വരുമ്പോൾ ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ രോഗിയെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു

0: അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
1: ബ്രോങ്കൈറ്റിസ് എന്നുള്ള ശ്വാസകോശ രോഗാവസ്ഥയ്ക്ക് ഹോമിയോപ്പതി വളരെ നല്ല രീതിയിലുള്ള ഒരു ചികിത്സയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വ്യക്തമായത്. അപ്പം അതിലെ സമീപകാലങ്ങളിൽ വളരെയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രോഗിക്ക് മെച്ചപ്പെട്ട ഒരു ചികിത്സ കൊടുക്കാനും ആശ്വാസം നൽകാനും സാധിക്കും എന്നുള്ള ഈ നല്ല വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ. ഇതേക്കുറിച്ച് AIHMS ഹോമിയോപ്പതി അലർജി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഇതുവരെ സംസാരിച്ചത് ടിപി രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15-ലേറെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349-37-4747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: അസാപ് കേരളയുടെ ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സംഘടിപ്പിക്കുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 19. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാൻ ലൈസൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 9495 9999667 അല്ലെങ്കിൽ 9895 9679998 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495 9999667 അല്ലെങ്കിൽ 9895 9679998. ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0479 244 2502 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0479 244 2502 വെബ്സൈറ്റ് വിലാസം വീണ്ടും www.eemployment.kerala.gov.in.

മറ്റൊരു കെ സി ബി അറിയിപ്പ്. കണ്ടനാട് സബ് സ്റ്റേഷനിൽ നിന്നും ആരക്കുന്നം സെക്ഷനിലേക്ക് വരുന്ന 11 KV ആരക്കുന്നം ഫീഡറിൻ്റെ ഭൂഗർഭ കേബിൾ തകരാറിലായി.

0: ആയതുകൊണ്ട് പ്രസ്തുത തകരാർ പരിഹരിക്കുന്നതുവരെ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് ആരക്കുന്നം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹനമുടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി 0491 2547 437 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491 2547 437.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. സ്ത്രീ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ധനുഷ് രചന നിർവഹിച്ച്, അനിരുദ്ധ് രവിചന്ദർ സംഗീതം പകർന്ന്, വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്നാലപിച്ച ഗാനം

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD കോട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 04922255061, അല്ലെങ്കിൽ 85470052. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി, 04922255061, അല്ലെങ്കിൽ 8547005042.

പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം, പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കുള്ള ടൂൾ കിറ്റ് ഗ്രാന്റ്, അഡ്വക്കേറ്റ് ഗ്രാന്റ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായം പദ്ധതികളിലേക്ക് www.bwin.kerala.gov.in മുഖേന അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0492223355. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0492223355. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30 തീയതിക്ക് മുമ്പായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 2026 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യോഗ്യത +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യോഗ്യത +2 കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്

ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് യോഗ്യത പ്ലസ് ടു എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. SC ST OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 944-721-1055 അല്ലെങ്കിൽ 702-531-0574 അല്ലെങ്കിൽ 04-8425-41-520. ഇനിയൊരു ഹിന്ദി ഗാനം. അഗ്നിപത് എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം ആലപിച്ചത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ. സംഗീതം അജയ് അതുൽ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അങ്ങാടിയിൽ അപ്പോഴും പോലീസ് വണ്ടിയുടെ സൈറൺ നിരന്തരം മുഴങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് പോലീസുകാരെ കൊണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ? രാമർ അങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കെ അങ്ങാടിയിൽ വലിയൊരു ബഹളം കേട്ടു. കുറേ ആളുകൾ കിഴക്കോട്ടേക്ക് ഓടിപ്പോകുന്നു, മറ്റു ചിലർ ഇടവഴിയിലേക്കും.
2: എന്താണ് അവിടെ ഉണ്ടായത്? ചേക്കുവിനെ പിടിച്ചു കാണുമോ?
1: കല്യാണി ചോദിച്ചു.
2: പിടിച്ചതാന്ന് തോന്നുന്നില്ല,
1: തെല്ലിട കഴിഞ്ഞ് രാമർ പറഞ്ഞു. ഓൻ അന്നേരം ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. അത് നിറവേറ്റിയിട്ടേ ഓൻ പിടികൊടുക്കൂ. അതാ ഓൻ്റെ സ്വഭാവം, അയാൾ കൂട്ടിച്ചേർത്തു. ചെണ്ടൻ നമ്പ്യാരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വടകരയിലേക്ക് എടുത്തപ്പോഴും കുറേ ബഹളമുണ്ടായി. അതെല്ലാം വളരെ ദൂരത്തോളം കേൾക്കാമായിരുന്നു. വൈകുന്നേരമായപ്പോഴാണ് രാമർ അങ്ങാടിയിലേക്ക് ഇറങ്ങിയത്. വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതിൽ കല്യാണിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല.
2: എന്തിനാ ആ ബഹളത്തിൽ പോയി നിൽക്കുന്നത്
1: എന്നാണ് അവൾ ഭർത്താവിനോട് ചോദിച്ചത്. രാമർ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അങ്ങാടിയിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കാത്തതിൽ രാമറിന് വിഷമമുണ്ടായിരുന്നു. ചെണ്ടൻ നമ്പ്യാരെ അങ്ങനെ കാണാൻ കരുത്തില്ലാത്തതുകൊണ്ടും അയാളെ അങ്ങനെയൊരവസ്ഥയിൽ എത്തിച്ചത് തൻ്റെ ചങ്ങാതിയാണെന്ന കുറ്റബോധം കൊണ്ടും മാത്രമാണ് രാമർ മടിച്ചു നിന്നത്. തക്ഷൻകുന്നിലെ അന്തരീക്ഷം കുറേക്കൂടി വിഷമകരമാവുന്നു എന്ന തോന്നലാണ് രാമറെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇറങ്ങുമ്പോൾ കല്യാണി ഓർമ്മിപ്പിച്ചു,
2: കച്ചറയിലൊന്നും ചെന്ന് ചാടണ്ട കേട്ടോ.
1: രാമർ അതിന് മൂളുക മാത്രം ചെയ്തു. തക്ഷൻകുന്നിലെ ആൾക്കൂട്ടം ഒട്ടും കുറഞ്ഞിരുന്നില്ല. അടച്ചിട്ട പീടികകളുടെ വരാന്തകളിലും അല്ലാത്തയിടത്തും ആളുകൾ കൂടി നിൽക്കുകയാണ്. അവരെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അവരാരും തന്നെ നാട്ടുകാരല്ല, മറ്റെവിടെ നിന്നോ വന്നവരാണ്. അവർക്ക് മറ്റെന്തെല്ലാമോ ലക്ഷ്യങ്ങളുണ്ടെന്ന് അവരുടെ മുഖഭാവം വ്യക്തമാക്കുന്നു. കോടതി ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ നിന്നും അല്പം മാറി മൈനർ ബാലൻ ആരോടോ വളരെ ഗൗരവത്തിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു. അവരെ ശ്രദ്ധിക്കാതെ പോസ്റ്റ് ഓഫീസിന് താഴെ നിൽക്കുന്ന രാവണിക്കിടാവിന്റെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ മൈനർ അടുത്തേക്ക് ഓടി വന്നു.
2: എന്താ മൈനറെ, ആരോടാ നീ ഇത്ര ഗൗരവമായി സംസാരിക്കുന്നത്?
1: രാമർ അന്വേഷിച്ചു. അന്നേരം തൊട്ടപ്പുറത്തു നിൽക്കുന്ന ഒരാളെ ചൂണ്ടി മൈനർ പറഞ്ഞു,
2: ഓ തിക്കോടിക്കാരനാ, ചെണ്ടൻ നമ്പ്യാരെ കൊന്നതിന്റെ കണക്ക് തീർക്കണോന്നാ ഓര് പറയുന്നത്.
3: കണക്ക് തീർത്ത നമ്പ്യാര് മടങ്ങി വരുമോ?
1: രാമർ ചോദിച്ചു.
3: എന്തായാലും സംഗതി വഷളാവൂന്നാ തോന്നുന്നത്. നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
1: മൈനർ പ്രത്യാശയോടെ രാമറുടെ നേരെ നോക്കി.
3: എന്തായാലും നീ പോവല്ല, ഞാൻ കിടാവിനെ ഒന്ന് കാണട്ടെ.
1: കിടാവ് കണ്ടപാടെ പറഞ്ഞു,
3: ഞാൻ രാമറെ തിരക്കി അങ്ങോട്ട് വരുവാൻ നോക്കുമായിരുന്നു. ചേക്കുവിനെ കിട്ടാത്ത സ്ഥിതിക്ക് സംഗതി വല്ലാതെ വഷളാവും. ഓൻ എവിടെയുണ്ടെന്ന് വല്ല വിവരമുണ്ടോ?
2: ഞാനും ഓനെ തന്നെയാ കാത്തിരിക്കുന്നത്.
3: എന്തിനാ ഓനത് ചെയ്തതെന്ന് എനിക്കൊരു തിരുപാടുമില്ല,
1: രാമർ പറഞ്ഞു.
3: നമ്പ്യാരോട് ഓനെന്തെങ്കിലും എതിർപ്പുള്ളതായി എനിക്കറിയില്ല,
1: രാമണ്ണിക്കടാവ് തറപ്പിച്ചു പറഞ്ഞു.
3: നമ്പ്യാരോട് ഓന് എതിർപ്പുമില്ല, ലോഗ്യവുമില്ല,
1: രാമർ വ്യക്തമാക്കി.
3: നമ്പ്യാരെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഓൻ കൊടുവാള് കടയച്ചതെന്നാ എല്ലാവരും പറയുന്നത്,
1: രാമണ്ണിക്കടാവ് വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ രാമർ വിശദീകരിച്ചു,
3: തേങ്ങ വെട്ടുന്ന കൊടുവാള് കടയ്ക്കാൻ ഞാനാ ചേക്കുവിനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടാവും പോയത്.
2: അത് വാങ്ങി വരുന്ന വഴി എന്തോ ഉണ്ടായി, അതാണ് ഈ അതിക്രമത്തിന് കാരണം.
3: അതെന്താന്നാ അറിയേണ്ടത്?
2: അതെന്താണപ്പാ?
1: രാമണ്ണിക്കിടാവ് സ്വയം ചോദിച്ചു.
3: ചേക്കുവിനെ കണ്ടാലേ അതെന്താണെന്നറിയാൻ പറ്റൂ.
2: അതിന് ചേക്കു എവിടെ?
3: അത് ചേക്കുവിനെ അറിഞ്ഞൂടൂ,
1: രാമർ പറഞ്ഞു. അന്നേരമാണ് പയ്യോളി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ സുലൈമാൻ അതുവഴി വന്നത്. അവരെ കണ്ടപ്പോൾ അയാൾ സൈക്കിളിൽ നിന്നും ഇറങ്ങി.
4: പലയിടത്തും കുഴപ്പം തുടങ്ങുന്ന മട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോളിൻ. ചിലപ്പോ MSP ഇറങ്ങാനും ഇടയുണ്ട്.
3: MSPയോ?
1: കിടാവ് അത്ഭുതപ്പെട്ടു. മലബാർ കലാപക്കാലത്ത് സ്ഥാപിച്ച പോലീസ് സേന, കലാപങ്ങളെ വളരെ നിഷ്ഠൂരമായാണ് അവർ അടിച്ചമർത്തുക. അവർ വന്നാൽ ആർക്കെല്ലാമാണ് അടികൊള്ളുക എന്ന ഭയമായിരുന്നു രാമണി കിടാവിന്.
4: അതേന്ന് ഓല് മലപ്പുറത്തുനിന്നും പോർപ്പെട്ടുനിന്നും കേൾക്കുന്നു.
1: സൈക്കിളിൽ ധൃതി പിടിച്ച് കയറിപ്പോകാൻ ഒരുങ്ങുമ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു,
4: ഈ അതിക്രമം കാണിച്ച നായിന്റെ മോൻ ചേക്കുവിനെ കണ്ടാ പറഞ്ഞേക്ക് ഓന്റെ പിന്നാലെ സുലൈമാനുണ്ട് എന്ന്.
3: ഓനെ പിടിച്ചിട്ട് തന്നെ കാര്യം.
1: സുലൈമാൻ സൈക്കിളിൽ മറഞ്ഞപ്പോൾ രാമണ്ണിക്കിടാവ് ചോദിച്ചു,
4: ഓനിങ്ങനെ എത്ര കാലം ഒളിച്ചു കഴിയാൻ പറ്റും?
3: ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത്,
1: രാമർ പറഞ്ഞു. അങ്ങാടിയിൽ നിന്ന് മടങ്ങുമ്പോഴും അതേ ആലോചന തന്നെയായിരുന്നു മനസ്സിൽ. നിരത്തിൽ അപ്പോഴും പലയിടങ്ങളിലായി ആളുകൾ കൂട്ടം കൂടി നിന്നിരുന്നു.
3: തീരെ മുഖപരിചയമില്ലാത്തവർ.
0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
6: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
7: താലവ്യഭ്രമം, നാവ് വായയുടെ മേൽത്തട്ടിലെ താലുവിൽ സ്പർശിച്ച് ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് താലവ്യങ്ങൾ. ഈ എന്ന സ്വരവും ച, ഛ, ജ, ഛ, ഞ, യ, ശ എന്നീ വ്യഞ്ജനങ്ങളുമാണ് മലയാളത്തിലെ താലവ്യ ശബ്ദങ്ങൾ. മലയാളത്തെ തമിഴിൽ നിന്ന് വേർതിരിക്കുന്ന ആറ് നയങ്ങളിലൊന്നായി AR രാജരാജവർമ്മ താലവ്യാദേശത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദന്ത്യത്തിന് താലവ്യം ആദേശം വരുന്നതിനെപ്പറ്റിയാണ് ആ നയത്തിൽ AR പറയുന്നത്. തമിഴ് അക്ഷരമാല പ്രകാരം തവർഗത്തിൽ ത, ന എന്നീ രണ്ട് വർണ്ണങ്ങളും ഇത്ത, ഇന്ന, ഇന്ത എന്നീ കൂട്ടക്ഷരങ്ങളുമേയുള്ളൂ. ഇവയ്ക്ക് മുമ്പ് വരുന്ന സ്വരം അ, ഇ, എ, ഐ എന്നീ താലവ്യങ്ങളിൽ ഏതെങ്കിലുമാണെങ്കിൽ ഈ ദന്ത്യങ്ങളും താലവ്യങ്ങളാകും. അതനുസരിച്ച് തകാരം ചകാരമായും, നകാരം ഞകാരമായും, ഇത്ത ഇച്ചയായും, ഇന്ന ഇഞ്ഞയായും, ഇന്ത ഇഞ്ചയായും മാറും. തമിഴിലെ പിടിത്താൻ എന്നതിലെ ക്രിയാപ്രയോഗം മലയാളത്തിൽ പിടിച്ചു ആകുന്നത് അതുകൊണ്ടാണ്. പിത്തള പിച്ചളയാകുന്നതും ഇത്തിരി ഇച്ചിരിയാകുന്നതുമെല്ലാം ഈ ഭാഷാപരിണാമ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. താലവ്യസ്വരത്തിന് പരമായി വരാത്ത ദന്ത്യത്തിനും ചിലപ്പോൾ താലവ്യാദേശം വരാം. നരമ്പ് ഞരമ്പാകുന്നതും നൊറി ഞൊറിയാകുന്നതും നാൻ ഞാനാകുന്നതും ഉദാഹരണങ്ങളാണ്. ഇവയൊക്കെ വർണ്ണതലത്തിൽ മലയാള ഭാഷയിൽ സംഭവിച്ചു കഴിഞ്ഞ മാറ്റങ്ങളാണ്.

0: എന്നാൽ മലയാളിക്ക് താലവ്യഭ്രമം കൂടുതലാണ്. താലവ്യമല്ലാത്ത ഒന്നിൻ്റെ ഉച്ചാരണത്തിലും താലവ്യത്വം കടന്നു വരാം. നകാരം കണ്ഠ്യമാണെങ്കിലും മത്തങ്ങ, വഴുതനങ്ങ എന്നീ ഉച്ചാരണങ്ങളിൽ താലവ്യത്വം കലരുന്നുണ്ട്. പിടിക്കുക, ഇരിക്കുക എന്നീ പ്രയോഗങ്ങളിലും ഇത് കാണാം. എന്നാൽ പ്രാദേശികമായി നോക്കിയാൽ വടക്കൻ മലയാളത്തിൽ താലവ്യഭ്രമം കുറവാണ്. പിടിക്കുക എന്ന് താലവ്യത്വമില്ലാത്ത ഉച്ചാരണം അവിടെ സാധാരണമാണ്. തിരുവനന്തപുരം ഭാഷയിൽ താലവ്യഭ്രമം കൂടുതലാണ്. പേടി എന്നത് പ്യാടി എന്ന പ്രാദേശിക ഉച്ചാരണമായി അവിടെ കേൾക്കാം. മൂലദ്രാവിഡത്തിലെ കവിയും കീരയുമൊക്കെ മലയാളിക്ക് ചെവിയും ചീരയുമാണ്. മലയാളിയുടെ താലവ്യഭ്രമം അത്ര പുതിയ കാര്യമൊന്നുമല്ല എന്ന് നിരീക്ഷിക്കാം. മലയാളിയുടെ ഇംഗ്ലീഷ് ഉച്ചാരണത്തിലും താലവ്യത്വം നന്നേ പ്രകടമാണ്. ബായിങ്ക്, ക്യാപ്പ്, കേപ്പബിൾ, ചേഞ്ച് എന്നൊക്കെയാണ് മിക്ക മലയാളികളും ഉച്ചരിക്കാറുള്ളത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഡോക്ടർ ചാന്ദിനി മോഹൻ മെമ്മോറിയൽ ട്രസ്റ്റ് കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത മെഡിക്കൽ കോളേജുകളിൽ എല്ലാ വർഷവും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കാവസ്ഥയിലുള്ള 2 വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കാലയളവിൽ 50,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകി വരുന്നു. അപ്രകാരം 2026 ബാച്ചിലെ 1-ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ്റെയും അപേക്ഷയുടെയും മാതൃകകൾ സർവകലാശാലയിലും കൂടാതെ മെഡിക്കൽ കോളേജിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ മാസം 21-നാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടരുന്ന പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0491-2505-358. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-2505-358.
5: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര.

എഫ് എം ഇവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, എന്താണ് വർത്തമാന പുസ്തകം? ഉത്തരം, പാറേമാക്കൽ തോമ കത്തനാർ രചിച്ച ഭാരതീയ ഭാഷകളിലെ ആദ്യ യാത്രാവിവരണം. മാർ ജോസഫ് കരിയാട്ടിലിനൊപ്പം തോമ കത്തനാർ 1785 റോമിലേക്കും തിരിച്ചും നടത്തിയ യാത്രാനുഭവമാണ് വർത്തമാന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്.

11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം. കൊട്ടാരം സജിത് മാരാർ അവതരിപ്പിക്കുന്നത്. രാത്രി 8:00 യുവവാണിയിൽ എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോൺ റിജിനുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

വൈരമുത്തു വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്നൊരു ഗാനം. ചിത്രം വേദം. പാടിയത് ഹരിഹരനും മഹാലക്ഷ്മി അയ്യരും.

വീണ്ടും വൈരമുത്തു വിദ്യാസാഗർ കുട്ടികെട്ടിൽ പിറന്നൊരു ഗാനം, ചിത്രം നിലാവേവ. ഈ ഗാനത്തിന് ശബ്ദം പകർന്നത് ഹരിഹരനും ചിത്രയും.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. അറിയിപ്പ്: ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെൻ്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 10:30 വരെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹീറോ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് ബക്ഷി രചന നിർവഹിച്ച് ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീതം പകർന്ന് ലത മങ്കേഷ്കർ ആലപിച്ചത്.

0: ഏക് ദുജെ കെ ലിയെ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, അനുരാധ പദ്വാൾ എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന ആനന്ദബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.
1: ഹിന്ദി കവിതാ കി ക്ലാസ് ഹൈ.
2: ഹിന്ദി കവിത ഹൈ നാ? വൊ മൈ തുംകോ ടീച്ച് കർതാ ഹൂം.
1: തും ഔർ ഹിന്ദി കവിത?
2: തും സമജ്താ മൈ ഹിന്ദി കവിത നഹീ ജാൻതാ.

അഗർ തും നാ ഹോത്തേ. ഈ ചിത്രത്തിനു വേണ്ടി ഗുൽഷൻ ബാവര രചന നിർവഹിച്ച് ആർ ഡി ബർമൻ സംഗീതം പകർന്ന് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനം.

0: ആൻ മിലോ സജ്ന. ഈ ചിത്രത്തിന് വേണ്ടി ലത മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ആനന്ദ്ബക്ഷിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ലക്ഷ്മികാന്ത് പ്യാരേലാൽ.
1: അച്ഛാ, തോ ഹം ചലതേ ഹൈ.

സാജൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനമാണ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത്. സംഗീതം നദീം ശ്രാവൺ.

ധഡക് ടു. ഈ ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്ര ആലപിച്ച ഗാനം, രശ്മി വിരാഗിൻ്റെ രചന, ജാവേദ് മൊഹസിൻ്റെ സംഗീതം.

ചിത്രം കർസ്. ആനന്ദ് ബക്ഷിയുടെ രചന, ലക്ഷ്മീകാന്ത് പ്യാരേലാലിൻ്റെ സംഗീതം, കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

അമർ അക്ബർ ആന്റണി ഈ ചിത്രത്തിനു വേണ്ടി, കിഷോർ കുമാർ, മുഹമ്മദ് റഫി, ലത മങ്കേഷ്കർ, മുകേഷ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ. അടുത്ത ഗാനം പാടിയത് ഉദിത് നാരായൺ, അനുരാധ പൊദ്വാൾ എന്നിവർ. ചിത്രം ദിൽ, സംഗീതം ആനന്ദ് മിലിന്ദ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ദീവാന എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ. അൽക്കായാഗ്നിക്, വിനോദ് റാത്തോഡ് എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ് 42 സെക്കൻഡ്. ഇപ്പോൾ

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. ഇത്തരം സംഭവങ്ങളെ അകറ്റാൻ നാം ജീവിതം ആസൂത്രിതമാക്കുന്നു. ഒന്നു പറഞ്ഞാൽ, ജീവിതം എന്നത് ആസൂത്രിതവും ആകസ്മികവുമായി ഉണ്ടാകുന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ്. ആസൂത്രിതമായി സൃഷ്ടിച്ചെടുക്കുന്ന എന്തും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതും ഏറെ കൊതിക്കുന്നതുമായ സംഗതികളാണ്. ആകസ്മികത നൽകുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിട്ടകൾ ജീവിതത്തെ സ്വച്ഛമായ അരുവി പോലെ ആക്കി മാറ്റുമെങ്കിൽ ചുറ്റും നുരകൾ വിതറി ഹുംകാര ശബ്ദത്തോടെ തുള്ളിക്കുതിച്ചു പോകുന്ന വെള്ളച്ചാട്ടമായി ആകസ്മികത ജീവിതത്തെ ത്രസിപ്പിക്കുന്നു. ഒന്നോർത്താൽ, ജീവിതത്തെ ജീവസുറ്റതാക്കുന്നത് ഇത്തരം നൈമിഷിക പ്രതിഭാസമല്ലെങ്കിൽ മറ്റെന്താണ്? അല്പം ഭയപ്പാടോടെ മാറി നിന്ന് നാം കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ വന്യ സൗന്ദര്യം പോലെ ത്രസിപ്പിക്കുന്നതാണ് ആകസ്മികതകളുടെ ദ്രുതതാളം. ഇത് നമ്മിൽ ജനിപ്പിക്കുന്നത് സന്തോഷമാകാം, ദുഃഖമാകാം, വിഷാദമാകാം. എന്നിരുന്നാലും നാം ഏറെ കൊതിക്കുന്നത് ജീവിതഗതികളെ മാറ്റിമറിക്കുന്ന ഈ ഹുംകാര ശബ്ദത്തെയാണ് എന്നത് വിരോധാഭാസമായി തോന്നിയേക്കാം. ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നതോടെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിഷമഘട്ടങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നാം അവന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളുടെ കരുത്തും ആകസ്മികതകളുടെ നിറവും എടുത്തുകളയുകയല്ലേ ചെയ്യുന്നത്? പലതും നേടിയെടുക്കാൻ അവനെ പ്രാപ്തനാക്കാൻ ശ്രമിച്ച നാം എന്തേ ഇന്ന് അവന് എല്ലാം ഒരുക്കിക്കൊടുക്കാൻ പാടുപെടുന്നു? ആകസ്മികത എന്നത് പ്രകൃതി നിയമമായിരിക്കെ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങളിൽ അവൻ പകച്ചുപോയെങ്കിൽ ഉത്തരവാദി നമ്മൾ തന്നെയല്ലേ? അമ്മയുടെ ഉദരത്തിന്റെ സുരക്ഷയിൽ നിന്ന് ക്രൂരമായ വെള്ളി വെളിച്ചത്തോടെ അവനെ സ്വീകരിച്ച ഈ ലോകത്തിൽ അവന്റെ നിസ്സഹായത നാം തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ അവൻ അമ്മയൊരുക്കിയ സുരക്ഷാ കവചത്തിൽ നിന്ന് പതുക്കെ പിച്ചുവച്ച് പുറത്തേക്കിറങ്ങുകയാണ്. ലോകം അവന് മുൻപിൽ കൂടുതൽ അരക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. താങ്ങായി നീളുന്ന വിരൽത്തുമ്പ് അവഗണിച്ചുകൊണ്ട് അവൻ സ്വന്തം കാലിൽ ശ്രദ്ധയൂന്നി പാദമുറപ്പിച്ച് നടക്കുകയാണ് ജീവിതത്തിലേക്ക്, ഭാവിയിലേക്ക്. എന്തൊക്കെയോ നേടി എന്ന ചിന്ത അവനിലേക്ക് ആദ്യം കടന്നുവന്ന നിമിഷമാണിത്. അതവനെ ആഹ്ലാദിപ്പിക്കുന്നു. കണ്ണിറുക്കി പല്ലില്ലാ മോണ കാട്ടി നിഷ്കളങ്കമായി ചിരിച്ച് അവൻ മുന്നേറുകയാണ്. പിച്ചവച്ച് അടിവച്ച് മുന്നേറുന്ന അവനെ കാണാമറയത്ത് പലതുമൊരുക്കി ഈ ലോകം സ്വീകരിക്കുകയാണ്.

പിച്ചവച്ചെത്തുന്ന തങ്ങളുടെ മോഹങ്ങളുടെ ആകത്തുകയെ ആഹ്ലാദത്തോടെയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇടറി നടക്കുന്ന അവളുടെ കാലടികളേക്കാൾ ഇടറുകയാണ് ഇവരുടെ മനസ്സ്. ഈ പാവക്കുട്ടിയുടെ ഇടർന്ന കാൽവെപ്പുകൾ തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കരുത്തുറ്റ പ്രതീകമായി ഇവർക്ക് തോന്നുകയാണ്.

വളർച്ചയുടെ ഓരോ ഘട്ടവും നോക്കിക്കാണുകയാണ് ഇവരിവിടെ. നോറ്റ നോമ്പുകളുടെയും ചെയ്ത അർച്ചനകളുടെയും ഫലം ഇവിടെ പിച്ചുവച്ചു നടക്കുന്നു. ഈ ആനന്ദാതിരേകത്തിൽ അംഗപ്രത്യംഗമുള്ള വളർച്ചയുടെ ചിത്രം പാട്ടിൽ തെളിഞ്ഞു വരുന്നത് തികച്ചും സാന്ദർഭികമാണ്.

ഇവർ ഇന്നൊരു സ്വപ്നലോകത്തിലാണ്. പറന്നകന്നുപോയ മണിമുത്തിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ചികഞ്ഞെടുക്കുകയാണ്. ഈ പിഞ്ചുപാദങ്ങൾ അവരെ സ്വപ്നങ്ങളിലൂടെ നടത്തുകയാണ്. ഇവരിവിടെ ഒരുക്കുന്ന മേലക്കാഴ്ചയ്ക്ക് കണ്ണീരിന്റെ നനവും കാത്തിരിപ്പിന്റെ നോവുമുണ്ട്.

ഗൃഹാതുരതയുടെ ഒരു 100 ഓർമ്മകൾ മനസ്സിൽ വിരിയിക്കുന്ന ഈ പാട്ടിൽ അമ്മയുടെ സ്നേഹം വസന്തമായി പുഷ്പവൃഷ്ടി നടത്തുകയാണ്. പിച്ചവെക്കുന്ന ബാലഗോപാലനെ നോക്കി സ്വപ്നലോകത്തു നിന്നും അവന്റെ അമ്മ പാടുകയാണ്.

വേട്ടയാടപ്പെടുന്ന മകന്റെ വളർച്ചയുടെ നാൾവഴികൾ കണ്ണീരോടെ ചികയുകയാണ് ഈ അമ്മ. മുന്നിൽ പിച്ചുവച്ചു നടന്ന മകനെ മനസ്സിൽ കാണുന്ന ഇവരുടെ കണ്ണ് നിറയരുതെന്ന് നമ്മൾ ഒരു നിമിഷം ആഗ്രഹിച്ചില്ലേ?

മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടിയും അവർക്ക് സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുവെങ്കിൽ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ മനസ്സിൽ നിന്നും ഉയർക്കൊണ്ട പാട്ടും ഹൃദ്യമായിരിക്കുമെന്നത് തീർച്ചയായും.

പിച്ചവച്ചു നടക്കുന്ന പിഞ്ചോമനയ്ക്കായി ഈ ലോകം കരുതി വച്ചിരിക്കുന്നത് എന്താണ്? എന്തായാലും നാം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവന്റെ ഓരോ കാൽവെപ്പും പിന്നീടുള്ള അവന്റെ ജീവിതത്തിൽ തുണയാകണേ എന്ന പ്രാർത്ഥനയോടെ ഇടറി വീഴാൻ തുടങ്ങുന്ന അവനെ വാരിയെടുക്കണം എന്ന ആശ കൈവിടിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവന്റെ ശ്രമം നമുക്ക് സാകൂതം നോക്കിക്കാണാം. ചില്ലുജാലകത്തിന്റെ ഈ ഭാഗം ഇവിടെ തീരുന്നു. അനന്തമായി നീളുന്ന ജീവിതയാത്രയിലെ നിമിഷങ്ങളുമായി നിങ്ങളുടെ അടുത്തെത്തുന്ന ചില്ലുജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. അതുവരെ വിടാം.

ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം മഞ്ജു പ്രസന്ന. സഹായം അർപ്പണ കൃഷ്ണരാജ്.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്നുറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.

വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ അക്വാപോണിക്സ്, അറിയേണ്ടതെല്ലാം. ഡോക്ടർ അൻസാർ സിപിയുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. രാത്രി 9:30 നാടകം, 7-ാമത്തെ ആത്മകഥ.